ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 6, കൊല്ലവർഷം 1202 ചിങ്ങം 12, 2026 ഓഗസ്റ്റ് 28 തീയതി വെള്ളിയാഴ്ച. സമയം 5:53 53:35. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 കിലോഹെഡ്സിലും. ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡിടിഎച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം നീലേശ്വരം സദാശിവൻ അവതരിപ്പിക്കുന്നു.
1: ഇന്ന് ചിങ്ങത്തിലെ ചതയദിനം, ശ്രീനാരായണ ഗുരു മഹാജയന്തി, സമ്മേളനവും ആഘോഷവും വേണ്ടുവോളമുള്ള പുണ്യദിവസം. ഗുരുദേവ ദർശനങ്ങൾ എത്രമാത്രം നമുക്ക് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് ചിന്തിക്കാനുള്ള സന്ദർഭമാണ്. ശ്രീനാരായണ ഗുരു അരുളിയതൊക്കെയും വിവേകമുള്ള ആർക്കും പാലിക്കാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തെ ആത്മീയാചാര്യനായി മാത്രം കാണുന്നത് അഭികാമ്യമല്ല. സമ്പൂർണ്ണ മനുഷ്യനും വിശ്വപൗരനും വിശ്വഗുരുവുമാണ്. ഗുരുദേവൻ്റെ ചില വീക്ഷണങ്ങൾ വിസ്മരിച്ചവരുണ്ട്. അതിലൊന്ന് കാർഷിക വൃത്തിയുടെ കാര്യമാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ആഹാരം അനിവാര്യമാണല്ലോ. ആ കാഴ്ചപ്പാടിൽ കൃഷിയെ ഏറ്റവും മഹത്തരമായ തൊഴിലായി അംഗീകരിക്കുകയും ഗുരുദേവൻ നല്ല കർഷകനായി മണ്ണിൽ അധ്വാനിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. കൃഷിപ്പണി ഈശ്വരാരാധന പോലെ പവിത്രമെന്ന് വിശ്വസിച്ചു. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പരിസരത്തും ശിവഗിരി മഠത്തിന് സമീപവും ശ്രീനാരായണ ഗുരുദേവൻ സ്വന്തമായി കൃഷി ചെയ്ത് മാതൃക കാണിച്ചു. ഈ പുണ്യകേന്ദ്രങ്ങൾ ഇന്ന് കാർഷിക വിഭവങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാണ്. മരം മുറിക്കരുതെന്നും അനിവാര്യമായി മുറിക്കേണ്ടി വന്നാൽ ഒന്നിന് പകരം 10

0: മരം വച്ച് പിടിപ്പിക്കണമെന്നും യാത്രാവേളയിൽ സൗകര്യമുള്ള സ്ഥലത്തൊക്കെ വൃക്ഷത്തൈ നടണമെന്നും അവയെ പരമാവധി പരിപാലിക്കണമെന്നും ഗുരു ആഹ്വാനം ചെയ്തു. സർവമത സമ്മേളനത്തോടനുബന്ധിച്ച് 1924 ശിവഗിരിയിൽ കാർഷിക വ്യാവസായിക പ്രദർശനം നടത്തിയത് ഗുരുവിൻ്റെ ഈ വിഷയത്തിലുള്ള ദീർഘവീക്ഷണത്തിന് ഉദാഹരണമാണ്. ആധുനിക കൃഷി സമ്പ്രദായം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, കലാപഠനം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വ്യവസായം, കൈത്തൊഴിൽ, ജീവിത സ്വയം പര്യാപ്തത, ഇവയെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഗുരുദേവൻ സ്വപ്നം കണ്ട സർവസമത്വ ദർശനം നമുക്കിനിയും അകലെയാണ്. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കുഴിത്തൻ കുടുംബക്കാർ എന്ന കവിവാക്യം ഗുരുദേവനെ സംബന്ധിച്ച് അന്വർത്ഥമാണ്. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ആചാര്യനാണ് അദ്ദേഹം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവ സന്ദേശം, ഏകലോകം എന്ന വിശാലമായ ആശയവും സാർവലൗകികത്വവും വിളംബരം ചെയ്യുന്നു. സർവരംഗത്തും ഗുരുദേവൻ സമത്വം ആഗ്രഹിച്ചു. വിദ്യ ഉണ്ട് പ്രബുദ്ധരും സ്വതന്ത്രരുമാകാനാണ് ഗുരുദേവൻ ആഹ്വാനം ചെയ്തത്. സന്യാസ ജീവിതം നയിച്ച ഗുരുദേവൻ മൂല്യാധിഷ്ഠിത കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞു. വിവാഹ ചടങ്ങ് ലളിതമായിരിക്കണമെന്നും കുട്ടികളെ കരുതലോടെ വളർത്തണമെന്നും ധർമ്മമാർഗത്തിൽ മാത്രം ജീവിക്കണമെന്നും ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചു. ഈ ഗുരുദർശനങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് ഈ പുണ്യദിനത്തിൽ പ്രത്യാശിക്കാം.
1: നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ഈ സുഭാഷിതം വീണ്ടും രാത്രി 11 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവദശകം കേൾക്കാം. ആലപിക്കുന്നത് ജി ശ്രീറാം.

0: President Draupadi Murmu has extended greetings to people on the occasion of Raksha Bandhan. The president also urged every citizen to take a pledge to strengthen the bonds amongst families and communities, marching forward with the spirit towards a Viksit Bharat. The annual Sri Amarnath Yatra will conclude today in Jammu and Kashmir, coinciding with the festival of Raksha Bandhan. The 57-day long Yatra began on July 3 this year. Culmination of the Yatra is marked by the arrival of the holy mace Chhari Mubarak, led by Mahant Dipendra Giri, at the sacred cave shrine. Over 4.8 lakh devotees performed the pilgrimage this year across both the Pahalgam and Baltal routes. In women's hockey, India defeated Germany 3-1 in a classification match to finish 5th in the FIH World Cup in Amstelveen, Netherlands. This was Indian women team's best performance since finishing 4th in the inaugural World Cup in 1974. India's Vellavan Senthilkumar stormed into the final of the PSA Budapest Squash Open after a thrilling 3-2 victory over compatriot Vijoth Rani in the semi-finals last night. Both Indian players advanced to the semi-finals following impressive performances as Chotrani defeated Egypt's Mohamed El Sherbani 3-1 and Vellavan secured a dominant 3-0 victory. And that is the end of this news bulletin.
1: Akashvani. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം. ഉദയ രാമചന്ദ്രൻ, കോഴിക്കോട് എം കെ പ്രശാന്ത് എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 ഓണം കവിതാ നേരം. നാലപ്പാടം പത്മനാഭൻ അവതരിപ്പിക്കുന്ന കവിത. 7:30 to 8 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 123 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇന്ന് മൂകാംബിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് രാജേഷ് ഏവൂർ. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 രാഗാമൃതം. ഇതിൽ ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ ആലപിച്ച ശ്രീനാരായണ ഗുരു കൃതികൾ. 11 ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം. 12 മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ഐഷ ബീഗം, എൻ കനകമണി എന്നിവർ പാടിയത്. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണം

0: ആയുർവേദ വീക്ഷണത്തിൽ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. ഗാനരചയിതാവും കവിയുമായ ബി കെ ഹരിനാരായണൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം മിന്ന മിന്നികൾ വെളിച്ചം കാട്ടിയ വഴി ഭാഗം 3, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി. 3 മണിക്ക് ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര. 4 മണിക്ക് ഓണം പ്രമാണിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന കഥകളി പദങ്ങൾ കേൾക്കാം. കഥ ഉത്തരാ സ്വയംവരം. പത്തിയൂർ ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 സ്പോൺസർ പരിപാടി ചങ്ങാതി. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 ഖുറാൻ. ഓച്ചിറ അബ്ദുൾ ഖാദർ ഖാസിഫി പാരായണം ചെയ്തത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ബീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. വാർത്താവീക്ഷണം 6:40. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ, ഔഷധ സസ്യകൃഷിയുടെ മൂല്യവർദ്ധന സാധ്യതകൾ. ഡോക്ടർ സിന്ധു PV സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണിയിൽ അലൻ മൈക്കിൾ ചൊല്ലുന്ന കവിതകൾ, ജി ജയലക്ഷ്മി അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം എന്നിവ കേൾക്കാം. രാത്രി 8 മണിക്ക് സാഹിത്യവേദി. ഇതിൽ നൈന മണ്ണഞ്ചേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ കായലോളങ്ങൾ, ജയപാലൻ കാര്യാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ സ്വപ്നസാക്ഷ്യം, അക്ഷരമുറ്റം. തുടർന്ന് ഉഷാദേവി MS എഴുതി അവതരിപ്പിക്കുന്ന കഥ യാത്രാമൊഴി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 ഓണം കഥാവേള. ഇതിൽ ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. 9:30 ഇംഗ്ലീഷ് പരിപാടി, ടോക്ക് ബൈ യശോധ ജയകുമാർ നായർ. ടോപ്പിക്: ഓണം, ദ സ്പിരിറ്റ് ഓഫ് കേരള. 9:45 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ തിരുവാതിര എന്ന കഥ കേൾക്കാം. 10 മണിക്ക് മെഹ്ഫിൽ. 10:30 റേഡിയോ ഗ്രാമരംഗം. ഗ്രാമപൂർണിമ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. ചുമട് താങ്ങി. വായനശാലകളിലൂടെ പി ദീപു സംസാരിക്കുന്നു. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM Gold ഡെല്ലറിലെ. ഇന്നലത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7°C. കുറഞ്ഞ താപനില 24.7°C. പെയ്ത മഴ 0.1 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.5°C. കുറഞ്ഞ താപനില 25.2°C. പെയ്ത മഴ 2.7 mm. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഇപ്പോൾ ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് ഉദയ് രാമചന്ദ്രൻ, കോഴിക്കോട് MK പ്രശാന്ത് എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ഗുരുദേവ വൈഖരി നീളെ നയിക്കുമ്പോൾ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. ഗാനരചന NP ചന്ദ്രശേഖരൻ, സംഗീതം ഡോക്ടർ വാഴമുട്ടം B ചന്ദ്രബാബു, പാടിയത് ഉദയ് രാമചന്ദ്രൻ.

ചിങ്ങനിലാവ് മിഴിതുറന്നു, പൂമരച്ചില്ലകൾ പൂത്തുലഞ്ഞു. കോഴിക്കോട് എം കെ പ്രശാന്ത് പാടിയ ഗാനം. രചന ലതീഷ് കീഴാറ്റൂർ. സംഗീതം കരുവാറ്റ അനന്തകുമാർ.

0: ഉദയ് രാമചന്ദ്രൻ, കോഴിക്കോട് എം കെ പ്രശാന്ത് എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃതത്തിൽ.
4: ഇന്ന് രാവിലെ 10:15 രാഗാമൃതത്തിൽ ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ ആലപിച്ച് ശ്രീനാരായണ ഗുരുദേവ കൃതികൾ കേൾക്കാം.

0: ആകാശവാണി സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാത ഭേരി. പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. കഴിഞ്ഞ ദിവസമുണ്ടായ നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ മഞ്ഞുമലയിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ മരണം 392. 1468 പേരെ കാണാതായി. ഇതിൽ 290 ഇന്ത്യക്കാർ. കേരളത്തെ സാമൂഹിക നവോത്ഥാനത്തിന്റെ പുതുപാതയിലേക്ക് നയിച്ച ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തിയും ശ്രീ അയ്യങ്കാളിയുടെ 163 ജയന്തിയും ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ 7 റെയിൽപാതകളായ ഡൽഹി ഹൗറ, ഹൗറ ചെന്നൈ, ചെന്നൈ മുംബൈ, മുംബൈ ഡൽഹി, ഡൽഹി ചെന്നൈ, മുംബൈ ഹൗറ, ഡൽഹി ഗുവാഹത്തി എന്നിവ 4 വരിയാക്കാനുള്ള പ്രവൃത്തികൾ തുടങ്ങിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. മാനസികാരോഗ്യ ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുന്ന മരുന്നുകളായ ഫ്ലൂ പെൻഡിക്സോൾ, സോപ്പിക്ലോൺ, ഗാബാപെന്റിൻ, കാരിസോപ്രോഡോൾ എന്നീ മരുന്നുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഷെഡ്യൂൾ H1 വിഭാഗത്തിലേക്ക് മാറ്റി. ഇതോടെ ഈ മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഫാർമസിയിൽ നിന്നും ലഭിക്കില്ല. ഇന്നലെ നടന്ന ഇന്ത്യ ശ്രീലങ്ക 2 ടെസ്റ്റ് സമനിലയിൽ. 2 മത്സരങ്ങളുള്ള പരമ്പര 1-0 ഇന്ത്യ സ്വന്തമാക്കി.
1: വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഉച്ചഭക്ഷണം എത്തിച്ചിരുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ മുമ്പ് 58 ഹോട്ടലുകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 19 മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. സബ്സിഡി നിർത്തലാക്കിയതും തദ്ദേശ സ്ഥാപനങ്ങളുടെ വാടക, വൈദ്യുതി ബിൽ സഹായങ്ങൾ മുടങ്ങിയതും പച്ചക്കറിയും പാചകവാതകവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വില വർധനവുമാണ് ഹോട്ടലുകൾ പൂട്ടാൻ ഇടയാക്കിയത്. തൊഴിലാളികളും ദിവസവേതനക്കാരും ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്ന ജനകീയ ഹോട്ടലുകൾ നേരിടുന്ന ഈ വെല്ലുവിളികളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. ജനകീയ ഹോട്ടലുകൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും സബ്സിഡി പുനഃസ്ഥാപിക്കും.

0: ക്കാനുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് പത്തനംതിട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ സിന്ധു അനിൽ.
1: കോവിഡ് കാലത്താണ് നമ്മുടെ ജനകീയ ഹോട്ടല് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ജനകീയ ഹോട്ടലിലെ ഒരു പൊതിക്ക് നമ്മൾ 20 രൂപ വെച്ചായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കത് നിർത്താൻ കാരണം സബ്സിഡി കൊടുക്കുന്നില്ല, അതാണ് നിലവിലുള്ള ഒരു കാര്യം. പക്ഷെങ്കിൽ ഇനിയും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഗ്യാസിന്റെ വില കൂടുകയും ചെയ്തപ്പോൾ നമുക്ക് ഈ 20 രൂപയ്ക്ക് ഈ ഫുഡ് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജനകീയ ഹോട്ടലുകൾ പലയിടത്തും നിർത്തേണ്ടി വന്നിരിക്കുന്നത്. വൈദ്യുതിയൊക്കെ നമ്മൾ അന്ന് ഫ്രീ ആയിട്ടൊക്കെ ചെയ്തിരുന്നു, കോവിഡ് കാലത്ത് അങ്ങനെ കൊടുത്തിരുന്നു. ഇപ്പം നമുക്കത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കറണ്ട് ബില്ലും അടയ്ക്കണം, കെട്ടിട വാടക അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതിയിൽ പോകുന്നത് നല്ലതാണ്. പക്ഷെ സാധനങ്ങളുടെ വിലയും ഗ്യാസിന്റെ വിലയും താണ് വിലവർദ്ധനവിൽ നിന്നൊന്ന് മാറ്റം കിട്ടുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് വേണ്ട ശ്രമങ്ങൾ ചെയ്യും.
0: സാമൂഹിക ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും വാണിജ്യ അടിസ്ഥാനത്തിൽ മാറുമ്പോൾ സാധാരണക്കാർക്കുണ്ടാകുന്ന പ്രഹരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പൊതുപ്രവർത്തകൻ വി പി മനോജ്.
2: ജനകീയ ഹോട്ടല് ചെലവെല്ലാം നിലനിർത്തിയതായിട്ട് കാണുന്നുണ്ട്. കേരളത്തിലെ പല ഭാഗത്തും ഒരുപാടെണ്ണം പൊട്ടിപ്പോയതായിട്ടാണ് നമ്മുടെ ഉള്ളത്. യഥാർത്ഥത്തിൽ നല്ലൊരു സഹായമായിരുന്നു നമുക്ക്. പാവപ്പെട്ട ആളുകൾക്കും പ്രധാനപ്പെട്ട പല ആളുകൾക്കും അതിൽ വലിയ ഗുണം കിട്ടിയിരുന്നതാണ്. ഒരു ഹോട്ടലിന് തന്നെ ഏതെങ്കിലും പണമില്ലാത്ത പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവും കൂടി സർക്കാർ കൊടുത്തതിന്റെ ഭാഗമായി, അത് ഉത്തരവിന്റെ ഭാഗമായിട്ട് ഒരു മാനുഷിക പരിഗണന എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ ജനകീയ ഹോട്ടൽ നടത്തുന്ന കുടുംബശ്രീ യൂണിറ്റുകളും അതുപോലെ ബന്ധപ്പെട്ട ആളുകളുമെല്ലാം ഇത്തരത്തിലും സഹായങ്ങളും ചെയ്തിരിക്കുന്നതാണ്. അതുമാത്രമല്ല, ഈ അതിദരിദ്രരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് പാചകം ചെയ്യാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ജനകീയ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നത്. അതും വലിയ ആശ്വാസമായിരുന്നു. നമ്മുടെ നിത്യോദയ സ്ഥാനത്തിന്റെ വിലക്കയറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
0: ധനകാര്യ വകുപ്പ് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്.
3: കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഹോട്ടലുകൾ ആരംഭിച്ചത്. അന്ന് ഈ സ്ഥലങ്ങളിൽ നിന്ന് പണമില്ലാത്തവർക്കെല്ലാം സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിരുന്നത്. ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ട ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇടപെടലായിരുന്നു. പിന്നീട് 20 രൂപക്ക് ഊണ് നൽകുന്ന ഭക്ഷണശാലകളാക്കി മാറ്റി. എന്നാൽ 20 രൂപക്ക് നല്ല ഊണ് നൽകുക പ്രയാസമാണ് എന്നറിയാമെന്നത് കൊണ്ട് ഊണൊന്നിന് 10 രൂപ വെച്ച് അഡീഷണൽ ആയിട്ട് സബ്സിഡി കേരള സർക്കാർ നൽകുന്നതിന് തീരുമാനിക്കുകയും അത് ചിട്ടയായിട്ട് കൊടുത്തു വരികയും ചെയ്തു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി സഹായത്തോടെയാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുണ്ടായിരുന്ന ഈ ജനകീയ ഹോട്ടലുകള് നിലനിന്നത്. എന്നാൽ പിന്നീട് കോവിഡ് മാറിക്കഴിഞ്ഞപ്പോൾ ഇതിലൊരു മാറ്റം വരുത്തി. 20 രൂപ എന്നുള്ളത് 30 രൂപയായി വർദ്ധിപ്പിക്കാൻ അനുവദിച്ചു. 2, സബ്സിഡിയായിട്ട് പണം നൽകുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഫാർമസി സാങ്ഷൻ നൽകി. അങ്ങനെ 30 രൂപക്ക് ഊണ് നൽകുക, അതിൽ വരുന്ന നഷ്ടം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കകത്ത് എന്നൊരു സംവിധാനത്തിലാണ്. കുറച്ച് തിരിച്ചടി ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിലെ ഈ ജനകീയ ഹോട്ടൽ സംവിധാനം നിലനിന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പിന്തുണ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അധികാരമേറ്റ ശേഷം ഭൂരിപക്ഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള പിന്തുണ നൽകുന്നില്ല. സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ഈ 30 രൂപക്കും ഊണ് നൽകുക ശ്രമകരമായിട്ടുള്ള നഷ്ടം വരുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു 300 രൂപ പോലും ഒരു ദിവസം പണിക്ക് ഒക്കാത്ത അവസ്ഥയായിട്ടുണ്ട്. ഈ ഹോട്ടലിന് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങള്, ഡെസ്കുകള്, പാത്രങ്ങള്, പാചക സംവിധാനങ്ങള് ഇതൊക്കെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പണം മുടക്കി സൃഷ്ടിച്ചിട്ടുള്ളവയാണ്. ഇതെല്ലാം ഇന്ന് അന്യധീനം വന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്.
0: സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും വലിയ ആശ്വാസമായിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള ഭക്ഷണം നിലയ്ക്കുന്നതിലെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഓട്ടോറിക്ഷ തൊഴിലാളിയായ അജിത്.
4: ഇന്ന് ജനകീയ ഹോട്ടലുകളുടെ ഒരു ഇല്ലായ്മ നമ്മുടെ നാട്ടിലെ എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം അത് ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ദിവസം തുച്ഛമായ ഒരു വരുമാനത്തിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ നിന്നും ചെറിയൊരു പൈസ കൊടുത്ത് വയറ് നിറയെ നല്ല ആഹാരം കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിൽ ഒക്കെ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ഞങ്ങളെ പോലെയുള്ളവർക്ക്. അപ്പോൾ ഈ ജനകീയ ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടിയത്

0: ശരിക്കും സാധാരണക്കാരെയാണ് ബാധിച്ചിരിക്കുന്നത്. അപ്പം അതിലൊരു മാറ്റം ഉണ്ടാകണം, വീണ്ടും തിരിച്ചു വരണം. അപ്പം നമ്മുടെ പുതിയ സർക്കാരിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. വീണ്ടും ജനകീയ ഹോട്ടലുകളൊക്കെ തുറന്ന് അതുവഴി ഒരുപാട് ആൾക്കാർക്ക് തൊഴിലൂടെ കിട്ടുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ വേറൊരു പ്രത്യേകത. പ്രത്യേകിച്ച് നമ്മുടെ അമ്മ പെങ്ങന്മാർക്കൊക്കെ അതൊരു ജീവിത മാർഗമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അല്ലെ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് ഇതിങ്ങനെ പൂട്ടിയിരിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ പേരിന് മാത്രമേ ഉള്ളൂ. അത് തന്നെ ഉണ്ടോയെന്ന് സംശയമാണ് കേട്ടോ. പലയിടത്തും ഞാൻ ഈ ഓട്ടോ ഒക്കെ പോകുമ്പോൾ കാണും ജനകീയ ഹോട്ടലുകളുടെ ആ ഒരു എഴുതിയേക്കുന്നത് തന്നെ മാഞ്ഞുപോയി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതൊക്കെ തെളിയണം, നമ്മുടെ നാട് ഉണരണം.
1: വിലക്കയറ്റത്തിനും കടബാധ്യതകൾക്കുമിടയിൽ ജനകീയ ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന അനുഭവം പങ്കുവയ്ക്കുകയാണ്
2: ശ്രീവിദ്യ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറ് പഞ്ചായത്തിൽ സമന്യ ജനകീയ ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ്. 2020 തുടങ്ങിയ ജനകീയ ഹോട്ടൽ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്ന ഒരു ഹോട്ടലാണ്. എന്നാൽ സബ്സിഡിയൊക്കെ സർക്കാർ നിർത്തലാക്കിയതോടുകൂടി ഞങ്ങളുടെ ജനകീയ ഹോട്ടലിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മറ്റുള്ള സാധനങ്ങൾക്കും ഗ്യാസിനും അങ്ങനെയുള്ള എല്ലാ പച്ചക്കറി ഐറ്റം മൊത്തത്തിനും വില കൂടിയ സാഹചര്യത്തിൽ ഞങ്ങളിപ്പം ജനുവരി മുതൽ 40 രൂപയ്ക്കാണ് ചോറ് കൊടുക്കുന്നത്. എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് നഷ്ടമാണ്. എന്നാലും ഞങ്ങൾ നിർത്താതെ കൊണ്ടുപോകുന്നത് ഇതിനെ ആശ്രയിച്ച് പ്രായമുള്ളവരും പാവപ്പെട്ട ഒത്തിരി ആൾക്കാർ ഈ ഹോട്ടലിൽ നിന്ന് സ്ഥിരം ഊണ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടാണ് ഞങ്ങളിത് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള വേതനം, ഒരു ദിവസത്തിൽ 500 രൂപ പോലും ശമ്പളം, ഞങ്ങൾക്ക് 300 രൂപയ്ക്കകത്ത് ശമ്പളത്തിലാണ് ഞങ്ങൾ ഈ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്നത്. എന്നിരുന്നാലും സർക്കാരിൻ്റെ ഒരു സ്ഥാപനം നിർത്തണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു സേവന മനോഭാവത്തിൽ തന്നെ. അപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും അനുകൂലമായുള്ള നടപടികൾ ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ.
1: കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി വിഘ്നേശ്വരി.
3: നമ്മുടെ ജനകീയ ഹോട്ടൽസ് കുറേ അധികം 1000-ൽ അധികം ഹോട്ടൽസ് നമ്മൾ തുടങ്ങിയായിരുന്നു. അത് ഒരു സംരംഭ മോഡലായിട്ടാണ് തുടങ്ങിയത്. അതിൽ ഉച്ചത്തേക്കുള്ള ഊണിൽ മാത്രമാണ് സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നത്. ആ 1000-ൽ അധികം തുടങ്ങിയതിൽ 700 ഹോട്ടൽസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സബ്സിഡി മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ല, ബിക്കോസ് ഉച്ച ഊണല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം അവർക്ക് നോർമൽ മാർക്കറ്റ് റേറ്റ്സിൽ വിൽപ്പന ചെയ്യാൻ സാധിക്കും. സോ അതിൽ നന്നായിട്ട് വിജയിക്കുന്ന സംരംഭവരും ഉണ്ട്, അതിൽ കഴിയാത്ത പോയവരും ഉണ്ട്. നമുക്ക് ഇത് എന്തായാലും ഒരു പുതിയ മോഡലിലേക്ക് കൊണ്ടുപോകണമെന്ന് സർക്കാർ തലത്തിൽ തീരുമാനങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. അത് വെച്ചിട്ട് ജനങ്ങൾക്ക് നല്ല ഭക്ഷണവും സംരംഭകർക്ക് നഷ്ടം വരാത്ത രീതിയിലും കൂടി അത് ശരിയാക്കി നടത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നത്.
1: വിശപ്പുരഹിത സമൂഹമെന്ന കേരളത്തിന്റെ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പായിരുന്നു കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ. ആയിരക്കണക്കിന് കുടുംബശ്രീ അംഗങ്ങളുടെ ഉപജീവന മാർഗം കൂടിയായ ഈ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി പൂട്ടുന്നത് സാധാരണക്കാരെയും പാവപ്പെട്ട തൊഴിലാളികളെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സബ്സിഡി പുനഃസ്ഥാപിക്കലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയും സമയബന്ധിതമായി ഉറപ്പാക്കിയാൽ മാത്രമേ ഈ ജനകീയ സംരംഭത്തെ വീണ്ടെടുക്കാൻ സാധിക്കൂ.
4: പ്രഭാത പേര് വീണ്ടും നാളെ രാവിലെ 6:30. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ.

0: സമയമിപ്പോൾ 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: എന്താ ലീലേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ?
3: എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ, എന്താപ്പ ചെയ്യാ?
2: നല്ലത് കൊടുത്താ നല്ലത് കിട്ടും.
3: അതെന്താ ആലീസേ നീ അങ്ങനെ പറഞ്ഞത്?
2: നല്ല തീറ്റ കൊടുത്താ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പാലും കിട്ടും.
3: വർഷങ്ങളായി ഞാൻ കൊടുക്കണതേ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റ. എന്റെ പശുക്കളെ കണ്ടിട്ടില്ലേ, ചൂണക്കുട്ടിയോളാ.
4: സുരക്ഷിതമായ പാലിനും ആരോഗ്യമുള്ള പശുവിനും കേരള ഫീഡ്സ്, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. സാഹോദര്യ സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും പ്രതീകമായ രക്ഷാബന്ധൻ ദിനത്തിൽ സഹോദരിമാർ സഹോദരന്മാരുടെ കൈകളിൽ വർണ്ണാഭമായ രാഖി ചാർത്തുകയും അവരുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ക്ഷേമത്തിനും പ്രാർത്ഥിക്കുകയും ചെയ്യും. സഹോദരിമാരെ സംരക്ഷിക്കുമെന്നും പിന്തുണയ്ക്കുമെന്നും വാഗ്ദാനം നൽകുന്ന സഹോദരന്മാർ അവർക്ക് സമ്മാനങ്ങളും നൽകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. പുരാതന കാലം മുതലേ രക്ഷാബന്ധൻ ആഘോഷം രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അവിഭാജ്യ ഘടകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സഹോദരി സഹോദരന്മാർ തമ്മിൽ മാത്രമല്ല കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സമൂഹത്തിനുമിടയിലെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പരസ്പര ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമായ സാമൂഹിക ഉത്സവമായി രക്ഷാബന്ധൻ മാറിയതായി രാഷ്ട്രപതി പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. സഹോദരി സഹോദരന്മാർ തമ്മിൽ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആഘോഷമാണ് ഉത്സവമെന്ന് അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി താഷ്കണ്ട് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി ഉന്നതതല ചർച്ച നടത്തും. ഇത് 4 തവണയാണ് നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ചിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യമേഖലയിലെ പ്രമുഖ കമ്പനി സിഇഒമാരുമായി വട്ടമേശ സമ്മേളനത്തിലും ഉഭയകക്ഷി ചർച്ചകളിലും നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. ആഷ്വില്ലയിൽ അമേരിക്കൻ അധ്യക്ഷതയിൽ ചേർന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ സംഘത്തിന് നിർമ്മലാ സീതാരാമൻ നേതൃത്വം നൽകും.

0: ആഗോള സാമ്പത്തിക വെല്ലുവിളികളും സാമ്പത്തിക സഹകരണവും യോഗത്തിൽ ചർച്ചയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കാണാതായ ആയിരക്കണക്കിന് ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ തൃശൂരി 1 പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിലെ 21 പേരും ഉൾപ്പെടുന്നുണ്ട്. നേപ്പാളിന് 10 ലക്ഷം $10,000 സാമ്പത്തിക സഹായം നൽകുമെന്ന് ശ്രീലങ്ക അറിയിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം ശ്രീലങ്ക ഉറച്ചു നിൽക്കുമെന്ന് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജൻധൻ യോജനയ്ക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകളാണ് ആരംഭിച്ചത്. ഇവയിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയാണ്. പദ്ധതിക്ക് കീഴിലെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ആണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്കായി 41 കോടിയിലധികം റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ശിവഗിരിയിൽ രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. തിരുജയന്തി സമ്മേളനം രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ തിരുജയന്തി മഹാസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ അയ്യൻകാളിയുടെ ജന്മവാർഷിക ദിനവും ഇന്ന് ആഘോഷിക്കും. അയ്യൻകാളി ജയന്തിയോടനുബന്ധിച്ചും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടത്തും. 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മറ്റന്നാൾ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. 35 ദിവസത്തിനിടെ സപ്ലൈകോയുടെ വിറ്റുവരവ് 433.81 കോടി രൂപയായി. July 22 മുതൽ August 25 വരെ ലഭിച്ച കണക്കാണിത്. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് August 1 മുതൽ September 4 വരെ വിറ്റുവരവ് 385 കോടി രൂപയായിരുന്നു. ഈ വർഷം ഓണം ഫെയറുകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും തിരക്ക് വർദ്ധിച്ചതോടെ 433.81 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടന്നത് ഉത്രാട ദിനത്തിലാണ്, 27.85 കോടി രൂപ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. റാങ്കിംഗിൽ മുന്നിൽ നിൽക്കുന്ന ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തി ഇന്ത്യ 5 സ്ഥാനം സ്വന്തമാക്കി. നെതർലാൻഡ്സിന്റെ ആംസ്റ്റർവീനിലായിരുന്നു മത്സരം. 1974 കന്നി ലോകകപ്പിൽ 4 സ്ഥാനം നേടിയ ശേഷം 52 വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ലോകകപ്പ് പ്രകടനമാണിത്. സെയ്ഷൽസിൽ നിന്ന് ഉന്നത പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു. സമുദ്ര മത്സ്യഗവേഷണം, സുസ്ഥിര മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനും ഇക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് LLP സഹകരിച്ച് കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കോട്ടക്കുന്നിൽ നിർവഹിക്കും. കോട്ടക്കുന്നിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കളം August 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. മലപ്പുറത്തുനിന്ന് സുരേഷ് എടപ്പാൾ.
1: 20,736 പ്ലാസ്റ്റിക് കുപ്പികൾ, 13 കിലോ ചാക്കുകൾ, 485 സീഡികൾ, 12 കിലോ അലുമിനിയം ഫയലുകൾ, 132 ഫുഡ് കണ്ടെയ്നറുകൾ, കൂടാതെ 18 കിലോ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. 9 കലാകാരന്മാരുടെ 5 ദിവസത്തെ അധ്വാനത്തിനൊടുവിലാണ് 1560 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേസ്റ്റ് ടു ആർട്ട് പൂക്കളം പൂർത്തിയായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് ഈ വർണ്ണ വിസ്മയം ഒരുക്കിയിട്ടുള്ളത്. ഹരിത ഓണം എന്ന ആശയത്തെ മുൻനിർത്തി കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചോന്ന രീതിയിലാണ് പൂക്കളം. കഥകളിയുടെയും

0: ഉണ്ടൻവള്ളത്തിന്റെയും രൂപങ്ങൾ ഉൾപ്പെടുത്തിയ പൂക്കളം മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അവയ്ക്ക് എങ്ങനെ മൂല്യമുള്ള സൃഷ്ടികളായി മാറാനാകുമെന്ന സന്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു.
1: അമർനാഥ് യാത്ര ഇന്ന് ജമ്മുകശ്മീരിൽ സമാപിക്കും. ജൂലൈ 3 ആരംഭിച്ച തീർത്ഥാടനമാണ് 57 ദിവസങ്ങൾക്കു ശേഷം ഇന്ന് പൂർത്തിയാകുന്നത്. മഹന്ത് ദീപേന്ദ്രഗിരിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ചെങ്കോലായ ചടി മുബാറക് പവിത്രമായ ഗുഹാക്ഷേത്രത്തിൽ എത്തുന്നതോടെയാണ് യാത്രയുടെ സമാപന ചടങ്ങുകൾ തുടങ്ങുക. ഇന്നലെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാടിന്റെ മൃതദേഹം ഉച്ചയോടെ കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് അന്തരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ രാത്രി മുഴപ്പിലങ്ങാട്ട് വീട്ടിലെത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി പി സി വിഷ്ണുനാഥ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും കന്യാകുമാരി തീരത്തും വൈകിട്ട് 5:30 വരെ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചതയദിനമായ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും അനുസ്മരിച്ച് ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, സമ്മേളനങ്ങൾ, ഘോഷയാത്ര, സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുജയന്തി സമ്മേളനം രാവിലെ കെ ജയന്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ച് റോഡിലും സമീപ പ്രദേശങ്ങളിലും നടപ്പാതകൾ കയ്യേറി നടത്തുന്ന അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ സിറ്റി പോലീസ് നടപടി കർശനമാക്കുന്നു. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഇല്ലെന്ന് എന്നും നിരാശയാണ് ഇക്കാലം. മാവേലി നാടുവാഴാത്ത കാലം, മാനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നാടുവാഴാത്ത കാലം, മാനുഷ്യരെല്ലാരും ഒന്നുപോലെ.
1: ഓണം കവിതാനേരത്തിൽ ശ്രീ നാലപ്പാടം പത്മനാഭൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് നിങ്ങൾ കേട്ടത്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
2: ഓണം കവിതാനേരം.

0: പ്രിയശ്രോതാക്കളെ, ഇന്ന് കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ രണ്ട് മഹത്തായ പേരുകളെ ഓർമ്മിക്കുന്ന പുണ്യദിനം. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി. ജാതിയുടെയും വിവേചനത്തിന്റെയും ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വെളിച്ചത്തിലേക്ക് നയിച്ച മഹാത്മാക്കൾ. അറിവും ആത്മാഭിമാനവും മനുഷ്യസ്നേഹവും ഉയർത്തിപ്പിടിച്ച അവരുടെ മഹത്തായ സംഭാവനകൾ ഓർത്തുകൊണ്ട് നമുക്ക് പുലർവെട്ടത്തിലേക്ക് കടക്കാം. സ്വാഗതം ഹൃദയപൂർവ്വം. കൃഷിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കായി ആദ്യമിത
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് 1/4/2026 35 വയസ്സിൽ താഴെ പ്രായമുള്ള അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി എന്നീ വിഷയങ്ങളിൽ +2 VHSC പാസ്സായിട്ടുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ ഈ കോഴ്സിനും ബാധകമാണ്. ഈ സർട്ടിഫൈഡ് കോഴ്സിൽ തൊഴിൽ സാധ്യതയുള്ള, സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് എന്നിവയുടെ സാങ്കേതിക വിദ്യകളിലുള്ള പ്രായോഗിക പരിശീലനം നൽകുന്നു. ഒരു ബാച്ചിൽ 20 പേർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഈ കോഴ്സിന് ഫീസ് 4,500 രൂപയാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രതിമാസം 1,500 രൂപ സ്റ്റൈഫൻഡോടുകൂടി 3 മാസത്തേക്ക് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗും നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ

0: കേരള അഗ്രികൾച്ചർ .gov.in ൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 9 വൈകിട്ട് 4:00. തിരഞ്ഞെടുത്ത അപേക്ഷകരുടെ ലിസ്റ്റ് സെപ്റ്റംബർ 15 പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470292. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായനി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിൽ സംരക്ഷിത കൃഷി എന്ന ഘടകത്തിൽ ഉൾപ്പെടുത്തി ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലുള്ള ഗ്രീൻഹൌസ് സ്ട്രക്ചർ ചതുരശ്ര മീറ്ററിന് 900 രൂപ നിരക്കിലും നാച്ചുറലി വെന്റിലേറ്റഡ് ട്യൂബുലാർ ഓർ റെക്ടാംഗുലർ ഗ്രീൻഹൌസ് സ്ട്രക്ചറിന് ചതുരശ്ര മീറ്ററിന് 600 രൂപ നിരക്കിലും ഒരു ഗുണഭോക്താവിന് പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പ്ലാസ്റ്റിക് പുതയിടിയലിന് ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്തിനും തണൽ വല സ്ഥാപിക്കുന്നതിന് ഒരു ഗുണഭോക്താവിന് ചതുരശ്ര മീറ്ററിന് 355 രൂപ എന്ന നിരക്കിലും പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പോളിഹൌസിൽ കൃഷി ചെയ്യുന്ന മൂല്യം കൂടിയ പച്ചക്കറി വിളകളുടെ നടീൽ വസ്തുക്കളുടെ ചെലവിനും കൃഷിക്കും ഓർക്കിഡ്, ആന്തൂറിയം, ജെർബറ, റോസ്, ലില്ലി എന്നിവയ്ക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സംവിധാനത്തിൽ പരമാവധി 1000 ചതുരശ്ര മീറ്ററിനും പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പോളിഹൌസിൽ ഉപയോഗിക്കുന്ന സർക്കുലേഷൻ ഫാനുകൾക്കും ധനസഹായം ലഭിക്കും. ഫെർട്ടിഗേഷനുള്ള സെൻസർ അധിഷ്ഠിത ഓട്ടോമേഷൻ സിസ്റ്റം യൂണിറ്റിന് 2 ലക്ഷം രൂപ സബ്സിഡി നിരക്കിൽ സംരക്ഷിത കൃഷിയിൽ പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പച്ചക്കറി വിളകൾക്കുള്ള പിന്തുണാ സംവിധാനം നടപ്പിലാക്കുന്നതിന് പക്ഷി പ്രതിരോധ വലയ്ക്കുള്ള സ്ഥിരം പിന്തുണാ ഘടന, ഫെൻസിംഗ് അഥവാ വേലി നിർമ്മിച്ച് കൃഷിയിടം സംരക്ഷിക്കുക എന്നിവയ്ക്ക് ധനസഹായം നൽകുന്നു. പേപ്പർ, നെയ്ത കവർ, പേപ്പർ ബാഗുകൾ മുതലായവ കൊണ്ടുള്ള പഴം കുലക്കവർ ഉപയോഗിച്ച് പഴങ്ങൾ സംരക്ഷിക്കുന്നതിന് ധനസഹായം നൽകുന്നു. ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതാത് ജില്ലയിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം.
2: ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാ മതി.
3: ടിവി മേസിയുമല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
4: പഴക്കിടണ്ട, എല്ലാം വാങ്ങാം, കാരണം പിട്ടാപ്പിളി ഏജൻസിൽ ഭമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
5: ലളിതമായ തവണ വ്യവസ്ഥയും മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്.
6: ഇനി നമുക്ക് ഓഗസ്റ്റ് 28 ചരിത്ര വിശേഷങ്ങൾ അറിയാം. കേൾക്കാം റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
7: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
8: പ്രായോജികർ
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
10: 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ഇന്ത്യൻ കവിയും ഉറുദു സാഹിത്യകാരനുമായിരുന്ന ഫിറാഖ് ഗോരഖ്പുരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന രഘുപതി സഹായ് 1896 ഓഗസ്റ്റ് 28 ജനിച്ചത്. ഗസൽ സാഹിത്യത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. പ്രൊവിൻഷ്യൽ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു. പരമ്പരാഗത ഉറുദു പ്രണയകാവ്യങ്ങളിൽ നിന്ന് മാറി മനുഷ്യന്റെ നിത്യജീവിതത്തിലെ സങ്കീർണതകളും ദാർശനിക ചിന്തകളും ഗസലുകളിലേക്ക് കൊണ്ടുവന്നത് ഫിറാഖ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉറുദു കവിതകളിൽ സംസ്കൃത പദങ്ങളുടെയും ഇന്ത്യൻ പുരാണങ്ങളുടെയും മനോഹരമായ സ്വാധീനം കാണാം. ഇത് അദ്ദേഹത്തിന്റെ ശൈലിയെ സവിശേഷമാക്കി. ഉറുദു സാഹിത്യത്തിൽ ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. 1968 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ തന്റെ ചരിത്ര പ്രസിദ്ധമായ ഐ ഹാവ് എ ഡ്രീം പ്രസംഗം നടത്തിയത് 1963 ഓഗസ്റ്റ് 28 അമേരിക്കയിലെ വാഷിംഗ്ടൺ DCയിലുള്ള ലിങ്കൺ മെമ്മോറിയലിന്റെ പടികളിൽ നിന്നാണ് അദ്ദേഹം ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്തത്. അമേരിക്കൻ ചരിത്രത്തെയും ലോക സിവിൽ

0: ആകാശ പ്രസ്ഥാനങ്ങളെയും മാറ്റിമറിച്ച ഒന്നായിരുന്നു ഈ പ്രസംഗം. കറുത്ത വർഗ്ഗക്കാരുടെ തൊഴിൽ, സ്വാതന്ത്ര്യം, തുല്യാവകാശം എന്നിവയ്ക്ക് വേണ്ടി സംഘടിപ്പിച്ച മാർച്ച് ഓൺ വാഷിംഗ്ടൺ എന്ന ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് ഈ പ്രസംഗം നടന്നത്. മഹാത്മാ അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28. വില്ലുവണ്ടി സമരം, ഊരുട്ടമ്പലം ലഹള, ചരിത്ര പ്രസിദ്ധമായ കാർഷിക പണിമുടക്ക് എന്നിവ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചരിത്ര ഏടുകളാണ്. 1937 മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചപ്പോൾ ബെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയെ നേരിട്ട് കണ്ടു. അയ്യങ്കാളിയുടെ സാമൂഹിക പ്രവർത്തനങ്ങളെ പ്രശംസിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. അധസ്ഥിത ജനങ്ങളുടെ വിദ്യാഭ്യാസ അവകാശത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി അദ്ദേഹം ശക്തമായ പോരാട്ടങ്ങൾ നയിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജാതി വ്യവസ്ഥ ക്കെതിരെയുള്ള ശക്തമായ മുന്നേറ്റങ്ങളിൽ ഒന്നായി മാറി. 2014 ഓഗസ്റ്റ് 28 ഭാരത സർക്കാർ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഉദ്ഘാടന ദിവസം തന്നെ ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾ തുറന്ന് ഈ പദ്ധതി ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചു. 1789 ഓഗസ്റ്റ് 28 പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷൽ ശനി ഗ്രഹത്തിന്റെ ഉപഗ്രഹമായ എൻസെലാഡസ് കണ്ടെത്തിയത്. തന്റെ 40 അടി വലിപ്പമുള്ള വലിയ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ഉപഗ്രഹം നിരീക്ഷിച്ചത്. ഉപരിതലത്തിൽ മഞ്ഞുമൂടിയ ഈ ഉപഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും പ്രതിഫലന ശേഷിയുള്ള വസ്തുക്കളിൽ ഒന്നാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: പുനർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് കണ്ണുകളിലെ അലർജിയുടെ കാരണങ്ങൾ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കവിതാ ദേവിൻ.
2: നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുന്ന ഒരു നേർത്ത തെളിഞ്ഞ ചർമ്മമാണ് കൺജങ്ക്റ്റൈവ. ഇത് കൺപോളകളുടെ ഉൾഭാഗവും കണ്ണിന്റെ വെള്ള നിറമുള്ള ഭാഗവുമായ സ്ക്ലീറയെ ആവരണം ചെയ്യുന്നു. അണുബാധയോ അലർജിയോ മൂലമുള്ള കൺജങ്ക്റ്റൈവയുടെ വീക്കമാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. വൈറസോ ബാക്ടീരിയോ കൊണ്ടുണ്ടാകുന്ന ചെങ്കണ്ണ് വളരെ വേഗം മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ്. അതേസമയം അലർജി കൊണ്ടുള്ള ചെങ്കണ്ണ് അഥവാ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് പകർച്ചവ്യാധിയല്ല. പരിസ്ഥിതിയിലെ എന്തെങ്കിലും അലർജി പ്രതികരണത്തിൽ നിന്നാണ് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകുന്നത്. പൂമ്പൊടി, അന്തരീക്ഷ മലിനീകരണം, മൃഗങ്ങളുമായുള്ള സമ്പർക്കം, പുക, പൊടി, ചില കോസ്മെറ്റിക് പദാർത്ഥങ്ങൾ, ചില ആഹാര പദാർത്ഥങ്ങൾ, കൺപോളകളെയും കൺപീലികളെയും ബാധിക്കുന്ന ബ്ലിഫറൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, ഡ്രൈ ഐസ് അഥവാ വരണ്ട കണ്ണുകൾ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങി പല കാരണങ്ങൾ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാക്കിയേക്കാം. പ്രമേഹ രോഗികളിലും ആസ്മ രോഗികളിലും ആർത്രൈറ്റിസ് അഥവാ വാതരോഗം തുടങ്ങിയ ചില രോഗാവസ്ഥകളിലും വരണ്ട കണ്ണുകൾ അഥവാ കണ്ണുനീരിന്റെ ജലാംശം കുറയ്ക്കുന്നു. ഇവരിലും കണ്ണിന്റെ അലർജി കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ കൂടുതൽ സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരിലും കണ്ണിന്റെ വളർച്ചയും അലർജിയും കൂടുതലായി കണ്ടുവരുന്നു. ശ്വാസകോശ അലർജിയിലും തൊലിപ്പുറത്തുണ്ടാകുന്ന ചില അലർജിയുടെ കൂട്ടത്തിലും കണ്ണിന്റെ അലർജി ഉണ്ടാകാം. കണ്ണിന്റെ ചുവപ്പ്, അസഹനീയമായ ചൊറിച്ചിൽ, കണ്ണിൽ നിന്നും നേർത്ത ദ്രാവക രൂപത്തിൽ വെള്ളം വരിക, നീറ്റൽ, കണ്ണിനുള്ളിലെ കരകരപ്പ്, തട്ടൽ, കൺപോളകളുടെ വീക്കം, ചെറിയ രീതിയിലുള്ള കാഴ്ചമങ്ങൽ, വെളിച്ചത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇവയെല്ലാം അലർജി കൺജങ്ക്റ്റിവൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്. വളരെ തീവ്രമായ അവസ്ഥയിൽ കണ്ണുകളുടെ ചുറ്റുമുള്ള ചർമ്മത്തിനും നിറവ്യത്യാസം അനുഭവപ്പെടാം. അലർജി കൺജങ്ക്റ്റിവൈറ്റിസിന്റെ പ്രതിരോധവും ചികിത്സയും. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ ഒഴിവാക്കുകയോ അവയുമായുള്ള സമ്പർക്കം കുറയ്ക്കുകയോ ചെയ്യുക. പുറത്തു പോകുമ്പോൾ കണ്ണടകൾ ഉപയോഗിക്കുന്നത് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായുള്ള സമ്പർക്കം കുറയ്ക്കും. കഴിവതും കണ്ണുകൾ തിരുമാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അത് അണുബാധയ്ക്കും കണ്ണിന്റെ അവസ്ഥ കൂടുതൽ വഷളാക്കുവാനും കാരണമായേക്കാം. വീടിന്റെ ജനലുകൾ അടച്ചിടുന്നത് അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം നൽകും. വീടിന്റെ അകം, പ്രത്യേകിച്ച് കിടപ്പുമുറി, പൊടിപടലങ്ങളില്ലാതെ സൂക്ഷിക്കുക. വളർത്തുമൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിനുശേഷം കൈകൾ നന്നായി കഴുകാൻ ശ്രദ്ധിക്കുക. വളർത്തുമൃഗങ്ങൾ കഴിവതും വീടിന് പുറത്ത് വസിക്കുന്നതാകും നല്ലത്. അതിന് അവസരമില്ലാത്ത പക്ഷം കിടപ്പുമുറിയിൽ അവരെ കഴിവതും പ്രവേശിപ്പിക്കാതിരിക്കുക. അത് നിങ്ങൾ ഉറങ്ങുമ്പോൾ ആനിമൽ അലർജൻസ് അഥവാ മൃഗങ്ങളിൽ നിന്നും അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളുമായുള്ള സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കും. എയർ കണ്ടീഷനിംഗ് യൂണിറ്റുകൾ, ഫാനുകൾ, മെത്ത, തലയിണ തുടങ്ങിയവയെല്ലാം വൃത്തിയായും പൊടി വിമുക്തമാക്കിയും വയ്ക്കുക. അലർജിക് ചെങ്കണ്ണിന്

0: അലർജിയുടെ ചികിത്സയോടൊപ്പം അലർജിക്ക് ഉപയോഗിക്കുന്ന തുള്ളിമരുന്നുകളും ലൂബ്രിക്കൻ തുള്ളിമരുന്നുകളും വളരെ കാഠിന്യമേറിയ രോഗാവസ്ഥയിൽ ചിലപ്പോൾ സ്റ്റിറോയിഡ് തുള്ളിമരുന്നുകളും വേണ്ടി വന്നേക്കാം. സ്റ്റിറോയിഡ് തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുന്ന രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. കോൾഡ് കംപ്രസ് അഥവാ കൺപോളകളുടെ മേൽ തണുപ്പ് വയ്ക്കുന്നത് ആശ്വാസകരമായിരിക്കും.
1: ആയുരാരോഗ്യത്തിലെന്ന് കണ്ണുകളിലെ അലർജിയുടെ കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.

0: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർവിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: പുലർവെട്ടത്തിൽ ഇനി
3: തൊഴിൽ ദർശനം.
4: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 50 ഒഴിവുണ്ട്. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. യോഗ്യത BE, BTech, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ, സിവിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, അല്ലെങ്കിൽ BA, BCom, BLIS, BBA. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ യോഗ്യത നേടിയവർക്കാണ് അവസരം. ഉന്നത യോഗ്യത നേടിയവരെ പരിഗണിക്കില്ല. നിലവിൽ മറ്റെവിടെയെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കരുത്. ഒരു വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം നേടിയവരും അപേക്ഷിക്കാൻ അർഹരല്ല. അപേക്ഷകർ NATS 2.0 പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. തപാൽ മുഖേനയാണ് അപേക്ഷ അയക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://drdo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 28. ബീഹാറിലെ നളന്ദ സർവകലാശാലയിൽ അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ലൈബ്രേറിയൻ 1, ഡെപ്യൂട്ടി ലൈബ്രേറിയൻ 1, അസിസ്റ്റന്റ് രജിസ്ട്രാർ 1, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 1, സീനിയർ അസിസ്റ്റന്റ് 1, ലൈബ്രറി അസിസ്റ്റന്റ് 2, അസിസ്റ്റന്റ് 2. അപേക്ഷാ ഫീസ് 500 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nalandauniv.edu.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nalandauniv.edu.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 31. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. എക്സിക്യൂട്ടീവ് ട്രെയിനി ഒഴിവ് 9. കൺസൾട്ടന്റ് അക്കൌണ്ട്സ് വിരമിച്ചവർക്ക് മാത്രം ഒഴിവ് 8. എക്സിക്യൂട്ടീവ് ഫിനാൻസ് ട്രെയിനി ഒഴിവ് 3. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ട്രെയിനി ഒഴിവ് 6. യോഗ്യത, അപേക്ഷ അയക്കേണ്ട വിധം എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aweil.in, അല്ലെങ്കിൽ https://ddpdoo.gov.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി www.aweil.in, അല്ലെങ്കിൽ https://ddpdoo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 31. ഗുജറാത്തിലെ ദീൻദയാൽ പോർട്ട് അതോറിറ്റിയിൽ വിവിധ തസ്തികകളിലായി 22

0: സമയം 7:54. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ പ്രജ്ഞാനന്ദ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 290 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജോസാൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമും ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്.
2: दो जहाज भी हम लोगों ने सहायता नेपाल को पहुंचाया है. पहला जहाज यहां से 10 रिलीफ मटेरियल लेके काठमांडू पहुंचा था, जिसमें कि कंबल, सोलर लैंप, दवाइयां, हाइजीन किट्स और टेंट वगैरह इस प्रकार की चीजें हैं. दूसरा जहाज इसमें 37.5 की सप्लाई, जिसमें कि 28.5 रिलीफ आइटम्स और 8 दवाइयां और 1 खाने पीने की सामग्री, जो भी मानवीय सहायता हो सकता है वो भी हम प्रदान करेंगे.
1: നേപ്പാളിന്റെ ചൈനയുടെ ഭാഗത്ത് കുടുങ്ങിയ പൌരന്മാരെ സംബന്ധിച്ച് ബീജിംഗിലെ ഇന്ത്യൻ എംബസിയുമായി ചർച്ച നടത്തുകയാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. വിവരങ്ങൾക്കായി 9111230887 എന്ന നമ്പറിലും 9968291988 എന്ന വാട്സപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ബാധിച്ചിട്ടില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന. ഇരു സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് NDRF വ്യക്തമാക്കി. മുൻകരുതൽ നടപടിയായി ബീഹാറിൽ 9, ഉത്തർപ്രദേശിൽ 11 ഉൾപ്പെടെ 2 സംസ്ഥാനങ്ങളിലായി 20 NDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികളുൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരു റിപ്പോർട്ട്.
3: അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30 രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. 33 മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു. കൈലാസ മാനസരോവർ യാത്രികരായ 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും 1500 പേരെ രക്ഷപ്പെടുത്തിയെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയം നേപ്പാളിലെ 3 ജില്ലകളിൽ കനത്ത നാശമാണ് വിതച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടുമെന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ദിനത്തിൽ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കന്തിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഉസ്ബെക്കി

0: അഫ്ഗാനിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സഫറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. അവിടെ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ ദശകത്തിൽ പ്രതിരോധ ഉൽപ്പാദനം ഏകദേശം 4 മടങ്ങ് വർദ്ധിച്ച് 1.8 ലക്ഷം കോടി രൂപയിലേക്കും പ്രതിരോധ കയറ്റുമതി ഏകദേശം 39,000 കോടി രൂപയിലേക്കും ഉയർന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ടി സീരീസ് യുദ്ധ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള 472 കോടി രൂപയുടെ പദ്ധതിക്ക് തറക്കല്ലിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2028-29 സാമ്പത്തിക വർഷത്തോടെ 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യവസായ നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷ്വലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളിലെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചിക്കാഗോ സർവകലാശാലയിലെ പോൾസ്കി സെന്റർ ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നവേഷൻ സന്ദർശിക്കുന്ന ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 59.09 കോടി ജൻധൻ അക്കൗണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ 55.7% അക്കൗണ്ടുകളും വനിതകളുടേതാണ്. ജൻധൻ അക്കൗണ്ടുകളിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയും ശരാശരി നിക്ഷേപം 5,356 രൂപയുമാണ്. ശ്രീനാരായണ ഗുരു ജയന്തി ഇന്ന്. സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 172-ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്ന ചെമ്പഴന്തിയിലും ശിവഗിരിയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശിവഗിരിയിൽ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5:00 ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ചെമ്പഴന്തിയിൽ വൈകിട്ട് 6:30 നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യും. അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ചതയദിന സദ്യ നടത്തും. വിവിധ മേഖലകളിൽ ഇന്ന് വൈകിട്ട് ജയന്തി ഘോഷയാത്രകൾ സംഘടിപ്പിക്കും.
0: 86-ാമത് ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി P.C. വിശ്വനാഥ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K.മുരളീധരൻ പങ്കെടുക്കും. സംസ്കൃതി ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി C.P. ജോൺ മുഖ്യാതിഥിയാകും. ഓണാഘോഷത്തോടനുബന്ധിച്ചു തൃശൂരിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദ കല എന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടവുമായി എത്തും. ദേവമനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ഗ്രാൻഡ് ചെസ് 2 കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാനോ കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ വേനവൽ സെന്തിൽകുമാർ ബുഡാപെസ്റ്റ് സ്കോഷ് ഓപ്പണിന്റെ ഫൈനലിലെത്തി. ഇന്നലെ സെമി ഫൈനലിൽ ഇന്ത്യയുടെ വീർ ചോട്രാനിയെ 3-2 തോൽപ്പിച്ചാണ് ഫൈനലിൽ പ്രവേശനം. ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ വേലവൻ ഹംഗറിയുടെ ബാലസ് ഫർക്കേസിനെ നേരിടും. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി വനിതാ ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5-ാം സ്ഥാനത്തെത്തി. 5-ാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. 52 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഇന്ത്യയുടെ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 ദിവസത്തെ സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി സമയം ഇപ്പോൾ 7:35. പ്രിയശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. കാലം സാക്ഷി.
3: വിദ്യാഭ്യാസ പ്രവർത്തകയും എഴുത്തുകാരിയുമായിരുന്ന കോന്നിയൂർ മീനാക്ഷി അമ്മ 1901 മാർച്ച് 28 വേലുപിള്ളയുടെയും കുട്ടിയമ്മയുടെയും മകളായി ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം കോന്നി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലായിരുന്നു. തിരുവനന്തപുരത്ത് ഉപരിപഠനം പൂർത്തിയാക്കി പിന്നീട് അധ്യാപനം തുടങ്ങി. അപ്പോഴാണ് തൻ്റെ ഗ്രാമമായ ഐരവണിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനായി പിതാവിനോടൊപ്പം ചേർന്ന് ശ്രീരാമചന്ദ്ര വിലാസം എന്ന സ്കൂൾ ആരംഭിച്ചത്. പിന്നീടത് PS വേലുപിള്ള മെമ്മോറിയൽ സ്കൂൾ എന്നാക്കി മാറ്റി. ഗാന്ധിയൻ ആശയങ്ങളിലൂന്നിയുള്ള മീനാക്ഷി അമ്മയുടെ പ്രവർത്തനങ്ങൾ അക്കാലത്ത് മറ്റുള്ളവരിൽ നിന്നും അവരെ വ്യത്യസ്തയാക്കിയിരുന്നു. അത് ഗാന്ധിജിയിൽ മതിപ്പുളവാക്കുന്നതിനും കാരണമായിരുന്നു. സാഹിത്യരംഗത്ത് അതുവരെ ഇല്ലാതിരുന്ന ചില നൂതന രീതികൾ അവർ തൻ്റെ രചനകളിൽ കൊണ്ടുവന്നിരുന്നു. അതാണ് കത്തുകളിലൂടെ കഥ പറയുന്ന നീണ്ട നിഴൽ എന്ന കൃതി, പുഷ്പകം, ആത്മബലി, വീരയോദ്ധാവ് തുടങ്ങിയവ അവരുടെ മറ്റ് രചനകളാണ്. 1980 ഓഗസ്റ്റ് 28 കോന്നിയൂർ മീനാക്ഷിയമ്മ അന്തരിച്ചു.
4: ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ BA ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ആ ക്ലാസ്സിൻ്റെ ചുറ്റും വരാന്തയുണ്ട്. ആ വരാന്തയിൽ കൂടി നല്ല സുന്ദരിയായ ഒരു അധ്യാപകയാണ്. അവർ തലമുടിയൊക്കെ അഴിച്ചിട്ട് നല്ല ചുവപ്പ് സാരിയും കൊടുത്ത് അതുപോലുള്ള ബ്ലൗസും ഒക്കെ ഇട്ട് ആ വരാന്തയിൽ കൂടി അങ്ങനെ നടന്നു. പെട്ടെന്ന് ക്ലാസ്സിൽ ഒരു ചവിട്ടും കൂവലും ബഹളവും നോക്കിയപ്പോൾ ഇതാണ് കാഴ്ച. എത്ര ശ്രമിച്ചിട്ടും ക്ലാസ് നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചില്ല ആദ്യം. അപ്പോൾ എനിക്കൊരു യുക്തി തോന്നി. ഞാൻ പറഞ്ഞു, ശരി ശരി, നിങ്ങൾ ബഹളം കൊട്ടിയത് ചുമ്മാ അല്ല. എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഈ ചുവപ്പ് നിറം കണ്ടാൽ കാളകളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പോഴെനിക്ക് മനസ്സിലായി ശരിയാണെന്ന്. പെട്ടെന്ന് നിന്നു, ബഹളമെല്ലാം നിന്നു സാർ എന്ന്. അങ്ങനെ വലിയ വിഷമമൊന്നും കൂടാതെ ചില ചാടുക്തികൾ കൊണ്ടും നേരം പോക്ക് കൊണ്ടും ഒക്കെ ഇവരെ നീ തന്നെ ഞാൻ പോയിട്ടുണ്ട്.
5: ഞാൻ കുട്ടികളെ തന്നെ.
4: അതെ അതെ.
5: അപ്പോൾ ആർട്സ് കോളേജിന് ശേഷം പിന്നീട് സയൻസ് കോളേജിലാണോ?
4: സയൻസ് കോളേജിലായിരുന്നു. ആ കാലത്തെ പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. സമരം ഉണ്ടാകുമ്പോൾ സാർ ക്ലാസ്സിൽ പോകരുത്, ഞങ്ങൾ പറയുന്നു എന്നെല്ലാം പറഞ്ഞ് ചുറ്റും കൂടും. ഞാൻ പറയും ഞാൻ പോവാം, പക്ഷേ വരുന്നത് നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ വന്നാൽ മതി, ഞാനിവിടെ നിൽക്കും, ഞാൻ ശമ്പളം വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പോകും എന്ന് പറഞ്ഞു. എന്നോട് മാത്രം വലിയ ബഹളം ഉണ്ടായിട്ടില്ല, കാരണം എൻ്റെ പെരുമാറ്റമാണ്. ഞാനും ഇങ്ങനെ വലിയ അധികാരമൊന്നും എടുക്കുകയില്ല, വളരെ വിനയത്തോടുകൂടി എല്ലാം ഒരുമാതിരി നയത്തിൽ കൈകാര്യം ചെയ്യുമായിരുന്നു അന്ന്. അതുകൊണ്ടാണ് എനിക്ക് വല്ല വിധവും അവിടെ കഴിച്ചു കൂട്ടാൻ സാധിച്ചതും. ഞാൻ ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകത്തിൻ്റെ പേര് നീണ്ട നിഴൽ എന്നുള്ളൊരു ലഘുവായ ഒരു നോവലാണ്.
5: നോവല് ായിരുന്നു.
4: ആ ലഘുവായ നോവൽ എൻ്റെ സ്വതന്ത്ര കൃതി എന്ന് പറഞ്ഞുകൂടാ. എന്നാൽ മുക്കാലും എൻ്റെ ആ വിമൻസ് കോളേജിൽ ഉണ്ടായ ജീവിത രീതികളെ പറ്റിയുള്ള ഒരു പരാമർശമാണ് അതിനകത്ത്. ഇതുകൂടാതെ പിന്നെ ഒട്ടുവളരെ ഉപന്യാസങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ടെന്നല്ലാതെ പിന്നെ ഗവൺമെന്റിന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഗ്രന്ഥങ്ങൾ അതിൻ്റെ പവർ പ്രകാശമൊക്കെ ഗവൺമെന്റിനാണല്ലോ.
5: കുട്ടികൾക്ക് വേണ്ടി
4: കുട്ടികൾക്ക് AR തമ്പുരാനെ പറ്റി ഒരു ജീവചരിത്രം, AR, excuse me, മറ്റേ വലിയ തമ്പുരാൻ. അതുകൂടാതെ പിന്നെ ഒരു ഇംഗ്ലീഷ് ഡ്രാമ, ഇബ്സന്റെ ഒരു ഇംഗ്ലീഷ് ഡ്രാമയുടെ തർജ്ജമ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്.
3: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കോന്നിയൂർ മീനാക്ഷിയമ്മയുടെ ശബ്ദം.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.

0: യുഗപുരുഷൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചന നിർവഹിച്ച് മോഹൻ സിതാര സംഗീതം നൽകി. യേശുദാസിനോടൊപ്പം മണികണ്ഠനും സരിത രാജീവും ആലപിച്ച ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പുലർവെട്ടത്തിലടുത്തതായി
1: നഗരപുരാണം. പ്രാചീനകാലത്ത് പക്ഷികളെയും മൃഗങ്ങളെയും വാർത്താവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നു എന്ന് നാം പുരാണങ്ങളിൽ വായിക്കുന്നു. മുഗൾ വാഴ്ചക്കാലത്ത് വടക്കേ ഇന്ത്യയിൽ കുതിരത്തപാൽ നിലവിലുണ്ടായിരുന്നു. എന്നാൽ തിരുവിതാംകൂറിൽ ആദ്യമായി ഒരു സ്ഥിരം തപാൽ സമ്പ്രദായം ഏർപ്പെടുത്തുന്നത് വിശാല തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. രാജസ്ഥാനത്തിന്റെ കുലക്ഷേത്രങ്ങളിലേക്ക് പൂക്കളടക്കമുള്ള പൂജാസാധനങ്ങൾ എത്തിക്കുന്നതിനും കൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള അരിയും പച്ചക്കറികളും പലചരക്കുകളും സമയാസമയങ്ങളിൽ ലഭ്യമാക്കുന്നതിനും രാജകീയ ശാസനങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുമായി ആരംഭിച്ച സംവിധാനമായിരുന്നു ഇത്. ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരെ ഓട്ടന്മാർ എന്നും ഇവർക്ക് പ്രതിഫലമെന്നോണം കരമൊഴിവായി വിട്ടുകൊടുത്തിരുന്ന വിളഭൂമികൾക്ക് കുറിവിരുത്തി എന്നും വിളിച്ചിരുന്നു. 1811 മുതൽ 1814 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോ ആണ് മാർത്താണ്ഡവർമ്മ ആരംഭിച്ച പ്രാകൃത തപാൽ സമ്പ്രദായത്തെ പരിഷ്കരിച്ചത്. തുടർന്ന് കൊച്ചി രാജ്യത്തും അഞ്ചൽ സമ്പ്രദായം നടപ്പിലായി. അങ്ങനെ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചി രാജ്യത്തേക്കും അതുപോലെ തിരിച്ചും കത്തുകൾ അയക്കാമെന്ന സ്ഥിതി സംജാതമായി. എന്നാൽ കോളനി ഭരണം നിലനിന്നിരുന്ന മലബാറിലേക്ക് അഞ്ചൽ ആപ്പീസുകൾ വഴി കത്തുകൾ അയക്കാൻ കഴിയുമായിരുന്നില്ല. കോളനി പ്രവിശ്യകളിലേക്ക് എഴുത്തുകുത്തുകൾ നടത്താനായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് നടത്തിയിരുന്ന ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഭരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ആരംഭിച്ച അഞ്ചൽ സംവിധാനം പൊതുസമൂഹത്തിനായി തുറന്നു കിട്ടാൻ ഒരു നൂറ്റാണ്ടിലേറെ കാലം കാത്തിരിക്കേണ്ടി വന്നു. കൃത്യമായി പറഞ്ഞാൽ 1861 ദിവാൻ മാധവറാവുവിന്റെ കാലത്താണ് തിരുവിതാംകൂറിലെ പ്രജകൾക്ക് വേണ്ടി ആദ്യമായി ഒരു അഞ്ചൽ ആപ്പീസ് ആലപ്പുഴയിൽ ആരംഭിക്കുന്നത്. അഞ്ചൽ ആപ്പീസുകൾക്ക് അഞ്ചൽ പുര എന്നും അഞ്ചൽ ചാവടി എന്നും വിളിപ്പേരുകൾ ഉണ്ടായിരുന്നു. കത്തുകൾ കെട്ടിവെക്കുന്ന മെയിൽ ബാഗ് അഞ്ചൽ പൈ എന്നാണ് അറിഞ്ഞിരുന്നത്. മോട്ടോർ വാഹനങ്ങൾ സ്വപ്നാവസ്ഥയിലായിരുന്ന അക്കാലത്ത് ഒരു അഞ്ചൽ പുരയിൽ നിന്ന് മറ്റൊരു അഞ്ചൽ ആപ്പീസിലേക്ക് കത്തുകൾ എത്തിച്ചിരുന്നത് അഞ്ചൽ ഓട്ടക്കാർ വഴിയായിരുന്നു. ഇദ്ദേഹത്തിന് അഞ്ചൽ ശിപായി എന്നൊരു മറുപേരും ഉണ്ടായിരുന്നു. അന്ന് സ്പീഡ് പോസ്റ്റും നിലവിലുണ്ടായിരുന്നു. പേര് അടിയന്തരം കെട്ടൽ. അടിയന്തരം കെട്ടേണ്ട കത്തിന് മുകളിൽ സാധാരണ നിരക്കിലുള്ള സ്റ്റാമ്പ് ഒട്ടിച്ച ശേഷം 14 ചക്രം അഥവാ 1/2 രൂപ കൂടി ഒടുക്കണം. ഉടൻ തന്നെ അഞ്ചൽ ശിപായി ഒരു മണിയും കിലുക്കിക്കൊണ്ട് ഓടിച്ചെന്ന് മേൽവിലാസക്കാരനെ കണ്ടുപിടിച്ച് കത്ത് കൈമാറും. എന്നാൽ അഞ്ചൽ ആപ്പീസിൽ നിന്ന് 3 മൈൽ ദൂരം മാത്രമേ അടിയന്തരം കെട്ടൽ അനുവദിച്ചിരുന്നുള്ളൂ. വിവര സാങ്കേതിക വിദ്യ പിള്ളത്തൊട്ടിലായിരുന്ന പഴയ കാലത്ത് ചില അടിയന്തര ഘട്ടങ്ങളിൽ ഭരണകൂടത്തിന് പ്രജകളുമായി സംവദിക്കാനുള്ള മാധ്യമവും അഞ്ചൽ ആപ്പീസുകളായിരുന്നു. 2 ലോക മഹായുദ്ധകാലത്ത് രാജ്യത്താകെ ബാധിച്ച ഭക്ഷ്യക്ഷാമം നേരിടുന്നതിനായി തിരുവിതാംകൂർ ഭരണകൂടം ഉപയോഗപ്പെടുത്തിയത് അഞ്ചൽ ആപ്പീസുകളെയാണ്. ഇറക്കുമതി ചെയ്ത ഭക്ഷ്യധാന്യങ്ങളും ഉണക്കക്കപ്പയുമൊക്കെ അന്ന് അഞ്ചൽ പുരകൾ വഴി വിതരണം ചെയ്തു. ചുരുക്കം ചില അവസരങ്ങളിൽ സർക്കാർ വിളംബരങ്ങൾ പൊതുസമൂഹത്തെ ധരിപ്പിച്ചിരുന്നതും ഈ അഞ്ചൽ ചാവടികൾ വഴിയായിരുന്നു. അഞ്ചൽ മുദ്രകൾ എന്ന പേരിലായിരുന്നു തപാൽ സ്റ്റാമ്പുകൾ അറിയപ്പെട്ടിരുന്നത്. അതാത് കാലങ്ങളിലെ നാടുവാഴികളുടെ ചിത്രങ്ങളാണ് ഈ മുദ്രകളിൽ ആലേഖനം ചെയ്യുക. ഇവരുടെ ജന്മനാളുകളിൽ പ്രത്യേക സ്റ്റാമ്പുകൾ ഇറക്കുന്നതും പതിവായിരുന്നു. കൂടാതെ രാജാക്കന്മാരുടെ കിരീടധാരണങ്ങൾ, സാമൂഹ്യ പ്രസക്തിയുള്ള വിളംബരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പുകൾ മുദ്രണം ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന പ്രാദേശിക തപാൽ സംവിധാനങ്ങൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാരതീയ കമ്പി തപാൽ വകുപ്പിൽ

0: പുലർവെട്ടത്തിലിനി
1: ഗ്രാമകേരളം.
2: ഓണം വന്നേ ഓണം, അന്നത്തെ ഓണം, ഭാഗം 5.
1: ഓണം മഹാബലിയുടെ ഓർമ്മകൾ ഉണർത്തുന്നതുപോലെ മലയാളിക്ക് നവോത്ഥാന നായകരുടെ ഓർമ്മകളെ വീണ്ടെടുക്കാനുള്ള അവസരം കൂടിയാകുന്നു തിരുവോണം. മഹാബലിയുടെ ഓർമ്മദിനം, അവിട്ടം അയ്യൻകാളിയുടെ ഓർമ്മദിനം, ചതയം ശ്രീനാരായണ ഗുരുജയന്തി, പൂരുരുട്ടാദിയും ഉത്രട്ടാദിയും ജലോത്സവങ്ങളുടെ വലിയ ആരവങ്ങൾക്ക് സാക്ഷിയാകുന്ന ദിനങ്ങൾ. ആറന്മുള ജലോത്സവം ഉത്രട്ടാദി ദിനത്തിലാണ് നടക്കുന്നത്. ഇങ്ങനെ സമത്വത്തിന്റെ താളമേളങ്ങളും ആഹ്ലാദത്തിന്റെ ആരവങ്ങളും ഉണർത്തി ഓണം മടങ്ങുമ്പോൾ ഓരോ മലയാളിയും തങ്ങളുടെ പതിവ് ജീവിതത്തിലേക്ക് മടങ്ങുകയായി. അടുത്ത ഓണം വരെ ഈ ഓണക്കാലം സമ്മാനിച്ച മധുര അനുഭൂതിയുമായി. നമ്മുടെ ജീവിതത്തെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരാഘോഷവും ഇല്ലെന്ന് പറയാം. കാരണം ഓണം എല്ലാവരുടേതുമാണ്. അതിനാൽ ഓണത്തിൽ നിന്ന് മലയാളി ആർജിച്ച ചൊല്ലുകളും ശൈലികളും ഏറെയാണ്. കവികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയവും ഓണമാണ്. അതിൽ നാനാവികാരങ്ങളുടെ സമ്മിശ്ര ഭാവങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ദാനശീലനായ ഒരാളെ മഹാബലിയോടാണ് നാം ഉപമിക്കാറുള്ളത്. വാമനന്റെ അവതാര മഹത്വം മറന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ സങ്കുചിതമായി ചിന്തിക്കുന്നവരെ വാമനർ എന്നും വിളിക്കാറുണ്ട്. ഓണം പാടത്തും പറമ്പിലും എന്നു വേണ്ട, അധ്വാനിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആഘോഷമാണ്. തങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും അവധി നൽകാനുള്ള അവസരം. അതുകൊണ്ടാണ് കാണം വിറ്റും ഓണം കൊള്ളണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദരിദ്രന്റെ ജീവിതം ഓണക്കാലത്തും പ്രതിഫലിപ്പിക്കുന്നതിൻ്റെ സൂചനകളും ഓണത്തിനുണ്ട്. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നിങ്ങനെയുള്ള ചൊല്ലുകളും പ്രചാരത്തിലുണ്ട്. അത് പരിഹരിക്കാനാകാം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഓണക്കാലത്ത് ബോണസ് നൽകുന്നത്, ഓണവിപണികൾ സർക്കാർ തന്നെ തുറക്കുന്നത്. ഓണത്തെക്കുറിച്ച് പാടാത്ത കവികൾ ഇല്ലെന്ന് തന്നെ പറയാം. മലയാള ഭാവനയുടെ പച്ചത്തുരുത്തായി ഓണം മാറി എന്നതിന് തെളിവാണ് മലയാളത്തിലെ ഓണക്കവിതകൾ. ഓണത്തെപ്പറ്റി എഴുതി കൊതി തീരാത്ത കവിയാണ് പി കുഞ്ഞിരാമൻ നായർ എന്നാണ് പൊതുവെ വിലയിരുത്താറുള്ളത്. 45-ലധികം കവിതകൾ അദ്ദേഹം ഓണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ ആഹ്ലാദത്തിൻ്റെ ആവേഗങ്ങൾ എന്നപോലെ വിഷാദത്തിൻ്റെ നനുത്ത സ്പർശവുമുണ്ട്. പൊട്ടിച്ചിരിയുടെ മുഴക്കത്തോടൊപ്പം അടക്കിപ്പിടിക്കലിൻ്റെ നെടുവീർപ്പുമുണ്ട്. എങ്കിലും ഓണം അദ്ദേഹത്തിൻ്റെ സ്വപ്നജാലകത്തിലൂടെ എപ്പോഴും കടന്നു വന്നുകൊണ്ടിരുന്നു. അത്തപ്പൂ ഒരുക്കുവാൻ നാടെങ്ങും കൂടുമ്പോൾ പൊന്നുപോലെ എത്തുന്ന പൊന്നോണക്കാലം വരികയായി എന്ന് അദ്ദേഹം ആഹ്ലാദത്തോടെ പാടുന്നുണ്ട്. സങ്കടങ്ങൾ ഒട്ടനവധി ഉണ്ടെങ്കിലും മാവേലി വരുമ്പോൾ എതിരേൽക്കാതിരിക്കാനാവില്ലെന്ന് വൈലോപ്പള്ളി ഓണപ്പാട്ടുകാരിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആ വരവിങ്കൽ ഉണർന്നു ചിരിപ്പൂ പൂവുകൾ, ഞങ്ങളുടെ സാക്ഷികൾ എത്രയേ പൂവുകൾ, പോവുക നാം എതിരേൽക്കുക, നമ്മൾ ഒരുക്കുക നാളെ ഒരു ഓണം. വയലാറും പി ഭാസ്കരനും ഒ എൻ വിയും സുഗതകുമാരിയും എല്ലാം ഓണത്തെക്കുറിച്ച് പാടുന്നുണ്ട്. എത്രയോ ജഡജീർണ ദിനരാത്രങ്ങൾ പിന്നിട്ടെത്തുന്നു വീണ്ടും ഞാനീ ധന്യമാം നിമിഷത്തിൽ എന്ന് ഓണത്തെക്കുറിച്ച് ഒ എൻ വി കുറിക്കുന്നു. ആർദ്രതയുടെ പാട്ടുകാരനായ എൻ എൻ കക്കാട് ഓണത്തോട് പറഞ്ഞ നന്ദി വാക്ക് തന്നെ നമുക്ക് പറയാം. നന്ദി തിരുവോണമേ നന്ദി, നീ വന്നുവല്ലേ, അടിമണ്ണിടിഞ്ഞു കടയിളകി ചരിഞ്ഞൊരു കുനുതുമ്പയിൽ ചെറു ചിരിവിടർത്ത് നീ വന്നുവല്ലേ, നന്ദി തിരുവോണമേ നന്ദി.

വന്നേ ഓണം, അന്നത്തെ ഓണം. രചന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

ഇനി നമുക്ക് ചുറ്റും ശ്രദ്ധിച്ചാലോ? ഓണം വാരാഘോഷത്തിൽ പങ്കെടുക്കാനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തലസ്ഥാനത്തെത്തുന്നതിനാൽ 30-നും 31-നും നഗരത്തിൽ ഗതാഗത ക്രമീകരണം. വിമാനത്താവളത്തിൽ നിന്നും ലോക്ഭവനിലേക്കുള്ള റോഡിലും വാരാഘോഷ സമാപനം ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന വെള്ളയമ്പലത്തും സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തി. ഓണം കഴിഞ്ഞ് മടക്കയാത്രയ്ക്കായി സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നോർത്ത് സാന്ത്രഗച്ചി സ്പെഷ്യൽ നാളെ ഉച്ചയ്ക്ക് 2:40 പുറപ്പെട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 സാന്ത്രഗച്ചിയിൽ എത്തും. കോട്ടയം, പാലക്കാട്, സേലം, കാട്ട്പാടി, ഗുഡൂർ, വിജയവാഡ, ഭുവനേശ്വർ വഴിയാണ് സർവീസ്. മംഗളൂരു എസ് എം വി ടി ബംഗളൂരു സ്പെഷ്യൽ നാളെ 11:15 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 4 ബംഗളൂരുവിലെത്തും. റിസർവേഷൻ ആരംഭിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ സ്റ്റാച്യു ഉപ്പളം റോഡിലെ ഗ്രാമീണ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 34 ദിവസത്തെ സൌജന്യ ആഭരണ നിർമ്മാണ പരിശീലനം ഈ മാസം 31 തുടങ്ങും. 18 മുതൽ 50 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0471-2322-430. കോട്ടുകാൽ ഗവൺമെന്റ് VHSS UP വിഭാഗത്തിൽ ഹിന്ദി വിഷയത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളത്തിലും അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 1 സെപ്റ്റംബർ രാവിലെ 10 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുമെന്ന് പ്രഥമ അധ്യാപിക അറിയിച്ചു.

വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകി. യേശുദാസും മാധുരിയും സംഘവും ദുർഗ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന സുഖത്തിനായി വരേണം. ഈ ഗുരുദേവ ചിന്തകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പുലർവേട്ടം പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം രാജേശ്വരി. ഇനി 8 മണിക്ക് സമാജ് പ്രഭ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നോവൽ സഞ്ചാരം.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
2: ഖദീജ ഒരു ഉയർന്ന ചിരവിയിന്മേൽ കാൽ കവച്ചു വെച്ചിരുന്ന് നാളികേരം ചിരകുകയാണ്. കൂട്ടത്തിൽ മകളെ ശാസിക്കുന്നുമുണ്ട്. ആ തിജ്ജൊന്ന് നീക്കുവല്ലാലേ, ഇച്ചിരി ഉപ്പിങ്ങട്ടെടുത്തോ. ജ് ആ കഞ്ഞിക്കൈയില് എവിടാ വച്ചെടുക്കണേ? ആഗതരെ കണ്ടപ്പോൾ അവൾ ചിരവയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, കടന്നു കുത്രിക്ക്. കടുപ്പത്തിലൊരു ആപ്പ് കാട്ടിക്ക ഖദീജയെ. ഖദീജയ്ക്ക് ധൃതിയായി. തീ ഇളക്കി കത്തിച്ചു. ഗ്ലാസ് കഴുകി. പ്ലേറ്റുകൾ ശബ്ദിച്ചു. അടുപ്പത്തെ വെള്ളത്തിലിട്ട മുക്കാല് റെഡി റെഡി എന്ന് പറയാനും തുടങ്ങി. 5 നിമിഷത്തിനുള്ളിൽ പുക പറക്കുന്ന കാപ്പിയും പത്തിരിയും മുമ്പിൽ കൊണ്ടുവന്നു വെച്ച് ഖദീജ മന്ദസ്മിതം തൂകി നിന്നു. ഇനി ആ കാശ് ഇങ്ങോട്ട് തന്നാൽ മതി എന്ന ഭാവത്തിൽ. എന്തിരുത്ത ഖദീജെ, ഭർത്താനോക്കെ. പത്തിരി പൊട്ടിച്ചു വായിലിട്ട് പുക ഊതിപ്പറപ്പിച്ചുകൊണ്ട് മരക്കാർ ചോദിച്ചു, എന്തിരുത്ത മരക്കാർക്ക, ഒക്കെ മോശം. അനക്കെന്താ ഇപ്പോ ഇത്തിര ഒരു മോശം പന്ന്? ചെറിയൊരു കൺവെട്ടിക്കലോടെയാണ് ഹസ്സൻ അത് ചോദിച്ചത്. നമ്മുടെ കഥയൊക്കെ ഇങ്ങക്കറിയൂലേ. ഈ 5 പിഞ്ചു പൈതങ്ങളെയും വച്ച് ഞമ്മൾ പെടുന്ന പാട് അള്ളാക്കറിയാം. വിഷാദപൂർണമായ സ്വരത്തിൽ അത് പറഞ്ഞിട്ട് ഖദീജ ഉടുതുണിയുടെ നീണ്ടുകിടക്കുന്ന കോന്ത പിടിച്ച് ഒന്ന് കണ്ണൊപ്പി. അവളുടെ അരയിൽ തൂങ്ങിയാടുന്ന കൊച്ചു പണസഞ്ചി അപ്പോൾ ഹസൻ കാണുകയും ചെയ്തു. അവൻ ചോദിച്ചു,
3: പെരുന്നാച്ചോറ് വെച്ച് പള്ള പോലല്ലേ അൻ്റെ തഞ്ചി ബീർത്തെടുക്കണേ? എന്നിട്ടാ അനക്കിപ്പം കഷ്ടം എന്ന് പറയുന്നത്?
4: ഇങ്ങളെന്തോ പറയുന്നേ, ഹോജരാജാവായ തമ്പിരാൻ കഴിച്ചൂട്ടുണ്ട് ഓലയുടെ ബാപ്പയുണ്ടായിരുന്നപ്പം.
2: ആ സ്ത്രീയുടെ തൊണ്ട ഇടറിപ്പോയി.
3: ജക്കഥയൊക്കെ വിട്, ഒരു പത്തിരിയും പാടെ കൊണ്ടുവാ.
2: അവൾ അടുക്കളയിലേക്ക് ഓടി ഓരോ പത്തിരി കൂടി കൊണ്ടുവന്നു വെച്ചു. എന്നിട്ട് വീണ്ടും തൻ്റെ ജീവിത ദുഃഖങ്ങളെപ്പറ്റി പറയാനും തുടങ്ങി. ഖദീജയ്ക്ക് അവിടെ 10 കൊല്ലത്തെ പരിചയമുണ്ട്. അവളുടെ സ്വദേശം ചാലിയമാണ്. ഒരു ചെറുകിട സുന്ദരിയായി അവിടെ കഴിഞ്ഞുകൂടുന്ന കാലം മുതൽക്കേ മരക്കാർ അവളെ അറിയും. പരൽമീൻ ചാടുന്നതുപോലെയുള്ള അവളുടെ കണ്ണീർ അന്ന് മരക്കാരെ സ്വൽപ്പം കമ്പം പിടിപ്പിക്കുകയും ഉണ്ടായി. പക്ഷേ ആ കമ്പം വളരാൻ ഇടകിട്ടിയില്ല. അതിനു മുമ്പേ തന്നെ ആലിക്കുട്ടി അവളെ കല്ലായിലേക്ക് കെട്ടിക്കൊണ്ടുപോന്നു. ആലിക്കുട്ടിക്കും പണി മരച്ചാപ്പയിൽ തന്നെ. അങ്ങനെ സഹപ്രവർത്തകന്റെ വീടരായിത്തീർന്ന അവളെക്കുറിച്ചുണ്ടായ കമ്പം മരക്കാർ മനഃപൂർവ്വം വിസ്മരിച്ചു.
3: പൊയേലു തുള്ളുന്ന മീനൊക്കെ ഞമ്മടെ ബായയിൽ കുടുങ്ങും എന്ന് നനച്ചൂടല്ലോ
2: എന്നൊരു തത്വജ്ഞാനവും തുണയ്ക്കെത്തി. അതിനുശേഷവും പലതവണ മരക്കാർ അവളെ കണ്ടിട്ടുണ്ട്. കാച്ചിയും അരഞ്ഞാണും കസവുതട്ടനും ചിറ്റും ഏലസും മുത്തുമണിമാലയുമൊക്കെ അണിഞ്ഞ് ആലിക്കുട്ടിയുടെ വീടരായി. അവൾ കല്ലായിൽ കിടന്നൊന്നു വിലസി. അവൾ നടന്നു പോകുന്ന വഴിക്കെല്ലാം ഇലഞ്ഞിപ്പൂ തൈലത്തിൻ്റെ മണം തങ്ങി നിന്നു. അക്കാലം മരക്കാർക്ക് ഓർമ്മയുണ്ട്.
3: അന്ന് ഒരു ശെമ്പകപ്പൂവ് തന്നെയായിരുന്നു.
2: പിന്നെ അവളൊന്ന് പെറ്റു, പിന്നെയും പെറ്റു. ഒന്ന് ഒരു പെണ്ണും ഒരാണും. ആ കുടുംബം രൂപപ്പെട്ടു വരികയായിരുന്നു. പെട്ടെന്നാണ് ആപത്ത് വന്നുവിട്ടത്. മരത്തടി വീണ് ആലിക്കുട്ടിയുടെ മുതു ഒടിഞ്ഞുപോയി. ആസ്പത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും മരണവും കഴിഞ്ഞു. ആ കുടുംബത്തിൻ്റെ നടുവും അതോടെ ഒടിഞ്ഞു. മൂപ്പൻ കുറച്ച് ദിവസത്തെ ചെലവിനുള്ള വക കൊടുത്തു. അത് തീർന്നപ്പോൾ പിന്നെ എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതായി. 2 കുട്ടികളെ പുലർത്തണമല്ലോ. ചാലിയത്തേക്ക് മടങ്ങിപ്പോയിട്ട് വിശേഷമൊന്നുമില്ല.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം.
1: ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാൽ മതി.
2: ടിവി ഇട്ടാപ്പള്ളി ഏജൻസീസിൽ ഭമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
3: ലളിതമായ തവണ വ്യവസ്ഥയും മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി ഇട്ടാപ്പള്ളി ഏജൻസീസ്.
4: ആകാശവാണി, സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 35 മിനിറ്റും 15 സെക്കൻഡും. പ്രിയശ്രോതാക്കളെ, സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. സിനിമയുടെ തിരശ്ശീലയിൽ ചിലപ്പോൾ മറ്റൊരങ്ങുകൂടി ഒരുങ്ങാറുണ്ട്. കഥാപാത്രങ്ങൾ തന്നെ അഭിനേതാക്കളായി മാറി നാടകവും ബാലയും നൃത്തവും പാട്ടുമൊക്കെയായി വേദിയിൽ നിറയുന്ന മനോഹര നിമിഷങ്ങൾ. സിനിമയ്ക്കുള്ളിൽ ഒരുങ്ങിയ ആ കൊച്ചുവേദികളിലെ ചില പാട്ടുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? സ്മൃതിമധുരത്തിൽ ആദ്യം സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനം നമുക്ക് കേൾക്കാം. പാടിയ ദേശുദാസും പീലിയിലെ. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഇനി നമുക്ക് ഒരു പൈങ്കിളി കഥ എന്ന ചിത്രത്തിനു വേണ്ടി വേണു നാഗവള്ളി, ബാലചന്ദ്ര മേനോൻ, ഭരത് ഗോപി, സിന്ധു എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഏറ്റവും.

0: ഇനി രണ്ടുപേർ മാത്രം മംഗളം.
1: പ്രേക്ഷകർക്കുള്ളിൽ സിനിമയ്ക്കുള്ളിലെ നാടകരംഗങ്ങൾ ദൃശ്യമാകുന്ന രണ്ടു ഗാനങ്ങളാണ് നാം ഇപ്പോൾ സ്മൃതിമധുരത്തിലൂടെ കേട്ടത്. ആകാശവാണി
2: യോഗസൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ പവന മുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
4: പവനൻ എന്നാൽ വായു. വായുവിനെ സഹായിക്കുന്ന ആസനമാണ് പവന മുക്താസനം. ചെയ്യുന്ന വിധം: മലർന്നു കിടക്കുക, വിശ്രമിക്കുക, ശരീരവും മനസ്സും ആസനം ചെയ്യുവാൻ തയ്യാറാകുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക, വലതുകാൽ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് കണങ്കാലിന് താഴെ വയ്ക്കുക, ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തി നെറ്റി മടക്കിയ കാൽമുട്ടിൽ മുട്ടിക്കുക. കുറച്ചു നേരം ഈ നില തുടരുക. തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുക, കാലുകളും കൈകളും പൂർവ്വസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം 5-6 തവണ ആവർത്തിച്ചതിന് ശേഷം ഇടതുകാലും ഇതുപോലെ തന്നെ ചെയ്യുക. തുടക്കത്തിൽ ഓരോ കാലും, അതിനുശേഷം 2 കാലും ഒരുപോലെ ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ഈ ആസനത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിശോധിക്കാം. 1, കാലുയർത്തുക. 2, കാല് മടക്കുക. 3, കൈകൊണ്ട് മടങ്ങിയിരിക്കുന്ന കാലിന്റെ മടമ്പിൽ പിടിക്കുക. 4, ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക. 5, കുറച്ചു കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി തറയിൽ വയ്ക്കുക. 6, കൈകൾ വിട്ട് നിലത്ത് വയ്ക്കുക. 7, കാലുകൾ ഉയർത്തുക. 8, കാലുകൾ താഴ്ത്തി വന്ന രീതിയിൽ തന്നെ തിരിച്ചുകൊണ്ട് വയ്ക്കുക. പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വാസം പുറത്തുവിട്ടാണ് സാധാരണ നാം എല്ലാവരും പരിശീലിക്കുന്നത്. പക്ഷേ പവനമുക്താസനത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്ന രീതി കൂടി നമുക്ക് പരിചയപ്പെടാം. മലർന്നു കിടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കാൽ ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് ശ്വാസം ഉള്ളിൽ തന്നെ നിലനിർത്തി, അതായത് കുംഭകാവസ്ഥയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തല ഉയർത്തി കാലിൽ മുട്ടിക്കുക. ശ്വാസം വിടണമെന്ന് തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് തല പൂർവ്വസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം ശ്വാസം ഉള്ളിൽ നിർത്തി പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വസന വ്യവസ്ഥയെ സഹായിക്കുന്ന ഡയഫ്രം നന്നായി പ്രവർത്തിക്കുന്നു. ആമാശയത്തിലെ വായുവിനെ ശാരീരിക അവസ്ഥ അനുസരിച്ച് പുറന്തള്ളാൻ സഹായിക്കുന്നു. പവനമുക്താസനത്തിന്റെ വ്യത്യസ്തങ്ങളായ ചില മുറകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. കാലുകൾ മടക്കി പവനമുക്താസനത്തിൽ എത്തിയതിനു ശേഷം മുമ്പോട്ടും പുറകോട്ടും ശരീരത്തെ ചലിപ്പിക്കുക, വശങ്ങളിലേക്ക് ശരീരത്തെ ഉരുട്ടുക. ഇപ്രകാരം ചെയ്യുന്നത് വഴി നട്ടലിനും വാരിയലിനും നല്ല മസാജ് കിട്ടുകയും അവിടെയുള്ള വായു സഞ്ചാരം സുഗമമാവുകയും ചെയ്യുന്നു. ഒപ്പം അരക്കെട്ട് ബലപ്പെടും. പവനമുക്താസനം പ്രാണമയകോശങ്ങളെ ബലപ്പെടുത്തുന്നു. പ്രാണൻ ജീവന്റെ ആധാരശിലയാണ്. യോഗയും പ്രാണനും ഒന്നു തന്നെയാണ്.
3: പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

പ്രേക്ഷകർക്ക് ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വയലാർ രചിച്ച് ബാബുരാജ് സംഗീതം നൽകിയ യേശുദാസ് പാടിയ ഗാനമാണിത്. ചിത്രം കളക്ടർ മാലതി.

0: പോലീസ്.
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഓവർ ആക്റ്റീവ് ബ്ലാഡർ ഒരു കോമൺ പ്രോബ്ലം ആണ്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കായംകുളം കെയർവെൽ ഫാമിലി ക്ലിനിക്കിൽ നിന്നും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ ബാലൻപിള്ളൈ. ഓവർ ആക്റ്റീവ് ബ്ലാഡറിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഡോക്ടർ?
5: മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ് അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ കോസ് എന്താണെന്ന് മനസ്സിലാക്കിയാലും നമുക്ക് അത് ട്രീറ്റ് ചെയ്തിട്ട് OAB മാറ്റാനും പറ്റും.
4: ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന കണ്ടീഷനെ പറ്റി ഇത്രയും വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി ഡോക്ടർ. പബ്ലിക് അവയർനെസ് ഇനീഷ്യേറ്റീവ് ഫോർ ബ്ലാഡർ ഹെൽത്ത്.
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ.

0: മൊബൈൽ ആപ്പിലൂടെയും
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: ആകാശവാണി. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നു പോവുകയാണല്ലോ നമ്മൾ. സത്യാഗ്രഹ സമരത്തിന് ഇന്ത്യക്കാരുടേതെന്നതുപോലെ ഇംഗ്ലീഷുകാരുടെയും സഹായം ഗാന്ധിജിക്കും ഇന്ത്യക്കാർക്കും ലഭിച്ചിരുന്നു. അതിൽ ഉന്നതസ്ഥാനീയരായ ചിലരും ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കൊടിയ മർദ്ദന നടപടികളും ഇന്ത്യക്കാരുടെ തളരാത്ത ആത്മവിശ്വാസവും തമ്മിൽ സമരം ചെയ്തുകൊണ്ടേയിരുന്നു. അത് എങ്ങനെ പുരോഗമിച്ചുവെന്ന് നമുക്ക് നോക്കാം. ഇത്തവണ ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങി വന്ന നിവേദക സംഘം നല്ല വർത്തമാനങ്ങളല്ല കൊണ്ടുവന്നത്. എന്നാൽ ആഠിൽ പ്രഭുവുമായി ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ എന്ത് തീരുമാനങ്ങളാണ് എടുക്കുക എന്നതിനെപ്പറ്റി ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഞങ്ങളുടെ കൂടെ ആരൊക്കെ അവസാനം വരെ നിൽക്കുമെന്ന് എനിക്കറിയാം. ഇപ്പോഴേക്ക് സത്യാഗ്രഹത്തെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ സാർവലൗകികതയും വൈശിഷ്ട്യവും എനിക്ക് തന്നെ ബോധ്യമാക്കി തന്നു. അതുകൊണ്ട് എനിക്ക് തികച്ചും സമാധാനമായിരുന്നു. സത്യാഗ്രഹത്തിൻ്റെ ഉത്കൃഷ്ടത വെളിവാക്കുവാൻ വേണ്ടിയാണ് ഹിന്ദ് സ്വരാജ് എഴുതിയത്. അതിൻ്റെ ഫലത്തിന്മേൽ എനിക്കുള്ള വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായൊരു മാനദണ്ഡമാണ് ആ ഗ്രന്ഥം. ഞങ്ങളുടെ ഭാഗത്തുള്ള ഭടന്മാരുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേവലം അശ്രദ്ധനായിരുന്നു. എന്നാൽ പണത്തെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയില്ലാതിരുന്നില്ല. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സമരം പണമില്ലാതെ നടത്തുക ബുദ്ധിമുട്ട് തന്നെയാണ്. പണമില്ലാതെ ഒരു സമരം നടത്തുവാൻ കഴിയുമെന്നും പണം പലപ്പോഴും ധാർമ്മിക സമരത്തെ അശുദ്ധമാക്കുമെന്നും ഈശ്വരൻ സത്യാഗ്രഹിക്കോ ഒരു മുമുക്ഷുവിനോ അയാളുടെ അത്യാവശ്യത്തിൽ കവിഞ്ഞ് യാതൊന്നും കൊടുക്കുകയില്ലെന്നും ഞാനിന്ന് സ്പഷ്ടമായി മനസ്സിലാക്കുന്നതുപോലെ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ എനിക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം അന്നും എന്നെ കൈവെടിഞ്ഞില്ല. മാത്രമല്ല, എന്നെ നിരാശയാകുന്ന ചെളിക്കുണ്ടിൽ നിന്ന് കരകയറ്റുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ കപ്പലിറങ്ങിയപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് എനിക്ക് ഇന്ത്യക്കാരോട് ഞങ്ങളുടെ ഉദ്യമം പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വന്നുവെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഈശ്വരൻ എന്നെ പണം സംബന്ധിച്ച ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിച്ചു. ഞാൻ കേപ് ടൗണിൽ കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു കമ്പി സന്ദേശം കിട്ടി. രത്തൻ ജംഷഡ്ജി ടാറ്റ സത്യാഗ്രഹ ഫണ്ടിലേക്ക് 25,000 rupees സംഭാവന ചെയ്തിരിക്കുന്നു എന്ന്. എന്നാൽ ഇതിനോ ഒരു വലിയ ധനസംഭാവനയ്ക്ക് തന്നെയോ സത്യാഗ്രഹ സമരത്തെ ആത്മശുദ്ധീകരണത്തിലും ആത്മവിശ്വാസത്തിലും അടങ്ങിയിരിക്കുന്ന സത്യാഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സത്സ്വഭാവത്തിൻ്റെ രൂപത്തിലുള്ള മൂലധനമില്ലാത്ത സത്യാഗ്രഹ സമരം സാധ്യമല്ല. താമസക്കാരില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു മനോഹര സൗധം എങ്ങനെ നശിച്ചു പോകുന്നത് പോലെ കാണപ്പെടുന്നുവോ അതുപോലെ തന്നെയാണ് എല്ലാ ഭൗതിക സമ്പത്തുമുണ്ടെങ്കിലും സത്സ്വഭാവമില്ലാത്ത ഒരു മനുഷ്യൻ കാണപ്പെടുന്നത്. സമരം എത്രകാലം നിലനിൽക്കുമെന്ന് പറയുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് സത്യാഗ്രഹികൾക്ക് മനസ്സിലായി. ഒരിഞ്ചു സ്ഥലം പോലും വിട്ടുകൊടുക്കുകയില്ല എന്ന് ദൃഢവ്രതമെടുത്ത ബോവർ ജനറൽമാർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മരണം വരെയോ വിജയം വരെയോ സമരം ചെയ്യാൻ പ്രതിജ്ഞ ചെയ്ത സത്യാഗ്രഹികളും. ഉറുമ്പുകളും അനേകായിരം ഉറുമ്പുകളെ ഓരോ കാലടിയിലെയും ചവിട്ടിയരയ്ക്കുവാൻ കഴിയുന്ന ആനയും തമ്മിലുള്ള ഒരു യുദ്ധം പോലെയായിരുന്നു അത്. സത്യാഗ്രഹികൾക്ക് സത്യാഗ്രഹത്തിന് ഒരു കാലാതിർത്തി വയ്ക്കുവാൻ നിവൃത്തിയില്ല. അവർക്ക് സമരം തന്നെ ഒരു വിജയമത്രേ. സമരം ചെയ്യുക എന്നുവെച്ചാൽ അവർക്ക്

ജയിൽവാസമെന്നോ നാടുകടത്തലെന്നോ ആണർത്ഥം. എന്നാൽ ഈ കാലത്ത് അവരുടെ കുടുംബങ്ങളുടെ കാര്യമോ? എപ്പോഴും ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ആരും ജോലിക്കെടുക്കില്ല. പിന്നെ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ അയാൾ എങ്ങനെയാണ് തന്നെയും കുടുംബത്തെയും പുലർത്തുക? എവിടെ താമസിക്കും? എവിടെന്ന് വീട് വാടക വീട്ടും? ഒരു സത്യാഗ്രഹിക്ക് പോലും നിത്യവും ഭക്ഷണമില്ലാത്തതുകൊണ്ട് മനോവേദന തോന്നുന്നുവെങ്കിൽ അത് ക്ഷന്തവ്യമാണ്. തങ്ങളനുഭവിക്കുന്ന പട്ടിണിയിലേക്ക് തങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളവരെയും ഏറ്റവും പ്രിയപ്പെട്ടവരെയും തള്ളിയിടുവാൻ നിർബന്ധിതരായിട്ടുകൂടി സമരം ചെയ്യുന്നവർ ഈ ലോകത്തിൽ അധികമുണ്ടായിരിക്കില്ല. ഇതുവരെ ജയിലിലേക്ക് പോകുന്ന സത്യാഗ്രഹികളുടെ കുടുംബങ്ങളെ നിലനിർത്തിപ്പോന്നത് അവരുടെ ആവശ്യമനുസരിച്ച് മാസം തോറും പണമായി കൊടുത്തുവന്ന അലവൻസ് കൊണ്ടാണ്. എല്ലാവർക്കും തുല്യമായ സംഖ്യ കൊടുത്താൽ മതിയാകുകയില്ല. തന്നെ ആശ്രയിച്ചു നിൽക്കുന്ന 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തോടുകൂടിയ ഒരു സത്യാഗ്രഹിയെ കുടുംബസംബന്ധികളായ യാതൊരു ചുമതലയുമില്ലാത്ത ഒരു ബ്രഹ്മചാരിയോടൊപ്പം കരുതുക വയ്യ. തങ്ങളുടെ സൈന്യത്തിലേക്ക് ബ്രഹ്മചാരികളെ മാത്രം എടുക്കുക എന്നതും സാധ്യമല്ല. ഓരോ കുടുംബത്തോടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും ചുരുങ്ങിയ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചറിഞ്ഞ് അതനുസരിച്ചുള്ള സംഖ്യ വീതിച്ചു കൊടുക്കുക എന്നതാണ് സാധാരണമായി കൈക്കൊണ്ട തത്വം. സത്യസന്ധന്മാരാണെങ്കിലും ഒരു പ്രത്യേകതരം ജീവിതം നയിച്ചു പോകുന്ന മറ്റു ചിലർ സ്വാഭാവികമായി തങ്ങളുടെ ജീവിത രീതിയെ ഉയർത്തുവാനുള്ളതാണ് ഈ സഹായമെന്ന് പ്രതീക്ഷിച്ചു. ഈ നിലയ്ക്കാണെങ്കിൽ സമരം അധികകാലം നടത്തുവാൻ കഴിയില്ല എന്ന് ഞാൻ കണ്ടു. കൂടുതൽ അർഹിക്കുന്നവരോട് അനീതി കാട്ടുകയും എന്തും കാട്ടാൻ മടിയില്ലാത്തവർ അത് തട്ടിയെടുക്കുകയും ചെയ്യുക എന്ന അപകടം എപ്പോഴുമുണ്ടായി. ഈ ബുദ്ധിമുട്ടിന് ഒരൊറ്റ നിവൃത്തി മാർഗമേ ഉണ്ടായിരുള്ളൂ. അതായത് എല്ലാ കുടുംബങ്ങളെയും ഒരൊറ്റ ദിക്കിൽ പാർപ്പിക്കുകയും അവരെല്ലാം പരസ്പരം സഹായിക്കുന്ന ഒരു സംഘത്തിലെ അംഗങ്ങളാവുകയും ചെയ്യുക. അങ്ങനെയായാൽ ചതിക്ക് സൗകര്യമില്ല, ആരോടും അനീതി കാണിക്കലുമില്ല, പൊതുഫണ്ടിനെ സംരക്ഷിക്കാനും കഴിയും. സത്യാഗ്രഹികളുടെ കുടുംബങ്ങളെ പരസ്പരം രഞ്ജിപ്പോടുകൂടി പുതിയൊരു ലഘുജീവിതം നയിക്കുവാൻ ശീലിപ്പിക്കുകയും ചെയ്യാം. വിവിധ സംസ്ഥാനക്കാരും വിഭിന്ന മതക്കാരുമായ ഇന്ത്യക്കാർക്ക് ഒരുമിച്ച് പാർക്കുവാനുള്ള ഒരവസരവുമുണ്ടാകും. പക്ഷേ ഇത്തരം താമസത്തിന് പറ്റിയ സ്ഥലമെവിടെ? ഒരു നഗരത്തിൽ ജീവിക്കുക എന്നത് ഉടുക്കാനില്ലാത്തവൻ പട്ടുടുക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയാകാം. വീട്ടുവാടക തന്നെ ഒരുപക്ഷെ ഭക്ഷണ ചെലവോളം വരും. നഗരത്തിലെ വിവിധങ്ങളായ പ്രലോഭനങ്ങൾക്കിടയിൽ ലഘുജീവിതം നയിക്കുക എന്നത് എളുപ്പമാകുകയുമില്ല. മാത്രമല്ല, ധാരാളം കുടുംബങ്ങൾക്ക് സ്വന്തം വീടുകളിലിരുന്ന് ഉപയോഗപ്രദമായ വല്ല പ്രവൃത്തിയും ചെയ്യത്തക്കവണ്ണം ഒരു സ്ഥലം കണ്ടെത്താനും നഗരത്തിൽ സാധിക്കുകയില്ല. അതിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലം പട്ടണത്തിൽ നിന്ന് വളരെ അകലെയോ അതിൻ്റെ വളരെ അടുത്തോ ആയിരിക്കരുതെന്ന് സ്പഷ്ടമാണ്. ഫീനിക്സ് ഉണ്ട്. ഇന്ത്യൻ ഒപ്പീനിയൻ അച്ചടിക്കുന്നത് അവിടെ വെച്ചാണ്. ചില കൃഷിയും അവിടെ നടക്കുന്നുണ്ട്. മറ്റു പലതരത്തിലും ഫീനിക്സ് സൗകര്യമുള്ള സ്ഥലമത്രേ. പക്ഷേ ജോഹന്നാസ്ബർഗിൽ നിന്ന് 300 നാഴിക അകലെയാണ് അത്. 30 മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്തുകയുള്ളൂ. ഈ കുടുംബങ്ങളൊക്കെ ഇത്രയധികം ദൂരത്തേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് മടക്കിക്കൊണ്ടുവരുന്നതും വളരെ ബുദ്ധിമുട്ടും ചെലവുള്ള കാര്യവുമാണ്. ഇതിനു പുറമെ ഈ കുടുംബങ്ങൾ സ്വന്തം നാടുവിട്ട് ഇത്രയേറെ ദൂരത്തേക്ക് പോകുവാൻ തയ്യാറാവില്ല. തയ്യാറാണെങ്കിൽ തന്നെ അവരെയും വിമുക്തരാകുന്ന സത്യാഗ്രഹി തടവുകാരെയും ഇത്ര ദൂരത്തേക്ക് അയക്കുക എന്നത് അസാധ്യമായി തോന്നി. അതിനാൽ ആവശ്യമുള്ള സ്ഥലം ട്രാൻസ്വാളിൽ ജോഹന്നാസ്ബർഗിനടുത്തായിരിക്കണം. മിസ്റ്റർ കെല്ലൻബാക്ക് 1100 ഏക്കറുള്ള ഒരു ഫാം വിലയ്ക്ക് വാങ്ങി വാടകയോ മറ്റു കടപ്പാടോ ഇല്ലാതെ അതുപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം സത്യാഗ്രഹികൾക്ക് നൽകി. ഇത് 1910 മെയ് 30 ഈ ഫാമിൽ ഏതാണ്ട് 1000 ഫലവൃക്ഷങ്ങളും ഒരു കുന്നിൻ്റെ ചുവട്ടിലായി 5-6 ആളുകൾക്ക് പാർക്കുവാൻ തക്ക സൗകര്യവുമുള്ള ഒരു ചെറിയ വീടുമുണ്ടായിരുന്നു. 2 കിണറ്റിൽ നിന്നും 1 അരുവിയിൽ നിന്നുമാണ് വെള്ളമെടുത്തിരുന്നത്. ഈ ഫാമിൽ നിന്ന് ഏറ്റവും അടുത്ത തീവണ്ടി ആപ്പീസ് 1 നാഴിക അകലെയും ജോഹന്നാസ്ബർഗ് 21 നാഴിക അകലെയുമാണ്. ഈ ഫാമിൽ വീടുകൾ പണി ചെയ്ത് അവിടെ പാർക്കുന്നതിന് സത്യാഗ്രഹി കുടുംബങ്ങളെ ക്ഷണിക്കുവാൻ ഞങ്ങൾ തീർച്ചപ്പെടുത്തി. ആ ഫാമിലേക്ക് സത്യാഗ്രഹി കുടുംബങ്ങളുടെ ആ ജീവിതം സമരത്തെ എങ്ങനെ സ്വാധീനിച്ചു, നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.

0: സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
2: ആകാശവാണി, സമയം ഇപ്പോൾ 9 കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡുമായിട്ടുണ്ട്. സഞ്ചാരി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ
3: മൂകാംബികയിലെ വിശേഷങ്ങൾ സിവിൽ ജിഹാനോടൊപ്പം പങ്കുവയ്ക്കുന്നത് രാജേഷ് ഏവൂർ.
4: സഞ്ചാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഞ്ചാരിയുടെ ടീം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലം വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. കേരളത്തിലല്ല, കർണാടകയിലുള്ള ഒരു സ്ഥലത്തേക്കാണ്, ഒരുപാട് പേര് പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം രാജേഷ് ഏവൂരുണ്ട്. നമസ്കാരം സാർ.
5: നമസ്കാരം.
4: സാറിന്റെ സ്വദേശം?
5: എന്റെ സ്വദേശം ഏവൂരാണ്. കായംകുളത്തിന് 7 കിലോമീറ്റർ വടക്കുമാറിയാണ് സ്ഥലം.
4: സാർ എന്താ ചെയ്യുന്നത്?
5: ഞാൻ കേരള വാട്ടർ അതോറിറ്റിയിലെ ഹെഡ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു.
4: കർണാടകയിൽ എവിടെയാണ് പോയത്?
5: എനിക്ക് വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കുടുംബത്തോടൊപ്പം മൂകാംബിക ഒന്ന് സന്ദർശിക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എന്ന് പറയാം, എന്ന് വെച്ചാൽ മുന്നേ കൂട്ടി വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാധിക്കാതെ, അറിയാമല്ലോ, സാധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിലത് അറിയിച്ചില്ല. ആദ്യം വീട്ടിലറിയിക്കാതെ ഒരു 2 മാസമായിട്ട് മനസ്സിൽ തന്നെ കൊണ്ടു നടന്നു ഇങ്ങനെ ഒരു യാത്ര നടത്തണം. ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെക്കാനുണ്ട് ഈ യാത്രയെ സംബന്ധിച്ച്. ലീവ് നോക്കണം, കുട്ടികളുടെ പഠന സൗകര്യങ്ങൾ ഒന്ന് ക്രമപ്പെടുത്തി വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഡേറ്റ് അങ്ങ് നിശ്ചയിച്ചു. ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം പോകാമെന്ന് വിചാരിച്ചു. ഡേറ്റ് നിശ്ചയിച്ചതിന് ശേഷമാണ് വിവരം ഭാര്യയോട് ധരിപ്പിക്കുന്നത്. പുള്ളിക്കാരിക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം യാത്ര പുറപ്പെടാമെന്ന് വിചാരിച്ചു. ട്രെയിനിന് തന്നെ പോകാമെന്ന് വിചാരിക്കാൻ ഒരു വേറൊരു കാരണം കൂടെ ഉണ്ട്. കായംകുളത്തു നിന്ന് ബസ്സുണ്ട്. വൈകിട്ട് കയറുന്ന ബസ് നേരം വെളുക്കുമ്പോഴത്തേക്ക് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് കൊല്ലൂർ ചെല്ലും. അതിനാണ്ട് 1500-2000 രൂപയോളം ചിലവാകും ഒരാൾക്ക്. അത് കൂടാതെ ക്ഷീണവുമായിരിക്കും ബസ്സിലുള്ള യാത്രയെന്ന് പറയുന്നത്. തീവണ്ടിയിലുള്ള യാത്രയെന്ന് പറയുമ്പം നമുക്കത്ര റിസ്ക് ഇല്ല. ഫാമിലിയായിട്ട് പോകുമ്പോഴും സുഖകരമായിട്ട്
4: റിലാക്സ്
5: ചെയ്തൊക്കെ പോവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലാണ് ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യാമെന്ന് നിശ്ചയിച്ചത്. തന്നെയല്ല, കായംകുളത്ത് നിന്ന് കൊല്ലൂർ വരെ ഒരാൾ യാത്ര ചെയ്യുന്ന തുകയ്ക്ക് ഞങ്ങൾക്ക് 4 പേർ കൂടെ സ്ലീപ്പർ ക്ലാസ്സിൽ പോയിട്ട് വരാം. അങ്ങനെ ഒരു സാമ്പത്തിക വശം കൂടെ അവിടെ ഉണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. പക്ഷേ എനിക്ക് 2 ട്രെയിനാണ് എനിക്ക് ഓപ്ഷനായിട്ട് വന്നത്. ഒന്ന് രാവിലെ 11 മണിക്ക് രാമപുരത്ത് എത്തുന്ന ഒരു ട്രെയിനുണ്ട്. അതിന് പക്ഷേ എനിക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷേ ടിക്കറ്റ് കിട്ടിയത് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. എന്നാലും അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രാത്രി 8:25 എറണാകുളത്ത് നിന്ന് ഓഖ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഇതിന് പോയി കഴിഞ്ഞാൽ ഒരു 2 ഗുണമുണ്ട്. ഒന്ന്, എൻ്റെ ഒരു ദിവസത്തെ ലീവ് എനിക്ക് ലാഭിക്കാം. വൈകിട്ടത്തെ ട്രെയിൻ ആകുമ്പം തന്നെ അല്ല, 11 മണിക്കുള്ള ട്രെയിനിന് പോയി കഴിഞ്ഞാൽ വെളുപ്പിന് 1 മണിക്ക് അവിടെ എത്തത്തുള്ളൂ. പിന്നെ നേരം വെളുക്കുന്നതിന് വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം 6 മണി മുതലേ അവിടെയുള്ള സ്റ്റാൻഡിൽ നിന്ന് മൂകാംബിക ബസ്സുള്ളൂ. അതല്ലെങ്കിൽ അവിടെ നിന്ന് രാത്രിയില്ല ഓട്ടോ പിടിച്ചൊക്കെ പോകണം. അങ്ങോട്ട് പോകുന്ന വഴി ബുദ്ധിമുട്ട് വേണം. ഈ ഒരു ദിവസത്തെ ലീവ് ഒന്ന് കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തെ ആ ഒരു ട്രെയിനാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. രാത്രി 8:25 എറണാകുളത്ത് നിന്ന് പുറപ്പെടും. അപ്പോൾ അതിന് ബുക്ക് ചെയ്തപ്പോഴാണ് 10:08 എന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് വന്നത്. ഇപ്പോൾ പോകേണ്ട ദിവസം എത്തി. പാക്കിംഗ് ഒക്കെ എന്ന് പറയുന്ന വൈഫിൻ്റെ ഒരു ഏരിയ ആണ്. പുള്ളിക്കാരിയുടെ ആ ഒരു ഏരിയയിലോട്ട് കൈകടത്താൻ വേറെ ആരും സമ്മതിക്കത്തില്ല. മരുന്ന്, അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ, ഇതെല്ലാം യഥാവിധി തന്നെ എല്ലാം പുള്ളിക്കാരി അത് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചെന്നൈ എക്സ്പ്രസ് വന്നു. അതിൽ കയറി നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. നോർത്തിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത്. നോർത്തിൽ നിന്ന് സൗത്തിൽ വന്നിട്ട് വേണം ഓക്കെ എക്സ്പ്രസ്സിന് കയറാനായിട്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അടുത്ത് മെട്രോ സ്റ്റേഷനുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ചെല്ലാവുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് മെട്രോ സ്റ്റേഷനിലെത്തി. കുടുംബത്തിൻ്റെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മെട്രോയിൽ ഒന്ന് കയറി യാത്ര ചെയ്യണമെന്നുള്ളത്. അതിനുവേണ്ടി എറണാകുളത്തൊക്കെ ഒന്ന് പോകാനായിട്ടും പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ആഗ്രഹം കൂടി കൂട്ടത്തിലങ്ങ് സാധിച്ചു കിട്ടി. അപ്പോൾ ഞങ്ങൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ ട്രെയിൻ റെഡിയായി കിടക്കുകയായിരുന്നു. അവിടെയും ഒരു 10-15 മിനിറ്റ് ഉള്ളിൽ തന്നെ ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു.
4: നമ്മുടെ ഈ കൊല്ലൂരിലേക്കുള്ള യാത്ര തുടങ്ങുന്ന ആ ഘട്ടത്തിൽ തന്നെ ഒരു പാട്ട് കേട്ടിട്ട് തുടങ്ങാൻ തോന്നുന്നു.
5: പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ആകാശവാണിയുടെ പരിപാടികളോട് വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വൈകുന്നേരത്ത് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന് പറയുന്ന യേശുദാസ് പാടിയ ഗാനമുണ്ടല്ലോ, അത് മിക്കവാറും കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് മുതലേ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞൊരു പാട്ടാണ്.
6: ഗുണദായിനീ

0: നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു കൊല്ലൂരേക്കുള്ള?
1: ട്രെയിനിൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കയറി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പം ഉറങ്ങാമെന്ന് വിചാരിച്ചു. നേരം വിളിക്കുമ്പോഴത്തേക്കങ്ങ് ചെല്ലത്തുള്ളല്ലോ. അപ്പോൾ മോൻ നേരത്തെ അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളും പതുക്കെ ഉറക്കത്തിലേക്ക് കിടക്കുകയാണ്. ആ സമയത്താണ് അടുത്ത സീറ്റിലിരുന്ന, അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളിരിക്കുന്ന ക്യാബിൻ്റെ അടുത്ത ക്യാബിൻ, അപ്പോൾ അവിടെ ഇരുന്ന ഒരാളിൻ്റെ കൂർക്കമ്പലി തുടങ്ങുന്നത്. അസാമാന്യം ശക്തമായ കൂർക്കമ്പലിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് മാത്രമല്ല, അടുത്ത് മറ്റുള്ള സീറ്റിലുള്ള ആൾക്കാർക്കും അലോസരമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിങ്ങനെ തുടരുകയാണ്. നമുക്ക് ഒരു തരത്തിൽ ഉറങ്ങാൻ നിവൃത്തിയില്ല. പൂച്ചയ്ക്ക് ആരും അണികെട്ടുമെന്നു പറയുന്ന പോലെയാണ്. ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ആ യാത്ര അതങ്ങനെ നീണ്ടു. ഉറക്കത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെ അങ്ങ് പോയി. ഏകദേശം ഒരു മംഗലാപുരമൊക്കെ എത്തിയ സമയത്ത് അദ്ദേഹം ഇറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ അവിടുന്ന് ഒരു രണ്ടര മണിക്കൂറോടെ ഉള്ളൂ ഈ ബൈന്ദൂർ എത്തുന്നതിന് വേണ്ടിയിട്ട്. ബൈന്ദൂർ ചെന്ന് ബസ് വണ്ടി നിർത്തി. ഒരു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെയൊക്കെ വൈകി. 7:30 ആണ്.

0: 8:15
1: 8:15
0: റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടുത്തെ ബസ് സ്റ്റേഷനിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് രാവിലെ ഒരു 6:15 ശേഷമേ ബസ്സുകളൊക്കെ പുറപ്പെടാറുള്ളൂ. 50 രൂപ 60 രൂപ ആ ഒരു റേഞ്ചിലാണ് അവിടുത്തെ ബസ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ആള് നിറയുന്നതനുസരിച്ച് വണ്ടി വിട്ടുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ കയറി ചെന്ന ഉടനെ തന്നെ വണ്ടി കിട്ടി, കയറി നേരെ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി. കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് റൂമുകൾക്ക് വേണ്ടിയിട്ട് കിട്ടിയ നമ്പറിലൊക്കെ വിളിച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. ഉള്ളതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലുമാണ്. അപ്പോൾ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞു, ഈ ബസ് സ്റ്റേഷൻ്റെ ഫസ്റ്റ് ഫ്ലോറില്ല റൂമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ റൂം അവൈലബിൾ ആണ്, വിരി വെച്ച് അവിടെ കിടക്കാനൊക്കെ ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായിട്ടുള്ള റേറ്റിന് അവിടെ പായും തലയണയും ഒക്കെ ഉണ്ട്, അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ റൂമിനകത്തില്ല സൗകര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ നടന്ന് മറ്റ് റൂം അന്വേഷിച്ച് സമയം കളയുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം ആയിരിക്കത്തില്ലെന്ന് തോന്നി. ഭാര്യയും അതിനോടൊപ്പം സഹകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അവിടെ റൂം എടുത്തു. അവിടെ 300 രൂപയാണ് മറ്റു വരുന്നത് ഒരു ആ റൂമിൻ്റെ ഒരു ദിവസത്തെ റേറ്റ് എന്ന് പറയുന്നത്. മോൻ അപ്പോഴത്തേക്ക് വിശപ്പ് തുടങ്ങി. പുള്ളിക്കാരനെ ഒന്ന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾ വയലൻ്റാവും. ഞാൻ ഒറ്റയ്ക്ക് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് മൂകാംബികയിൽ. ആ സമയത്ത് ഞാൻ കയറാറുള്ള ഒരു കടയുണ്ട്, ബാലണ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു കട. അത് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഒരാൾ ഒരു കടയാണ്. അപ്പോൾ ആ ഓർമ്മ വെച്ചിട്ട് കുടുംബമായിട്ട് നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ പൂരിയും റവ ഇഡ്ഡലിയും അതേപോലെ ചപ്പാത്തി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് നല്ലൊരു കൈപ്പുള്ളിയുള്ള മനുഷ്യനാണ്. ഞാൻ കയറിയിട്ടുള്ളതിൽ വെച്ച് അന്ന് കൊള്ളാവുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഒരു സാധാരണ ചായ റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല, ഒരു സാധാരണ ചായക്കട. അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷ് ആയി നേരെ ക്ഷേത്രത്തിലേക്ക് പോയി.
1: അപ്പോൾ ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ.
0: സൗപർണികാമൃത വീജികൾ പാടും എന്നൊരു പാട്ടുണ്ട്.
1: അതെ, എല്ലാവർക്കും പ്രിയപ്പെട്ട
0: മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ്. ഞങ്ങൾ വീട്ടിൽ പറയാതെ പോയി കണ്ട ഒരു ഫിലിമിലെ ഒരു സോങ്ങുമാണ് ചെറുപ്പകാലത്ത്. അപ്പോൾ ആ പാട്ടൊന്ന് കേട്ടോ.

0: അമ്പലത്തിലേക്ക് പോയത് എങ്ങനെയാണ്? നടന്നു പോയോ അതോ ഓട്ടോയിൽ പോയോ? എങ്ങനെയായിരുന്നു യാത്ര?
1: നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ആദ്യ സമയത്തൊക്കെ അവിടുന്ന് പോകുമ്പോഴാ ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് ടെമ്പിളിലേക്ക് പോകുന്ന വഴി ആ സമയത്ത് ഒരു ചന്നം പിന്നെ ഒരു മഴയുണ്ട്. ഈ മഴത്തുള്ളിക്ക് വളരെ വലിപ്പമൊന്നുമില്ല, നേർത്ത മഴത്തുള്ളി, എന്നാൽ താരതമ്യേന ശക്തമായിട്ട് നമ്മുടെ മേത്തേക്ക് വന്ന് പതിക്കും. ആ ഒരു ചെറിയ കുളിർ കാറ്റൊക്കെ കൊണ്ടുപോകുന്ന നല്ല നല്ല രസമായിരുന്നു. അങ്ങനെ ആലോചിച്ചാൽ വന്നത്, പക്ഷേ ഇപ്പം നല്ല വെയിലുണ്ട്, അതുപോലുള്ള മഴയില്ല. അപ്പോൾ പിന്നെ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടുന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ നമ്മളെ കൊണ്ടിറക്കും. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് അമ്പലത്തിൻ്റെ നടയിലെത്തി. ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി കഴിഞ്ഞപ്പം സ്മിതയ്ക്കൊക്കെ വലിയ, സ്മിത എൻ്റെ ഭാര്യയാണ്, അവൾക്കൊക്കെ വലിയ സന്തോഷമായി. കാരണം വെച്ചാൽ ആദ്യമായിട്ട് പോവാണ് പുള്ളിക്കാരി, അതുപോലെ മക്കളും ആദ്യമായിട്ട് വരികയാണ്. അവർക്ക് വലിയ സന്തോഷമായി, കാരണം ഈ ചിത്രങ്ങളിലൂടെയും അതേപോലെ വീഡിയോയിലൂടെയൊക്കെ മാത്രമേ ക്ഷേത്രത്തെക്കുറിച്ച് കണ്ടിട്ടുള്ളൂ, പക്ഷേ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് കണ്ട് പരിചയിച്ച ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ രഥമിരിപ്പുണ്ട്, അതൊക്കെ TVയിൽ കണ്ടിട്ടുണ്ട്, അതും വലിച്ചുകൊണ്ട് പോകുന്നതും വിശേഷാവസരങ്ങളിലൊക്കെ. അപ്പോൾ ആ കാഴ്ചകൾ, അതിൻ്റെ ആ പഴയ പ്രൗഢി, പഴയ ശില്പകലാവിദ്യ, അതൊക്കെ കൊത്തുപണികളൊക്കെ ഇപ്പോഴത്തെ കാലത്തുള്ള ആൾക്കാരത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മെഷീൻ്റെ സഹായത്തോടുകൂടി ചെയ്യുമായിരിക്കും. ഒരു കാലത്ത് അന്നത്തെ ആൾക്കാരുടെ കരവിരുന്ന് നമുക്കവിടെ അത്ഭുതം തോന്നും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളകത്ത് കയറി, വലിയ ക്യൂ ഒന്നുമില്ലാതെ ദർശനം നടത്താൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരെ അത് അവിടുത്തെ അന്നപ്രസാദ മണ്ഡലത്തിലേക്കാണ് ആൾക്കാരൊക്കെ പോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വഴിക്കോട്ട് തന്നെ പോകും. അവിടെ ചെല്ലുമ്പോൾ അറിയാം, അവിടുത്തെ ആ സജ്ജീകരണങ്ങളൊക്കെ കണ്ടാൽ അറിയാം അവിടുത്തെ തിരക്ക് എന്തുമാത്രം ഉണ്ടാവാറുണ്ടെന്ന്. പക്ഷേ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെന്ന സമയത്ത് അത്ര വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നില്ല. ഞങ്ങൾക്ക് നേരെ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റി. ചെറിയ ഒരുതരം അരി കൊണ്ടുള്ള ചോറും എരിവില്ലാത്ത കറികളും പിന്നെ വലിയ മധുരമില്ലാത്ത ഒരുതരം പായസം ഒക്കെ ആയിരുന്നു. ഞങ്ങളത് കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി റൂമിൽ വന്നു. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം സാധാരണ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ 3 തവണ 3 രൂപത്തിൽ 3 ഭാവത്തിൽ ദേവിയെ ദർശിക്കുന്നതായിട്ടൊരു സങ്കല്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ദർശനം നടത്താൻ കഴിഞ്ഞു, കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് മനസ്സിൽ അടുത്ത ഒരു ലക്ഷ്യം എന്നുള്ളത് കുടജാദ്രി പോകുക എന്നുള്ളതാണ്. അപ്പോൾ കുടജാദ്രി അങ്ങനെ പോയിട്ടില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാ ജീപ്പുകാരുടെ ഉണ്ട്, കുടജാദ്രിക്ക് പോകാൻ ആളെ വിളിച്ച് കയറ്റുവാണ്. അപ്പോൾ അന്ന് ഒരാൾക്ക് 370 രൂപയായിരുന്നു കുടജാദ്രി വരെ, അതായത് 40 കിലോമീറ്റർ ദൂരമുണ്ട്, 2:30 വരെ അവിടുന്ന് ജീപ്പ് വിടുകയുള്ളൂ. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് ജീപ്പ് യാത്ര അനുവദിക്കത്തില്ല. മോന ചെറുതായതുകൊണ്ട് അവന് ടിക്കറ്റ് എടുക്കത്തില്ല. അപ്പം 8 പേരായെങ്കിൽ മാത്രമേ ജീപ്പ് വിടുകയുള്ളൂ. അപ്പോൾ ഒരു അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ബാക്കിയുള്ള ആൾക്കാരൂടെ വന്ന് അങ്ങനെ 8 പേര് കഴിഞ്ഞു ഞങ്ങൾ യാത്ര പുറപ്പെട്ടു.
0: അപ്പോൾ ഇനി ഒരു പാട്ടായാലോ?
1: മഴവില്ലിൻ മലർ തേടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ്. ആ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്, യാത്രകളിലൊക്കെ പ്രത്യേകിച്ചും അത് കേൾക്കാറുണ്ട്.
0: അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം ഇനി.

0: അപ്പോ നമ്മളിപ്പോ ജീപ്പിൽ കയറി ഇരിക്കുകയാണ്, ഇനി
1: അതെ,
0: പുറപ്പെട്ടാലോ?
1: തീർച്ചയായിട്ടും. ഞങ്ങൾ പുറപ്പെടുന്ന സമയത്ത് ചെറിയൊരു മഴ പെയ്തു, നനുത്ത തുള്ളികൾ ഞങ്ങളുടെ മേത്തേക്ക് ഇങ്ങനെ വന്ന് വീണപ്പം വലിയ സന്തോഷമായിട്ട് തോന്നി. പിന്നെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് വനത്തിനുള്ളിലൂടെയാണ്, ഏകദേശം 40 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ആദ്യം നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുന്നത് വനത്തിൻ്റെ നടുവിലൂടെയുള്ള ടാർ ചെയ്ത റോഡിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം എഴുതിരെ ഒന്നിടവിട്ട് ഇതേപോലെ തിരിച്ചു വരുന്നവരും, നേരത്തെ പോയ ജീപ്പുകൾ തിരിച്ചു വരുന്നത്
0: തിരിച്ചു
1: കാണാം.
0: വരുന്നുണ്ട്.
1: അങ്ങനെ അല്ല, ഒരു തിരക്കുള്ള റോഡൊന്നുമല്ല, തിരക്ക് കുറഞ്ഞ ആ റോഡിൽ കൂടെ ഇങ്ങനെ വളവും തിരിവും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്നു. ഇലച്ചാർത്തുകൾക്കിടയിൽ കൂടെയുള്ള ആ ഒരു യാത്ര വളരെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ ചെല്ലുന്നത് ഒരു ഒരു ജംഗ്ഷനിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് വീടുകളും കടകളൊക്കെ ഉള്ള ജംഗ്ഷനിലേക്കാണ്. അവിടെ എത്തിയപ്പം ജീപ്പ് ഡ്രൈവർ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, പ്രത്യേകിച്ച് മാസ്കും ഒക്കെ കരുതിക്കൊള്ളാൻ പറഞ്ഞു, കാരണം പൊടിപടലങ്ങൾ ധാരാളം ഉണ്ടാവും ഈ പോകുന്ന വഴിക്ക്. അപ്പം ഞങ്ങളും അങ്ങനെ മാസ്കും എല്ലാം വാങ്ങിച്ചു, വെള്ളം വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചിട്ട് വീണ്ടും ജീപ്പിൽ കയറി. പിന്നെയുള്ള യാത്ര

0: ചെമ്മൺപാതയിലൂടെയായിരുന്നു. ജീപ്പുകൾ ഇങ്ങനെ ഓടി പദം വന്ന് വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് പിന്നെ ഓഫ് റോഡ് തുടങ്ങും. ഈ ഓഫ് റോഡാണ് വളവും തിരിവും ഒക്കെ ആയിട്ടാണ് ആ ജീപ്പ് ഡ്രൈവർമാരൊക്കെ സമ്മതിക്കണം എന്ന് വെച്ചാൽ ഈ ഒടുവും വളവും തിരിവും ഒക്കെ ഇങ്ങനെ എടുക്കുന്ന പോലാണ്
1: ക്ലിയർ കട്ട് അങ്ങനെ
0: അങ്ങനെ പോകുന്ന വഴിക്ക് എതിരെ ഒരു ജീപ്പ് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് പൊടിയൊക്കെ അടിച്ചു കയറും. അപ്പൊ ആ സമയത്ത് ഒന്ന് സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതല്ലാതെ ഈ വണ്ടി പോകുമ്പോൾ പൊടിയൊക്കെ പറത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ടൊന്നും ക്യാബിനുള്ളിലോട്ടൊന്നും അങ്ങനെ പൊടി കയറുന്നില്ല. പക്ഷെ അത് ഒരു രസമാണ്, അങ്ങനെ വണ്ടി അരപ്പിച്ച് കയറി പോകുന്നത് ഫോർ വീൽ ഡ്രൈവുള്ള ജീപ്പുകളാണ് അങ്ങനെ ഇറപ്പിച്ച് കയറി പോകുന്നതും നമ്മുടെ പുറയിൽ ഇങ്ങനെ പൊടിപൊടലങ്ങൾ ഉയരുന്നതും ഒക്കെ ഒരു നല്ല രസകരമായിട്ടൊരു കാഴ്ചയാണ്.
1: അഡ്വഞ്ചറസ് ആയിട്ടുള്ള
0: പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കയറി പോകുന്ന വഴിക്ക് വലിയ അകലെ കാണാൻ പറ്റും മൊട്ടക്കുന്നുകളും അതുപോലെ അഗാധമായിട്ടുള്ള കൊക്കുകൾ ഒരു വശത്ത്. പച്ചനിറമല്ല, പച്ചനിറം മാറിയിട്ട് ഒരുതരം നീല നിറവും പച്ചനിറവും കൂടെ കലർന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതി, അതൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര, അതൊക്കെ ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം. പറഞ്ഞാൽ ശരിയായിട്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. അതേപോലൊരു അനുഭവമാണ് ആ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് കുടജാദ്രിയുടെ താഴ്ഭാഗത്തെത്തി. 4 മണി ആയ സമയത്ത് ഞങ്ങൾ അവിടെ എത്തി. 6 മണിക്ക് മുമ്പ് തിരിച്ചു വരണമെന്ന് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു. വന്നിട്ടുള്ള ആൾക്കാർ അവരവരുടേതായിട്ടുള്ള നിരി സ്വന്തം നിലയ്ക്ക് നേരെ മല കയറാനായിട്ട് പോവുകയാണ്. പോകുമ്പം അവിടെ ആദ്യം ഒരു ക്ഷേത്രമുണ്ട്, ജീപ്പ് വന്ന് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ശാന്തിക്കാരൻ പറഞ്ഞത് ഇതാണ് ശരിക്കും ആദിശങ്കരന് ദർശനം കിട്ടിയ സ്ഥലം. ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും നടുക്ക് പുത്രഭാവത്തിൽ ആദിശങ്കരൻ ഇരിക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആദിശങ്കരൻ ജഗദ്ഗുരു അദ്ദേഹം അവിടെ തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ മറ്റ് വേറൊന്നും ആധ്യാത്മികമായിട്ട് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ ആദ്യം അങ്ങോട്ട് കയറി പോകുമ്പം പാറക്കല്ലുകൾ നിരത്തിയിട്ടിരിക്കുന്നത് പോലെ കൂർത്ത പാറക്കല്ലുകൾ, അത് ഭൂമിയിൽ തന്നെ ഉള്ളതാണ്, ആരും നിരത്തിയിട്ടിരിക്കുന്നതൊന്നുമല്ല. അപ്പോൾ അതിനിടയ്ക്കൂടെയുള്ള വളഞ്ഞു തിരിഞ്ഞൊക്കെയുള്ള ഒരു ചെറിയ കയറ്റമാണ്. മോനും മോളും ഒക്കെ അവർ ഈസി ആയിട്ടങ്ങ് കയറിപ്പോയി. അപ്പം ഞങ്ങളുടെ കൂടെ വന്നവരും പരിധിവരൊക്കെ ഞങ്ങൾക്കും ഇച്ചിരി കയറാൻ ഇച്ചിരി പ്രയാസമൊക്കെ പെട്ടു. അവർ നേരെ മുമ്പോട്ടങ്ങ് പോയി. പിന്നെ അവരെ പിടിക്കേണ്ട, വെറുതെ അങ്ങ് വിടാൻ പറ്റത്തില്ലോ. അനുചിതമായിട്ടുള്ള സ്ഥലമാണ്, തന്നെയല്ല കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ കാഴ്ചയും ഒക്കെ ഉണ്ട്, വീഴുമെന്നുള്ള ഭയമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവരുടെ പുറകിന് തന്നെ ഞങ്ങൾക്ക് വെച്ച് പിടിക്കേണ്ടി വന്നു. അങ്ങനെ കയറി ചെല്ലുന്നത് ഒരു വിശാലമായൊരു സമതല പ്രദേശത്തേക്കാണ് കയറി ചെല്ലുന്നത്. 3 വശവും കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന പർവ്വത നിരകൾ, കുത്തനെ മേളിലോട്ട് ഉയർന്നു നിൽക്കുന്ന, ചരിവൊന്നുമല്ല, കുത്തനെ ഉയർന്നു നിൽക്കുന്ന ഒരു വശം നേരെ കുത്തനെ തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ ഒരു വിശാലമായ ഒരു പ്രദേശത്തേക്കാണ് കയറി ചെല്ലുന്നത്. ആ പ്രദേശത്തിൻ്റെ ഗ്രൗണ്ട് അല്പം ചരിഞ്ഞും വളഞ്ഞൊക്കെയാണ് പോകുന്നത്. പിള്ളേർക്ക് ആ സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സന്തോഷം. അവർ തുള്ളിച്ചാടാനും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പിള്ളേരും ആൾക്കാരും പ്രായഭേദം വന്യ ആൾക്കാർ തുള്ളിച്ചാടുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്കവിടെ കാണാം അവിടെ എത്തിക്കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നത് ഒരിച്ചിരി പ്രയാസമാണ്. എന്ന് വെച്ചാൽ 3 വശം മലകളാണെന്ന് പറഞ്ഞല്ലോ, ഒരു വശം കുത്തനെ താഴ്ചയാണ്. ഈ താഴ്ചയുള്ള ആ ഒരു വശത്തുകൂടെ വേണം മുകളിലേക്കുള്ള ഇടുങ്ങിയ പാത പോകുന്നത്. പാതയിലൂടെയുള്ള യാത്രയാണ് പിന്നെ. അത് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഞാൻ വിചാരിച്ചത് സ്മിത ഇടയ്ക്ക് വെച്ച് ഇച്ചിരി പ്രശ്നം, കാരണം ശാരീരികമായിട്ട് ഇച്ചിരി പൊതുവെ ഇച്ചിരി ബുദ്ധിമുട്ട് പറയുന്ന ആളായതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് സുല്ലിടുമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല, പുള്ളിക്കാരി വളരെ ചടുലമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ആൾക്കാരുടെ ജോലിക്ക് എത്താറായിരുന്നു.
1: എത്ര ദൂരം പോകണം,
0: ഈ ഇറങ്ങി വരുന്നവർ പറയുന്നത് ഇച്ചിരി അപ്പുറത്തോട്ട് പോയാൽ മതി, ഇപ്പം എത്തും എന്ന് പറയും. പക്ഷേ നമ്മൾ പിന്നെയും കയറി പോവാണ്, അപ്പം നല്ലോണം കിതയ്ക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾ നേരെ കയറി പോവാ, നമുക്ക് അവരുടെ പുറകിന് പോകാതിരിക്കാനും പറ്റുന്നില്ല.
1: നീ ഇത്തിരി ദൂരം നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ ഒരു പാട്ട് കേട്ടാലോ?
0: പിന്നെന്താ കേക്കാവല്ലോ. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് നടക്കും പെണ്ണ്, ആ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്.

0: അപ്പോൾ നമ്മളിപ്പോൾ ദാ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടുങ്ങിയ വഴിയിലൂടെ മുകളിലോട്ട്,
1: അതെ
0: വളരെ എന്താ പറയുക താഴ്ചയാണ് അപ്പുറത്ത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കയറണം.
1: അതെ അതെ അതെ
0: ഇനി എത്ര ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട് മുന്നോട്ട്?
1: അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററാണ് മൊത്തമുള്ള ദൂരം തോന്നുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് ഈ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നും കിതച്ചും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയി. പോകുന്ന വഴിക്ക് നമുക്ക് വളരെ സൂക്ഷിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ഒറ്റയടിപ്പാത പോലെയുള്ള സ്ഥലമുണ്ട്, താഴെ ഒരു കുഴി പോലുള്ള ഭാഗമുണ്ട്. പേടിയുള്ളവർക്ക് വേണമെങ്കിൽ അതിലൂടെ ഇറങ്ങിയിട്ട് സൈഡിൽ പിടിച്ചൊക്കെ നടക്കാം. നല്ല പ്രായമുള്ള ആൾക്കാരും ഒക്കെ വന്ന് കയറുന്നുണ്ട്. പക്ഷേ ശാരീരിക അവശതകളുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് അങ്ങനെ കയറാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്നൊരു ചികിത്സയൊക്കെ ലഭ്യമാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു സംവിധാനവും ആഭാവത്തില്ല. അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ യാത്രയ്ക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഒടുവില ഈ സ്ഥലത്തെത്തി. നമ്മൾ സിനിമയിലും പണ്ട് മുതലേ പുസ്തകത്ത് ആളുകളിലും ഒക്കെ കണ്ടിട്ടുള്ള ആ പഴമയുടെ ആ ഒരു പ്രൗഢി പേറി നിൽക്കുന്ന ആദിശങ്കര ജഗദ്ഗുരു തപസനുഷ്ഠിച്ച അദ്ദേഹത്തിൻ്റെ ആ ശിലാമണ്ഡപത്തിൽ അതെന്ത് എന്ത് തരത്തിലുള്ള അനുഭൂതിയാണെന്ന് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതേപോലൊരു അനുഭൂതിയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ കയറി ഇരുന്നിട്ടൊന്ന് ധ്യാനിക്കണം എന്നൊക്കെ, കാരണം സിനിമയിലൊക്കെ പലരും ധ്യാനിക്കുന്നതൊക്കെ ആയിട്ടുള്ള സീൻസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമ്മളെ പോലെ ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് ഊഴമനുസരിച്ച് അതിനകത്തോട്ട് കയറാം. ആദിശങ്കറിൻ്റെ ഒരു ചെറിയ ശിലാപ്രതിമ അതിലുണ്ട്. അതിൻ്റെ മുന്നിൽ നമുക്ക് ഇരി. അവിടെ പൂജയോ മറ്റ് വഴിപാടുകളോ മറ്റു കാര്യങ്ങളാരും ഇല്ല, ശാന്തിക്കാരും ഇല്ല. വരുന്ന ആൾക്കാർ അതിൻ്റെ മുമ്പിലിരുന്ന് മനസ്സന്തോഷത്തോടെ മനഃശാന്തി അനുഭവിച്ചുകൊണ്ട് കുറേ സമയം ചെലവഴിച്ച് നമുക്ക് ആ മണ്ഡപത്തിന് ചുറ്റുമൊക്കെ നടന്ന് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ വേലിക്കെട്ട് കിട്ടിയേക്കാണ്, ആൾക്കാർ ഇറങ്ങിപ്പോകാൻ അപകടം ഉണ്ടാകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് ചുറ്റുപാടൊക്കെ നടന്ന് നോക്കാം. ഞങ്ങളങ്ങോട്ട് ചെല്ലുമ്പം ചെറിയ കോട ദൂരെ എന്നൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കോട വന്നങ്ങോട്ട് മൂടാൻ തുടങ്ങി. കുട വന്ന് ആദ്യം അതിൻ്റെ ബൗണ്ടറികളിലായിരുന്നു. തിരിച്ചിറങ്ങാനുള്ള മനസ്സ് തോന്നുന്നില്ല. അവിടെ ഇങ്ങനെ ഒരു ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് നല്ല കുളിർത്ത കാറ്റ്, ഇതിൻ്റെ 4 ഭാഗത്തുനിന്നും ഇവിളുത്ത നിറത്തിലുള്ള കോട മഞ്ഞിപ്പൊക്ക പോലും ഇങ്ങനെ വന്ന് മൂടി വരികയാണ്. അത് പതുക്കെ പതുക്കെ ഇങ്ങനെ മൊത്തം മൂടി വരികയാണ്. ആ വശങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് അതിനിടയിൽ കൂടെ ശരിയായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇനി അതേസമയം ആരും നിൽക്കണ്ട, പുറത്തോട്ട് പോയിക്കോ, കൂടുതലായി കഴിഞ്ഞാൽ വഴി കണ്ടുപിടിച്ച് പുറത്തോട്ട് പോകാൻ പ്രയാസമായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങോട്ട് കയറി വരുന്നത് വളരെ കഠിനമായിട്ടുള്ള ഒരു യാത്രയായിരുന്നെങ്കിൽ ദുഷ്കരമായിരുന്നു തിരിച്ചങ്ങോട്ട് ഇറങ്ങുന്ന ഒരു യാത്രയെന്ന്. സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. കുത്തനെയുള്ള ഇറക്കമൊക്കെയാണ്. പ്രത്യേകിച്ചും കുട്ടികളെയും കൊണ്ടുവന്നു കഴിയുന്ന സമയത്ത് അവർ വലിയ ബ്രേക്കും ഇല്ല ഓടി അങ്ങ് പോകും. നമുക്ക് പറയുന്ന കടന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ട് വരിക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇച്ചിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ
0: അത്രയും കഷ്ടപ്പെട്ട് കയറി അവിടെ ഇരുന്നപ്പം കിട്ടിയ ഒരു ഒരു സമാധാനവും സന്തോഷവും അല്ലേ?
1: അതെ അതെ അതെ, അത് മനസ്സിൽ തറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവിലും അതിൻ്റെ ആ ഒരു എനർജി ഇങ്ങനെ പുതിയൊരു എനർജി ഇങ്ങനെ ലഭിച്ചു നമുക്ക്. അപ്പോൾ അതുമായിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട്.
0: അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും മുകളിൽ കയറി അവിടെ ഇരുന്ന് കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാൻ തോന്നുന്നു.
1: പിന്നെന്താ, ചന്ദന ലേപ സുഗന്ധം ചൂടിയതാരോ.
0: അപ്പോൾ ആ പാട്ട് കേൾക്കാം.

0: അധികം പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്നാണ് ഈ ഒരു യാത്ര സെറ്റാക്കി പോയത്. അപ്പൊ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരോടായിട്ട് സാറിന് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതും അതുപോലെ ആ മനോഹാരിതകൾ നമ്മളെ കാണിച്ചു തരുന്നതിനുമൊക്കെ യാത്രകൾക്ക് വലിയ പങ്കുണ്ട്. നഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ടുള്ള അമൂല്യങ്ങളായിട്ടുള്ള നിമിഷങ്ങൾ പലതും നമുക്ക് തിരികെ പിടിക്കാനും പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ ഈ യാത്രകളോളം പോകുന്ന മറ്റൊന്നുമില്ല. യാത്ര ചെയ്യുന്ന കൂട്ടത്തില് പലരും ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മിനിമം മര്യാദയുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഫോൺ ഉപയോഗിക്കുന്നതും ഉച്ചത്തിൽ സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് അലോസരമായിട്ട് വന്നാറുണ്ട്. അപ്പം നമ്മൾ യാത്രയിൽ കഴിവതും ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് സംസാരിക്കുക, മറ്റുള്ളവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ, ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലും അതനുസരിച്ച് ഒരു തയ്യാറെടുപ്പോടു കൂടിയൊക്കെ വേണം പോകാനായിട്ട്. സഹയാത്രികരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പോകും.

0: അതേപോലെ യാത്ര സംബന്ധിച്ച് ആദ്യം തന്നെ നമ്മളൊരു രൂപരേഖ തയ്യാറാക്കുക, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അടുക്കോടും ചുറ്റോടും കൂടി എടുത്തു വയ്ക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ സാമ്പത്തിക ഭദ്രത, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ രണ്ടും കൽപ്പിച്ച് യാത്രയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പം കടക്കണിയിലായിട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം യാത്രയ്ക്ക് എന്തൊക്കെ ചെലവുകൾ വരാം അതൊക്കെ മുൻകൂട്ടി കണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു തയ്യാറെടുപ്പോടുകൂടി പോവുകയാണെങ്കിൽ നമ്മൾ പിടിക്കുന്നിടത്ത് തന്നെ ഈ യാത്രയൊക്കെ നിൽക്കും, സന്തോഷകരമായിട്ട് യാത്ര പോയിട്ട് വരാം.
1: അപ്പോ ആ മനസ്സ് മതിയല്ലേ, പെട്ടെന്നാണെങ്കിലും പ്ലാൻ ചെയ്ത് എല്ലാം ഒരു
0: അതെ പ്ലാൻ ചെയ്യാനും ഒരു തയ്യാറെടുപ്പ് നടത്താനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി.
1: തീർച്ചയായിട്ടും ഈ പരിപാടി കേട്ട എല്ലാവരും ഇതുപോലെ ചെറിയ പ്ലാനിങ്ങില് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു സ്ഥലം അവർക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ പോകുന്നതന്നെ കരുതാം.
0: അതെ അതെ, നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റിയ കാഴ്ചകളുടെ ഒരു കലവറ തന്നെയാണ്. കേരളത്തിൽ തന്നെയല്ല, നമ്മുടെ തമിഴ്നാട് എടുത്തു നോക്കിയാലും കർണാടക എടുത്തു നോക്കിയാലും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് സന്ദർശിക്കാൻ പറ്റിയത്.
1: അപ്പൊ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
0: നന്ദി, എന്നെ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും വളരെയധികം നന്ദി.
2: മൂകാംബികയിലെ വിശേഷങ്ങൾ സെവിൽ ജിഹാനോടൊപ്പം പങ്കുവച്ചത് രാജേഷ് ഏവൂർ.
3: ടീം സഞ്ചാരി മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി സംസാരിക്കുന്നു.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ ഗാനരചയിതാവും കവിയുമായ ബി കെ ഹരിനാരായണൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ ഗാനരചയിതാവും കവിയുമായ ബി കെ ഹരിനാരായണൻ പങ്കെടുക്കുന്നു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പം എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസ തടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയോ ഒക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയ്ഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
2: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവെ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ

0: ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിനു മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവെ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്റ്റ്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ചിലർ മരുന്നുകൾ, ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിന് ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കാപ്പി, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ, കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം, ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകളുണ്ടാകും.

0: ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാമെന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെയോ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ പാടുന്ന ശ്രീനാരായണ ഗുരുദേവ കൃതികൾ കേൾക്കാം. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ അനിൽകുമാർ ഘടം. ആദ്യം നമദേവവൃന്ദം എന്ന് തുടങ്ങുന്ന വിനായക അഷ്ടകം, രാഗം നാട്ട, ഖണ്ഡചാപ്പ് താളം.

ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ പാടുന്ന ശ്രീനാരായണ ഗുരുദേവ കൃതികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ അനിൽകുമാർ ഘടം. ഇനി ശിവശങ്കര എന്നു തുടങ്ങുന്ന ശിവപ്രസാദ പഞ്ചകം, രാഗം പൂർവികല്യാണി, ആദിതാളം.

ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ ആലപിച്ച ശ്രീനാരായണ ഗുരുദേവ കൃതികളാണ് ഇതുവരെ കേട്ടത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ അനിൽകുമാർ ഘടം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: ആകാശവാണി സമയം 11 മണി.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം കേൾക്കാം. കൂടെ അഖിൽ രാജ്.
2: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏലൂർ ബിജു. ഇന്ന് സോപാന സംഗീതമാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ തനതായ ഒരു സംഗീതമാണ്, അല്ലെ, സംഗീത ശൈലിയാണ് സോപാനം. ക്ഷേത്രത്തിൽ കൊട്ടിപ്പാടി സേവ എന്ന പറയുക, ഇടയ്ക്കെന്ന വാദ്യം കൊട്ടി പാടി ഭഗവാന് വാസിക്കുന്നു എന്നർത്ഥം. ക്ഷേത്രങ്ങളിൽ സാധാരണ 5 പൂജകളാണ്, കൂടാതെയുള്ള ദീപാരാധന. ഓരോ യാമത്തിലുമാണ് ഓരോ പൂജകൾ. ആ പൂജകൾക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് സോപാന സംഗീതം അവതരിപ്പിച്ചു വരുന്നത്. രാവിലത്തെ ആദ്യത്തെ പൂജ ഉഷപൂജയാണ്. അങ്ങനെ എതിർത്ത പൂജ, പന്തിരിടി പൂജ, ഉച്ചപൂജ, സന്ധ്യയ്ക്ക് ദീപാരാധന, സന്ധ്യ കഴിഞ്ഞ അത്താഴപൂജ. ഓരോ പൂജയ്ക്കും നമ്മൾ പാടുമ്പോൾ ഇടയ്ക്കെന്ന വാദ്യത്തിൽ ത്രിസ്ഥായി കൊട്ടി, ഗണപതി കൈകൊട്ടി, ധ്യാനി പാടുന്നൊരു സമ്പ്രദായമുണ്ട്. ഓരോ പൂജയ്ക്കും വ്യത്യസ്ത രാഗത്തിലുള്ള ധ്യാനികൾ പാടണം. രാഗത്തിനാണ് പ്രാധാന്യം. ഉദാഹരണം, ഉഷപൂജയാണെങ്കിൽ ദേശാക്ഷി രാഗത്തിൽ ത്രിപുടതാളത്തിൽ ധ്യാനികൾ പാട്. ധ്യാനി പാടിയതിന് ശേഷം ഏത്

താളത്തിലാണോ ധ്യാനി പാടിയത്, അതിൻ്റെ ഇടയ്ക്ക് കൂറുകൊട്ടി. കീർത്തനങ്ങൾ പാടുന്ന ഒരു സമ്പ്രദായമാണ് സോപാന സംഗീതത്തിൻ്റെത്. ഓരോ പൂജയ്ക്കും വ്യത്യസ്ത രാഗമെന്ന് പറഞ്ഞതുപോലെ കീർത്തനങ്ങൾക്കും ആ പ്രത്യേകതയുണ്ട്. രാവിലെ പാടുന്ന രാഗങ്ങൾ പൊതുവെ ഭൗളി, ഭൂപാളം, പുറനീര്, ആരബി, ബിലഹരി അങ്ങനെയുള്ള രാഗങ്ങളാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ കൂടുതലും ഘനരാഗങ്ങളാണ്. കാമ്പൂജി, ശങ്കരാഭരണം അങ്ങനെയുള്ള രാഗങ്ങളുടെ വൈകുന്നേരങ്ങളിൽ ഉപയോഗിച്ചു പോരുന്നത്. ഇതാണ് സോപാന സംഗീതത്തിൻ്റെ ഒരു സമ്പ്രദായം. കൂടാതെ ഉള്ളതാണ് അഷ്ടപദി. ശ്രീ ജയദേവർ എഴുതിയ ഗീതഗോവിന്ദമാണ് അഷ്ടപദി. അഷ്ടപദി സംസ്കൃതത്തിലാണ്. ഇത് രചിച്ചത് മലയാളിയല്ല, അദ്ദേഹം ഒറീസക്കാരനാണ്. പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന ഭക്തി നമ്മളിലേക്ക് എത്തുകയും അത് സോപാന സംഗീതത്തിൽ വന്നു ചേരുകയാണ് ഉണ്ടായത്. മറ്റൊരു പ്രത്യേകത, നമ്മുടെ കേരളത്തിൻ്റെ അഹങ്കാരം എന്ന് പറയുന്നൊരു വാദ്യമാണ് ഇടയ്ക്ക. നമ്മുടെ കേരളീയരുടെ ഭാഗ്യമാണ് ചെണ്ടയും ഇടയ്ക്കയും മദ്ദളവും തിമിലയുമെല്ലാം. അപ്പം അതിൽ ഇടയ്ക്ക എന്നൊരു വാദ്യത്തിൻ്റെ പ്രത്യേകത, ഇത് സംഗീതവാദ്യവും താളവാദ്യവുമാണ്. നമ്മൾക്ക് ഈ ഇടയ്ക്കയിൽ പാട്ടുകൾ വായിക്കാം. ഒരിടയ്ക്ക തന്നെ ഏത് ശ്രുതിയിലേക്കും മാറ്റിക്കൊണ്ട് നമുക്ക് പാട്ടുകൾ പാടാം. ആ ശ്രുതി ചേർത്തുകൊണ്ട് നമുക്ക് പാടാനും കഴിയും. കുട്ടിപ്പാടി സേവയുടെ പ്രത്യേകത അതാണ്. ഇടയ്ക്കയുടെ ശ്രുതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പാടാൻ കഴിയും എന്നുള്ളതാണ്. 64 കലകളും 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും എല്ലാം അടങ്ങിയതാണ് നമ്മുടെ ഇടയ്ക്ക. അങ്ങനൊരു വാദ്യം ലോകത്ത് തന്നെ അത്ഭുതമാണ്. മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ കൂടെ താളം പിടിക്കുന്നത് ചെയ്ങ്കില അല്ലെ ഷെയ്ങ്കില എന്നുള്ള വാദ്യമാണ്. ഇത് താളം പിടിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് ഷെയ്ങ്കില. നമ്മളൊരു തോൽവാദ്യത്തിൻ്റെ കൂടെ ഈ ഓട്ടുവാദ്യം കൊണ്ട് ചേരുമ്പോഴത് പൂർണ്ണമാവുള്ളൂ എന്നാണ്. ആ ശബ്ദം, ഓങ്കാരം പൂർണ്ണമാകുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അത്രയും പ്രാധാന്യം ഒരു ക്ഷേത്രത്തിലെ എല്ലാ കലകൾക്കും എല്ലാ വാദ്യങ്ങൾക്കും സംഗീതത്തിനും ഈ ഷെയ്ങ്കില എന്നുള്ള വാദ്യത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അത് പാണി കൊട്ടുമ്പോഴും ശിവേലിക്ക് കൊട്ടുമ്പോഴും സോപാന സംഗീതത്തിനുമെല്ലാം ഷെയ്ങ്കില അല്ലെ ചെയ്ങ്കില നിർബന്ധമാണ്. ഇന്ന് സോപാന സംഗീതം കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു വരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അവസരം വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ കൂടെ ഇന്ന് പാടുന്നത് ശ്രീ അഖിൽരാജ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് സോപാന സംഗീതത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി പാടുന്നത് ഉഷപൂജയ്ക്ക് പാടുന്ന ധ്യാനി, രാഗം ദേശാക്ഷി, താളം ത്രിപുടം.

അടുത്ത കീർത്തനം ഗുരുവായൂരപ്പൻ്റെ കേശാദിപാദ വർണ്ണന. രാഗം ശ്രീരാഗം, താളം മുറിയടന്ത. ഇത് രചിച്ചത് ശ്രീ സുരേഷ് നായർ ഐരാണിക്കുളം.

അടുത്തതായി ശ്രീകൃഷ്ണ കീർത്തനമാണ്. പുതിയൊരു കീർത്തനമാണിത്. രാഗം രീതികൗള, ആദ്യതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഏലൂർ ബിജു അവതരിപ്പിച്ച സോപാന സംഗീതം, കൂടെ അഖിൽരാജ്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: പ്രേക്ഷോതാക്കൾ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ ഗാനരചയിതാവും കവിയുമായ ബി കെ ഹരിനാരായണൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി കേൾക്കാം. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
6: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
7: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
9: അരവിന്ദ മിലേ മാരേ.
10: ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളി പദങ്ങൾ.
9: ശരദ് ഗോമുഖി.
10: പത്തിയൂർ ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു.
9: ഏണാങ്ക ഇളവും കാറ്റും.
10: കഥ ഉത്തരാസ്വയംവരം.

0: മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കഥകളി പദങ്ങൾ. ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ
1: മാപ്പിളപ്പാട്ടുകൾ. ആദ്യം ഐഷ ബീഗം അവതരിപ്പിക്കുന്നു.

ഐഷ ബീഗം അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ഇനി എൻ കനകമണി അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

ആകാശവാണി ഇപ്പോൾ സരിതാ രാജീവും സിതാര കൃഷ്ണകുമാരും പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. പണ്ട് പണ്ട് കിനാവിന്റെ മഞ്ചൽ എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. പാടിയത് സരിതാ രാജീവ്. രചന പി കെ ഗോപി. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: സരിതാ രാജീവും സിതാരാ കൃഷ്ണകുമാറും പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിവേചനങ്ങൾക്കെതിരെ പോരാടിയ അയ്യങ്കാളി സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. താഷ്കെന്റിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള പ്രതിനിധിതല ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. തിങ്കളാഴ്ച അദ്ദേഹം കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. അവിടെ 26ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ ലഭ്യമായിട്ടില്ല എന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കുടുങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടു വരുന്നു. കേരള സർക്കാരിന്റെ നോർക്കയുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
4: 2500 പേര് മൊത്തം മിസ്സിംഗ് ആണ്. നോർക്ക ബന്ധപ്പെടുന്നുണ്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി. അവിടെ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അവർ ടോട്ടലി ഡിസ്റപ്റ്റഡായി ഡിസ്കണക്റ്റഡായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം അറിയിക്കും.
0: പ്രളയത്തിൽ കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടി സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. നേപ്പാളിലുള്ള 290 ഇന്ത്യൻ പൌരന്മാരെ പ്രളയശേഷം ബന്ധപ്പെടാനായിട്ടില്ലെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 33 മലയാളികളെയും കണ്ടെത്താൻ

0: മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 392 ഉയർന്നു. 1468 പേരെ കാണാതായിട്ടുണ്ട്. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കോവളത്തും വിപുലമായ പരിപാടികൾ നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ് സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. അവകാശ പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകുകയും ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകളിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളിയെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. വില്ലുവണ്ടി സമരം മുതൽ കർഷക തൊഴിലാളി പണിമുടക്ക് വരെയുള്ള ഇടപെടലുകൾ സാമൂഹിക സമത്വത്തിന്റെ അടിത്തറ ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീനാരായണ ഗുരു 172 ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ഏറ്റവും പ്രാപ്തമായ രൂപത്തിൽ സമന്വയിപ്പിച്ച ഋഷിവര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഇന്നും സാമൂഹ്യനീതി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയും അദ്ദേഹമാണ്.
0: ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ജലോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ശ്രീനാരായണ ഗുരുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ 8.5 നടക്കുന്ന കന്നേറ്റി ജലോത്സവം ഓണാട്ടുകരയുടെ ആവേശമാണ്. കേരളത്തിലെ പ്രശസ്തമായ ചുണ്ടൻവള്ളങ്ങളും വെപ്പ്, ഇരുട്ടുകുത്തി, തെക്കനോടി വള്ളങ്ങളും പങ്കെടുക്കും. ഇക്കുറി 5 ചുണ്ടൻവള്ളങ്ങൾ ഉൾപ്പെടെ ആകെ 12 വള്ളങ്ങളാണ് മത്സരരംഗത്ത്. ദേശീയപാത 66 കന്നേറ്റി പാലത്തിന് സമീപം നടക്കുന്ന ജലോത്സവം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളം പേരെത്തും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്ന് വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വിജയവും ഉണ്ടാകട്ടെയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷം വിപുലമായ പരിപാടികളോടെ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുരാണ കഥകൾ പാടി കുമ്മിയടിച്ച് ഊരുചുറ്റാൻ തൃശൂരിന്റെ തെരുവുകളിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. നാളെ തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കാൻ പുലികളും തയ്യാറെടുപ്പിലാണ്. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഉത്രാടം മുതൽ മൂന്നോണം വരെയുള്ള ദിവസങ്ങളിൽ തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ശിവഭൂതഗണങ്ങളായ കുമ്മാട്ടികൾ ആടിയെത്തും. കിരാതവേഷത്തിൽ ശിവപാർവതിമാർ തങ്ങളുടെ ഭക്തരെ കാണാനിറങ്ങിയപ്പോൾ അവരെ അനുഗമിച്ച ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികളെന്നും വിശ്വാസമുണ്ട്. തൃശൂരിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായി കിഴക്കുംപാട്ടുകര, വടക്കുമുറി കിഴക്കുമുറി കുമ്മാട്ടികളും പൃഥ്വി നെല്ലങ്കര കുമ്മാട്ടി സംഘങ്ങളും വൈവിധ്യമാർന്ന വേഷങ്ങളിലാണ് ഇത്തവണയും തെരുവിലിറങ്ങുക. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് വിവിധയിടങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന 9 പുലിക്കളി സംഘങ്ങൾ നഗരം കീഴടക്കുന്നത്. നാളെ വൈകിട്ട് 4 ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും.
0: അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന്റെ ഭൌതികദേഹം ഇന്ന് കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് നിര്യാതനായത്. മലപ്പുറം കോട്ടക്കുന്നിൽ പാഴ്വസ്തുക്കളിൽ നിന്ന് പൂക്കളം ഒരുങ്ങി.

0: വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ശുചിത്വ മിഷനും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റും സഹകരിച്ചൊരുക്കിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
1: മലപ്പുറം ജില്ലയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യം ഉപയോഗിച്ചാണ് കഥകളിയുടെയും ചുണ്ടൻ വള്ളത്തിന്റെയും രൂപത്തിൽ 1560 ചതുരശ്ര അടി വിസ്തീർണത്തിൽ മനോഹരമായ പൂക്കളം തീർത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, ചാക്ക്, സീഡികൾ, അലുമിനിയം ഫോയിൽ, ഫുഡ് കണ്ടെയ്നറുകൾ, പ്ലാസ്റ്റിക് സഞ്ചി എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9 കലാകാരന്മാർ 5 ദിവസമെടുത്താണ് ഈ വലിയ പൂക്കളം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളമാണിതെന്നാണ് സംഘാടകരുടെ അവകാശവാദം.
0: ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. ഇറ്റാലിയൻ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ കിരീട നേട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിവേചനങ്ങൾക്കെതിരെ പോരാടിയ അയ്യങ്കാളി സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരകശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി ഇപ്പോൾ പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ പുന്നപ്ര ശ്രീ വേദവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി സംസാരിക്കുന്നു.
2: രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവിനെയാണ് സാധാരണ പ്രമേഹം എന്ന് വിവക്ഷിക്കുന്നത്. ഒന്നുകിൽ പാൻക്രിയാസ് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിക്കാത്തത്, അല്ലെങ്കിൽ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിൻ ഹോർമോണിനോട് വേണ്ടത്ര പ്രതികരിക്കാത്തത്, ഇവ മൂലമാണ് പ്രമേഹം ഉണ്ടാവുന്നത്. ദീർഘകാലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഉപദ്രവവ്യാധികൾ അഥവാ സങ്കീർണതകൾ പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്നു. ഈ സങ്കീർണതകളെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രമേഹത്തിന്റെ പ്രധാന ദീർഘകാല സങ്കീർണതകൾ മാക്രോവാസ്കുലർ മൈക്രോവാസ്കുലർ തലങ്ങളിൽ രക്തക്കുഴലുകൾക്ക് കേടുവരുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനിയന്ത്രിതമായ പ്രമേഹം മൂലമുണ്ടാകുന്ന സങ്കീർണതകളിൽ പ്രധാനമാണ് പാദസംബന്ധമായ പ്രശ്നങ്ങൾ. പാദങ്ങളെ ബാധിക്കുന്ന പെരിഫറൽ ആർട്ടറി ഡിസീസ് PAD, സെൻസറി ന്യൂറോപ്പതി എന്നിവയിൽ നിന്ന് നേരിട്ടുണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഫുഡ് ഡിസീസ് അഥവാ പ്രമേഹപാദരോഗം. പ്രമേഹപാദരോഗങ്ങൾ പ്രമേഹത്തിന്റെ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് സങ്കീർണതയാവാം. പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗത്തിന് കാരണമാകുന്ന രക്തധമനികളിലെ തടസ്സങ്ങൾ, നാഡികളുടെ പ്രവർത്തന തകരാറുകൾ മുതലായവയാണ് അടിസ്ഥാന കാരണം. അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ രോഗിയുടെ ശരീരം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കും. അതിനാൽ കാലിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഹൃദയത്തിലുണ്ടായ മാറ്റങ്ങളുടെ തുടക്കമായി രോഗി കരുതണം. ഏതാണ്ട് 15% പ്രമേഹ രോഗികൾക്കും പാദപ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു പഠനം പറയുന്നു. കാലിലെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന തകരാറുകളുടെ ആദ്യ സൂചനകൾ തിരിച്ചറിഞ്ഞാൽ വിദഗ്ധ ചികിത്സ തേടാൻ വൈകരുത്. പ്രമേഹ രോഗിയിൽ പാദരോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് പ്രധാനമായും 3 ഘടകങ്ങളാണ്. 1, രക്തചംക്രമണം. രക്തയോട്ടം കുറയുന്നത് പാദരോഗങ്ങൾക്ക് ഇടയാക്കും. കടുത്ത പ്രമേഹമുള്ളവരിൽ ചെറിയ രക്തക്കുഴലുകൾക്ക് ഒപ്പം വലിയ രക്തക്കുഴലുകളും അടഞ്ഞിരിക്കും. കാലിലേക്കും വിരലുകളിലേക്കും ഉള്ള രക്തക്കുഴലുകൾ സങ്കോചിച്ച് അങ്ങോട്ടൊഴുകുന്ന രക്തത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനാൽ ഓക്സിജനും പോഷകാംശങ്ങളും കുറയുന്നു. തുടർന്ന് മുറിവുകൾ ഉണങ്ങാൻ വൈകുകയും ഗുരുതര അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. നടക്കുമ്പോൾ കാൽവണ്ണയിൽ ഉണ്ടാകുന്ന വേദന രക്തക്കുഴലുകൾ അടയുന്നതിന്റെ പ്രധാന ലക്ഷണമാണ്. ചർമ്മത്തിന്റെ നിറം, മാർദ്ദവം, രോമകൂപങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവ രക്തയോട്ടത്തിലെ വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നു. വിരലുകളിൽ കറുപ്പ് നിറം, വ്രണങ്ങളുടെ ഉൾഭാഗത്തെ നിറവ്യത്യാസം, ഉണങ്ങാത്ത വ്രണങ്ങൾ, ഇവ രക്തയോട്ടക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. ദിവസവുമുള്ള പാദ പരിശോധനയിലൂടെ രോഗിക്കു തന്നെ

0: മാറ്റങ്ങൾ കണ്ടെത്താനാകും. ഞരമ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. നാഡികളുടെ പ്രവർത്തനം കുറയുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് പ്രമേഹ രോഗികളുടെ കാലുകളെയാണ്. നാഡികളുടെ ശേഷിക്കുറവ് മൂലം പാദങ്ങളിൽ തഴമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒപ്പം പാദത്തിനടിയിൽ സാധാരണമല്ലാത്ത സമ്മർദ്ദ കേന്ദ്രങ്ങളും രൂപം കൊള്ളും. ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ രൂപമാറ്റങ്ങൾ പോലും പിന്നീട് വലിയ വ്രണങ്ങൾക്ക് കാരണമാകും. മുറിവുകൾ കരിയാനും അസാധാരണമായ താമസം ഉണ്ടാകാറുണ്ട്. പ്രമേഹ രോഗിക്ക് രോഗപ്രതിരോധ ശേഷി കുറവായതിനാൽ വ്രണങ്ങൾ മാരകമാകും. അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയോ ഉചിതമായ ചികിത്സ കിട്ടാതെ വരുന്നതോ ഒക്കെ കാൽ മുറിച്ച് മാറ്റുന്നതിന് ഇടയാക്കാറുണ്ട്. ചിലപ്പോൾ മരണകാരണവും ആകാറുണ്ട്. പ്രമേഹ രോഗി പുകവലിക്കാരനാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാറുണ്ട്. നാഡികളുടെ പ്രവർത്തനക്കുറവിനെ തുടർന്നുള്ള മരവിപ്പ് മൂലം വേദന, ചൂട്, തണുപ്പ് ഇവയൊന്നും രോഗിക്ക് തിരിച്ചറിയാനാവുകയില്ല. പ്രമേഹം പാദങ്ങളിലെ സ്പർശനശേഷി കുറയ്ക്കുന്നതോടൊപ്പം പാദങ്ങൾ വിയർക്കാതിരിക്കാനും ഇടയാക്കും. വരണ്ട കാലുകളിൽ വിള്ളലുകളും വ്രണങ്ങളും ഉണ്ടാകും. വരൾച്ച, വിള്ളലുകൾ എന്നിവ നാഡികളുടെ പ്രവർത്തനക്കുറവിന്റെ സൂചനകളാണ്. അണുബാധ. അണുബാധയ്ക്കുള്ള സാധ്യത പ്രമേഹ രോഗിയിൽ വളരെ കൂടുതലായതിനാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. രോഗാണുക്കൾക്ക് ശരീരത്തിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് വ്രണങ്ങൾ. വിരലിന്റെ അറ്റത്ത് മാത്രമേ മുറിവുള്ളൂ എങ്കിലും അണുബാധ പലപ്പോഴും മുട്ടുവരെയോ അതിലധികമോ എത്തിയിട്ടുണ്ടാകാം. പാദസംരക്ഷണത്തിലെ ആയുർവേദ വിധികൾ. നിസാരമായ മുറിവ് പോലും പ്രമേഹ രോഗികളിൽ ഗുരുതരമാകും. അതുകൊണ്ട് തന്നെ മുറിവ് ഉണ്ടാകാതെ നോക്കുന്നതാണ് പരമപ്രധാനം. അതിനുള്ള ഏറ്റവും നല്ല ഉപായം പാദരക്ഷകൾ തന്നെ. മിക്കപ്പോഴും പ്രമേഹ പാദ സംരക്ഷണത്തിന് ഇണങ്ങുന്ന പാദരക്ഷകളല്ല രോഗികൾ ധരിക്കുന്നത്. പാദത്തിലേക്ക് എന്തെങ്കിലും തറച്ചോ മറ്റോ മുറിവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് ഉചിതമല്ലാത്ത പാദരക്ഷകൾ അണിയുന്നതുമൂലം ഉണ്ടാകുന്ന ഉരഞ്ഞു പൊട്ടലും പൊള്ളലും. പാദത്തിലെ എല്ലുകൾക്ക് അധികം മർദ്ദം വരാത്ത രീതിയിലുള്ള പാദരക്ഷകൾ തിരഞ്ഞെടുക്കാം. പ്രമേഹ രോഗികളിൽ വൈകുന്നേരങ്ങളിൽ കാലിൽ നീരുണ്ടാകുന്നത് സാധാരണമാണ്. അതിനാൽ പാദരക്ഷകൾ വൈകുന്നേരം വേണം തിരഞ്ഞെടുക്കാൻ. മറ്റു സമയങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന പാദരക്ഷകൾ വൈകുന്നേരം വലിഞ്ഞ് മുറുകാനും പാദത്തിൽ ഉരഞ്ഞ് മുറിവ് ഉണ്ടാകാനും കാരണമായെന്നു വരാം. നഗ്നപാദനായി വീട്ടിനുള്ളിൽ പോലും നടക്കുന്നത് മുറിവുകൾക്ക് ഇടയാക്കും. അതിനാൽ കാലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിൽ പാദരക്ഷ ഉപയോഗിക്കുക. നഖങ്ങൾ വളരെ ശ്രദ്ധയോടെ മുറിച്ച് മാറ്റണം. പാദങ്ങളിലെ വരൾച്ച ഒഴിവാക്കാൻ പ്രമേഹ രോഗി എന്നും പാരന്ത്യാദികേരം, ഏലാദികേരം, പിണ്ടതൈലം, ധന്വന്തരം തൈലം ഇവയിലേതെങ്കിലും ഒന്ന് വൈദ്യനിർദ്ദേശപ്രകാരം പുരട്ടുക. ഇവ വിരലുകൾക്കിടയിൽ പുരട്ടുന്നത് പൂപ്പൽ ബാധ ശമിപ്പിക്കും. പാദം പരിശോധിക്കാൻ മറ്റൊരാളുടെ സഹായം തേടുന്നതും നല്ലതാണ്. ത്രിഫല, കണിക്കൊന്ന ഇവ കഷായം വെച്ച് തണുപ്പിച്ചരിച്ച് പാദങ്ങൾ കഴുകുന്നത് പാദ സംരക്ഷണത്തിന് ഉത്തമമാണ്. മഞ്ഞൾ, വേപ്പില ഇവ വെന്ത വെള്ളം തണുപ്പിച്ച് കാൽ കഴുകുന്നത് പാദങ്ങളുടെ ആരോഗ്യത്തിനും നഖം പൊട്ടിപ്പോകാതിരിക്കുന്നതിനും സഹായിക്കും. തഴമ്പുകൾ വരുന്നത് തടയാൻ കാൽ വിരലുകൾ ഇടയ്ക്കിടെ നിവർത്തുകയും മടക്കുകയും ചെയ്യണം. കാലിന് മുകളിൽ കാൽ വെച്ചിരിക്കുന്നത് രക്തധമനികൾക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നതിനാൽ രക്തയോട്ടം കുറയ്ക്കും. അതിനാൽ കഴിവതും ആ പൊസിഷനിൽ ഇരിക്കാതിരിക്കുക. പാദങ്ങൾ ചുഴറ്റി വ്യായാമം ചെയ്യുന്നത് ഗുണകരമാണ്. സൈക്ലിംഗ്, നടത്തം, നീന്തൽ ഇവയിൽ ശരീരത്തിന് ഉചിതമായത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തിരഞ്ഞെടുക്കാം. ചൂടുവെള്ളം, ചൂടാക്കിയ എണ്ണ ഇവ മൂലം കാലുകൾക്ക് പൊള്ളലേക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം. ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് ഗുണകരം. പാദങ്ങൾ ഉപയോഗിച്ച് വെള്ളത്തിന്റെ ചൂട് പരിശോധിക്കരുത്. പാദ സംരക്ഷണത്തിൽ പരമ പ്രധാനം പ്രമേഹ നിയന്ത്രണം തന്നെയാണ്. അതിനാൽ പ്രമേഹ നിയന്ത്രണത്തിന് ഉതകുന്ന നിശാകതകാദി, കതകഖതിരാദി തുടങ്ങിയ കഷായങ്ങൾ, പ്രമേഹ ഔഷധി ചൂർണം, ഗുൽഗുലു തിക്തകം, ധന്വന്തരം മുതലായ നെയ്യുകൾ ഇവ അവസ്ഥയ്ക്കനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരിയായ മാത്രയിൽ കഴിക്കുക. മഞ്ചട്ടി, മുത്തങ്ങ, അമൃത്, പടവലം, വിഴാലരി, രക്തചന്ദനം, വേപ്പ്, മഞ്ഞൾ, നെല്ലിക്ക, കടുക്ക, താന്നിക്ക, കരിങ്ങാലി, കാട്ടുവെള്ളരി എന്നീ മരുന്നുകൾ പ്രമേഹം നിയന്ത്രിക്കുന്നതിനോടൊപ്പം ത്വക്കിനെയും സംരക്ഷിക്കുന്നു. ജാത്യാധികൃതം, ജാത്യാധികേരം, മുറിവെണ്ണ, പാരന്ത്യാദി വെളിച്ചെണ്ണ എന്നിവ പുറമേ ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. ഏറ്റവും പഥ്യമായത് ശരിയായ വ്യായാമമാണ്. ദിവസവും 45 മിനിറ്റ് നേരത്തെ കൈവീശിക്കൊണ്ട് വേഗത്തിലുള്ള നടത്തം പ്രയോജനം ചെയ്യും. ആഹാരത്തിൽ മോര്, ചെറുപയർ ചേർത്തുണ്ടാക്കുന്ന രസം, നെല്ലിക്ക, മഞ്ഞൾ, പടവലം, മലർ ഇവ കൂടുതലായി കഴിക്കാം. പകലുറക്കം, വ്യായാമമില്ലായ്മ ഇവ ഒഴിവാക്കണം. തൈര്, നെയ്യ്, റെഡ് മീറ്റ്, പഞ്ചസാര, ശർക്കര, അരച്ചുണ്ടാക്കിയ ആഹാരം, പൂവൻ പഴം, തേങ്ങ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ശരീരത്തിൽ വിറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞിരിക്കുന്നത് പ്രമേഹം പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും രോഗികളിൽ പ്രമേഹ നിയന്ത്രണം ഫലപ്രദമല്ലാതാക്കുകയും ചെയ്യുമെന്നതാണ് സമീപകാലത്തുണ്ടായ ശ്രദ്ധേയമായ ഒരു കണ്ടെത്തൽ. ബഹുഭൂരിഭക്ഷം ടൈപ്പ് 2 പ്രമേഹ രോഗികളിലും ശരിയായ ഭക്ഷണം, കൃത്യസമയത്തും മാത്രയിലും ഉള്ള മരുന്ന്, വ്യായാമം ഇവയിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും തദ്വാര പ്രമേഹപാദം അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് പോലെയുള്ള സങ്കീർണതകളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുവാനും സാധിക്കും.
1: പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ പുന്നപ്ര ശ്രീ വേദവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49:56. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്ത് ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 33 മലയാളികളെയും കാണാതായതാണ് വിവരം. 1500 പേരെ രക്ഷപ്പെടുത്തിയതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. അതേസമയം മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടു വരുന്നതായും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാൾ സർക്കാർ, കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നുണ്ട്. 290 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം, ഹെൽപ്പ് ലൈനുകളും നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾക്കായി 911123087178 എന്ന നമ്പറിലും 9968219988 എന്ന വാട്സാപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബീഹാറിലെ പ്രളയ സാഹചര്യങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം. കഴിഞ്ഞ ദിവസം രാത്രി ഖണ്ഡക് നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചിരുന്നുവെങ്കിലും നിലവിൽ സാധാരണ നിലയിലാണ്. മുൻകരുതൽ നടപടിയെന്ന നിലയിൽ ഖണ്ഡക് നദിയുടെ സമീപത്തെ 8 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും ബീഹാറിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ 4ാമത് ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. വിശദാംശങ്ങളിലേക്ക്.

0: പാകിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കന്റിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സപറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യാവസായിക നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷ്വില്ലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്രബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. 2047 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷയ്ക്ക് മുൻഗണന എന്ന തത്വത്തിലാണ് ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 7 കേന്ദ്രങ്ങളിലായി 8.78 GW ശേഷിയുള്ള 24 ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നതായും 9 റിയാക്ടറുകൾ കൂടി നിർമ്മാണഘട്ടത്തിലാണെന്നും ആണവോർജ്ജ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഒരു റിപ്പോർട്ട്.
0: ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ 59.09 കോടി അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ 56% അക്കൌണ്ടുകളും വനിതകളുടേതാണ്. 3.17 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള ജൻധൻ അക്കൌണ്ടുകളുടെ ശരാശരി നിക്ഷേപം 5,356 രൂപയാണ്. പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച അക്കൌണ്ടുകളിൽ 78% സെമി അർബൻ മേഖലയിലാണ്. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്ക് ഇതുവരെ 41 കോടി റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓരോ കുടുംബത്തിനും കുറഞ്ഞത് ഒരു ബാങ്ക് അക്കൌണ്ടെങ്കിലും ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, പെൻഷൻ സൌകര്യം തുടങ്ങിയവ നൽകുക എന്നീ ലക്ഷ്യങ്ങളാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോക സംസ്കൃത ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ദിനാശംസകൾ നേർന്നു. ഇന്ത്യയുടെ അറിവിന്റെയും തത്വചിന്തയുടെയും നാഗരികതയുടെയും കാലാതീതമായ ഭാഷയാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്കൃത ഭാഷയുടെ കാലാതീതമായ സമ്പന്നതയെ അടയാളപ്പെടുത്തുന്നതിനാണ് ശ്രാവണ പൂർണിമയിൽ ലോക സംസ്കൃത ദിനം ആഘോഷിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ശ്രീനാരായണ ഗുരുജയന്തി. ആത്മീയതയിലൂടെ കൂടുതൽ സുദൃഢമായ സൌഹാർദ്ദവും കാരുണ്യവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള പാതയാണ് ശ്രീനാരായണ ഗുരു കാണിച്ചു തന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരു 172 ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി VD സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി K. മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി CP ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ്, സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് വഴിതെളിച്ച മുൻനിര സാമൂഹിക പരിഷ്കർത്താവ്

ആയിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ കായിക രംഗത്തിന്റെ സംഭാവനകൾ മികച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിലെ ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കായിക രംഗത്തെ കേവലം മെഡലുകൾ നേടുന്ന മാർഗമായി മാത്രം കാണാതെ സുശക്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉപാധിയായി കാണണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെയാണ് മിസോറാമിലെ വിവിധയിടങ്ങളിൽ ഖേലോ ഇന്ത്യ പരിപാടിക്ക് തുടക്കമായത്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാന കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോക വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5-ാം സ്ഥാനത്തെത്തി. 5-ാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047-ഓടെ 100 GW ആണവോർജ്ജശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. ഓണം വാരാഘോഷത്തിലെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി
1: ആവണി പൊന്നു ഞാൻ
0: ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് നമ്മുടെ അതിഥിയായി കൂടെയുള്ളത് കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി കാതോർക്കാം.
2: നമസ്കാരം. ഓണം കഴിഞ്ഞെങ്കിലും അതിൻ്റെ അലയൊലികളൊക്കെ ഇപ്പോഴും നമ്മുടെ ചുറ്റും ഉണ്ട്. എന്തായാലും അതിൽ ഓണപ്പാട്ടുകളും ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് ആവണി പൊന്നൂഞ്ഞാൽ എന്നാവുമ്പോൾ ചില ഓണപ്പാട്ടുകളെ സ്പർശിച്ചു പോകാതിരിക്കാൻ പറ്റില്ല. ഓണപ്പാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ, സിനിമയിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പാട്ടുകൾ മനസ്സിലുണ്ട്. അതിൽ പെട്ടെന്ന് ആദ്യം വരുന്നത് വയലാർ എഴുതി ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത ഒരു പാട്ടാണ്. കെ ജെ യേശുദാസും സുശീലാമ്മയും കൂടി പാടിയ പാട്ട് പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് ഒന്നാം പൊന്നോണം പൂപ്പട കൂട്ടാൻ എന്നുള്ളതാണ്. അതിൽ വയലാർ ഒരുപാട് ഓണ ബിംബങ്ങളെ, ഓണത്തിനുള്ള ചടങ്ങുകളുമായിട്ടുള്ള പലതും അതിൽ ചേർത്തിട്ടുണ്ട്. ഒന്നാം പൊന്നോണം പൂപ്പട, പൂക്കണ്ണി, പൂക്കളം, അന്നം പൂക്കില, ആലാത്തൂഞ്ഞാല്, ഒരുപാട് ഓണ ബിംബങ്ങളെ കോർത്തിണക്കിയ ഒരു ഓണപ്പാട്ടാണ്. അതാവട്ടെ ആദ്യം.

0: ബാൾസമിന കുടുംബത്തിൽപ്പെട്ട ഇൻപേഷ്യൻസ് കൈനേസിസ് എന്ന ചെടിയും അതിൻ്റെ പൂവും പല കാലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും അത് പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് നമ്മുടെ ഈ ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ്, അതായത് ഓണക്കാലത്ത്. നമ്മളതിനെ ഓണപ്പൂവ് എന്ന് വിളിക്കുകയും അതിനുള്ള ബഹുമാനവും ഇഷ്ടമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പം ഇവിടെയാണ് കവിയുടെ ഭാവന പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഈ ഓണപ്പൂവിനെ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായിട്ടൊക്കെ കാണുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ ഈ ഒരു ഭാഗത്തായിരിക്കാം. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാൻ ആണല്ലോ നമുക്ക് ഇഷ്ടമുണ്ടാവുക, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ പൂവിന് ഇഷ്ടത്തോടെ വരാനും പുഷ്പിക്കാനും ഉള്ള സ്ഥലവും കാലവും ഈ ഓണക്കാലമാണ്, ഈ തീരമാണ്. അവിടെയാണ് ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ തേടുന്ന, അത് പല സ്ഥലത്ത് യാത്രയാണ്, നീ തേടുന്ന തീരം നിന്നെ മാടി വിളിക്കുന്നു എന്ന് അതിൽ ചേർത്ത് വയ്ക്കുകയാണ് കവി. ഒ എൻ വി കുറുപ്പ് എഴുതി, സലിൽ ചൗധരി സംഗീതം നൽകിയ, കെ ജെ യേശുദാസ് പാടിയ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഓണപ്പൂവേ ഓമൽപ്പൂവേ എന്ന പാട്ട് ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ.
1: ഓണപ്പൂവേ.

ഈ പാട്ടും ആ പാട്ടുള്ള സിനിമയും ഇറങ്ങിയിട്ട് 51 കൊല്ലമായി, അരനൂറ്റാണ്ട് കഴിഞ്ഞു. എന്നാലും ഓണം വരുമ്പോൾ ഇന്ന് റീൽസിലാണെങ്കിലും അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലാണെങ്കിലും എവിടെയാണെങ്കിലുമൊക്കെ ഈ പാട്ടില്ലാതെ ഒരു ഓണവും കടന്നു പോകുന്നില്ല. ലക്ഷണമൊത്ത ഓണപ്പാട്ട് എന്നൊക്കെ വിളിക്കാവുന്ന പാട്ട് ശ്രീകുമാരൻ തമ്പി സാർ എഴുതി, അർജുനൻ മാഷ് സംഗീതം ചെയ്ത് വാണിയമ്മ വാണി ജയറാം പാടിയ തിരുവോണം എന്ന സിനിമയിലെ തന്നെ പാട്ട് തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: ഓവർ ആക്റ്റീവ് ബ്ലാഡർ ഒരു കോമൺ പ്രോബ്ലമാണ്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കായംകുളം കെയർവെൽ ഫാമിലി ക്ലിനിക്കിൽ നിന്നും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ ബാലൻ പിള്ളൈ. ഡോക്ടർ, OAB ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: സിംപ്റ്റംസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് യൂറിൻ പോകാൻ ഒരു തോന്നൽ ഉണ്ടാവും, പല പ്രാവശ്യം യൂറിൻ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ. ചെറു തോന്നൽ വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ട് അത് യൂറിൻ ലീക്ക് ആവും. പിന്നെ യൂറിൻ പോകാൻ തോന്നിയാലും കുറച്ചേ പോകുകയേ ഉള്ളൂ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംപ്റ്റംസ്.
1: ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന കണ്ടീഷനെ പറ്റി ഇത്രയും വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി ഡോക്ടർ. എ പബ്ലിക് അവയർനെസ് ഇനീഷ്യേറ്റീവ് ഫോർ ബ്ലാഡർ ഹെൽത്ത്.
3: വാണിയമ്മയുടെ പാട്ടാണ് കേട്ടത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത് ജാനകിയമ്മ തന്നെയാണ്. ജാനകിയമ്മ മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അമ്മയെ കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു ഭാഗ്യമുണ്ടായി. അപ്പം അന്ന് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏതാ ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഗാനം കേൾക്കാൻ എന്നാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ തമാശയ്ക്കൊരു ദേഷ്യം നടിച്ചിട്ട് ചോദിച്ചു അപ്പം മറ്റു പാട്ടൊന്നും ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല അമ്മ എന്ന് പറഞ്ഞു, പക്ഷേ ഈ പാട്ടിനോട് എന്തോ ഒരിഷ്ടം, എന്തുകൊണ്ടാണെന്നറിയില്ല, അതുണ്ട്. ഭാസ്കരൻ മാഷ് എഴുതി, ബാബുക്ക സംഗീതം ചെയ്ത്, MS ബാബുരാജ് സംഗീതം ചെയ്ത്, ജാനകിയമ്മ പാടിയ പരീക്ഷയിലെ പാട്ട് അവിടുന്ന് ഗാനം കേൾക്കാൻ. ജാനകിയമ്മ എന്ന് പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലാദ്യം വരുന്ന പാട്ട് അതാണ്.

എൻ്റെ അച്ഛൻ്റെ ഒപ്പം തൃപ്രയാറ് ശ്രീരാമ പോളിടെക്നിക്കിൽ ഒരു ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് പഠിച്ച ആളാണ് പൂവച്ചൽ ഖാദർ സാറ്. അപ്പം അദ്ദേഹത്തിനെ ഒരിക്കൽ കണ്ട് അച്ഛൻ്റെ ഈ കണക്ഷൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്നെ ഇനി സാറെന്നൊന്നും വിളിക്കരുത്, അങ്കിൾ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിരുന്നു. അപ്പോൾ ഖാദർ അങ്കിളിൻ്റെ ഒരു പാട്ടാണ് ജാനകിയമ്മ പാടിയത്. നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ട്, നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതത്തിൽ ചാമരം എന്ന സിനിമയിലെ പാട്ട്.

ജാനകിയമ്മയെ പറ്റി പറയുമ്പോൾ എനിക്ക് ചിത്ര ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ജാനകിയമ്മയെ കാണാൻ ഒരവസരമുണ്ടാക്കി തന്നത് ചിത്ര ചേച്ചിയാണ്. ജാനകിയമ്മയുടെയും സുശീലാമ്മയുടെയും മാണിയമ്മയുടെയൊക്കെ കാര്യം പറയുമ്പോഴും എന്നെ സംബന്ധിച്ച് എൻ്റെ ബാല്യ കൗമാരങ്ങളെ യൗവനത്തിനെയും സ്വാധീനിച്ച ഗായിക എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയാണ്. ചിത്ര ചേച്ചിയുടെയും സുജാത ചേച്ചിയുടെയൊക്കെ പാട്ട് കേട്ട് വളർന്ന ഒരു തലമുറയാണ്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടില്ലാതെ പറ്റില്ല. ചിത്ര ചേച്ചിയുടെ ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ടാണ്. കോഴിക്കോട് ആകാശവാണിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട്, കൈതപ്രസാറിൻ്റെ രചന, ഏറെ പ്രിയമുള്ള കുട്ടൻചേട്ടൻ്റെ എം ജയചന്ദ്രൻ്റെ സംഗീതത്തിലുള്ള ഒരു പാട്ട് നോട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഇത് ചേച്ചി പാടിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൽ വെർഷൻ പാടിയതും ഒരു കോഴിക്കോട്ടുകാരനാണ്, എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കെ കെ നിഷാദ്. ഏറെ ഇഷ്ടമുള്ള മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി എന്ന പാട്ടാവട്ടെ.

കോഴിക്കോട് ആകാശവാണിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ, കൈതപ്രത്തിനെ പറ്റി പറയുമ്പോൾ എന്തായാലും നമുക്ക് ഗിരീഷേട്ടനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പാട്ടുകൾ നമുക്ക് തന്ന ഗാനരചയിതാവാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്. അതിലൊന്നാണ് എം ജയചന്ദ്രൻ ഗിരീഷ് പുത്തഞ്ചേരി കൂട്ടുകെട്ടിൽ വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമയിൽ മഞ്ചരി പാടിയ പാട്ട്. മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടർത്തിയ മുത്തുപോലെ തുടുത്തൊരു പനിനീര്, ആ പാട്ടാവട്ടെ അടുത്തത്.

ജാനകിയമ്മയുടെ പാട്ടുകളെ പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടു നീണ്ടു പോവും. അതിനുള്ള സമയം നമ്മുടെ ആവണിപ്പൊന്നുംഞ്ഞാലിൻ്റെ ഒരു എപ്പിസോഡിനില്ല. അപ്പോൾ ഒരു പാട്ട് കൂടി, അതായത് ജാനകിയമ്മ തൻ്റെ പാട്ട് ജീവിതം നിർത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് അല്ലെങ്കിൽ കുറച്ച് മുമ്പായിട്ട് പാടിയ ഒരു പാട്ട്, ചാന്ത്പൊട്ട് എന്ന് പറയുന്ന സിനിമയിൽ എനിക്കേറെ പ്രിയമുള്ള ജ്യേഷ്ഠ സഹോദരനായ ശരത്തേട്ടൻ്റെ, വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ അമ്മ പാടിയ ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി.

പാട്ടെഴുത്തുകാർക്ക് അനൗപചാരികമായിട്ടുള്ളൊരു കൂട്ടായ്മയുണ്ട്, രചന എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ വല്യേട്ടനാണ് ഷിബു ചക്രവർത്തി. നമുക്ക് ആർക്കും എന്ത് കാര്യവും പറയാവുന്ന, സ്വന്തം കാര്യം മാറ്റിവെച്ച് നമ്മുടെയൊക്കെ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ഷിബുവേട്ടൻ. അതുപോലെ തന്നെ പ്രിയമുള്ള ആളാണ് ഔസേപ്പച്ചൻ മാഷ്. ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്ത ഒരു പാട്ട് അതിപ്പോൾ കേരളം മുഴുവൻ പാടി നടക്കുകയാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തിൽ അത് വന്നു. അപ്പോൾ ആ പാട്ട് അന്ന എന്ന് പറയുന്ന ജോഷി സാർ സംവിധാനം ചെയ്ത ഇറങ്ങാതിരുന്ന ഒരു സിനിമയിലെ പാട്ടാണ്. ദാസേട്ടനും ചിത്ര ചേച്ചിയാണ് പാടിയത്. ആ പാട്ടാവട്ടെ അടുത്തത്. യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ബ്ലാഡർ ഒരു കോമൺ പ്രോബ്ലം ആണ്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കായംകുളം കെയർവെൽ ഫാമിലി ക്ലിനിക്കിൽ നിന്നും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ ബാലൻപിള്ള. OAB എന്ന കണ്ടീഷനുള്ള ഒരു വ്യക്തിക്ക് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ജനറൽ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും?
4: നമുക്ക് ടീ, കോഫി, ആൽക്കഹോൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതുപോലുള്ള കാഫീൻ കോൺസെൻട്രേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാൽ, കാരണം ഇതൊക്കെ ബ്ലാഡറിന് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഡ്രിങ്ക്സ്, അപ്പൊ അതിനൊന്ന് അവോയ്ഡ് ചെയ്താൽ നമുക്ക് OAB കുറയ്ക്കാം. കോൺസ്റ്റിപേഷൻ അവോയ്ഡ് ചെയ്യണം. പിന്നെ ബെഡ് ടൈം ഫ്ലൂയിഡ് കുടിക്കുന്ന, ഉറങ്ങുന്ന മുമ്പേ അധികം ഫ്ലൂയിഡ് കുടിക്കുന്ന അവോയ്ഡ് ചെയ്യണം. ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ്, ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ടാൽ ഏറ്റവും നല്ലത്.
3: ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന കണ്ടീഷനെ പറ്റി ഇത്രയും വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി ഡോക്ടർ. പബ്ലിക് അവയർനെസ് ഇനീഷ്യേറ്റീവ് ഫോർ ബ്ലാഡർ ഹെൽത്ത്.
5: ആദ്യമായിട്ട് ഒരു പാട്ടെഴുത്തുകാരനെ നേരിട്ട് കാണുന്നത് റഫീഖയാണ്. എന്റെ നാട്ടുകാരനാണ്, അല്ല അങ്ങനെയല്ല, റഫീഖ് അഹമ്മദിന്റെ നാട്ടുകാരനാണ് ഞാൻ. റഫീഖ് അഹമ്മദ് പഠിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, റഫീഖ് അഹമ്മദ് പഠിച്ച കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്കൊക്കെ മനസ്സിൽ നമുക്കൊരു വഴികാട്ടി മുന്നേ നടന്നു പോകുന്ന ആളാണ് റഫീഖ. റഫീഖയുടെ ഒരു പാട്ട് ഇല്ലാതെ ഇത് പൂർണ്ണമാവുന്നില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ട റഫീഖ പാട്ടുകളുണ്ട്. അതിലൊന്നാണ് റഫീഖ് അഹമ്മദും ബിജിയേട്ടനും ബിജിബാലും ചേർന്ന് ചെയ്ത ഞാൻ എന്ന സിനിമയിലെ കോട്ടക്കൽ മധു പാടിയ പാട്ട്, മധുവേട്ടൻ പാടിയ പാട്ട്. ശ്രീപദങ്ങൾ മന്ദമന്ദം ഹൃദയശ്രീ കോവിലിൻ്റെ തിരുനട കടന്നെത്തും ഉഷസന്ധ്യയിൽ.

മണിപ്പൊന്നൂഞ്ഞാലിൽ അവസാനമായിട്ട് ഞാൻ കൂടി ഭാഗമായ ഞാൻ എഴുതിയൊരു പാട്ടുകൂടി ചേർക്കുകയാണ്. ഒരുപക്ഷെ ഒരു പാട്ടെഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ലേബൽ എനിക്ക് തന്ന, എന്നെ ആ രീതിയിൽ ആളുകൾ അറിഞ്ഞ പാട്ട്, അതെൻ്റെ ജയേട്ടനുള്ള സമർപ്പണം കൂടിയാണ്. 1983 എന്ന ചിത്രത്തിൽ ഗോപീസുന്ദറിൻ്റെ സംഗീതത്തിൽ ജയേട്ടനും വാണിയമ്മയും പാടിയ ഓലഞ്ഞാലി കുരുവി എന്ന പാട്ട്. അതാവട്ടെ ആവണി പൊന്നുഞ്ഞാലിൻ്റെ ഈ എപ്പിസോഡിൽ അവസാനത്തെ.

0: കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാൽ സമാപിക്കുന്നു. നിർവഹണം ബോബി സി മാത്യു. നിർവഹണ സഹായം വിനോദ് ബി കെ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
1: ആവണി പൊന്നൂഞ്ഞാൽ.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 3 മണിക്ക് ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര ഇന്ന് വൈകുന്നേരം 3 മണിക്ക്.

ആകാശവാണി മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം മൂന്നാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, പി കെ രവി, അഡ്വക്കേറ്റ് എ ഇസ്മയിൽ സേട്ട്, ദിലീപ് എം കെ, ശിവരാം അയ്യപ്പ ചന്ദ്രൻ, ഹസിം അമരവിള, മിന്ന രഞ്ജിത്ത്. സംവിധാനം റൂബി ബാബു.

0: അതെ, മാഷിന് മുഖങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഒരധ്യാപകന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അധ്യാപനത്തിനുള്ള യഥാർത്ഥ ദക്ഷിണ എന്ന് പറയുന്നത് പഠിപ്പിച്ച് വർഷങ്ങൾക്ക് ശേഷവും ശിഷ്യർ ഓർക്കുന്നതാണ്. വീണ്ടും കാണുമ്പോൾ അവർ വെച്ച് നീട്ടുന്ന സ്നേഹവും ബഹുമാനവുമാണ്. അപ്പോൾ അവരെ ഓർത്തെടുക്കാൻ കഴിയാത്തത് അവരോട് കാട്ടുന്ന അനീതിയാണ്, നിന്ദയാണ്. പക്ഷെ എന്തു ചെയ്യാന, മറവി ബുദ്ധിയെ മൂടിക്കൊണ്ടിരിക്കുന്നു. ദാ ഇപ്പൊ തന്നെ പ്രകാശിന്റെ കാര്യം, ഒരു മാസമായി അവനിവിടെ വന്നിട്ട്. അവനും മാഷിന്റെ പഴയകാല ശിഷ്യനാണെന്നാണ് പറയുന്നത്. പക്ഷെ എത്ര ചികഞ്ഞു നോക്കിയിട്ടും അവനെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അവനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഇതുവരെ അവനോട് സത്യം പറഞ്ഞില്ല എന്ന് മാത്രം. ഓ, അമ്പലത്തിലോട്ടൊന്ന് പോകണമല്ലോ. കമ്മിറ്റി ഓഫീസിൽ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. ഉത്സവത്തിന് ഇനി അധികം നാളില്ല, ഒരുക്കങ്ങൾ ധാരാളം ബാക്കിയാണ്. പ്രകാശനം അവിടെ കാണും.
1: മുളുട്ടി, മുത്തശ്ശൻ അമ്പലത്തിലോട്ടൊന്ന് പോവുക. തമശ, നീ ഊണ് കഴിച്ചോണം കേട്ടോ.
2: ശരി മുത്തശ്ശാ.

അധ്യാപനത്തിൽ നിന്ന് വിരമിച്ച ശേഷം ക്ഷേത്രമാണ് മാഷെന്നെല്ലാവരും വിളിക്കുന്ന നമ്പ്യാരുടെ കർമ്മഭൂമി. അമ്പലമെന്നാൽ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും മാത്രമുള്ള സ്ഥലമല്ല, അതിൻ്റെ തിരുമുറ്റം മാനുഷിക മൂല്യങ്ങളുടെ വളർച്ചയ്ക്കുള്ള വേദിയും കൂടിയാകണം എന്ന് മാഷു വിശ്വസിച്ചു. ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുന്നയാൾക്ക് പ്രസാദമായി പൂവും ചന്ദനവും മാത്രമല്ല, ഒപ്പം ജ്ഞാനവും ശാന്തിയും മനഃശുദ്ധിയും കിട്ടിയിരിക്കണം. അതിനായി ക്ഷേത്ര പരിസരത്ത് തന്നെ ഒരു കൊച്ചു വായനശാല, ഒരു വയോജന അക്ഷരാഭ്യാസ ക്ലാസ്, ഇങ്ങനെ ചിലതൊക്കെ തുടങ്ങിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. ഇനി ഒരു സംസ്കൃത പാഠശാല കൂടി ആരംഭിക്കണമെന്നുണ്ട് മാഷന്. പക്ഷേ ഒരു അധ്യാപകനെ കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഇതിനായി കുറച്ചു നാൾ മുൻപ് ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു, അത് കണ്ട് ആരെങ്കിലും വരാതിരിക്കില്ല, നോക്കാം.

0: ോ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു മാഷേ. ദാ ഇത് പെരുമാൾ പിള്ള. വെടിക്കെട്ട് നമുക്ക് ഇത്തവണയും കേമമാക്കണ്ടേ? അതിന് ഈ പിള്ള കഴിഞ്ഞേ വേറെ ആളുള്ളൂ. വടക്കൻ കേരളത്തിലെ പേരുകെട്ട കമ്പക്കെട്ടാശാനാ പുള്ളി.
1: എന്റെ സെക്രട്ടറി, എല്ലാം ശരിയാക്കാം. പിള്ളേ,
2: മാഷേ
1: നമസ്കാരം. നമുക്ക് അകത്തേക്ക് ഇരിക്കാമല്ലോ?
2: ഇല്ല സാർ, ഇറങ്ങിയാണ്. ഉച്ചയ്ക്കുള്ള ബസ് പിടിക്കണം. ശിവദാസൻ സാറിനോട് ഞാനെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഉത്സവ തീയതിക്ക് 2 ദിവസം മുമ്പ് ഞാനും എൻ്റെ പിള്ളേരും എത്തും.
1: നമുക്ക് ഭംഗിയാക്കണം.
2: അക്കാര്യത്തിൽ സംശയം വേണ്ട സാറേ. 1 മണിക്കൂർ പൊടി പൊടിച്ചു തരാം ഞാൻ. എന്നാ ഞാനങ്ങോട്ട്.
1: ശരി, പോയിട്ട് വരണം. ശിവ,
0: ആ
1: ബാക്കിയുള്ളവരൊക്കെ എത്തിയോ?
0: മാഷിനെ നോക്കി ഇരിപ്പ. ഇന്നും ഉണ്ടായിരുന്നല്ലേ പൂജമോളുടെ ഇന്റർവ്യൂ. ഭാഗ്യം ചെയ്ത ആളാ മാഷ്.
1: അതെനിക്കറിയാം ശിവ, എന്റെ ആകെ സ്വത്താവൾ. പ്രകാശനെ പേത്തി.
3: കുറച്ചു നേരമായി മാഷേ, ഒരു ചായ എടുക്കട്ടെ?
1: വേണ്ട പ്രകാശ.
4: പ്രകാശൻ 40-നോടടുത്ത് പ്രായം, സുമുഖനെങ്കിലും പ്രായത്തിനൊത്ത പക്വത പ്രകടമാകാത്ത മട്ടും ഭാവവും. 1 മാസത്തോളമായി അന്യനാട്ടുകാരനായ പ്രകാശൻ കൃഷ്ണകരയിലെത്തിയിട്ട്. മാഷിൻ്റെ പൂർവ്വവിദ്യാർത്ഥി എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത്. പൂജയെക്കുറിച്ച് വന്ന പത്രവാർത്ത കണ്ടാണത്രേ മാഷ് ഇവിടെ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞത്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കുറച്ചു നാൾ മാഷിൻ്റെ കൂടെ ഇവിടെ നിൽക്കാൻ അയാൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ക്ഷേത്രത്തിൽ ചില്ലറ ജോലികൾ ചെയ്ത് ഇവിടെ നിന്നുകൊള്ളാൻ മാഷ് അയാളെ അനുവദിച്ചു. അന്നു മുതൽ നിഴലായി കൂടെയുണ്ട്. പൂജയും വലിയ കാര്യമാണ് അയാൾക്ക്. മോളേന്നേ വിളിക്കൂ.
3: മാഷ്, ഞാൻ പറഞ്ഞത് കേട്ടോ.
1: താനെന്താ പറഞ്ഞത്?
3: മാഷിനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ടെന്ന്.
1: ആരാ?
3: ആരാന്ന് പറഞ്ഞില്ല, ദൂരെ നിന്നാണത്ര. കണ്ടിട്ട് ഒരു സന്യാസിയുടെ ഭാവം. കാവിമുണ്ടും ജുബയൊക്കെയാ വേഷം. പിന്നൊരു പ്രത്യേക തേജസ്സുണ്ട് കേട്ടോ മാഷേ. മുടി ഇങ്ങനെ നീട്ടി വളർത്തി താടിയൊക്കെ ആയിട്ട്.
5: ഞാനൊരു സഞ്ചാരിയാണ്. മനസ്സ് ചൂണ്ടിക്കാട്ടുന്ന വഴിയിലൂടെ നടക്കും. അത് ലക്ഷ്യമില്ലാത്ത യാത്രകളല്ല. ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. ഒരിടത്തും പക്ഷേ ഞാൻ അധികം തങ്ങാറില്ല. അറിവിരക്കുന്ന ഭിക്ഷാടകനാണ് ഞാൻ. മനസ്സെന്ന ഭിക്ഷാപാത്രത്തെ ക്ലാവ് മൂടാതിരിക്കാനാണ് നിരന്തരമായ യാത്ര. ഭിക്ഷാടകനായതുകൊണ്ട് തന്നെ കയ്യിലൊന്നുമില്ല, ഒരൽപ്പം അറിവൊഴിച്ച്. പോകുന്നിടത്തൊക്കെ അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കും. ഇങ്ങോട്ട് വന്നതും ഇതിനായി തന്നെ. ഇവിടെ ഒരു സംസ്കൃതാധ്യാപകന്റെ ആവശ്യമുണ്ടെന്ന് ഒരു പത്രപരസ്യം കണ്ടു. എനിക്കാ ഭാഷ വശമുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സമ്മതനാകുമെങ്കിൽ. പക്ഷേ അധികകാലം ഞാൻ നിൽക്കില്ല കേട്ടോ. ഒരു തുടക്കം കുറിച്ചു തരാം. പകരമൊന്നും തരണ്ട. താമസിക്കാൻ ഒരു ചെറിയ സ്ഥലവും ഒരൽപ്പം ഭക്ഷണവും, അത് മതി.
1: വളരെ സന്തോഷം. എന്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇത്. തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലായതുകൊണ്ട് അന്തിമ തീരുമാനം കമ്മിറ്റി വേണം എടുക്കാൻ. എതിർപ്പൊന്നും ഉണ്ടായില്ല, ഒരു ഔപചാരികത മാത്രം. കമ്മിറ്റി ഇപ്പൊ കൂടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വിശദമായി സംസാരിക്കാം. അതുവരെ.
5: ഓ ആയിക്കോട്ടെ, അതുവരെ ഞാൻ ഈ നാടൊന്ന് കണ്ടിട്ട് വരാം. എന്താ, വളരെ സുന്ദരമാണല്ലോ ഇവിടം.
1: വളരെ. പ്രകൃതി ദേവിയുടെ വാസസ്ഥലമാണിത് എന്ന് തോന്നിപ്പോകും.

0: ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ അല്ല. എങ്കിലും ഇപ്പോൾ എനിക്കിത് സ്വന്തം നാട് തന്നെയാ. ഇവിടെ തന്നെ മരിക്കണം എന്ന ആഗ്രഹം.
1: ജനനവും മരണവും വിധിക്കപ്പെട്ട സ്ഥലത്ത് നടക്കും, സമയത്തും. ഇദ്ദേഹം ചെന്നാട്ടെ, ഞാനൊന്ന് നടന്നിട്ട് വരാം.
0: തൊട്ട് പടിഞ്ഞാറാണ് ഗാന്ധാരിപ്പുഴ, ഒന്ന് മുങ്ങിക്കുളിച്ചാൽ യാത്രാക്ഷീണം മാറും.
1: യാത്രയല്ല എന്നെ ക്ഷീണിപ്പിക്കുന്നത്, അതിന്റെ അഭാവമാണ്. ശരി ശരി, എന്നാ ഞാനൊന്ന് പോയിട്ട് വരാം.
0: അല്ല, അങ്ങയുടെ പേര് പറഞ്ഞില്ല.
1: പേരല്ല ഒരു മനുഷ്യന്റെ അടയാളം, അയാളുടെ രൂപമാണ്, ഭാവമാണ്. എന്നെ കണ്ടിട്ട് എന്തു വിളിക്കാൻ തോന്നുന്നു?
0: സ്വാമിജി.
1: ആ, എന്നാൽ അങ്ങനെ തന്നെ.
0: ഇദ്ദേഹത്തെ ഞാൻ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയോ കണ്ടു മറന്ന പോലെ. ഈ മറവി

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം മൂന്നാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സ്വാമിജി അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, പ്രകാശൻ ദിലീപ് എം കെ, പെരുമാൾ പിള്ള ശിവരാമയ്യപ്പ ചന്ദ്രൻ, പൂജ മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ നാലാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

വൈകുന്നേരം 4 മണിക്ക് ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളി പദങ്ങൾ. ശരദ് 10 ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. കഥ ഉത്തരാസ്വയംവരം.

0: तो अब हमारा समय यहीं पर समाप्त होता है, तो मुझे यानी अजीत को
1: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग
3: आकाशवाणी ഒറ്റക്കുന്നിലേക്ക് ഒരു സ്നേഹയാത്ര നാടകം. രചന രമേശ് കാവിൽ. പങ്കെടുക്കുന്നവർ പി വിജയലക്ഷ്മി, രത്നമ്മ മാധവൻ, പി എം ദീപ, എൽ സി മാത്യു, എ എം വനജ, ഉഷാനാരായണൻ, നിലമ്പൂർ മണി. ഒപ്പം ടി വി അശ്വതി, മാത്യു ജോസഫ്, ബോബി സി മാത്യു, ടി പുരുഷു എന്നീ നിലയാംഗങ്ങളും. സംവിധാനം മാത്യു ജോസഫ്.

വനജ, ഉഷാ നാരായണൻ, നിലമ്പൂർ മണി, ഒപ്പം ടി വി അശ്വതി, മാത്യു ജോസഫ്, ബോബി സി മാത്യു, ടി പുരുഷു എന്നീ നിലയാംഗങ്ങളും. സംവിധാനം മാത്യു ജോസഫ്.

0: ഇതാണ് മാഡം ശാന്തിനികേതൻ.
1: ആ ചാർജ് എത്രയായി?
0: 80 രൂപ.
1: ആ ഇതാ, ഇത് വെച്ചോളൂ. ഇവിടെ എത്തിച്ചു തന്നതിന് വളരെ നന്ദി. ഇടയ്ക്ക് മറുത്തു പറഞ്ഞതിന് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ.
0: ഏയ്,
2: ആരാണെന്നും മനസ്സിലായില്ല.
1: ഞാൻ നിരുപമ വേണുഗോപാൽ, റൈറ്റ് ഒപ്പീനിയൻ പത്രത്തിലെ ജേർണലിസ്റ്റാണ്. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം.
2: ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്?
1: ഇവിടുത്തെ അന്തേവാസികളോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കിത്തരണം.
2: അത് മുഴുവനായി ചെയ്തു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചിലർക്ക് പത്രക്കാരെ കാണുന്നതേ അലർജിയാ, മറ്റു ചിലർക്ക് ഓർമ്മകളോട് തന്നെ വെറുപ്പാ.
1: തൽക്കാലം എനിക്ക് ഒരാളെ കാണാനുള്ള അനുവാദം തന്നാ മതി.
2: ആരെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്?
1: കുട്ടൂലി, കാപ്പുമ്മൽ താഴവീട്, ഒറ്റക്കുന്ന് PO.
2: ഓ, അവരിവിടെയുണ്ട്. കുറച്ച് പ്രായം കാണും. സംസാരിക്കാനൊന്നും വലിയ താല്പര്യമുണ്ടാവാൻ വഴിയില്ല.
1: കാണാൻ അനുവാദം തന്നാ മതി.
2: അവരിവിടെ വന്നിട്ട് ഏതാണ്ട് 1 വർഷമായി കാണും. ബന്ധുക്കളാരും ഇല്ല അത്രേ. ആരും ഇതേവരെ അന്വേഷിച്ചു വന്നിട്ടുമില്ല. നിങ്ങൾ അവരുടെ ആരെങ്കിലും ആണോ?
1: ഇന്നലെ വരെ ആരുമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ആരൊക്കെയോ ആയതുപോലെ.
2: ശരി, ഞാൻ അവരെ വിളിപ്പിക്കാം. വിമല, നമ്മുടെ കുട്ടൂലിയെ ഒന്ന് വിളിച്ചോളൂ, ഇവർക്കെന്തോ സംസാരിക്കാനാണ്.
1: ഞാൻ ഇന്നലെ ഒറ്റക്കുന്ന് കടവിലെ പുതിയ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് പോയിരുന്നു. 2 ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാമാന്യം വലിയൊരു പാലം.
2: ആ പാലവും ഈ കുട്ടൂലിയും തമ്മിൽ എന്താ ബന്ധം?
1: പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് കരുതുന്നതാവും ന്യായം. എന്നാൽ കുട്ടൂലിയമ്മയെന്ന് ഒരു ദേശം മുഴുവൻ ആദരപൂർവ്വം വിളിക്കുന്ന ഒരു സ്ത്രീയെ കാണാൻ നിമിത്തമായത് ആ ഒറ്റക്കുന്ന് പാലമാണ്.
2: ആ അത് ശരി. ആ ഇതാണ് നിങ്ങൾ അന്വേഷിച്ചെത്തിയ കുട്ടൂലിയമ്മ. ഇവരെ നിങ്ങൾക്കറിയാമോ?
3: ഇല്ല, എനിക്ക് ആരെ അറിയില്ല. ആരും ഇനെ കാണാൻ വരുന്നതും എനിക്കിഷ്ടല്ല.
2: കേട്ടില്ലേ അവർ പറഞ്ഞത്? അവർക്ക് ആരെയും കാണാൻ ഇഷ്ടമില്ലെന്ന്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം.
1: 7 ദിവസത്തെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിലാണ് ഞാൻ ഇവരിവിടെയാണെന്ന് കണ്ടെത്തിയത്. പിന്നെ 1 ദിവസത്തെ ദീർഘയാത്രയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തിയത്. ഞാൻ കൊണ്ടുവന്നത് ഇവരെ ഏൽപ്പിക്കാനെങ്കിലും എനിക്ക് അനുവാദം തരണം.
2: ആഹാരമാണെങ്കിൽ പുറത്തുനിന്നുള്ളത് ഞങ്ങൾ സ്വീകരിക്കാറില്ല.
1: അല്ല, ഇതൊരു പ്രസംഗമാണ്. ഒറ്റക്കുന്ന് പാലം ഉദ്ഘാടനം ചെയ്ത പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രസംഗം. ആ പ്രസംഗമാണ് എന്നെ ഇത്രയും ദീർഘമായ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്.
3: ഒറ്റക്കുന്ന് പാലം വന്നോ? അതിന്റെ പണിയൊക്കെ തീർന്നോ?
1: തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി മന്ത്രി പ്രസംഗിച്ചത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ആഗ്രഹമായി ഈ കുട്ടൂലിയമ്മയെ കാണണമെന്ന്. ഈ വിരലുകൾ തൊട്ട് ധൈര്യം സംഭരിക്കണമെന്ന്.
3: മോളേതാ, ഒറ്റക്കുന്നില് ഏത് വീട്ടിലെയാ? അവിടൊക്കെ എനിക്ക് നല്ല നിശ്ചയ. ഒറ്റക്കുന്നുകാരൊക്കെ നല്ലോല്.
1: ഈ ശാന്തി നികേതനിലെ അന്തേവാസികൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും ഈ കുട്ടൂലിയമ്മ ആരാന്ന്. അവരൊക്കെ അറിയണം. എല്ലാവരെയും വിളിക്കൂ. ഈ പ്രസംഗം അവരെ കേൾപ്പിച്ച് ഞാൻ തിരിച്ചുപോയിക്കൊള്ളാം.
2: വിമല, എല്ലാരെയും വിളിച്ചോളൂ, ഒരു പ്രസംഗം കേൾക്കാനല്ലേ.
1: എല്ലാരും എത്തിയോ? നമുക്ക് നിശബ്ദരായിരുന്നു ഈ പ്രസംഗം കേൾക്കാം.
3: ഭാരതിയമ്മ വന്നിട്ടില്ല, അവരും കൂടി വന്നിട്ട് മതി പ്രസംഗം കേക്കല്.
2: അവരവിടെ മുറിയിൽ തനിച്ചിരിക്കാവും, വിളിച്ച് ശല്യം ചെയ്യണ്ട. മാത്രമല്ല, അവർക്ക് ഈ പ്രസംഗവും മറ്റും കേൾക്കാൻ ഇഷ്ടമില്ല എന്ന് പലപ്പോഴും പറഞ്ഞതാ.
3: ഞാൻ പോയി വിളിച്ചവരും.
1: ആരാ ഈ ഭാരതിയമ്മ?
4: ഞങ്ങളൊക്കെ അമ്മയാ. എന്ന് വെച്ച് വയസ്സ് അത്രയൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾക്ക് അമ്മ തന്നെയാ. എന്നും കഥകൾ വായിച്ചു തരുന്ന, കാര്യം പറഞ്ഞു തരുന്ന, നാമം ചൊല്ലി കേൾപ്പിക്കുന്ന ഞങ്ങളുടെ ഭാരതിയമ്മ.
3: ഇതാ ഭാരതിയമ്മ വന്നേ. ഇനി നിങ്ങള് തുറന്നോളി, എല്ലാവർക്കും കേക്കാലോ. ഇന്റെ നാട്ടിലെ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് വന്ന മന്ത്രി പ്രസംഗിച്ചതാ, ഇന്റെ മോള് പിടിച്ചോണ്ട് വന്നതാ.
1: ശരിയാ, ഒറ്റക്കുന്ന് പാലത്തിന്റെ ഉദ്ഘാടനം എന്റെ പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പോയതായിരുന്നു. വലിയൊരാൾക്കൂട്ടം ഉണ്ടായിരുന്നു അവിടെ. ആ കടവിൽ തടിച്ചുകൂടിയ ഗ്രാമീണരിൽ കണ്ണു തുടയ്ക്കാത്തവർ ആരും ഉണ്ടായിരുന്നില്ല അന്ന്. ഞാൻ പ്രസംഗം കേൾപ്പിക്കാൻ പോവുകയാണ്.
5: ഇതൊരു നിയോഗമാണ്. കുട്ടിക്കാലത്ത് ഞാൻ എന്നും സഞ്ചരിച്ചിരുന്ന ഈ പുഴയുടെ കുറുകെ കെട്ടിപ്പൊക്കിയ പാലം എനിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടി വരിക. ഒറ്റക്കുന്ന് കടവിൽ കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടം

0: അന്നൊക്കെ ഒരു പേരെ വിളിച്ചിരുന്നുള്ളൂ, കുട്ടൂലിയമ്മ. കടത്തു തോണിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ സ്വന്തം കുട്ടൂലിയമ്മ. 1 മുതൽ 4 വരെ ഞാൻ പഠിച്ചിരുന്നത് അക്കരയുള്ള വിദ്യാലയത്തിലായിരുന്നു. മഴ തിമിർത്ത് പെയ്യുന്ന ജൂൺ മാസത്തിൽ കടത്തു തോണിയുടെ കൊമ്പത്തിരുത്തി എന്നെ അക്കരെ എത്തിച്ച അവരിന്നെവിടെയാണാവോ. ഇടവപ്പേമാരിയിൽ നനഞ്ഞു തീരാതെ എന്റെ പുസ്തകങ്ങളെ ചേർത്ത് പിടിച്ച ആ സ്നേഹത്തുഴ ഈ ആൾക്കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ചുഴിയിളക്കി കുതിച്ചു പാഞ്ഞ പുഴയെ മനക്കരുത്തുകൊണ്ട് മുറിച്ചു കിടന്ന ആ അമ്മ ഈ ഒറ്റക്കുന്നിന്റെ പെൺകരുത്തായിരുന്നു. അവരുടെ തോണിത്തുഴയിലായിരുന്നു ഒരു ഗ്രാമത്തിന്റെ സുരക്ഷിത യാത്ര. ഇന്ന് 2 ഗ്രാമങ്ങൾ തമ്മിൽ കൂടിച്ചേരുകയാണ്. ഒരു വലിയ പാലം വർഷങ്ങളായി കൈതൊടാതെ നിന്ന് ഗ്രാമജീവിതങ്ങളെ ചേർത്തു പിടിക്കുകയാണ്. വികസനത്തിന്റെ രജതരേഖകൾ മിന്നിത്തെളിയുമ്പോൾ കടവിൽ കയറിലൊടങ്ങിക്കിടക്കുന്ന ഭൂതകാലത്തിന്റെ തോണിയും അതിന്റെ കൊമ്പത്തിരുന്ന് തുഴഞ്ഞ കുട്ടൂലിയമ്മയും എന്റെ കണ്ണുകളെ ഈറനണിയിക്കുകയാണ്.
1: കേട്ടല്ലോ പ്രസംഗം. ഇതാ ഈ കുട്ടൂലിയമ്മയെ കുറിച്ചാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ഉച്ചത്തിൽ സംസാരിച്ചത്.
2: ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ല ഈ കഥകളൊന്നും. ഒരു ഗ്രാമത്തിന്റെ യാത്രയുടെ അത്താണി ഈ സത്രത്തിൽ തന്റെ ജീവിതയാത്രയിലാണെന്ന് ആരറിയാൻ.
3: എല്ലാരും ഒന്ന് കാണായിരുന്നു. എന്നിട്ട് പാലത്തിന്റെ ചുവട്ടിലൂടെ ഒരു ദിവസം കൂടി തോണി ഇറക്കണായിരുന്നു.
1: പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഓടിയത് ആൾക്കൂട്ടത്തിലേക്കായിരുന്നു, കുട്ടൂലിയമ്മയെ കാണാനുള്ള അതിയായ കൊതി. പക്ഷേ ആർക്കും അവരെവിടെയാണെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ അവരെവിടെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയായിരുന്നു.
3: ആടുന്ന് പോരേണ്ടി വന്നതാ, അതുകൊണ്ട് ഞാനിപ്പം ചാവാണ്ട് ബാക്കിയായി. സുധാകരന്റെ ഒപ്പം പോലച്ചിങ്ങ് പോന്നു, പിന്നെ ഓനെയും കണ്ടിക്കില്ല.
1: പത്രക്കാർ ചില രഹസ്യങ്ങൾ പറയാൻ പാടില്ല, എന്നാലും പറയാം. സുധാകരനാ നിങ്ങൾ ഇവിടെയാണെന്ന് എന്നോട് പറഞ്ഞത്. അന്നത്തെ ആൾക്കൂട്ടത്തിൽ അവനുണ്ടായിരുന്നു പ്രസംഗം കേട്ട് കണ്ണു നനയാൻ.
2: ഇവിടെ ഓരോരുത്തർക്കും ഒരുപാട് കഥകളുണ്ട് പറയാൻ, പക്ഷേ ഞങ്ങളാരും അതൊന്നും കുത്തിക്കുത്തി ചോദിക്കാറില്ല. പത്രക്കാരെ ഒന്നും ഞങ്ങളിവിടെ അധികം പ്രവേശിപ്പിക്കാറുമില്ല. മറ്റൊന്നും ഉണ്ടായിട്ടല്ല, കുത്തി നിറച്ച ഓർമ്മകളെ പുറത്തെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ.
1: ഇപ്പോൾ കുട്ടൂലിയമ്മ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ മന്ത്രിക്ക് അതൊരു അത്ഭുതവും ഈ സ്ഥാപനത്തിന് സഹായവും കിട്ടും. ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിക്കും. പുറം ലോകം അറിയട്ടെ ഈ ശാന്തിനികേതനെക്കുറിച്ച്.
4: അയ്യോ, അത് വേണ്ട മോളെ. പുറം ലോകം അറിയാതെ താമസിക്കാനുള്ള ഞങ്ങളുടെ അവകാശം ഇല്ലാതാക്കണോ? ഇവിടെ ഞങ്ങൾ സംതൃപ്തരാണ്. നേരത്തിന് ആഹാരം, രോഗത്തിന് മരുന്ന്, വിനോദം, വിശ്രമം, അങ്ങനെയെല്ലാം ഉണ്ട്. പുറം ലോകത്തെ വിളിച്ചറിയിച്ച് അതില്ലാതാക്കണോ?
1: ഇവിടെ ഇങ്ങനെ ഒരിടമുണ്ടെന്ന് പുറം ലോകം അറിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചേ ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സ്വകാര്യത വാർത്തയാക്കി എനിക്ക് ആളാവാൻ ഉദ്ദേശമില്ല.
4: ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സ്നേഹബഹുമാനങ്ങൾ ഉണ്ടായിട്ടും കുട്ടുകൂലി ഇതാ ഇവിടെ തനിച്ച്. മോള് കേട്ടിട്ടുണ്ടാവില്ല ഈ വയറ്റാട്ടിക്കമ്മലയെക്കുറിച്ച്. നവജാത ശിശുക്കളുടെ ആദത്തെ കരച്ചിൽ കേട്ട കാതുകൾ, കുഞ്ഞു ശരീരങ്ങൾ ഏറ്റുവാങ്ങി പുണ്യം ചെയ്ത കൈകൾ, ഇവിടെ വൃദ്ധലോകത്തിന്റെ ഏകാന്തതയിൽ പുറത്തു പറയില്ലെങ്കിൽ വലിയൊരു നോവൽ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാരതിയമ്മയ്ക്കും പറയാനുണ്ട്. എന്താ, കേൾക്കണോ? അങ്ങനെയെങ്കിൽ എന്റെ മുറിയിലേക്ക് പോരെ.
5: നമുക്ക് എല്ലാവർക്കും ഭാരതമ്മയുടെ മുറിയിലേക്ക് പോകാം. അവിടെ ആവുമ്പോ ഒരു സുഖാ, വീട്ടിൽ പോയ പോലെ ഒരു സുഖം.
4: ആ വാ മോളെ, ഒരു പ്രസംഗത്തിന്റെ തുമ്പ് പിടിച്ച് ഇവിടം വരെ വന്നതല്ലേ, ഒരു കാപ്പി കുടിച്ചിട്ട് പോയാ മതി.
3: ആ ആട്ടെ മോളെ, ഇന്റെ മോൾ ഇന്റെ ചെറ്റപ്പുര കണ്ടീനോ? അതൊക്കെ പോടെ ബാക്കി ഉണ്ടോ?
1: ആളുകൾ പിരിഞ്ഞു പോന്നിട്ടും എനിക്ക് ആ ഗ്രാമം വിട്ടുപോരാൻ തോന്നിയില്ല. ആഘോഷത്തിന്റെ തൊങ്ങലുകൾ തൂക്കിയ പുഴക്കരയിൽ ചോറ്റുപാത്രത്തിന്റെ വട്ടത്തിൽ ഇത്തിരി മണ്ണ്, ചിതലുകൾ തിന്നു തീർക്കാതെ ബാക്കി വെച്ച ഒരു നാരായണ കിളിക്കൂട്, തൊട്ടപ്പുറത്ത് താങ്ങും തണലുമില്ലാതെ പക്ഷാഘാതം വന്ന് തളർന്നുപോയൊരു തോണിത്തുഴ, കുട്ടൂലിയമ്മയുടെ ഓർമ്മയുടെ ഭൗതികാവശിഷ്ടങ്ങൾ. അവിടെ വെച്ചാ ഞാൻ സുധാകരനെ കണ്ടത്. ആസ്മ പിടിച്ച് ശ്വാസം കിട്ടാതെ പിടഞ്ഞപ്പോ ആശുപത്രിയിലാക്കിയതും, തിരിച്ചേൽപ്പിക്കാൻ ബന്ധുക്കളില്ലാത്തപ്പോ ഇവിടെ കൊണ്ടുവന്നാക്കിയതും അവൻ സങ്കടത്തോടെയാ പറഞ്ഞത്.
3: ഇവരാരും ഇന്റെ കഥ കേട്ടിക്കില്ല, മന്ത്രി പറഞ്ഞത് നേരാ. എത്ര ആളിയാ ഈ കുട്ടൂലി തുഴഞ്ഞു തുഴഞ്ഞു അക്കരെ എത്തിച്ചത്? പാതിരക്കള്ളന്മാര്, ഒളിസേവക്കാര്, നാക്സലൈറ്റുകള്, മതവും ജാതിയും പണവും നോക്കാതെ പ്രേമിച്ചവര്, പനിച്ചു പനിച്ചു തളർന്നു പോയൊരു, സ്കൂളിൽ പോയ കുട്ടികള്, പട്ടാളത്തിലേക്ക് ചരക്കും കൊണ്ടുപോയ കച്ചവടക്കാര്, നിക്കക്കള്ളിയില്ലാതെ നാടുവിട്ട സാധുക്കളും,

0: കൊട്ടുകുലിക്ക് വിശ്രമമില്ലായിരുന്നു, തുഴച്ചിലോടെ തുഴച്ചിൽ.
1: പുരുഷന്മാരായിരുന്നില്ലേ അധിക യാത്രക്കാരും? പാതിരാക്കി പോലും തനിച്ച് തുഴേണ്ടി വന്നിട്ടില്ലേ? വല്ല ചീത്ത സംഭവങ്ങളും
0: ഉണ്ടായിട്ടില്ല. യാത്രക്കിടയിൽ ഒരാളും ഈ കൊട്ടൂലിന്റെ മേത്ത് തൊട്ടിക്കില്ല. അതിനുള്ള ധൈര്യം ഒരുത്തനും കാണിച്ചിട്ടില്ല. ആ
1: തോണിത്തുഴ കണ്ട് പേടിച്ചു പോയിട്ടുണ്ടാവും എല്ലാവരും. പിന്നെ ഈ മനക്കരുത്ത് പോരെ സകലരെയും ഭയപ്പെടുത്താൻ.
0: തോണിത്തുഴ കണ്ട് പേടിച്ചിട്ടൊന്നും അല്ല മോളെ, 10-12 ആളും ഒന്നിച്ചു പോകുമ്പോ തുഴ വലിച്ചെറിഞ്ഞ് വായ പൊത്തിപ്പിടിച്ച ഒന്നും ചെയ്യാനാവൂല. പാതിരായ്ക്കും പതറാതെ തുഴയുന്ന എന്റെ ധൈര്യം തന്നെയാ പോലെ മിണ്ടാണ്ടാക്കിയത്. ഇന്റെ വർത്താനം കേട്ട് എല്ലാവർക്കും മുഷിഞ്ഞിട്ടുണ്ടാവും. മോള് വന്ന് പറയിച്ചപ്പം നെഞ്ചിലൊതുക്കിയത് പുറത്തേക്ക് ചാടി. അത്ര തന്നെ.
2: അതെ, നിരുപമയുടെ വരവ് ഞങ്ങളിൽ ചിലരുടെ ഓർമ്മകളുടെ പെട്ടി തുറപ്പിച്ചു. ഒരു ഗ്രാമത്തെ മുഴുവൻ തുഴഞ്ഞ് കരക്കടുപ്പിച്ച ഞങ്ങളുടെ കുട്ടുപുലിയമ്മയെ കുറിച്ച് കൂടുതൽ അറിയാനുമായി.
1: ലോകമറിയാതെ പോകുന്ന നേരുകൾ ഒരുപാടുണ്ടാവും. അറിയുന്ന പേരുകളേക്കാൾ എത്രയോ കൂടുതലാണ് അറിയാതെ പോകുന്ന നേരുകൾ. എന്റെ പത്രത്തിന്റെ പേജുകൾക്ക് ഇത്രയും നീറുന്ന ഓർമ്മകളെ അടുക്കി വെക്കാനുള്ള കരുത്ത് കാണില്ല. തീർച്ച.
0: ഈ ദിവസം മരിച്ചാലും മറക്കൂല ഈ കുട്ടൂലി. പോകാൻ പറ്റിയില്ലെങ്കിലും ഒറ്റക്കുന്ന് കണ്ണി കണ്ടപോലെയായി. മോളെ പടച്ചോൻ കാക്കും. ഇനി മോളെ ഒറ്റക്കുന്നി പോവോ? പോവുമ്പോ എന്റെ പഴയ തുഴ ഒന്നുകൂടി പോയി നോക്കണം. എന്നിട്ട് മോളെ ഫോണില് അതിന്റെ ഫോട്ടോ പിടിക്കണം. എനിക്ക് ചാവുന്നതിന്റെ മുന്നേ ഒന്ന് കാണാന്.
2: വയറ്റാട്ടി കമലയ്ക്കും ഒരുപാട് പറയാനുണ്ടാവും. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കുറുപുറുക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്.
3: പറഞ്ഞു തുടങ്ങിയ പിന്നെ ഒരുപാടുണ്ടാവും. അടയച്ചു പെയ്യുന്ന മഴ എന്തൊക്കെയാ ഒഴുക്കി കൊണ്ടുപോവാന്ന് നമുക്കറിയാൻ പറ്റുമോ? പറ്റില്ല.
1: ഒരുപാട് പ്രസവങ്ങൾ കണ്ടതല്ലേ, ചോരയിലൂടെ പിറന്നു വീഴുന്ന കുരുന്നുകളുടെ കരച്ചിൽ കേട്ടതല്ലേ, കോടാനുകോടി അമ്മ പ്രാർത്ഥനകളുടെ സാഫല്യത്തിന്റെ സന്തോഷം അനുഭവിച്ചതല്ലേ, മറ്റാർക്കും പറയാനാവാത്ത എന്തൊക്കെയോ നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയും.
2: സ്വന്തം അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമായാലും പറഞ്ഞോളൂ. കമല പറഞ്ഞോളൂ.
3: കൊന്നയൂർ എന്നായിരുന്നു എന്റെ ദേശപ്പേര്. അവിടുത്തെ കുന്നിൻ ചെരുവിലായിരുന്നു എന്റെ വീട്. പണ്ടു തൊട്ടേ പേര് കേട്ട വയറ്റാട്ടികളുള്ള കുടുംബം. എനിക്കും അതായിരുന്നു വഴി.
1: എത്ര കുട്ടികളുടെ ജന്മത്തിന് സാക്ഷിയായിട്ടുണ്ടാവും?
3: കേറി കൃത്യമായിട്ട് പറയാൻ പറ്റൂല മോളെ. എന്നാലും ഒരുപാടുണ്ടാവും. അധികവും ചെയ്യിച്ചതാ. പ്രസവത്തിൽ ചത്തുപോയത് കുറവാ.
2: അപ്പോ ആശുപത്രിയിൽ പോകേണ്ട കേസൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ?
3: ഇല്ലാന്ന് തന്നെ പറയാം. പള്ളേലാവുമ്പം തന്നെ ഞാൻ കൂടെ കൂടെ ചെല്ലും. വയറ് കണ്ടാലറിയാം കൊഴപ്പുണ്ടാവുമോന്ന്. നല്ല സംശയവും തോന്നിയാൽ ആശുപത്രി പോവാൻ പറയും. അതുകൊണ്ട് കൈപ്പഴ ഉണ്ടായിട്ടില്ലാന്ന് തന്നെയാ ഓർമ്മ.
1: അതെ, ഒരു പൊട്ട ചോദ്യാ, എന്നാലും ചോദിക്കാലോ.
3: ആ ചോദിച്ചോളൂ.
1: പെറ്റു വീണാൽ കുഞ്ഞിന്റെ ലിംഗം നോക്കാതെ ആണോ പെണ്ണോന്ന് പറയാൻ പറ്റുമോ?
3: പിന്നല്ലാണ്ട് കരച്ചില് കേക്കുമ്പോ തന്നെ ആണോ പെണ്ണോന്ന് ഉറപ്പിക്കാൻ പറ്റും.
1: അതെങ്ങനെയാ?
3: അതെ, കൊറക്കെ കരയുന്നത് പെൺകുട്ടികളായിരിക്കും. ഒച്ച കൂടുതൽ ഓരിക്കാ. പിന്നെ ജീവിതകാലം മുഴുവൻ പതുക്കെ കരയാൻ തന്നെയാ അവരുടെ വിധി. വലിയ ഒച്ചയിൽ കരയുന്ന പെൺകുട്ടിയോള് പിന്നെ എങ്ങനെയാ ഒച്ച പോയി മിണ്ടാണ്ടാവണതെന്ന് മോക്കറിയോ?
2: കമല ഇപ്പം പറഞ്ഞത് വലിയൊരു നേര. വളരും തോറും ഒച്ച പോകുന്ന പെൺ ജന്മങ്ങൾ ആരാ അവരുടെയൊക്കെ ഒച്ച ഒടുക്കിക്കളഞ്ഞത്?
1: മറ്റാര്? ഈ സമൂഹം തന്നെ. ആൺകുട്ടിയെ സ്വന്തം വീട്ടിൽ വളരാൻ പഠിപ്പിക്കുന്നു, പെൺകുട്ടിയെ അന്യന്റെ വീട്ടിൽ വളരാൻ പരിശീലിപ്പിക്കുന്നു. ഉറക്കെ ശബ്ദിക്കാൻ പാടില്ലെന്ന് തുടർച്ചയായി ഓർമ്മപ്പെടുത്തുമ്പോൾ ആരാണ് നിശബ്ദരാവാത്തത്?
0: തോണി കിട്ടാൻ വേണ്ടി ഒറ്റക്കുന്നിലെ പെൺകുട്ടികളെ കൂക്കി പഠിപ്പിച്ചത് ഈ കുട്ടൂലിയ. ആണുങ്ങളിലെ ചിലരായിനെ കണ്ണൂരിട്ട് പേടിപ്പിക്കാൻ നോക്കിയതാ. തോണിത്തോട് പൊന്തിച്ചപ്പം ഒക്കെ ഒന്നങ്ങ് അടങ്ങി.
3: ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്റെ കയ്യിലൂടെ വന്ന കുട്ടിയാ. ഒരിക്കൽ ആ ഗ്രാമം എന്നെ ആദരിച്ചിരുന്നു. 100 ജന്മങ്ങൾക്ക് സാക്ഷിയായ സ്ത്രീ എനിക്ക് പോലും ഒരു മെഡലും തന്നു. പേറെടുത്ത് പേര് കേട്ട കമല പെറ മാത്രം മറന്നുപോയി. അതുകൊണ്ട് മൂപ്പര് മരിച്ചപ്പോ കുന്നുമേലും ഒറ്റയ്ക്കായി. പേറ് മാറി കീറായപ്പോ ആദരിച്ചുപോലും മറന്നു. ഒടുവിൽ എങ്ങനെയോ ഇവിടെ എത്തി. ഈ മുറിയിലിരിക്കുമ്പോ ഒരു സുഖ. വീടിനുള്ളിൽ ഇരിക്കുമ്പോലെ.
2: ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വകാര്യതയുടെ ഒരു സുഖത്തെ കുറിച്ച്? ഇന്നിപ്പോ മോള് വന്നപ്പോഴാ

0: ലോകത്തെ കുറിച്ച് ഓർത്തു തുടങ്ങിയത്.
1: ആ മോൾ ഒരുപാട് യാത്ര ചെയ്തതല്ലേ, ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും വിശ്രമിക്കാം.
2: ഏയ് വേണ്ട, ഒരു ക്ഷീണവും തോന്നില്ല. അല്പം കൂടി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോവും. പത്രത്തിൽ എഴുതാൻ തോന്നുന്നില്ല, പക്ഷേ മനസ്സിലുണ്ടാവുമെല്ലാം.
3: കുടുംബത്തിൽ ആർക്കെങ്കിലും പേറ്റുനോവ് വന്നാ പാതിരയ്ക്ക് ആണുങ്ങൾ വന്ന് വിളിക്കുക. പായും ചുരുട്ടി ചോട്ടും കത്തിച്ച് ഞാൻ അവരുടെ കൂടെ കുന്നിറങ്ങും. അനാവശ്യമായിട്ട് ഒന്നും നോക്കിയിട്ട് പോലുമില്ല ഒരുത്തനും. കയ്യിലെ കത്തുന്ന ചൂട്ട് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. കുത്തിക്കെടുത്തി വാരി പിടിച്ചാ എന്താ ചെയ്യുക? പാതിരയ്ക്ക് കത്തിയ ചൂട്ടിന്റെ കണ്ണിലെ ഒരു പെണ്ണിന്റെ കനലുണ്ടായിരുന്നു, മുഴുവൻ ദഹിപ്പിക്കാനുള്ള ഒരു കനൽ. ഇപ്പോഴത്തെ കാലം കേട്ടതാ മോളെ, സൂക്ഷിക്കണം.
4: അല്ല, നമ്മൾ അടുക്കളയിലാക്കി ഇങ്ങളൊക്കെ വലിയ ഭർത്താനാന്ന് കേട്ട് പത്രത്തിൽ നാരായണ പെൺകുട്ടികൾ വന്നൊന്നും മന്ത്രീന്റെ പ്രസംഗം കേൾപ്പിച്ചു എന്ന് ഞമ്മൾ കേട്ട്. ആ നിങ്ങളെല്ലാരും ഇതാ ഒരൊണ്ണിയപ്പം പിടിക്ക്, അത് തിന്നിട്ട് സോറ പറയുമ്പോ ഒരു സുഖാ.
1: ആ പാത്തുമ്മ, ഓരോരുത്തരും അവരവരുടെ ഓർമ്മകൾ പറയുകയായിരുന്നു. കുട്ടൂരിയുടെ തോണിക്കാലത്തിൽ തുടങ്ങി കമലയുടെ പേരെടുക്കലിലൂടെ ഇവിടെ എത്തി. ഇനിയിപ്പം പാത്തുമ്മയുടെ കച്ചവടക്കഥ കേൾക്കാൻ കൂടി നിരുപമയ്ക്ക് നേരണ്ടാവും അല്ലേ?
2: ഓ ഉണ്ടാവും, രാത്രി വണ്ടിക്കേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ.
4: ഞമ്മളെ പൊരേന്റെ ഒരു പത്തായ വീടെന്നാ, പലകാരത്തിന്റെ പണിയായിരുന്നു ഞമ്മടെ ബാപ്പാക്കും ഉമ്മാക്കും. നാട്ടില് മുഴുവൻ നുറുക്കും പത്തിരിയും കായപ്പവും കലത്തപ്പവും ഒന്നും വേണ്ട, ഒക്കെ ഞമ്മടെ വീട്ടുകാരെ ഉണ്ടാക്കി കൊടുക്ക. ഒടുവിൽ ഞമ്മളെ പേര് പത്തിരി പാത്തുമ്മ എന്നായി.
2: അത് കൊള്ളാലോ, പത്തിരി പാത്തുമ്മ.
4: ഞമ്മക്കും അങ്ങനെ വിളിക്കുന്നത് വലിയ ഇഷ്ടാ. പുഞ്ചിരിക്കരയിൽ ബാപ്പ ഒരു ചായക്കച്ചവടം തുടങ്ങി. ഉമ്മടെ ബാപ്പാക്കും ഉമ്മാക്കും ഒറ്റ മോളാ, കച്ചവടത്തിന് വലിയ വരുമാനമൊന്നും കിട്ടൂല. ഒത്തുപ്പിച്ചു അങ്ങ് പോവും. ഭക്ഷണം കഴിച്ച് കടം പറഞ്ഞു പോയോലോട് കാശ് ചോദിക്കുന്നത് അള്ളാക്ക് പറ്റാത്ത പണീന്നാ ബാപ്പാന്റെ വിശ്വാസം. ഒടുവിൽ കടം കയറിയപ്പോ ഞമ്മളാ പറഞ്ഞത് ചായപ്പീടിയ പാത്തുമ്മ നോക്കുന്നു. ഒരു രാത്രി ചുരുട്ടും വലിച്ച് കിടന്ന ബാപ്പ പിന്നെ എണീറ്റില്ല. ഉമ്മയും കിടന്ന കിടപ്പിലായി. ഞമ്മള് കച്ചവടവും ഒറ്റയ്ക്ക് നോക്കി.
2: ഇതാണ് ധൈര്യം, ഒറ്റയ്ക്ക് പൊരുതാനുള്ള ചങ്കൂറ്റം.
1: ഞങ്ങൾ ഇവിടെ സുഭിക്ഷമായി കഴിയുന്നത് പാത്തുമ്മാന്റെ കൈപ്പുണ്യത്തിലല്ലേ?
4: പുലച്ചയ്ക്ക് ചൂട്ടും കത്തിച്ച് പൊരേന്നിറങ്ങി ഒറ്റയ്ക്ക് വന്ന് ചായപ്പീടിയെ തുറക്കും. സമാവറിലെ കനില്ല ധൈര്യം. ചായ വാങ്ങുമ്പോ പോലും കൈക്ക് തൊട്ടിക്കില്ല ആരും. മൂത്തേക്ക് കുറച്ചേരം നോക്കിയ ഞമ്മളങ്ങ് കൊടുക്കും നട്ടാ മുളയ്ക്കാത്ത രണ്ട് പച്ചത്തറി. പിന്നെ നീട്ടിക്കില്ല ഒരു കണ്ണും. സമാവറിലെ വെള്ളം പാർന്ന് ഞമ്മളെ കടന്നു പിടിച്ചാ ഒന്നും ചെയ്യാനാവൂല. പക്ഷേ വടക്കത്തന് തോന്നിയിട്ടില്ല അന്നൊരാണിന്.
2: ആണിനെ പോലെ ഉശിരോടെ ഒറ്റയ്ക്ക് നിന്നാൽ ഒരാൾക്കും തൊപ്പിക്കാനാവില്ലെന്ന് തെളിയിച്ചിട്ട് ഉമ്മ എന്തേ ഇവിടേക്ക് പോന്നു?
4: അത് തലയിലേത്ത് അള്ളാന്റെ വര. അത് തേച്ചാ പോവൂല മോളെ, ഞമ്മക്ക് ഇവിടെ വരാനായിരിക്കും യോഗം.
1: അതുകൊണ്ട് നമ്മളൊക്കെ കാണാനും ഒന്നിച്ച് ജീവിക്കാനും കാരണമായി. ദൈവത്തിന് സ്തുതി.
5: ഇന്നേ തെരഞ്ഞു വന്നപ്പോ മോക്ക് ഒരുപാട് ആളെ കിട്ടിയില്ലേ? ഇവിടെ ഞങ്ങക്ക് പരമസുഖം.
1: മോളെ ഇനിയുമുണ്ട് ഇവിടെ ധാരാളം ആളുകൾ. കൊച്ചു ത്രേസ്യാക്ക് ചിക്കൻ പോക്സ് ആയതുകൊണ്ടാ, അല്ലെങ്കിൽ അവളായിരിക്കുമായിരുന്നു മുന്നിലുണ്ടാവുക. പഴയ ഓർമ്മകളെ ദിവസവും ഒന്ന് കുത്തിപ്പൊക്കിയില്ലെങ്കിൽ കൊച്ചു ത്രേസ്യാക്ക് ഉറക്കം വരില്ല.
2: കൊച്ചു ത്രേസ്യാക്ക് എന്തൊക്കെ ഓർമ്മകളാ പറഞ്ഞു തീർക്കാനുള്ളത്? അടുത്ത വരവിൽ അതൊക്കെ കേൾക്കാലോ.
1: ആ അറിയപ്പെടുന്ന ഒരു നാടക നടിയാ കലാമുകളം കൊച്ചു ത്രേസ്യ. 100-150 നാടകങ്ങളിലായി 1000-ൽ മരങ്ങുകളിൽ വ്യത്യസ്ത വേഷങ്ങൾ ആടി തിമിർത്തിട്ടുണ്ട് കൊച്ചു ത്രേസ്യ.
4: നേരാ, ഞമ്മൾ അധികം നാടകം ഒന്നും കണ്ടിട്ടില്ല. പക്ഷേങ്കിലേ ത്രേസ്യന്റെ അഭിനയം ഞമ്മക്ക് കാണിച്ചു തന്നപ്പോ വല്ലാണ്ട് ഇഷ്ടായി നാടകത്തോട്.
1: ആ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് സമയമായി, അത് മുടക്കാറില്ല. 1 മണിക്കൂർ സമയം എല്ലാവരും മനസ്സറിഞ്ഞ് ധ്യാനിക്കും, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും.
2: എല്ലാവരും മനസ്സു തുറന്നു, അമ്മ മാത്രം ഒന്നും പറഞ്ഞില്ല. ഇനി വരുമ്പോ ആവല്ലേ?
1: ഇന്നിവിടെ എന്റെ മുറിയിൽ താമസിക്കാം, പുലരോളം കഥയും പറഞ്ഞിരിക്കാം. ഒന്നും പത്രത്തിൽ എഴുതില്ലെങ്കിൽ ഞാൻ തയ്യാറാ.
2: ഓ എങ്ക്, ഞാനിന്ന് തിരിച്ചു പോകുന്നില്ല. നാളെ കാലത്തുള്ള തീവണ്ടിക്ക് പോയിക്കോളാം.
1: പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് സംസാരിക്കാം. മോൾ എന്റെ മുറിയിൽ കയറിയിരുന്നോളൂ.
2: ഓ,
1: മറ്റുള്ളവർ കേൾക്കാതെയേ എനിക്ക് സത്യം പറയാനൊക്കൂ.
2: ആവട്ടെ.

0: വീട്. രാത്രി വൈകുവോളും എല്ലാവരും ഇവിടെ ഉണ്ടാവും. പിന്നെ തനിച്ച് ഉറക്കം വരാണ്ടാവുമ്പം ഇതൊക്കെ എടുത്ത് വായിക്കും.
1: ആരൊക്കെയുണ്ടെന്ന് ചോദിക്കാൻ പേടിയാവുന്നുണ്ട്.
0: 3 മക്കൾ, നല്ല സ്നേഹമുള്ളവര്. 2 ആണും 1 പെണ്ണും. 2 പേർ അമേരിക്കയിലും മറ്റേയാള് റഷ്യയിലും. ഒരാൾ അമേരിക്കയിൽ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യുന്നു, മറ്റേയാൾ അവിടെ ഡോക്ടറാ. മകളും ഭർത്താവും റഷ്യയിലാ. 2 പേരും അവിടെ ഡോക്ടർമാർ.
1: എന്നിട്ട് അമ്മ ഇവിടെ തനിച്ച് മക്കൾക്ക് വേണേൽ കൊണ്ടുപോകാമായിരുന്നു അല്ലേ?
0: എന്റെ നാട്ടുകാരുടെ വിചാരം ഞാനിപ്പോൾ അമേരിക്കയിലാണെന്നാ. അങ്ങനെ പറഞ്ഞ ഞാൻ എന്റെ വീട് വിട്ടിറങ്ങിയത്. യാത്ര പറയാനെത്തിയവരൊക്കെ അമേരിക്കൻ ജീവിതം മംഗളകരമാവട്ടെ എന്ന് ആശീർവദിച്ചാണ് പിരിഞ്ഞത്.
1: സ്നേഹമുള്ളവരാണെന്ന് പറഞ്ഞത് വേദനയോടെയാണെന്ന് എനിക്ക് മനസ്സിലായി.
0: അല്ല, എന്റെ മക്കളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർ ചെയ്തത് വലിയ ശരിയാണ്. എന്റെ പരിചരണത്തിന് അവർ വലിയൊരു തുക ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. ഈ മുറി ഒരു വീട് പോലെ ഒരുക്കിയെടുത്തത് കണ്ടില്ലേ? ഇവിടുത്തെ അന്തേവാസികളുടെ പരിരക്ഷയ്ക്കും നല്ലൊരു തുക മാസാമാസം ഇവിടെ എത്തിക്കുന്നുണ്ട്. അമേരിക്കയിലാണെന്ന് നാട്ടുകാരോട് കള്ളം പറയേണ്ടി വന്നു എന്നത് നേരാ.
1: അതെന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്?
0: അത് മനസ്സിലാവണമെങ്കിൽ എന്റെ ജീവചരിത്രം മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പോ ഇന്നത്തെ ഉറക്കവും പോവും. എനിക്കിത് പതിവാ.
1: ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ദിവസം ഉറങ്ങാതിരിക്കുന്നതല്ലേ നല്ലത്?
0: എന്നാ കേട്ടോളൂ. 1947 ആഗസ്റ്റ് 15 രാത്രി 1 മണിക്കാണ് ഞാൻ ജനിച്ചത്. ലോകം ഉറങ്ങുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്ന രാജ്യത്തായിരുന്നു എന്റെ ജനനം. അച്ഛൻ മകൾക്ക് ഭാരതി എന്ന് പേരിട്ടു. കുട്ടിക്കാലം സന്തോഷകരമായിരുന്നു. ചന്ദനക്കാട് ഗ്രാമത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടി. 24-ാമത്തെ വയസ്സിൽ വിവാഹം. ഒരു സൈനികനായിരുന്നു എന്റെ ഭർത്താവ്. തുടരെ തുടരെ 3 പ്രസവങ്ങൾ. 30 തികയുമ്പോഴേക്കും വിധവ. 32 തികയുമ്പോഴേക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥ. തോറ്റുകൊടുത്തില്ല. ഭർത്താവിന്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. 3 കുട്ടികളെയും പഠിപ്പിച്ച് വലിയവരാക്കി. ഉയർന്ന ജോലിക്കാരായി അവർ വിദേശത്തേക്ക് പോയി.
1: അമ്മയെ സമ്മതിക്കണം. ദുരന്തങ്ങൾക്ക് നേരെ തലയുയർത്തിപ്പിടിച്ച ഈ അസാമാന്യ ധൈര്യം എന്നെ അത്ഭുതപ്പെടുത്താണ്.
0: നമ്മളെക്കാൾ ദുരിതമുള്ളവർ എത്രയോ ഉണ്ട് മോളെ. പണത്തിന് പ്രയാസമില്ലാത്തതിനാൽ എനിക്ക് ജീവിതത്തെ നേരിടാൻ എളുപ്പം സാധിച്ചു.

0: മക്കളെല്ലാവരും പോയപ്പോഴുണ്ടായ ശൂന്യത ഇവിടെ വന്ന ശേഷമാണോ തീർന്നത്?
1: അല്ല, അവരാരും എന്നെ വിട്ടുപോയതല്ല. വിദേശത്ത് പോകാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് നാട്ടിലിറങ്ങി. ഒറ്റയ്ക്കാവുന്നവരെ എന്നാലാവുന്നത് സഹായിച്ചു. പെണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി. അങ്ങനെ ഭാരതിയമ്മ നാട്ടിൽ എല്ലാവർക്കും പരിചിതയായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നാട്ടുകാർ എന്നോട് സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞു. നിന്നു സർവതന്ത്ര സ്വതന്ത്രയായി വലിയ വോട്ടിന് ജയിച്ചു. അതോടെ എന്റെ കണക്കുകൂടലുകൾ തെറ്റിത്തുടങ്ങി. അനീതി എന്ന് തോന്നുന്നതിനെതിരെ ശബ്ദിച്ചു. ഒടുക്കം ഒരു കരിങ്കൽ ക്വാറി വിഷയത്തിൽ പ്രകൃതിക്കൊപ്പം നിന്നു. ശത്രുക്കളായി, ഭീഷണിയായി, മക്കൾക്ക് പൊറുതിയില്ലാതായി. പക്ഷേ ഒരു നാട് മുഴുവൻ കൂടെ നിന്നു. വീടിനു ചുറ്റും സുരക്ഷ തന്നു. അമ്മയെ അതിരറ്റു സ്നേഹിച്ച മക്കൾക്ക് അത് മതിയായിരുന്നില്ല.
0: അമ്മയെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരാൻ തോന്നുന്നു. പെണ്ണിനും പ്രകൃതിക്കും വേണ്ടി മുന്നിട്ടിറങ്ങാനുള്ള നല്ല മനസ്സിന് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ ഒരാൾ ഈ മുറിക്കകത്ത് ഒറ്റപ്പെട്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല.
1: അതാണ് മോളെ ജീവിതം. ഇളയ മകനായിരുന്നു എല്ലാ തിരക്കിനിടയിലും നാട്ടിലെത്തിയത്. അമ്മ ഇവിടെ നിൽക്കേണ്ടെന്ന് സ്നേഹപൂർവ്വം കൽപ്പിച്ചതും അവനായിരുന്നു. അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു മക്കളുടെ പ്ലാൻ. പക്ഷേ ഞാൻ പാസ്പോർട്ട് എടുത്തിരുന്നില്ലല്ലോ. ഒടുവിൽ എല്ലാവരും യോജിച്ചൊരു തീരുമാനത്തിലെത്തി. അമേരിക്കയിലേക്കെന്നും പറഞ്ഞ് നാടുവിടുക. യാത്രാരേഖകൾ ശരിയാവുന്നതുവരെ ഒരു ഇടത്താവളത്തിൽ ചേക്കേറുക. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഭാരതിയമ്മ നാടുവിട്ട് ഈ അമേരിക്കയിലെത്തിട്ട് 5 വർഷമായി. എനിക്കിവിടെ അങ്ങ് പിടിച്ചു. മക്കളോട് തീർത്തു പറഞ്ഞു, ഇതാണ് എന്റെ വാഷിംഗ്ടൺ എന്ന്. ഈ സുരക്ഷിതത്വത്തിൽ അവർക്കും ആശ്വാസം.
0: ഒരു സിനിമാ കഥ പോലെ. എന്റെ പത്രത്തിൽ എഴുതി ഞാൻ ഈ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്നില്ല. അമ്മയ്ക്ക് നാട്ടിൽ പോകണമെന്ന് തോന്നാറുണ്ടോ?
1: ഒരുപാട് ആഗ്രഹം. ഈ വനവാസം കഴിഞ്ഞിട്ട് വേണം ആ യാത്ര. ജന്മനാട്ടിലേക്കൊരു മടക്ക യാത്ര. അടുത്ത അവധിക്ക് മക്കളെല്ലാവരും ഒന്നിച്ചാണ് വരിക. ഈ അമ്മയെയും കൊണ്ടുപോകാൻ.
0: ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയ അമ്മയ്ക്ക് ഈ അജ്ഞാതവാസം ഉൾക്കൊള്ളാനാവുന്നുണ്ടോ?
1: ഞാൻ ഇവിടുത്തെ താമസം ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ എന്റേത് മാത്രം ഒരു ഒളിവി ജീവിതം പോലെയാണ്. ഇവിടെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. മക്കളോട് പിണങ്ങി അവരറിയാതെ ഇവിടേക്ക് പോന്നു എന്നല്ലാതെ. കുട്ടൂരിയമ്മയെക്കുറിച്ചൊരു വാർത്ത വന്നാൽ അതവർക്ക് വലിയ കാര്യമായേക്കുമായിരുന്നു. പക്ഷേ അന്ന് എന്റെ ഒളിവി ജീവിതം പിടിക്കപ്പെട്ടാലോ.
0: വേണ്ട, ഞാനായിട്ട് ആ വാർത്ത തൽക്കാലം കൊടുക്കുന്നില്ല. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഫീച്ചറായി ചെയ്യാം.
1: അയ്യോ, നേരം പുലർന്നു, മോക്ക് പോണ്ടേ.
2: ചായ കുടിക്കണ ശീലം ഉണ്ടോ നിങ്ങക്ക്? ദാ, ഞമ്മക്ക് എല്ലാവർക്കും പുലച്ചയ്ക്ക് എന്നെ കിട്ടണം. പാത്തുമ്മാക്ക് പണ്ടേ ഉള്ള ശീല.
1: മോളെ, മോള് വേഗം റെഡി ആയിക്കോ.
3: ഇന്നലെ നല്ലോണം ഉറങ്ങിയോ?
1: എവിടെ ഉറങ്ങാൻ, എന്റെ പഴംപുരാണോ കേട്ട് ഉറങ്ങാണ്ടിരുന്നു.
0: ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ സ്നേഹ നിമിഷങ്ങൾ സമ്മാനിച്ചതിന് നിങ്ങളോടൊക്കെ തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്.
4: മോളിനി എപ്പോഴെങ്കിലും ഒറ്റക്കൊന്നിന് പോവോ? അവിടുത്തെ വിശേഷം പറയാൻ ഇനി ഇങ്ങോട്ട് വരുവോ?
2: ഞമ്മളെ പുഞ്ചിരിക്കരയിൽ പോകുമ്പം പത്തിരി പാത്തുമ്മാനെ ചോദിക്കാൻ മറക്കണ്ടോളെ. ഞമ്മടെ പിടിയിൽ ഇപ്പം ആരായിരിക്കും കച്ചവടം ചെയ്യുന്നത്?
3: കൊന്നയൂര് പോകുമ്പോ വയറ്റാട്ടി കമലേന്റെ പോരാ, വെറുതെ ഒന്ന് ചോദിച്ചോളി. അതൊക്കെ നിലംകുത്തി വീണിട്ടുണ്ടാവും. നോക്കാൻ ആളില്ലാണ്ടാവുമ്പോ പൊരയും വീണു പോവില്ലേ?
1: എല്ലാവർക്കും ജന്മനാടിനെ ഓർക്കാനായി ഇല്ലേ? മറവിയുടെ കയങ്ങളിൽ നിന്ന് ഭൂതകാലത്തെ പിടിച്ചുയർത്തിയത് മോളാ. ഇവിടെ എല്ലാവരും വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്നവരാ. ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും അവർ ചിന്തിക്കാറില്ലായിരുന്നു. മോൾക്കിനി പത്രത്തിൽ തിരക്കാവുമ്പോ നമ്മളെയൊന്നും ഓർമ്മ കാണില്ല അല്ലേ?
0: ഏയ്, നിങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ പോവും. അവിടെ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും പലതും ചോദിച്ചറിയും. എന്നിട്ട് വീണ്ടും ഒരിക്കൽ ഇവിടേക്ക് വരും. ഉറപ്പാ, ഉറപ്പ്.
1: പോകുമ്പോ മോള് മാനേജറെ കണ്ട് നന്ദി പറയണം. ആദ്യമായിട്ടാ പുറത്തു നിന്നൊരാള് ഇവിടെ താമസിക്കുന്നത്.
0: തീർച്ചയായും ഒറ്റവാക്കിൽ തീർക്കാനാവില്ല ഈ കടപ്പാട്. പറയാതെ മനസ്സിൽ സൂക്ഷിച്ച നല്ല വാക്കുകൾ മാത്രം മതിയാവും എനിക്കിനി സന്തോഷിക്കാൻ.
1: മോളെ, മോളിതൊന്ന് നോക്കൂ, ഈ പുസ്തകം.
0: ഇത് ഇതൊരു ദേശത്തിന്റെ കഥയല്ലേ? ഇതിന്റെ പുതുമണം ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ.
1: ഇല്ല, 1971 ആദ്യ പതിപ്പിലുള്ളതാ. അതിന്റെ മാർജിനിൽ ഒരു മേലിലാസം കാണുന്നില്ലേ?
0: ഉവ്വ്, ചന്ദനക്കാട് രാധാകൃഷ്ണൻ.

0: ബാല്യകാലസഖിയും പ്രേമലേഖനവും നാലുകെട്ടും ഓർക്കുക വല്ലപ്പോഴും, അങ്ങനെ എത്രയെത്ര പുസ്തകങ്ങൾ! പുസ്തകങ്ങളോട് വല്ലാത്തൊരു ആർത്തിയായിരുന്നു ആ പെൺകുട്ടിക്ക്.
1: പുസ്തകങ്ങൾ വായിച്ചു തീർക്കുന്നത് സാറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ലേ?
0: അതെനിക്കറിയില്ല. പുസ്തകങ്ങൾ തിരിച്ചു തരുമ്പോ പോലും ഒന്നും സംസാരിച്ചിരുന്നില്ല. വായിച്ചു, ഇഷ്ടായി എന്നൊക്കെയല്ലാതെ കൂടുതലൊന്നും വിട്ടു പറഞ്ഞതായി ഓർക്കണില്ല.
1: എല്ലാം പെട്ടെന്ന് വായിച്ചു തീർത്തത് രാധാകൃഷ്ണൻ സാറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നെങ്കിലോ?
0: അതെനിക്കറിയില്ല. എനിക്ക് വലിയ ഇഷ്ടായിരുന്നു, പക്ഷേ അന്നത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. വായിക്കാൻ കൊടുത്ത പുസ്തകങ്ങളുടെ താളിൽ എവിടെയെങ്കിലും ഇഷ്ടം എഴുതി പിടിപ്പിക്കാൻ മനസ്സും വന്നില്ല.
1: പിന്നെ എങ്ങനെയാണ് ആ പുസ്തക പ്രേമം അവസാനിച്ചത്?
0: അവള് പുസ്തകങ്ങൾ വാങ്ങാൻ വരാതായി. ഒടുവിലാണ് അറിഞ്ഞത് ആ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചുവെന്ന്. അവളുടെ വിവാഹം കാണാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നാട് വിട്ടു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ തിരിച്ചു വന്നത്. അപ്പോഴേക്കും എന്റെ ശരീരത്തിലും മനസ്സിലും നരകയറി തുടങ്ങി. പിന്നെ ഒറ്റയ്ക്ക് കഴിയാൻ തീരുമാനിച്ചു. ഭാഗം വെച്ചപ്പോ ഈ വീട് എനിക്കായി. ഇപ്പോ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ലൈബ്രറിയിലെ സ്ഥിരം ലൈബ്രറിയനായി. ഒരു അവിവാഹിതന്റെ കഥനകഥ കേട്ട് എന്ത് തോന്നുന്നു നിരുപമയ്ക്ക്?
1: അന്നത്തെ ആ പ്രണയിനിയെ പിന്നീട് കണ്ടിരുന്നോ?
0: ഇല്ല, കാണാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. മറ്റൊരാളിന്റെ ഭാര്യയായി കഴിയുമ്പോൾ ഒരു നിഴലായി പോലും എന്റെ സാമീപ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു.
1: ഈ പ്രായത്തിൽ അവർ കണ്ടുമുട്ടിയാലോ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒരു അപൂർവമായ ഒത്തുചേരൽ.
0: അങ്ങനെയൊരു പുനഃസമാഗമത്തിന്റെ ആവേശം താങ്ങാനുള്ള കരുത്ത് ഇന്ന് എന്റെ ഹൃദയത്തിനുണ്ടാവില്ല കുട്ടി. അതിരറ്റ ആഹ്ലാദത്തോട് ചേർന്ന് പിടിക്കാൻ എനിക്കപ്പോ സാധിച്ചെന്നും വരില്ല.
1: ഞാൻ ഇറങ്ങട്ടെ, ഇനിയും ഒരുപാട് അവിവാഹിതരെ കാണേണ്ടതല്ലേ?
0: അതെ അതെ, ചായ തണുത്തു പോകും, അത് കഴിച്ചിട്ട് പോയാ മതി.
1: വായിക്കാൻ കൊടുത്ത പുസ്തകങ്ങളിൽ തിരിച്ചു കിട്ടാത്തൊരെണ്ണുണ്ടായിരുന്നില്ലേ?
0: ഉണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള പത്രപ്രവർത്തകയുടെ ശ്രമമാണെന്നറിയാം. അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പേര് പറയൂ.
1: ഒരു ദേശത്തിന്റെ കഥ.
0: അതെ, അത് നിരുപമ എങ്ങനെ അറിഞ്ഞു? അതെ അതെ, ഒരു ദേശത്തിന്റെ കഥ തിരിച്ചു കിട്ടിയിരുന്നില്ല. സത്യമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം, പറയൂ, എങ്ങനെയാണ് ഇതെല്ലാം അറിഞ്ഞത്?
1: ഒരു പത്രക്കാരിക്ക് എല്ലാം തുറന്നു പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്റെ കൺവേട്ടത്തെവിടെയോ ഉണ്ട്. കാലം ഒരുപക്ഷെ കാണിച്ചു തരുമായിരിക്കും.
0: നോക്കൂ, ശാന്തമായ പുഴയിലേക്ക് നിറയെ ചരലുകൾ വാരിയെറിഞ്ഞ നിങ്ങളിറങ്ങുന്നത്, അസ്വസ്ഥമായി ഇളകുന്ന അലകളുടെ ശബ്ദം നിങ്ങൾക്കൊരു പക്ഷേ കേൾക്കാനാവുകയില്ല. പ്ലീസ് പ്ലീസ് പറയൂ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാവുന്നത്?
1: സത്യമായിട്ടും എനിക്ക് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ എല്ലാം അറിയണമെന്ന് എനിക്കിപ്പോഴാഗ്രഹമുണ്ട്. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ ചിലതൊക്കെ കൊണ്ടുവന്നിരിക്കും. ചന്ദനക്കാട് ഗ്രാമത്തിൽ കൊഴിഞ്ഞു വീണ ചില തൂവലുകളെങ്കിലും അന്ന് എനിക്ക് അടുക്കി വയ്ക്കാൻ കഴിഞ്ഞേക്കും. അതുവരേക്കും ശുഭാശംസകൾ.

0: ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. ചന്ദനക്കാട് രാധാകൃഷ്ണൻ ഒരാളെ പ്രണയിച്ചിരുന്നു. അത് ഭാരതിയമ്മയാണെന്ന് ഉറപ്പാണ്. അവരെന്നെ കാണിച്ചു തന്ന ഒരു ദേശത്തിന്റെ കഥയാണ് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പോയ ആ പുസ്തകം. ഭാരതിയമ്മ അത് സമ്മതിച്ചു തരാൻ വഴിയില്ല. നേരം കിട്ടിയില്ല.
1: മോളെ പുഞ്ചിരിക്കടയിൽ പാത്തുമ്മൻ ആരെയും അന്വേഷിച്ച?
0: ഇല്ല, പോവാൻ കഴിഞ്ഞില്ല.
2: കൊന്നയൂർ ചെന്ന് വയറ്റാട്ടി കമലയുടെ വീട് ചോദിച്ചോ?
0: അതിനൊന്നും സാവകാശം കിട്ടിയില്ല. അപ്പോഴേക്കും നിങ്ങളെല്ലാം കാണണം തോന്നി. എവിടെ, ഭാരതിയമ്മയെ കണ്ടില്ലല്ലോ.
3: ഒരു കുളിക്കാൻ ദിവസം ചോദിക്കും മോളെ കുറിച്ച്. മോള് വന്നു പോയി പിന്നെ എന്തോ ഒരു മൗനം.
0: ഞാൻ ഈ ഫ്രൂട്ട്സ് ഇവർക്ക് കൊടുത്തോട്ടെ? നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കപ്പഴ.
4: ആ, കൊടുത്തോളൂ. എനിക്ക് ആദ്യം തരാൻ മറക്കണ്ട. നിരുപമയുടെ വരിക്കച്ചക്കയുടെ മാധുര്യം ആദ്യം ഞാനെന്നറിയണമല്ലോ.
0: വീട്ടിൽ നിന്ന് അമ്മ പൊതിഞ്ഞു തന്നതാ. ഇവിടെയുള്ളവരെ കുറിച്ച് കേട്ടപ്പോ അമ്മയ്ക്കും വരണമെന്നുണ്ടായിരുന്നു.
4: ഞാൻ കഴിച്ചു നോക്കി. നല്ല മധുരമുണ്ട്. ഇനി എല്ലാവർക്കും കൊടുക്കാം. ആ പിന്നെ ഇത് ഇവിടുത്തെ നിയമ, ഒന്നും തോന്നരുത്.
0: ഏയ്, ഒരു ദിവസം നമുക്കൊരുമിച്ച് പുറത്തു പോയാലോ? അവരവരുടെ

0: പ്രിയപ്പെട്ട നാടുകൾ സന്ദർശിച്ച് സന്തോഷത്തോടെ മടങ്ങാം.
1: ഒരിക്കലും പോകണ്ടെന്ന് നിരീക്ഷിച്ചതായിരുന്നു. മോള് വന്നേ പിന്നെ ഒറ്റക്കൊന്ന് കാണാനൊരു പൂതി.
2: പുഞ്ചിരി കരയിലെന്റെ ചായ പീടി അടുണ്ടോന്നറിയാനൊരാശ.
3: കുന്നുംപുറത്തെ ഓലപ്പുഴേന്റെ അകത്ത് കർക്കിടകം പെയ്യുമ്പോ വരച്ച് വരച്ചിരിക്കാൻ വല്ലാത്തൊരു മോഹം.
4: ചന്ദനക്കാട് ഗ്രാമത്തിന്റെ വയൽ വരമ്പത്തൂടെ ചീതക്കാറ്റിനൊപ്പം ഓലക്കൊടയും പിടിച്ചൊരു നടത്തം. കാവുള്ളപ്പറമ്പത്തെ ചെരിയന്മാവിന്റെ ചോട്ടിലൂടെ മാങ്ങ പെറുക്കാനൊരു ഓട്ടം. ഒക്കെ മോഹണ്ട്, പക്ഷേ
0: ഒരു പക്ഷേയുമില്ല. നമുക്ക് അവിടെയൊക്കെ പോവാം. നാട് മാറിപ്പോയില്ലെങ്കിൽ നിങ്ങളുടെ മോഹങ്ങളൊക്കെ നടത്താം.
4: മോളെ, മോള് ഞാൻ തന്ന വിലാസത്തിൽ അന്വേഷിച്ചോ?
0: അന്വേഷിച്ചു, ആളെയും കണ്ടെത്തി.
4: അതെയോ?
0: ഒരുപാട് നേരം സംസാരിച്ചു. ഒരു ദേശത്തിന്റെ കഥയെക്കുറിച്ചും പറഞ്ഞു.
4: എന്നിട്ടോ?
0: ആ കണ്ണുകളിലെ അസാധാരണമായ വെളിച്ചത്തിലേക്ക് എനിക്ക് അധിക നേരം നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല.
4: അയാളിപ്പോൾ എവിടെയാണ്? എന്ത് ചെയ്യുന്നു?
0: അയാൾക്കൊരു പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നു. അവൾ അയാളുടെ കൈകളിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി വായിച്ചിരുന്നു. പക്ഷേ അയാളുടെ ഇഷ്ടം ആ പെൺകുട്ടി അറിയുമായിരുന്നില്ല. താൻ കൈമാറിയ പുസ്തകങ്ങളിൽ പോലും അയാൾ തന്റെ ഇഷ്ടത്തെക്കുറിച്ച് ഒന്നും കുറിച്ചു വെച്ചിരുന്നില്ല.
4: അയാൾ അവളുടെ പേര് പറഞ്ഞിരുന്നു?
0: ഇല്ല, ആ പ്രണയത്തിന്റെ പരാജയമാവണം അയാൾ പിന്നീട് വിവാഹം കഴിച്ചതേയില്ല. 20 വർഷങ്ങൾ നാട്ടിൽ നിന്ന് മറഞ്ഞു നിന്നു. ഇപ്പോ അവിടെ ദേശീയ വായനശാലയിലെ ലൈബ്രറിയനാണ്.
4: നിരുപമ, നമുക്ക് അയാളെ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ? ആ കാല് പിടിച്ച് മാപ്പ് പറയണം.
0: എന്തിന്? നിങ്ങളായിരുന്നു അയാളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. അല്ലാതെ ആ പുസ്തകം നിങ്ങളുടെ കൈകളിൽ എത്തുകയില്ലല്ലോ അല്ലേ?
4: അതൊക്കെ പറയാം, പക്ഷേ പ്ലീസ് എനിക്ക് ഉടനെ അയാളെ കാണണം.
0: അമേരിക്കയിലായ അമ്മ എങ്ങനെയാണ്? ഉടനെ അവിടെ പോവുക. ആരെങ്കിലും കണ്ടാലോ?
4: ആ ശരിയാണ്, ആരെങ്കിലും കണ്ടാൽ അപകടമാണ്. പക്ഷേ എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. മറ്റൊന്നും എന്നോട് ചോദിക്കരുത്.
0: പോകാം. ഇവിടെയുള്ളവരോട് എന്ത് പറയും?
4: മാനേജറോട് ഞാൻ സംസാരിക്കാം. അവർക്കെല്ലാം ബോധ്യമാവും. പക്ഷേ സ്വന്തം നാട്ടിൽ ഒരാളുടെയും കണ്ണിൽപ്പെടാതെ പോയി വരിക എന്നത് അത്ര എളുപ്പമല്ല.
0: അതിനെന്തെങ്കിലും വഴികൾ ഉണ്ടാക്കാം. കാറിനകത്ത് മുഖം മറച്ച് അമ്മയ്ക്കിരിക്കാൻ കഴിയോ? ജന്മനാട്ടിലെ കാറ്റോ എന്ന് തൊടുമ്പോൾ മറ്റെല്ലാം മറന്നു കളയരുത്.
4: ഇന്ന് തന്നെ പുറപ്പെടണം. മറ്റാരോടും ഒന്നും പറയണ്ട. മാനേജറോട് ഇപ്പോൾ തന്നെ സംസാരിക്കാം. വാ.
5: എന്താ രണ്ടുപേരുടെയും മുഖത്ത് ഒരു അങ്കലാപ്പ്?
4: എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ആദ്യമായിട്ടാണ് ഒരപേക്ഷയുമായി ഇവിടെ വരുന്നത്. ഇനി ഒരിക്കലും ചോദിക്കുകയില്ല.
5: ചോദിക്കൂ, അത്യാവശ്യമാണെങ്കിലല്ലേ ഭാരതിയമ്മ ചോദിക്കാറുള്ളൂ.
4: എനിക്കൊന്ന് നാട്ടിൽ വരെ പോകണം, എന്റെ ജന്മഗ്രാമമായ ചന്ദ്രക്കാട് വരെ.
5: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സ്വന്തം ഗ്രാമത്തിൽ വെച്ച് ആരെങ്കിലും നിങ്ങളെ കണ്ടാലോ? മക്കൾക്കാവില്ലേ അതിന്റെ ചീത്തപ്പേര്?
4: അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർ വേഷം മാറി നടന്ന കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ.
5: അത്രയും റിസ്ക് എടുത്ത് ജന്മനാട്ടിൽ പോകാൻ മാത്രം ഇപ്പോഴെന്താ പെട്ടെന്നുണ്ടായത്? എന്താണ് നിരുപമ്മ, വാട്ട് ഇസ് ദ റീസൺ? ഇതൊരു സ്ഥാപനത്തിന്റെ അധികാരിയുടെ ചോദ്യമല്ല, മറിച്ച് അറിയാനുള്ള ആഗ്രഹമാണ്.
0: ജന്മഗ്രാമത്തിൽ കൊണ്ടുപോകണമെന്ന് മാത്രമാണ് അമ്മയോട് ആവശ്യപ്പെട്ടത്. മറ്റൊന്നും എനിക്കറിയില്ല. പക്ഷേ ആര് വിചാരിച്ചാലും അത് തടയാനാവില്ലെന്ന് ആ സ്വരത്തിൽ ഉറപ്പെന്നെ ബോധ്യപ്പെടുത്തി.
5: പോകണ്ടെന്ന് ഞാൻ പറയില്ല. ആരും അറിയാതെ പോയി വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയൂ. ആ എങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെട്ടോളൂ.

0: നേരം കുറച്ചുകൂടി വൈകിട്ട് ചെല്ലുന്നതല്ലേ ബുദ്ധി, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാ.
1: ഗ്രാമത്തിലൂടെ കുറേ നേരം യാത്ര ചെയ്യണം. പകൽ വെളിച്ചത്തിൽ എനിക്ക് അല്പനേരമെങ്കിലും എന്റെ നാട് കാണണം. അടഞ്ഞുകിടക്കുന്ന വലിയ വീടിന്റെ മുൻപിൽ കുറച്ചു നേരമെങ്കിലും വെറുതെ നോക്കി നിൽക്കണം.
0: ചന്ദനക്കാട് രാധാകൃഷ്ണനെ എപ്പോഴാണ് കാണുക? അയാൾ അമ്മയുടെ ആരാ?
1: ഓർമ്മ വെച്ച നാൾ മുതലേ മനസ്സിൽ

0: കൊണ്ട് നടന്ന കൂട്ടുകാരൻ, ദൂരെ നിന്ന് മാത്രം നോക്കി ആരാധിച്ച ഒത്ത ചെറുപ്പക്കാരൻ, വായനയുടെ വസന്തകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സ്നേഹസമ്പന്നനായ മനുഷ്യൻ, അതായിരുന്നു എനിക്ക് ചന്ദനക്കാട് രാധാകൃഷ്ണൻ.
1: അപ്പോ നിധി പോലെ സൂക്ഷിച്ച ഈ പുസ്തകമോ ഇനിയും പുതുഗന്ധമാറിയിട്ടില്ലാത്ത ഒരു ദേശത്തിന്റെ കഥ? പ്രണയത്തിന്റെ പറയാതെ പോയ വാക്കുകൾ പെറ്റുപെരുകിയ ഇതിന്റെ താളുകളിൽ എവിടെയായിരുന്നു നിങ്ങൾ മനസ്സ് സൂക്ഷിച്ചത്?
0: ഇതാ, ഇത് കണ്ടോ, തിളങ്ങുന്ന കയ്യക്ഷരത്തിൽ മേലുവിലാസം എഴുതിയ വെളുത്ത കവർ. ഇതിനകത്തെ കടലാസ് തുണ്ടിൽ കാണാതെ പോയ ഒരു ഹൃദയമുണ്ട്. ആ മനുഷ്യനെ ഏൽപ്പിക്കാൻ എന്റെ കൂട്ടുകാരി രാധികയെ ഏൽപ്പിച്ചതായിരുന്നു ഈ പുസ്തകവും അതിലൊളിപ്പിച്ച പ്രണയാക്ഷരങ്ങളും. പക്ഷേ എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല.
1: അപ്പോൾ രാധാകൃഷ്ണൻ പ്രണയിച്ച പെൺകുട്ടി രാധികയായിരുന്നു അല്ലേ? അവരിപ്പോ എവിടെയാണുള്ളത്? കൂട്ടുകാരിയുടെ പ്രണയലേഖനം കൊടുക്കാതെ പോയതിന്റെ കുറ്റബോധമാണോ ഈ യാത്ര?
0: ആ പുസ്തകം എനിക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ അന്ന് അതിന് മുതിരാതിരുന്നത് എന്റെ സ്വാർത്ഥത കൊണ്ടാവണം. ഞാനും അയാളെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീടൊരിക്കൽ ഞാൻ രാധികയെ കണ്ടു, ഭർത്താവുമായി കലഹിച്ചു കഴിയുന്ന കാലത്ത്. അന്ന് അവൾ ശപിച്ചത് രാധാകൃഷ്ണനെയായിരുന്നു. മനസ്സ് തുറന്ന് പ്രണയം പറഞ്ഞിട്ടും തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഒന്നും പ്രതികരിക്കാൻ പോലും തയ്യാറാവാത്ത അയാളെയായിരുന്നു അവൾ ശപിച്ചത് മുഴുവൻ. ആ വാക്കുകൾ മുറിവേൽപ്പിച്ചത് എന്നെയായിരുന്നുവെന്ന് മാത്രം അവൾ അറിഞ്ഞു കാണില്ല. അയാൾക്ക് ആ കത്ത് കൊടുക്കാതിരുന്നത് ഞാനായിരുന്നില്ലേ? അയാളാണെങ്കിൽ എങ്ങോട്ടോ പോയി.
1: ആ, നമ്മൾ നാടെത്തി. അതാ, അതാണ് ലൈബ്രറി. അല്പം കൂടി ചെന്നാൽ അയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്. നമുക്ക് വീടിനടുത്ത് വണ്ടി നിർത്താം.
0: ശരി.
1: കോളിംഗ് ബെൽ അടിച്ചിട്ടും വാതിൽ തുറക്കാൻ ആരും വന്നില്ല. ലൈബ്രറിയിൽ നിന്ന് വന്നു കാണില്ല. ഞാൻ അവിടെ ഒന്ന് തിരക്കിയാലോ? ഡ്രൈവർ, വേഗം വണ്ടി എടുക്കൂ, പെട്ടെന്നാവട്ടെ.
0: എന്താ കുട്ടി ഉണ്ടായത്? അയാളെ കണ്ടോ?
1: ഒക്കെ പിന്നെ പറയാമേ. വണ്ടി പെട്ടെന്ന് വിടൂ. അമ്മയെ ആരെങ്കിലും കണ്ടാ കൊഴപ്പാ.
0: എന്താ കുട്ടി ഒന്നും പറയാത്തത്? അയാളെ കണ്ടോ?
1: ഇല്ല, അയാൾ ആശുപത്രിയിലാണത്രേ. കുറച്ചു ദിവസം മുമ്പൊന്ന് തലകറങ്ങി വീണു.
0: അയ്യോ,
1: ഇപ്പോ ബോധരഹിതനായി ഐസിയുവില.
0: എങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോണോ?
1: എന്തിന്, ബോധമില്ലാതെ കിടക്കുന്ന അയാളെ കണ്ടിട്ട് എന്ത് കാര്യം? ഞാൻ അയാളെ കണ്ടതിന്റെ പിറ്റേ ദിവസമാണ് അയാൾ ആശുപത്രിയിലായത്. ഒരു ദേശത്തിന്റെ കഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്ക് ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓർമ്മകളുടെ കൊത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ തലച്ചോറിലെ ഞരമ്പുകൾക്ക് സാധിച്ചു കാണില്ല.
0: ഈ പുസ്തകം അയാളെ ഏൽപ്പിക്കണം. ബോധത്തോടെ ഏൽപ്പിക്കാൻ പറ്റിയില്ല. ആകെ കണ്ണുകൾ ഒരു പക്ഷേ എല്ലാം കാണുന്നുണ്ടാവും. പ്ലീസ് നിർമ്മ, പ്ലീസ്.
1: ഡോക്ടറോട് ഒരുപാട് യാചിച്ചിട്ടാ കാണാൻ സമ്മതിച്ചത്. പത്രപ്രവർത്തകയാണെന്നും തന്റെ അടുത്ത ബന്ധുവാണെന്നും പറഞ്ഞപ്പോഴാ അയാൾ അനുമതി തന്നത്. കണ്ടിട്ട് പെട്ടെന്ന് മടങ്ങണം.
0: ഓർമ്മകളുള്ളപ്പോൾ ഈ പുസ്തകം തരാൻ എനിക്ക് സാധിച്ചില്ല. നഷ്ടപ്പെടാതെ സൂക്ഷിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഇത് സൂക്ഷിക്കണം. ഐസിയുവിൽ പുസ്തകം വെക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ പുസ്തകം ഇവിടെ സമർപ്പിക്കുകയാണ്. പുസ്തകങ്ങളെ അത്രയ്ക്ക് പ്രണയിച്ച ഈ അങ്ങയുടെ മുൻപിൽ.
1: അമ്മേ, സാരമില്ല, വരൂ, നമുക്ക് പോകാം. ഇനിയൊരു മടങ്ങി വരവിന് സാധ്യതയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. തികച്ചും ക്രിറ്റിക്കൽ. നഴ്സിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്ന് വിളിച്ചു പറയൂ.
0: കാലി തൊട്ട് വാഞ്ചിച്ച് പുസ്തകം ഏൽപ്പിക്കുമ്പോൾ ആ കൺപീലികൾ ഒന്നിളകിയതായി എനിക്ക് തോന്നി.
1: വെറുതെ തോന്നിയതാവും. ഡോക്ടർക്ക് ഒരു പ്രതീക്ഷയുമില്ല. തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കാൻ. അയാൾക്ക് ആരാണുള്ളത്?
0: ഈശ്വര, ഒരുപാട് പേരുടെ സ്വപ്നങ്ങളിൽ തിളങ്ങി നിന്നിരുന്നു അയാളൊരിക്കൽ. ഇന്നിപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാതെ ഐസിയുവിന്റെ തണുപ്പ് പിടിച്ച ഇടനാഴികളിൽ.
1: വേഗം പോയാലേ വണ്ടി കിട്ടൂ, എങ്കിൽ പുലർച്ചയ്ക്ക് അവിടെ എത്താം.

0: എന്തൊക്കെ വേവലാതികളുമായാണ് യാത്രക്കാർ സഞ്ചരിക്കുന്നത്. ഓരോ പ്ലാറ്റ്ഫോമിലും കുറെ പേർ ഇറങ്ങും, കുറച്ചു പേർ കയറും.
1: രാധിക ഇപ്പോൾ എവിടെയായിരിക്കും? അവരറിയുന്നുണ്ടാവുമോ അവർക്ക് വേണ്ടിയുള്ള ഈ യാത്രയെക്കുറിച്ച്?
0: അയാൾ പ്രണയിച്ചിരുന്നത് രാധികയാണെന്ന് നിരുപമയോട് പറഞ്ഞിരുന്നോ?
1: ഇല്ല, പുസ്തകം വായിക്കാൻ കൊതിച്ചിരുന്ന ഒരു പെൺകുട്ടിയെയാണ് അയാൾ ഇഷ്ടപ്പെട്ടത്.
0: അയാളോട് പുസ്തകം വാങ്ങി വായിക്കുന്നവരായി ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ആരോടെങ്കിലും ആയിരിക്കില്ലേ അയാൾക്ക് പ്രണയം തോന്നിയത്? രാധികയ്ക്ക് അയാളോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു. അവൾ മാത്രമാണ് അത് തുറന്നു പറഞ്ഞത്. പക്ഷേ അത് അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല.
1: ആ മനുഷ്യൻ മൂന്ന് പേരിൽ ആരെയായിരിക്കും പ്രണയിച്ചത്? ചോദിച്ചു നോക്കാമായിരുന്നു. ഇനി അതിന് അയാൾക്ക് പുനർജന്മം ഉണ്ടാവണം. ആ അടുത്ത സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നേരം വെളുക്കുന്നതിന് മുമ്പങ്ങെത്തും.

0: ഓർമ്മകൾക്ക് ഭാരം കൂടി വരുന്നു. അത് താങ്ങാനാവാതെ ശിരസ് നോമുന്നു. എന്തിനായിരുന്നു കുട്ടി ഒരു പ്രസംഗത്തിന്റെ തുമ്പം പിടിച്ച് ശാന്തി നികേതിന്റെ പടി കയറിയത്?
1: എനിക്കറിയില്ല അമ്മേ. കെട്ടുപിണഞ്ഞു കിടക്കുന്ന ജീവിതത്തിന്റെ വഴികളിലൂടെ ഞാൻ എന്തിനായിരുന്നു ഇത്രയധികം സഞ്ചരിച്ചതെന്ന്. മാനേജറുടെ മുറിയിൽ വെളിച്ചമുണ്ട്. ഒരുപക്ഷെ ആരും ഉറങ്ങിക്കാണില്ലേ ഈ രാത്രി?
2: ഇവിടെ ആരും ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഒരുപോലെ കണ്ണടയ്ക്കാതെ കരഞ്ഞു കാത്തിരിക്കുകയായിരുന്നു ഇവരെല്ലാവരും.
3: തോണിപ്പണി നിർത്തിയപ്പോ എന്നെ ആദ്യമായിട്ട് ഉറക്കൊഴിയുന്നത്. എവിടേക്കായിരുന്നു ഞങ്ങളോട് പറയാതെ പോയത്?
4: പേരെടുക്കാണ്ടായ പിന്നെ കമല പാതിര കണ്ടിട്ടില്ല. ഇന്ന് ശരിക്കും കണ്ടു.
5: അല്ല മക്കളെ, ഞമ്മള് പോയിട്ടേ ഒരേ കട്ടൻ ചായ കൊണ്ടുവരാ. പോയ ഭർത്താനൊക്കെ വിസ്തരിച്ച് കേക്കൽ എന്നിട്ടാവാം.

0: ഇത് ആശുപത്രി അമ്മേ എടുക്കണോ?
1: അയ്യോ, നമ്പർ കൊടുക്കേണ്ടായിരുന്നു. പ്രഭാതത്തിൽ തന്നെ അശുഭം കേൾക്കാൻ വയ്യ കുട്ടിയെ.
2: ആ, ഇനി എല്ലാവരും റൂമിലേക്ക് പോയിക്കൊള്ളൂ. കുറച്ചു നേരം കിടന്നുറങ്ങിയാൽ ആശ്വാസമാവും. അതെടുത്തോളൂ കുട്ടിയെ, അത്യാവശ്യക്കാരല്ലേ, പുലർച്ചയ്ക്ക് വിളിക്കൂ.
0: അമ്മയുടെ ഒരു ബന്ധു ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, അവരെ കാണാനായിരുന്നു പോയത്. ഹൈലി ക്രിട്ടിക്കൽ, ഓക്സിജൻ ട്യൂബ് വലിച്ചാ തീരുന്നതേ ഉള്ളൂ ആ ജീവിതം. ആ നേഴ്സാണ് വിളിക്കുന്നത്.
1: കുട്ടി എടുത്തോളൂ, പ്രതീക്ഷ അവസാനിപ്പിക്കും തന്നെ നല്ലത്. ഞാൻ റൂമിലേക്ക് പോട്ടെ.
2: ഏതായാലും അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. അമ്മയെ ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ?
0: ഇല്ല.
3: ഹലോ.
0: ഹലോ,
3: നിരുപമ വേണുഗോപാലല്ലേ?
0: അതെ.
3: ഞാൻ ആശുപത്രിയിൽ നിന്നാ. പേഷ്യന്റ് കണ്ണു തുറന്നു.
0: ആണോ?
3: നിങ്ങൾ ഏൽപ്പിച്ചു പോയ പുസ്തകം കയ്യിൽ വെച്ചപ്പോൾ ശരീരം ആകെ ഒന്ന് ഇളകിയതുപോലെ. സംതിങ് ലൈക്ക് എ മിറക്കിൾ.
0: ഈശ്വര, ശരിക്കും കണ്ണു തുറന്നോ? എനിക്കിത് വിശ്വസിക്കാമോ?
3: വിശ്വസിക്കാം. ഇനി ഡോക്ടർ നോക്കട്ടെ.
0: അമ്മേ, അമ്മേ, വാതിൽ തുറക്കോ. അമ്മേ, അയാൾ കണ്ണു തുറന്നോത്രേ. നമ്മൾ ഏൽപ്പിച്ച പുസ്തകം കണ്ട് ശരീരം ഇളകിയത്രേ.
1: ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. മോളെ, കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്കണം. പറ്റുമെങ്കിൽ ഡോക്ടറുമായി സംസാരിക്കണം. തിരിച്ചു കിട്ടുമെങ്കിൽ എത്ര ചികിത്സ വേണമെങ്കിലും നടത്തണം.
0: പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാ ഡോക്ടർ ഇന്നലെ പറഞ്ഞത്.
1: എല്ലാം ദൈവത്തിന്റെ കൈകളിലല്ലേ, മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയും?
4: ആഹാ, നിങ്ങൾ കൂടെ വർത്താനം പറഞ്ഞിരിക്ക. എല്ലാരും വന്നോളി, ചായ റെഡി.
5: എനിക്കും എന്റെ നാട്ടിലൊന്ന് പോണോന്നൊരു പൂതി. മോൾ എന്നെ കൊണ്ടുപോകോ? അതിനുള്ള പൈസയും മോൾ എടുക്കേണ്ടി വരൂട്ടോ.
0: ഒരു തവണ പോകണോന്ന് എനിക്കും ഉണ്ട് ഒരു മോഹം. മരിച്ചാൽ എവിടെയാവൂന്ന് എനിക്ക് കാണാൻ പറ്റൂലാലോ.
4: നമ്മുടെ ചായക്കടയില് ഒരീസം കൂടി പുലച്ചയ്ക്ക് പോയി ചായ കുടിക്കണം. എന്തേ, അതിനുള്ള കാശൊക്കെ നമ്മളെ പെട്ടിയിലുണ്ട്. ഇപ്പൊ എല്ലാരും വന്ന് ചായ കുടിക്കും.
1: ആ, ഞാനിപ്പം വല്ലാത്തൊരവസ്ഥയിലാ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ നടക്കുകയാണ്.
5: പഠിച്ചോനെ, ഈ ഒന്നും വരുത്തല്ലേ.
0: കൊന്നയൂരപ്പനെ ഒരു ജലധാര. ഹാത്തോളേ
4: പടച്ച തമ്പുരാനെ, അന്റെ മുസീബത്തുണ്ടാവണേ. അല്ലോ,
1: മോളൊന്ന് ഡോക്ടറെ വിളിച്ചു നോക്ക്.
0: ആ, വിളിക്കാം. ഹലോ.
6: ഹലോ,
0: ഡോക്ടർ സെബാസ്റ്റ്യൻ സാർ അല്ലേ?
6: അതെ, ആരാണ്?
0: ഞാൻ സാറിന്റെ പേഷ്യന്റ് രാധാകൃഷ്ണൻ എന്നയാളുടെ ബന്ധുവാ. ഇന്നലെ വന്ന പത്രപ്രവർത്തക. അയാളൊരു ലൈബ്രറിയനാണ് സാർ. പുസ്തകങ്ങളോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ഒരു വായനക്കാരൻ. ഒരു പക്ഷേ അയാൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഇതാവാമെന്ന് കരുതി.
6: 1971 പുറത്തിറങ്ങിയ ഒരു ദേശത്തിന്റെ കഥയിലെ ആദ്യ പതിപ്പിലെ ഒരു കോപ്പി തന്നെ സമ്മാനമായി നൽകിയത് എന്തായാലും നന്നായി. ആരായിരുന്നു ഇന്നലെ കൂടെ ഉണ്ടായിരുന്നത്? ഇനി ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞാല് അയാൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കും. എന്തായാലും ഇതൊരു അത്ഭുതമായിരിക്കുന്നു.
0: താങ്ക് യു.
1: ഡോക്ടർ എന്താ മോളെ പറഞ്ഞത്?
0: അയാൾ അവ്യക്തമായി സംസാരിച്ചു തുടങ്ങിയത്രേ. ഒരിക്കൽ കൂടി നമുക്ക് പോവാൻ കഴിഞ്ഞാൽ അയാൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുന്ന ഡോക്ടർ പറഞ്ഞത്.
1: എങ്കിൽ നമുക്ക് പോകണം. മോളെ രാധിക എവിടെയാണെന്ന് അന്വേഷിച്ചാലോ?
0: അത് വേണോ അമ്മേ? ഒരു കൂടിക്കാഴ്ചയുടെ ഭാരം താങ്ങാൻ അയാളുടെ ഞരമ്പുകൾക്ക് കഴിയാതെ വന്നാലോ? എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ.
1: ശരി.
7: എല്ലാരും പുറപ്പെട്ടില്ലേ? ഓ, കേട്ടില്ലല്ലേ മോളെ, ഞങ്ങളൊക്കെ ഒരുങ്ങി.
4: നമ്മള് ഒരുങ്ങി മോളെ. ഇത്ര പോരെ പത്രാസ്, എങ്ങനെയുണ്ട്?
2: ഏറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാ ഇവിടെയുള്ളവർ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. മുറിക്കകത്ത് ചടഞ്ഞിരുന്ന കണ്ണുകൾക്ക് ഇനി കാഴ്ചകളുടെ ചാകരയാ ചാകര.
7: നിരുപമ മോളെ, എല്ലാവരും റെഡിയായി കഴിഞ്ഞു, വണ്ടിയും വന്നു. അയ്യോ, മോളിത് എവിടെയാ?
0: ദാ ഞാൻ എത്തി. ഇപ്പൊ ഡോക്ടർ വിളിച്ചതായിരുന്നു.
1: ഡോക്ടർ എന്താ പറഞ്ഞത്?
0: രാധാകൃഷ്ണന് ഇന്ന് വേണമെങ്കിൽ ആശുപത്രി വിടാമെന്ന്.
1: ഏ,
0: ഇപ്പൊ ഒരു കൈ സഹായം കിട്ടിയാൽ നന്നായി നടക്കാത്രേ. തപ്പിത്തപ്പി സംസാരിക്കുന്നുണ്ട്.
1: ആശുപത്രി വിട്ടാൽ അയാൾ എങ്ങോട്ട് പോവും? അടുത്ത ബന്ധുക്കളായി കാര്യമായിട്ട് ആരുമില്ലല്ലോ. ഒരു വീടും തൊടിയും സ്വന്തമായുണ്ട്, ജീവിച്ചു മുന്നേറാൻ അത് മാത്രം മതിയാവില്ലല്ലോ.
0: അത് തന്നെയാ ഡോക്ടറും പറഞ്ഞത്. ഇതൊരു പുനർജന്മമാണ്, അത് നശിപ്പിച്ച് കളയരുതേ എന്നാണ് ഡോക്ടറും അഭ്യർത്ഥിച്ചത്. ലൈബ്രറി കമ്മിറ്റിക്കാർക്കും സഹായിക്കാൻ കഴിയില്ല പോലും.
2: ആ പിന്നെ നമുക്ക് പുരുഷന്മാർക്ക് വേണ്ടി ഒരു സ്ഥാപനം കൂടെ ഉണ്ട്, അവിടെ താമസിപ്പിക്കാമല്ലോ.
0: വൃദ്ധന്മാർക്കും വേണോ മാഡം, ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളും?
1: എന്നാലും വൃദ്ധസദനങ്ങൾ വലിയ ആശ്വാസം തന്നെയാണ്. വാർദ്ധക്യത്തിലും ജീവിച്ചു പോകാനുള്ള കരുത്ത് അത് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ കുട്ടികളുടെ ബാല്യം പിടിച്ചു വാങ്ങുന്നു, വലുതാവുമ്പോൾ അവർ നമ്മുടെ വാർദ്ധക്യം തിരിച്ചു പിടിക്കുന്നു.
0: ആ ഞാൻ പറയാൻ മറന്നതാ, അല്പം മുമ്പ് എന്റെ സുഹൃത്ത് സുഷമ വിളിച്ചിരുന്നു. അവൾ രാധികയെ കണ്ടു അത്രേ.
1: എവിടെ വെച്ച്?
0: ഒരു സ്നേഹസദനത്തിൽ വെച്ച്.
1: അവൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
0: ഒന്നും മറന്നുപോയിട്ടില്ല അവർ, ഓർമ്മകൾക്ക് തുരുമ്പ് ബാധിച്ചിട്ടേ ഇല്ല.
2: വരൂ എല്ലാരും വരൂ, നമുക്ക് ഇറങ്ങാം, പെട്ടെന്ന് ഇറങ്ങാം, വാ വാ ഇങ്ങോട്ട് വാ, അടുത്തു വാ.
0: ആദ്യം ഒറ്റക്കുന്നിലേക്ക്. ഞാൻ സുധാകരനെ വിളിച്ച് പറഞ്ഞിരുന്നു, കുട്ടൂലിയമ്മയുടെ ജന്മഗ്രാമത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ പുതിയ യാത്ര തുടങ്ങാം. ഇത് കുട്ടൂലിയമ്മയുടെ ഒറ്റക്കുന്ന് ഗ്രാമം. ഗ്രാമത്തിലൂടെ ഒഴുകിപ്പായുന്ന ഒറ്റക്കുന്ന് പുഴ, പഴയ തോണി, തോണിക്കകത്ത് പത്തിരിപ്പാത്തുമ്മ, വയറ്റാട്ടി കമല, കലാമുകുളം കൊച്ചു ത്രേസ്യ, ചന്ദനക്കാട് രാധാകൃഷ്ണൻ, പഴയ കൂട്ടുകാരികളായ ഭാരതിയമ്മ, രാധിക, ശാന്തിനികേതനം വൃദ്ധസദനത്തിന്റെ മാനേജർ ശ്രീമതി വിശാലാക്ഷി, എന്റെ കൂട്ടുകാരിയും പത്രപ്രവർത്തകയുമായ സുഷമ, പിന്നെ രണ്ടു മൂന്ന് വിശിഷ്ടാതിഥികൾ, ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഡോക്ടർ സെബാസ്റ്റ്യൻ സാർ, ഒറ്റക്കുന്നിലെ നിശബ്ദനായ പൊതുപ്രവർത്തകൻ സുധാകരൻ, പിന്നെ മൂന്നാമത്തെ കൂട്ടുകാരി രോഹിണി, തോണിക്കൊമ്പത്ത് സാക്ഷാൽ കുട്ടൂലിയമ്മ, കൂടെ എളിയ പത്രപ്രവർത്തകയായ നിരുപമ വേണുഗോപാൽ. ഒരു ഗ്രാമം മുഴുവൻ ഈ പുഴക്കരയിലുണ്ട്, അപൂർവമായ സ്നേഹയാത്രയ്ക്ക് ആശീർവാദങ്ങളേകാൻ.
8: കുട്ടൂലിയമ്മ, റെഡി, 1 2 3 സ്റ്റാർട്ട്.
0: ഞങ്ങൾ ഒന്നിച്ചു തുഴയുകയാണ് പ്രതീക്ഷയുടെ സ്നേഹതീരത്തേക്ക്. ഒറ്റയ്ക്കാവുമ്പോഴാണ് നമ്മൾ തോറ്റുപോകുന്നത്, ഒരുമിച്ചാവുമ്പോഴും

0: നമ്മൾ കരുത്തരാണ്. എത്ര വയസ്സായാലും ഏതൊഴുക്കിനെയും മുറിച്ചു നീന്താവുന്ന കരുത്തർ.
1: ഒറ്റക്കുന്നിലേക്ക് ഒരു സ്നേഹയാത്ര. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന രമേശ് കാവിൽ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: നിരുപമ, പി എം ദീപ, ഭാരതിയമ്മ, പി വിജയലക്ഷ്മി, കുട്ടൂലി, രത്നമ്മ മാധവൻ, വൈറ്റാട്ടി കമല, എ എം വനജ, പത്തിരിപ്പാത്തുമ്മ, ഉഷാ നാരായണൻ, മാനേജർ എൽ സി മാത്യു, ചന്ദനക്കാട് രാധാകൃഷ്ണൻ, നിലമ്പൂർ മണി, ഒപ്പം ടി വി അശ്വതി, മാത്യു ജോസഫ്, ബോബി സി മാത്യു, ടി പുരുഷു എന്നീ നിലയാംഗങ്ങളും. സംവിധാനം മാത്യു ജോസഫ്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
2: ആകാശവാണി ഇപ്പോൾ.
3: പ്രിയ ശ്രോതാക്കളെ,
2: ഇന്ന് ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളി പദങ്ങൾ. പത്തിയൂർ ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം ബൈജു, ചെണ്ട കലാമണ്ഡലം ഗണേശ്, മദ്ദളം കലാമണ്ഡലം ഗണേശൻ. ഇരയിമൻ തമ്പി രചിച്ച ഉത്തരാ സ്വയംവരമാട്ട കഥയിലെ ചില ഭാഗങ്ങൾ. വിരാട രാജാവിന്റെ പുത്രനായ ഉത്തരൻ അന്തപുരത്തിൽ യുവതികളുമായി ശൃംഗാരകേളിയിൽ ഏർപ്പെടുന്നു. അന്തപുര സുന്ദരിമാർ ഉത്തരന്റെ പ്രണയം വർദ്ധിപ്പിക്കാനായി പ്രേരിപ്പിക്കുകയും ശൃംഗാര നൃത്തങ്ങളും ഉത്തരനു മുന്നിൽ അവതരിപ്പിക്കുന്നു. ഉത്തരന്റെ ശൃംഗാരവിലാസത്തിനിടയിൽ പശുപാലക സംഘം ചെന്ന് പശുക്കളെ അപഹരിച്ച വൃത്താന്തം അറിയുന്നു. കൗരവന്മാരുടെ ആളുകൾ പശുക്കളെ മോഷ്ടിച്ച വിവരമറിഞ്ഞപ്പോൾ ഉത്തരൻ പശുക്കളെ വീണ്ടെടുക്കാമെന്ന് വീരവാദം പറയുന്നു. തേരു തെളിയിക്കാൻ നല്ലൊരു സാരഥിയെ കിട്ടിയാൽ തനിക്കും വിജയമുറപ്പ് എന്ന് ഉത്തരൻ വീരവാദം പറയുന്നു. ഈ വീമ്പു പറച്ചിൽ കേട്ട് സഹിക്കാതെ പാഞ്ചാലി ആ വിവരം ബൃഹന്നളയായി അവിടെ കഴിഞ്ഞിരുന്ന അർജുനനെ അറിയിക്കുന്നു. അർജുനൻ താൻ ഉത്തരന് തേരു തെളിയിച്ചു കൊടുക്കാമെന്ന് പാഞ്ചാലിയോട് പറയുന്നതാണ് സന്ദർഭം.

ഉത്തരന് തേരു തെളിയിച്ചു കൊടുക്കാൻ താൻ തയ്യാറാണ് എന്ന് അർജുനൻ പാഞ്ചാലിയോട് പറയുന്നിടത്ത് ഇരയിമൻ തമ്പി രചിച്ച ഉത്തരാസ്വയംവരമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് പത്തിയൂർ ശങ്കരൻകുട്ടി, കലാമണ്ഡലം ബൈജു. ചെണ്ട കലാമണ്ഡലം ഗണേശൻ, മദ്ദളം കലാമണ്ഡലം ഗണേശ്.

0: സദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഓവർ ആക്റ്റീവ് ബ്ലാഡർ ഒരു കോമൺ പ്രോബ്ലം ആണ്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കായംകുളം കെയർവെൽ ഫാമിലി ക്ലിനിക്കിൽ നിന്നും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ ബാലൻ പിള്ളൈ. ഓവർ ആക്റ്റീവ് ബ്ലാഡറിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഡോക്ടർ?
3: മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ് അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ കോസ് എന്താണെന്ന് മനസ്സിലാക്കിയാലും നമുക്ക് അത് ട്രീറ്റ് ചെയ്തിട്ട് ഒഴിവിൽ മാറ്റാനും പറ്റും.
2: ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന കണ്ടീഷനെ പറ്റി ഇത്രയും വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി ഡോക്ടർ.
4: പബ്ലിക് അവയർനെസ് ഇനീഷ്യേറ്റീവ് ഫോർ ബ്ലാഡർ ഹെൽത്ത്.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് ജയ എൻ, പഠിക്കുന്നത് ജിസ എസ് അജി, അദ്രിക.
1: നമസ്തേ ജി.
2: നമസ്തേ. പിച്ചലെ ക്ലാസ് മേ ഹം ഗലീലിയോ നാമക് പാഠ ഭാഗ് പഠ് രഹാ ഥാ, ഹേ നാ?
1: ഹാ ജി.
2: ശേഷ് ഭാഗ് ആജ് ഹം പഠേ. സുനിയേ, ഇസ് പർ പിതാ നാരാസ് ഹോനേ കേ ബജായ് ഖുശ് ഹുയേ ഔർ കഹാ, മേ തുംസേ യഹി സുന്നാ ചാഹതാ ഥാ ഔർ ഇസ് ഭാവനാ കോ ഹമേശ ബനായേ രഖ്ന, തഭി തും സച്ചേ വൈജ്ഞാനിക് ബൻ പാവുഗേ. ഗലീലിയോ നേ പിതാ കി ബാത് കോ ഹമേശ യാദ് രഖാ. ഉന് ദിനോ ധർമ്മ കാ ബഡാ സോർ ഥാ, ഇറ്റലി ഏക് ഈസായി ദേശ് ഥാ, ഹർ ബച്ചേ കോ സ്കൂൾ മേ ഭി പ്രവചൻ സുന്നേ പഠത്തേ ഥേ. ഏസേ ഹി ഏക പ്രവചന കേ ബീച്ച് ഗലീലിയോ കി നസർ ഝൂൾത്തേ ഹുയേ ഫാനൂസ് പർ പഡി, വാ ഉസ്കി ടക്ടക്കി ലഗായേ ദേഖ്നേ ലഗാ. കുച്ച് ദേർ തക് ദേഖ്നേ കേ ബാദ് ഉസേ ലഗാ കി ഫാനൂസ് സ്യാദാ ദൂർ തക് ജൂലേ യാ കം ദൂർ തക് ഏക് സേ ദൂസരേ കിനാരേ തക് ആനേ ജാനേ മേ ഉസേ ബരാബർ സമയ ലഗ്താ ഹൈ. ഉൻ ദിനോ ഖഡി തോ ഹോതി നഹീ ഥി, അച്ചാനക് ഉസേ യാദ് ആയാ കി പിച്ചലേ ദിനോ ബുഖാർ മേ ഉസ്കി നബ്ജ് തേസ് ചൽനേ ലഗി ഥി. ഉസ്നേ സോചാ കി കുദരത് സേ ബഡാ കാരിഗർ കോൺ ഹോഗാ, അബ് തോ വാ ടീക് ഹോ ചുക്കാ ഹൈ, അബ് ഉസ്കി നബ്ജ് ജരൂർ സാമാന്യ ഗതി സേ ചൽ രഹി ഥി. അദ്രിക, ഏ പാഠ ഭാഗ് പഠിയേ
1: ജി. ഇസ് പർ പിതാ നാരാജ് ഹോനേ കേ ബജായ് ഖുശ് ഹുയേ ഔർ കഹാ, മേ തുംസേ യഹി സുന്നാ ചാഹതാ ഥാ ഔർ ഇസ് ഭാവനാ കോ ഹമേശാ ബനായ രഖ്നാ, തഭി തും സച്ചേ വൈജ്ഞാനിക് ബൻ പാവുഗേ. ഗലീലിയോ നേ പിതാ കി ബാത് കോ ഹമേശാ യാദ് രഖാ. ഉൻ ദിനോ ധർമ്മ കാ ബഡാ ജോർ ഥാ, ഇറ്റലി ഏക് ഈസായി ദേശ് ഥാ, ഹർ ബച്ചേ കോ സ്കൂൾ മേ പ്രവചന സുന്നേ പഠത്തേ ഥേ. ഐസേ ഹി ഏക് പ്രവചന കേ ബീച്ച് ഗലീലിയോ കി നസർ ഝൂൽതേ ഹുയേ ഫാനൂസ് പർ പഡി.
2: ശേഷ് ഭാഗ് ജിസാ പഠിയേ.
3: വഹ് ഉസ്കി ടക്ടക്കി ലഗായേ ദേഖ്നേ ലഗാ, കുച്ച് ദേർ തക് ദേഖ്നേ കേ ബാദ് ഉസേ ലഗാ കി ഫാനൂസ് സ്യാദാ ദൂർ തക് ഝൂലേ യാ കം ദൂർ തക് ഐസാ ഏക് സേ ദൂസരേ കിനാരേ തക് ആനേ ജാനേ മേ ഉസേ ബരാബർ സമയ ലഗ്താ ഹൈ. ഉൻ ദിനോം ഖഡി തോ ഹോതി നഹീ ഥി, അച്ചാനക് ഉസേ യാദ് ആയാ കി പിച്ചലേ ദിനോം ബുഖാർ മേ ഉസ്കി നബ്ജ് തേസ് ചൽനേ ലഗി ഥി. ഉസ്നെ സോചാ കി ഖുദരത് സേ ബഡാ കാരിഗർ കോൺ ഹോഗാ, അബ് തോ വഹ് ടീക് ഹോ ചുക്കാ ഹൈ, അബ് ഉസ്കി നബ്ജ് ജരൂർ സാമാന്യ ഗതി സേ ചൽ രഹി ഹോഗി.
2: അച്ഛാ, ഇസ് പർ പിതാ നാരാസ് ഹോനേ കേ ബജായ് ഖുശ് ഹുയേ ഔർ കഹാ, നാരാസ് മാനേ
3: ക്രോധ്,
2: ക്രോധ് ആംഗ്രി, ഹോനേ കേ ബജായ് മാനേ ഹോനേ കേ ബദലേ ഖുശ് ഹുയേ, പിതാ നാരാസ് ഹോനേ കേ ബദലേ
1: ഖുശ് ഹുയേ.
2: ഗലീലിയോ കേ കിസ് ജവാബ് സേ ഉസ്കേ പിതാ നാരാസ് ഹോനേ കി ബജായ് ഖുശ് ഹുയേ? ഗലീലിയോ കേ പിതാ ഉസേ ഡോക്ടറി പഠാനാ ചാഹതേ ഥേ, ലേക്കിൻ ഗലീലിയോ വൈജ്ഞാനിക് ബന്നാ ചാഹതാ ഥാ. ഗലീലിയോ കേ കിസ് ജവാബ് സേ ഉസ്കേ പിതാ നാരാസ് ഹോനേ കി ബജായ് ഖുശ് ഹുയേ? സച്ച് ബോൾനേ മേ കിസി കോ ഡർനാ നഹീ ചാഹിയേ, ഹേ നാ?
1: ഹാ ജി.
2: സച്ച് ബോൾനേ മേ പിതാജി നേ ഉസേ ഡോക്ടർ പഠാനേ ഭേജാ, ലേക്കിൻ വ പിതാജി സേ ബതായേ ബിനാ അപ്നാ വിഷയ ബദൽ ലിയാ, ഹേ നാ
1: ജി.
2: ഔർ യാ ജാൻകർ പിതാജി പെഹലേ ഉസേ ഡാണ്ടാ തോ ഉസ്നേ കഹാ, പിതാജി ആപ്നെ മുജേ പെഹലേ പഠായാ ഥാ കി സച്ച് ബോൾനേ യാ സച്ച് നിഭാനേ മേ കിസി കോ ഡർനാ നഹീ ചാഹിയേ. യാ സുൻകർ പിതാജി കോ ഖുശ് ഹുവാ
1: ജി,
2: ഹേ നാ? യാ ഉത്തര സുൻകർ പിതാജി നാരാസ് ഹോനേ കി ബജായ് ഖുശ് ഹുവാ. പിതാനേ ഖുശ് ഹോകർ കഹാ, മേ തുംസേ യഹീ സുന്നാ ചാഹതാ ഥാ ഔർ ഇസ് ഭാവനാ കോ ഹമേശാ ബനായേ രഖ്നാ, തഭി തും സച്ചേ വൈജ്ഞാനിക് ബൻ പാവുഗേ. മേ തുംസേ യഹീ സുന്നാ ചാഹതാ ഥാ, എനിക്ക് നിന്നിൽ നിന്ന് ഇതായിരുന്നു കേൾക്കേണ്ടിയിരുന്നത്. ഇസ് ഭാവനാ കോ ഹമേശാ ബനായേ രഖ്നാ
1: ജി.
2: ഗലീലിയോ നേ പിതാജി കി ബാത് കോ ഹമേശാ യാദ് രഖാ, പിതാജി കി ബാത്തേ വ ഹമേശാ യാദ് മേ രഖാ
1: ജി.
2: ആപ് ലോഗോ നേ ഭി ഐസാ കർനാ ഹൈ. ആപ് ലോഗോ കേ മാ ബാപ് ക്യാ ക്യാ ആപ്സേ ബതാതേ ഹൈ യേ സബ് ആപ് ലോഗ് ഭി അപ്നേ മൻ മേ ഹമേശാ യാദ് മേ രഖ്നാ ബഹുത് സരൂരി ഹൈ. അച്ഛന്റെ അമ്മയുടെയൊക്കെ വാക്കുകൾ എപ്പോഴും നമ്മള് ഓർക്കണം മനസ്സിൽ.

0: അല്ലെ, പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ അത് പ്രയോജനപ്പെടും. ഉൻ ദിനോ ധർമ്മ കാ ബഡാ സോർ ഥാ. ഉൻ ദിനോ ധർമ്മ കാ, ധർമ്മ മാനെ റിലീജിയൻ, ധർമ്മ കാ ബഡാ സോർ ഥാ. ബഡാ സോർ, സോർ മാനെ ബഡാ ഇമ്പോർട്ടൻസ്. അക്കാലത്ത് റിലീജിയന് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇറ്റലി എക് ഈസായി ദേശ് ഥാ. ഈസായി മാനെ
1: ക്രിസ്ത്യൻ.
0: ഇറ്റലി എക് ക്രിസ്ത്യൻ കൺട്രി ഥാ, ക്രിസ്ത്യൻ ദേശ് ഥാ. ഹർ ബച്ചേ കോ സ്കൂൾ മേ ഹി പ്രവചൻ സുന്നേ പഠത്തെ ഥേ. സഭി ബച്ചോ കോ സ്കൂൾ മേ പ്രഭാഷൻ സുന്നേ കാ അവസർ മിൽത്തേ ഥേ. ഈസായി സേ സംബന്ധിത് പ്രഭാഷൻ സുന്നേ കാ അവസർ സ്കൂൾ മേ ഹി മിൽത്താ ഥാ. ആജ്കൽ കേ സ്കൂളോ മേ ഭി ഏസാ ഹേ, ഛാത്രോ കോ അപ്നേ ജിന്ദഗി മേ ജോ ജോ കർണാ ഹേ ഉസ്കേ ബാരേ മേ വാം പഠാതാ ഹേ, ഹേ നാ.
1: ഹാൻജി,
0: യഹാ തോ റിലീജിയൻ സേ സംബന്ധിത് പ്രഭാഷൻ സുന്നേ കാ അവസർ ഉൻ ലോഗോ കോ മിൽത്താ ഥാ, ക്യോങ്കി വോ ഏക് ക്രിസ്ത്യൻ ദേശ് ഥാ.
1: ജി,
0: ഓർ സഭി ബച്ചോ കോ സ്കൂൾ മേ ഹി പ്രഭാഷൻ സുന്നാ പഠത്തേ ഥേ. എല്ലാ കുട്ടികൾക്കും പ്രഭാഷണങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്നിരുന്നു. പ്രവചൻ മാനെ പ്രഭാഷൻ, ഭാഷൻ. ഏസെ ഹി ഏക് പ്രവചൻ കെ ബീച്ച് ഗലീലിയോ കി നസർ ജൂൾട്ടേ ഹുയേ ഫാനൂസ് പെർ പടി. കുച്ച് ദേർ ഇസ് പ്രകാർ പ്രഭാഷൻ സുൻതേ സമയ, പ്രവചൻ സുൻതേ സമയ ഉസ്കി നസർ ഏക് ജൂൾട്ടേ ഹുയേ ഫാനൂസ് പെർ പടി. ജൂൾട്ടേ മാനെ സ്വിംഗിങ്, ഫാനൂസ് പെർ പടി, ഫാനൂസ് മാനെ എ കൈൻഡ് ഓഫ് ഹാംഗിങ് ലൈറ്റ്, ഉസ്കി നസർ മേ പടി. പ്രഭാഷൻ സുന്നേ കെ ബീച്ച് ഗലീലിയോ നെ ഏക് ഫാനൂസ് ദേഖാ വാ ഉസി കോ ടക് ടക്കി ലഗായി ദേഖ്നേ ലഗാ. ഗലീലിയോ ഉസ് ഫാനൂസ് കി ഓർ ദേഖ്തേ രഹാ. പ്രവചൻ കെ ബീച്ച് ഗലീലിയോ കി നസർ കിസ് പെ പടി,
1: ഫാനൂസ് പർ,
0: ഫാനൂസ് പർ. പ്രവചൻ കി ദൗരാൻ ഗലീലിയോ കി നസർ ഝൂൾത്തെ ഹുയേ ഏക് ഫാനൂസ് പർ
1: പടി.
0: പടി ഫാനൂസ് ക്യാ ഹേ, എ കൈൻഡ് ഓഫ് ഹാംഗിങ് ലൈറ്റ്, തൂക്ക് വിളക്ക്. കുച്ച് ദേർ തക് ദേഖ്നേ കെ ബാദ് ഉസേ ലഗാ കി ഫാനൂസ് യാദാ ദൂർ തക് ഝൂലേ യാ കം ദൂർ തക് ഏക് സേ ദൂസരേ കിനാരേ തക് ആനേ ജാനേ മേ ഉസേ ബരാബർ സമയ ലഗ്താ ഹേ. കുച്ച് ദേർ തക് ഉസ് ഫാനൂസ് കോ ദേഖ്നേ കെ ബാദ് ഉസേ ഏസാ ലഗാ കി ഫാനൂസ് സ്യാദാ ദൂർ തക് ജൂലേ യാ കം ദൂർ തക് ദോനോ കെ ലിയേ, ദോനോ കെ ലിയേ മാനെ ഏക് സേ ദൂസരേ കിനാരേ തക് ആനേ ജാനേ മേ ബരാബർ സമയ ലഗ്താ ഹേ.
1: ജി,
0: ദാറ്റ് മീൻസ് വിളക്ക് വളരെ അകലേക്ക് ആടിയാലും കുറഞ്ഞ അകലത്തേക്ക് ആടിയാലും ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ ഒരേ സമയം എടുക്കുന്നു എന്ന് ഗലീലിയോയ്ക്ക് തോന്നി. ഉന്തിനോ ഖടിത്തോ ഹോത്തി നെഹി. ഉന്തിനോ ഖടി, ഖടി ക്യാ ഹെ,
1: ക്ലോക്ക്,
0: ക്ലോക്ക്. ഉന്തിനോ ക്ലോക്ക് നെഹി ഥാ, സമയ ദേഖ്നേ കെ ലിയേ ഉൻകെ പാസ് ക്ലോക്ക് നെഹി ഥാ. അച്ചാനക് ഉസേ യാദ് ആയാ കി പിച്ചലേ ദിനോ ബുഖാർ മേ ഉസ്കി നബ്ജ് തേസ് ചൽനെ ലഗി ഥി. അച്ചാനക് മീൻസ് ജൽദി. ഉസേ യാദ് ആയാ, യാദ് ആയാ ഓർമ്മ വന്നു. പിച്ചലേ ദിനോ ഉസേ ബുഖാർ ഥാ, ബുഖാർ മാനെ
1: ഫീവർ,
0: ഫീവർ. ഉസ്കി നബ്ജ്, നബ്ജ് മീൻസ് പൾസ്, ഹെന. തേസ്, തേസ്
1: ഫാസ്റ്റ്,
0: ഫാസ്റ്റ്, വേഗത്തിൽ ചലനെ ലഗി. സഡൻലി ഹി റിയലൈസ്ഡ് ദാറ്റ് വെൻ ഹി ഹാഡ് ഫീവർ ലാസ്റ്റ് ഡേയ്സ് ഹിസ് പൾസ് റേറ്റ് വാസ് വെരി ഹൈ. ഉസ്നെ സോചാ കി കുദരത് സേ ബഡാ കാരിഗർ കോൻ ഹോഗാ. കുദരത് സേ, കുദരത് മാനെ പ്രകൃതി, പ്രകൃതി സേ ബഡാ കാരിഗർ, കാരിഗർ മാനെ ശില്പി. പ്രകൃതിയേക്കാൾ വലിയ ശില്പി ആരുണ്ട് എന്നവൻ ചിന്തിച്ചു. അപ്തോ വാ ടി ഹോ ചുക്കാ ഹെ, അപ്പ ബുഖാർ സേ സ്വസ്ഥ ഹോ ഗയാ ഥാ. പിച്ചലേ ദിനോ ഉൻകോ ബഡാ ബുഖാർ ഥാ, ലേക്കിൻ അപ്പ ബീമാർ സേ സ്വസ്ഥ ഹോ ഗയാ ഥാ, ഓർ ടീക് ഹോ ഗയാ ഥാ. ഉസ്കി നബ്ജ് സരൂർ സാമാന്യ ഗതി സേ ചൽ രഹി ഥി. ഫീവർ ഹോത്തെ സമയ ഉസ്കേ നബ്ജ് ബഹുത് തേസി സേ ചൽ രഹി ഥി, ഹെ നാ.
1: ജി ജി,
0: ലേക്കിൻ വാ അപ്പ സാമാന്യ ഗതി സേ ചൽ രഹി ഹോഗി. ബുഖാർ സേ ടീക് ഹോനേ പർ ഉസ്കി നബ്ജ് സാമാന്യ ഗതി സേ ചൽനേ ലഗാ ഹോഗാ. പ്രവചൻ കെ ദൗരാൻ ഗലീലിയോ കി നസർ കിസ് പർ പടി ഓർ ഉസ്നെ ക്യാ ഗൗർ കിയാ, ജിസാ ബതായേ.
2: പ്രവചൻ കെ ദൗരാൻ ഗലീലിയോ കി നസർ ഝൂൾതേ ഹുയേ ഫാനൂസ് പർ പടി ഉസ്നെ ഗൗർ കിയാ കി ഫാനൂസ് ചാഹേ ജിത്നേ ദൂർ തക് ഝൂലേ ഏക് സേ ദൂസരേ കിനാരേ തക് ആനേ ജാനേ മേ ഉസേ ഹമേശ ബരാബർ സമയ ലഗ്താ ഹേ.
0: അച്ഛാ, ശേഷ ഭാഗ് സുനിയേ. ഉസ്കാ ഇസ്തേമാൽ ഘടി കെ റൂപ് മേ കിയാ ജാ സക്താ ഹേ. ഉസ്നെ പായാ കി ഉസ്കാ നതീജ സഹി ഥാ. അപ്നി ഇസ് ഖോജ് പർ വോ ബഹുത് ഖുശ് ഹുവാ. വോ ദൗട്ട് കർ അപ്നേ ഏക് ദോസ്ത് കേ ഘർ ഗയാ. ഉസ്നേ ഏക് ഡോർ ഓർ ധാതുവോ കേ ഗോലേ ലിയേ ജേസേ ലോഹ പീതൽ ശീശ ആദി. ഇസ്സേ ഉസ്നേ പെൻഡുലം ബനായി ഓർ കൈ തജുർബേ കിയേ. ഉസ്നേ പായാ കി ലോ ഗോല ചാഹേ കിസി ഭി ധാതു കാ പെൻഡുലം കെ

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി. ഇപ്പോൾ കേൾക്കാം സ്പോൺസേഡ് പരിപാടി ചങ്ങാതി.
1: നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം കഴിഞ്ഞതേ ഉള്ളൂ. ചങ്ങാതി ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഓണം ആഘോഷിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആഘോഷങ്ങൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ പലപ്പോഴും ആഘോഷങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ അത്ര സന്തോഷകരമായിരിക്കില്ല. ഓണം ആഘോഷിക്കാൻ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വീട്ടിലെത്തിയവരൊക്കെ മടങ്ങിപ്പോകുന്ന വഴിയാണ്. ഇനി എന്ന് മടങ്ങി വരാൻ പറ്റുമെന്ന ചിന്തയിലാണ് പലരും. ആഘോഷങ്ങൾ കഴിഞ്ഞു, ഇനി നിത്യജീവിതത്തിലേക്ക് മടങ്ങണമെന്ന് നെടുവേർപ്പെടുന്നവരാണ് മിക്കവരും. ആഘോഷങ്ങൾ നല്ലതു തന്നെ, എന്നാൽ ആഘോഷങ്ങൾക്ക് ശേഷവും സന്തോഷമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? അങ്ങനെ ജീവിതം തന്നെ ഒരു ആഘോഷമാക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.

0: ആഘോഷങ്ങൾ പലർക്കും പല വിധത്തിലാണ്. ഓണം ആഘോഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കുട്ടികളായിരുന്നു. അവധി, ഓണക്കോടി, നല്ല ഭക്ഷണം, പിന്നെ കൂട്ടുകാരുമൊത്ത് കളിക്കുവാനുള്ള അവസരം, ഇത്രയും മതി അവർക്ക് ആഘോഷിക്കാൻ. മുതിർന്നവരുടെ ആഘോഷം വിഭിന്നമാണ്. ബന്ധുക്കളെ കാണുന്നതും കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കുന്നതുമൊക്കെ അവർക്ക് സന്തോഷം നൽകുന്നു. വൃദ്ധരായവർക്ക് അവരുടെ മക്കളെ കാണുന്നതാണ് ആഘോഷം. ദുഃഖകരം എന്ന് പറയട്ടെ, ചിലർക്ക് മദ്യമില്ലാതെ ആഘോഷിക്കാനറിയില്ല. ലഹരിക്കടിമയായവർ ആഘോഷിക്കുകയാണ് എന്ന് പറയുമെങ്കിലും അവർ ആഘോഷിക്കുന്നുണ്ടോ എന്ന് അവർക്കുപോലും അറിയില്ല. ഇങ്ങനെ ലഹരി മൂലം ആഘോഷം അപകടമാക്കിയ ഒരാളുടെ കഥ ഇന്ന് കേൾക്കാം.
1: പ്രസിദ്ധനായ ദാവീദ് രാജാവ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന സംഭവമാണിത്. ദാവീദിന് മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന ശൗൽ എന്ന രാജാവിൻ്റെ മകളെയാണ് ദാവീദ് വിവാഹം കഴിച്ചിരുന്നത്. സ്വന്തം മരുമകനായിരുന്നെങ്കിലും ദാവീദിനോട് ശൗൽ രാജാവിന് വലിയ വിരോധമായിരുന്നു. ദാവീദ് തന്നെക്കാൾ ശക്തനും സമർത്ഥനുമായ ഒരു യോദ്ധാവാണ് എന്നതായിരുന്നു ശൗൽ രാജാവിൻ്റെ അസൂയയ്ക്ക് കാരണം. പ്രാണരക്ഷാർത്ഥം ദാവീദിന് നാടുവിട്ട് ഓടേണ്ടി വന്നു. രാജ്യം ഭരിക്കുന്ന രാജാവാണല്ലോ ദാവീദിനെ കൊല്ലാൻ അന്വേഷിക്കുന്നത്. ശൗൽ പല പ്രാവശ്യം ദാവീദിനെ പിടിക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. നാടുവിട്ട് വെളിമ്പ്രദേശത്തും മരുഭൂമിയിലുമാണ് ദാവീദും കൂടെയുള്ളവരും പാർത്തിരുന്നത്. ആ സ്ഥലങ്ങളിൽ ധനികരായ ആളുകളുടെ ജോലിക്കാർ ആടുമാടുകളെ മേയ്ക്കാറുണ്ട്. ദാവീദിനും കൂടെയുള്ളവർക്കും വളരെ ശക്തിയുണ്ടായിരുന്നു എങ്കിലും അവർ ഇത്തരത്തിലുള്ള ഇടയന്മാരെ ഒന്നും ഒരിക്കലും ഉപദ്രവിച്ചിരുന്നില്ല. ദാവീദ് അന്നത്തെ രാജാവിൻ്റെ ശത്രുവായിരുന്നു എങ്കിലും പ്രജകൾക്ക് ഉപദ്രവമുള്ളതൊന്നും ദാവീദ് ചെയ്യില്ലായിരുന്നു. ഈ ഇടയന്മാരുടെ കൂട്ടത്തിൽ ദാവീദിൻ്റെ തന്നെ ബന്ധുവായ ഒരാളുടെ ഇടയന്മാരും ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ കുടുംബക്കാരനായ അയാളുടെ പേര് നാബാൽ എന്നായിരുന്നു. ആ ഇടയന്മാരുമായി ദാവീദിനും കൂടെയുള്ളവർക്ക് നല്ല ബന്ധമുണ്ടായി. ആ ഇടയന്മാരെ പല അപകടങ്ങളിൽ നിന്നും ദാവീദും ആളുകളും രക്ഷിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ധനികനായ നാബാലിൻ്റെ വീട്ടിൽ ഒരു ആഘോഷം നടന്നു. നമ്മുടെ നാട്ടിൽ ഓണം ഒരു കാർഷിക ആഘോഷമാണ്, വിളവെടുപ്പ് കഴിഞ്ഞുള്ള ആഘോഷം. അതുപോലെ ആ നാട്ടിലെ ഒരു വലിയ ആഘോഷമാണ് ആടുമാടുകളുടെ രോമം കത്തിരിക്കുന്ന ദിവസം. ഒരു വർഷം മുഴുവൻ ചെമ്മരിയാടുകളെ പരിപാലിച്ചവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന ദിവസമാണ് ആട്ടുരോമം മുറിക്കുന്ന ദിവസം. അന്ന് എല്ലാവർക്കും സദ്യയുണ്ട്, നല്ല ഭക്ഷണം കഴിച്ച് ആഘോഷിക്കുന്ന ദിവസം. ഈ ആഘോഷ വിവരം ദാവീദ് കേട്ടു. ഇന്ന് നാബാലിൻ്റെ വീട്ടിൽ സദ്യയുള്ള ദിവസമാണ്, ധാരാളം ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കും. മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന ദാവീദും കൂടെയുള്ളവരും നല്ല ഭക്ഷണം കഴിച്ചിട്ട് അനേക നാളുകളായി. ഇന്ന് നാബാലിൻ്റെ വീട്ടിൽ പോയാൽ അവർ തീർച്ചയായും നമുക്ക് ഭക്ഷണം തരാതിരിക്കില്ല എന്ന് ദാവീദ് കരുതി. നാബാലിൻ്റെ ആടുകളെയും ഇടയന്മാരെയും ദാവീദും കൂടെയുള്ളവരും സംരക്ഷിച്ചതുമാണല്ലോ. ദാവീദ് 10 ചെറുപ്പക്കാരെ വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ കർമ്മേലിൽ നാബാലിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പേരിൽ അവന് ഈ ആശംസകൾ കൈമാറണം. താങ്കൾക്കും കുടുംബത്തിനും താങ്കൾക്കുള്ള സകലത്തിനും എൻ്റെ സമാധാന ആശംസകൾ. നിങ്ങളുടെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവമാണെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ ഇടയന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് മാത്രമല്ല, അവർ കർമ്മേലിൽ ഉണ്ടായിരുന്ന കാലത്തോളം അവരുടെ ഒരു സാധനവും നഷ്ടപ്പെട്ടിട്ടുമില്ല. നിങ്ങളുടെ ജോലിക്കാരോട് ചോദിച്ചാൽ അവർ ഇക്കാര്യം പറയും. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരോട് താങ്കൾ കരുണ കാണിക്കണം. ഒരു നല്ല ദിവസത്തിലാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനാൽ താങ്കളാൽ കഴിയുന്ന എന്തെങ്കിലും താങ്കളുടെ ദാസന്മാർക്കും മകനായ ദാവീദിനും നൽകണം എന്ന് അവനോട് പറയുക. ദാവീദിൻ്റെ ആളുകൾ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ദാവീദിൻ്റെ പേരിൽ നാബാലിനെ അറിയിച്ചിട്ട് മറുപടിക്കായി കാത്തുനിന്നു. എന്നാൽ നാബാൽ ദാവീദിൻ്റെ ഭൃത്യന്മാരോട് പുച്ഛത്തോടെ ചോദിച്ചു,

0: ദാവീദ്, ആരാണ് ഇശായിയുടെ മകൻ? സ്വന്തം യജമാനന്മാരെ ഉപേക്ഷിച്ച് ഒളിച്ചോടുന്ന നിരവധി ദാസന്മാർ ഇക്കാലത്തുണ്ട്. എനിക്കുള്ള ഭക്ഷണവും വെള്ളവും ആടുകളുടെ രോമം കത്തിരിക്കുന്ന എൻ്റെ ജോലിക്കാർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ മാംസവും എടുത്ത് എവിടെ നിന്നാണെന്ന് പോലും അറിയാത്ത കുറച്ച് പേർക്ക് ഞാൻ എന്തിനു കൊടുക്കണം? ഈ പറഞ്ഞത് കേട്ട് നാബാലിൻ്റെ തന്നെ ഭൃത്യന്മാർ മൂക്കത്ത് വിരൽ വെച്ചു. കാരണം ഏറ്റവും വലിയ നന്ദികേടിൻ്റെ വാക്കുകളാണ് അയാൾ പറഞ്ഞത്. നാബാലിൻ്റെ ഇടയന്മാർ മരുഭൂമിയിൽ ആടുകളെ തീറ്റിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് എല്ലാ സംരക്ഷണവും നൽകിയവനാണ് ദാവീദ്. എന്നാൽ ഇപ്പോൾ ഒരു ആഘോഷ സമയത്ത് വീട്ടിൽ ധാരാളം ഭക്ഷണമുള്ളപ്പോൾ അല്പം ഭക്ഷണം ചോദിച്ച ദാവീദിൻ്റെ ഭൃത്യന്മാർക്ക് അത് കൊടുത്തില്ലെന്നതോ പോട്ടെ, എല്ലാവരുടെയും മുമ്പിൽ ദാവീദിനെ പരസ്യമായി അപമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഭൃത്യന്മാർ നാബാലിനോട് ഒന്നും പറഞ്ഞില്ല. കാരണം അയാളൊരു ഭോഷനാണെന്ന് അയാളുടെ തന്നെ വേലക്കാർക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ അയാൾ മദ്യലഹരിയിലുമാണ്. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്നും ഭൃത്യന്മാർക്ക് മനസ്സിലായി. അവർ കാര്യത്തിൻ്റെ ഗൗരവം നാബാലിൻ്റെ ഭാര്യയായ അബീഗയിലിനോട് പറഞ്ഞു. ഇതിനുള്ളിൽ ദാവീദ് അയച്ച ബാല്യക്കാർ മടങ്ങിപ്പോയി ഉണ്ടായതെല്ലാം അവനെ അറിയിച്ചു. ദാവീദ് കോപം കൊണ്ട് ജ്വലിച്ചു. ഉടൻ തന്നെ തൻ്റെ കൂടെയുള്ള എല്ലാവരും വാളരക്കി കെട്ടാൻ ദാവീദ് പറഞ്ഞു. നാബാലിനെയും അയാളുടെ വീട്ടിലുള്ള എല്ലാ പുരുഷന്മാരെയും അന്ന് തന്നെ കൊല്ലുക എന്നതായിരുന്നു ദാവീദിൻ്റെ ഉദ്ദേശം. ഈ അപകടം നാബാലിൻ്റെ ഭാര്യയായ അബീഗയിൽ മനസ്സിലാക്കി. അവളുടെ വീട്ടിൽ വലിയ ആഘോഷവും സദ്യയും നടക്കുന്ന സമയത്ത് തന്നെ ദാവീദിൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കുവാൻ ഭക്ഷണവുമായി അവൾ ദാവീദിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അവൾ ദാവീദിനെ കണ്ടു, അവരുടെ തെറ്റ് ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിച്ചു. അബിഗയിലിൻ്റെ സമയോചിതമായ ഇടപെടൽ നാബാലിനെയും അവൻ്റെ കുടുംബത്തെയും അന്ന് രക്ഷിച്ചു. പിറ്റേ ദിവസം മദ്യലഹരി ഇറങ്ങിയപ്പോഴാണ് നാബാലിന് സംഭവിച്ച കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായത്. അയാൾ ഭയന്നുപോയി. അവൻ്റെ ഹൃദയം കല്ലിച്ചുപോയി. ചില ദിവസങ്ങൾക്ക് ശേഷം അയാൾ മരിച്ചു.
1: വലിയൊരു ആഘോഷം നാബാലിൻ്റെ വീട്ടിൽ നടന്നു. ആ ആഘോഷത്തിൽ പങ്കെടുത്ത നാബാലിൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും വലിയ ഒരു ദുരന്തത്തിലേക്ക് അടുക്കുകയായിരുന്നു. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഒന്ന്, നാബാലിന് ആഘോഷിക്കാനുണ്ടായിരുന്ന സ്വത്തുക്കൾ, ആടുമാടുകൾ, ഭക്ഷണം, ഇവയെല്ലാം അയാളുടെ മാത്രം മിടുക്കുകൊണ്ടുണ്ടായതാണ് എന്ന് നാബാൽ കരുതി. രണ്ട്, ആഘോഷ സമയത്ത് തനിക്കും തൻ്റെ വീട്ടുകാർക്കുമല്ലാതെ വേറെ ആർക്കും ഒരു ഉപകാരവും ചെയ്യേണ്ട എന്നാണ് നാബാൽ കരുതിയത്. മൂന്ന്, മറ്റാരുടെയും ഒരു നിർദ്ദേശവും സ്വീകരിക്കാൻ നാബാലിന് മനസ്സില്ലായിരുന്നു. നാല്, തന്നെ സഹായിച്ചവരെ നന്ദിയോടെ ഓർക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അഞ്ച്, മദ്യം കഴിച്ച് സുബോധമില്ലാതെ ഇരിക്കുന്നതാണ് ആഘോഷം എന്നയാൾ കരുതി. മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നവർ അവർക്ക് മാത്രം ആഘോഷിച്ചാൽ മതി എന്ന മനോഭാവമുള്ളവരാണ്. ആഘോഷ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരാഘോഷം നടക്കുമ്പോൾ അതിന് കാരണക്കാരായ പലരുമുണ്ട്. അവരെ നന്ദിയോടെ ഓർക്കണം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കുവാനുമുള്ള ഒരു അവസരമാണ് ആഘോഷങ്ങൾ. അത് നമ്മുടെ സ്വാർത്ഥതയുടെ പ്രകടനമായി മാറരുത്. ആഘോഷങ്ങൾ ലഹരിയിൽ മുക്കി നശിപ്പിക്കരുത്. ഈ കഴിഞ്ഞ ഓണം നിങ്ങൾക്കെങ്ങനെയായിരുന്നു എന്നറിയില്ല. എന്നാൽ ഇനി ഒരാഘോഷം വരുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25.

0: ഓവറാക്ടീവ് ബ്ലാഡർ ഒരു കോമൺ പ്രോബ്ലം ആണ്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കായംകുളം കെയർവെൽ ഫാമിലി ക്ലിനിക്കിൽ നിന്നും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ ബാലൻ പിള്ളൈ. ഡോക്ടർ, ഒഎബിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: സിംപ്റ്റംസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് യൂറിൻ പോകാൻ ഒരു തോന്നൽ ഉണ്ടാവും, പല പ്രാവശ്യം യൂറിൻ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ, ചെറു തോന്നൽ വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ട് അത് യൂറിൻ ലീക്ക് ആവും, പിന്നെ യൂറിൻ പോകാൻ തോന്നിയാലും കുറച്ചേ പോകുകയേ ഉള്ളൂ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംപ്റ്റംസ്.
0: ഓവർ ആക്ടീവ് ബ്ലാഡർ എന്ന കണ്ടീഷനെ പറ്റി ഇത്രയും വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി ഡോക്ടർ. എ പബ്ലിക് അവയർനെസ് ഇനീഷ്യേറ്റീവ് ഫോർ ബ്ലാഡർ ഹെൽത്ത്.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. സീക്രട്ട് എന്ന ചിത്രത്തിൽ കാർത്തികയും വിഷ്ണു എസ് കുറുപ്പും പാടിയ ഗാനം. ഗാനരചന വിവേക് മുഴക്കുന്ന്, സംഗീതം അഖിൽ ജയ്ചന്ദ്.

0: ആകാശവാണി.
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് അബ്ദുൽ ഖാദർ ഖാസിഫി ഓച്ചിറ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹ്. ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്, അതായത് സൂറത്ത് മറിയം. ആ മറിയമിൽ കൂടി സ്ത്രീ സമൂഹത്തോട് ദൈവം അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യം കാട്ടിയതിനെക്കുറിച്ചാണ് കൂടുതലും വിവരിക്കുന്നത്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതേ പാതയിൽ മുന്നേറുവാൻ സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.
1: ഖുർആൻ പാരായണം ചെയ്തത് അബ്ദുൽ ഖാദർ ഖാസിഫി, ഓച്ചിറ.
2: ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ: ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ബീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്; 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ, ഔഷധ സസ്യകൃഷിയുടെ മൂല്യവർദ്ധന സാധ്യതകൾ ഡോക്ടർ സിന്ധു PV സംസാരിക്കുന്നു; 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം; 7:25 വാർത്തകൾ, 7:35 യുവവാണി, അലൻ മൈക്കിൾ ചൊല്ലുന്ന കവിതകൾ, ജി

0: ജയലക്ഷ്മി അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം. 8 മണിക്ക് സാഹിത്യവേദിയിൽ നൈന മണ്ണഞ്ചേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ കായലോളങ്ങൾ, ജയപാലൻ കാര്യാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ സ്വപ്നസാക്ഷ്യം, അക്ഷരമുറ്റം, ഉഷാദേവി എം എസ് എഴുതി അവതരിപ്പിക്കുന്ന കഥ യാത്രാമൊഴി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 ഓണം കഥാവേള, ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്ന കഥ. 9:30 ഇംഗ്ലീഷ് പരിപാടി, ടോക്ക് ബൈ യശോധര ജയകുമാർ നായർ. 9:45 മൊഴിയാമൊരു കഥ, കാരൂർ എഴുതിയ കഥ തിരുവാതിര. 10 മണിക്ക് മെഹ്ഫിൽ. 10:30 റേഡിയോ ഗ്രാമരംഗം ഗ്രാമപൂർണിമ. എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു ചുമട് താങ്ങി. വായനശാലകളിലൂടെ പി ദീപു സംസാരിക്കുന്നു. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോ എസ് ശ്രീദേവി അവതരിപ്പിച്ചത്. 6 മണിക്ക് ഉഷമലരി. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ഗംഗ എന്ന കവിത ആലാപനം രഞ്ജിനി സുധീരൻ. 6:15 ഉദയഗീതം, യദുകൃഷ്ണ പാടിയ ഗാനങ്ങൾ. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 124. 8:35 സ്മൃതിമധുരം. 8:45 സംഗീത സരണി വയലിൻ പാഠം. പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിക്കുന്നത് പി വി അതുൽകുമാർ. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് നേർവഴി വിദ്യാർത്ഥിനിയായ എസ് അമൃതയുമായി അഭിമുഖം. 10:15 തമിഴ് ചൊൽമാലെ സൂര്യകാന്തി കുഴുവിനർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ തിരൈപ്പൂക്കൾ. 11 മണിക്ക് ഗാനകൈരളി. മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി സി എസ് കൃഷ്ണയ്യർ കൃതികൾ. 11:30 അനന്തരം ജുഗ് ജുഗ് ജിയോ അഭിയാനെക്കുറിച്ചുള്ള ചിത്രീകരണം. രചന ടി എസ് രാജേഷ് സിന്ധു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:15 ഏകതാര. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. എന്താണ് റൂട്ട് കനാൽ ചികിത്സ? ഡോക്ടർ സൌമ്യ എസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് രഞ്ജിനി. 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി ഭാഗം 4. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് കൂട്ടുകാരി. സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും 40 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പങ്കജം ശ്രീദേവിയുമായി അഭിമുഖം. എന്റെ യാത്ര പർവ്വതാരോഹകയായ സോനു സോമൻ സംസാരിക്കുന്നു. 3:30 4:30 ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് വെള്ളി വെളിച്ചം. 4:45 ജനപഥം. 5 മണിക്ക് സംസ്കൃതം പരിപാടി മഹാബലേഹെ അന്തർധാനം. പ്രൊഫസർ കെ ലക്ഷ്മണലാൽ നടത്തുന്ന പ്രഭാഷണം. 5:15 പാട്ടുകളം. കണ്ണമംഗലം മോഹനൻപിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ട്. 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. 5:40 ചലച്ചിത്ര ഗാനം. 5:45 കെ എസ് ചിത്രപാടിയ ഭക്തിഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. കോഴികളിലെ രക്താതിസാരം അറിയേണ്ടതെല്ലാം ഡോക്ടർ റെയ്നി ജോസഫ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി മ്യൂസിക് ടൈം. 8 മണിക്ക് നാടകം മാവേലി വന്നു മടങ്ങി. രചന വട്ടപ്പാറ രാമചന്ദ്രൻ, സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. ശബ്ദം നൽകിയവർ പൂജപ്പുര രാധാകൃഷ്ണൻ, ജോബിൻ, ഡോക്ടർ തോമസ് മാത്യു, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ജോസ് നെട്ടയം, ലിസി ജോസ്, ഗ്രേസി കരമന, പുഞ്ചിരി രാജേന്ദ്രൻ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. ഹോക്കി ലോകത്തിലെ മാന്ത്രികൻ മേജർ ധ്യാൻചന്ദ്. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ മന്ദപാക ശാരദ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്. 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ്

0: മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
1: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും, പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇപിഎഫിൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
0: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Manoj Singh Rana. The death toll from devastating flash floods in Nepal and Tibet has risen to 547, with 1,545 people still missing as rescue teams search riverbanks and isolated settlements for survivors and bodies swept downstream. Authorities have evacuated more than 800 people from affected districts

0: ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. പഴയ കാലത്ത് നിന്നും വ്യത്യസ്തമായി ജനങ്ങൾക്ക് ഇന്ന് ഒത്തുകൂടാനുള്ള സാഹചര്യം സൗകര്യങ്ങളുമെല്ലാം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും സമയമില്ലായ്മയാണ് എല്ലാം വലിയ പ്രശ്നമെന്നും എല്ലാവരും വലിയ സമ്മർദ്ദത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതിൽ മാറ്റമുണ്ടാകണമെങ്കിൽ നമുക്ക് പൊതുവായ ഇടങ്ങളും വിനോദ പരിപാടികളും ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ രാജൻ ജെ പല്ലൻ MLA അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സാമൂഹ്യ നീതി വകുപ്പ് ആര്യമ്പാടം മോഡൽ സായംപ്രഭ ഹോമിൽ കരുതലോടെ പൊന്നോണം മുതിർന്നവർക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യമ്പാടം ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മുതിർന്നവർക്കുള്ള ഓണാഘോഷം വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആര്യമ്പാടം ലയൺസ് ക്ലബ് ഒരുക്കിയ ഓണക്കോടി സായംപ്രഭ ഹോമിലെത്തുന്ന മുതിർന്ന പൗരന്മാരായ അച്ഛനമ്മമാർക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ സമ്മാനിച്ചു. ഒല്ലൂർ സമൃദ്ധി ഒല്ലൂർ നിയോജകമണ്ഡലം ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച മണ്ഡലതല വടംവലി മത്സരം പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനേഷ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി ഒത്തുചേരാനുള്ള പുതിയിടങ്ങൾ ഒരുക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ശാരീരിക അധ്വാനവും ചലനങ്ങളും കുറഞ്ഞു വരികയാണെന്നും മൊബൈൽ ഫോണുകൾക്ക് മുൻപിൽ സമയം ചെലവഴിക്കുന്നതിന് പകരം ഗ്രൗണ്ടുകളിലിറങ്ങി കളിക്കാനും ഒത്തുചേരാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ ഒല്ലൂർ നിയോജകമണ്ഡലം MLA K രാജൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ സ്വാഗത പ്രസംഗം നടത്തി. 2026 തൃശൂർ ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലും സ്വരാജ് റൌണ്ടിലും പൊതുജന സുരക്ഷയും ട്രാഫിക് നിയന്ത്രണങ്ങളും ആരോഗ്യ അഗ്നി സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിറക്കി. 2025 ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 30-34 പ്രകാരമാണ് ഉത്തരവ്. തേക്കിൻകാട് മൈതാനിയിലും സ്വരാജ് റൌണ്ടിലും നടക്കുന്ന പുലിക്കളി ഉൾപ്പെടെയുള്ള പരിപാടികൾ അപകടരഹിതമായി നടത്തുന്നതിനാണ് വിവിധ വകുപ്പുകൾക്ക് കൃത്യമായ ചുമതലകൾ നൽകിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന തടയുന്നതിനും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും പൂഴ്ത്തിവയ്പ്പ് കരിഞ്ചന്ത എന്നിവ തടയുന്നതിനും അളവ് തൂക്ക ഉപകരണങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനും മായം ചേർക്കൽ കാലം പഴക്കം ചെന്ന ഭക്ഷണ സാധനങ്ങളുടെ വിപണനം എന്നിവ ഒഴിവാക്കുന്നതിനും തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഡെപ്യൂട്ടി കളക്ടറും സംഘവും പരിശോധന നടത്തി. ഡെപ്യൂട്ടി കളക്ടർ CR ജയന്തിയുടെ നേതൃത്വത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർ TJ ആശ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ TJ ജിൻസൺ, ലീഗൽ മെട്രോളജി അസിസ്റ്റന്റ് സുഭാഷ്, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ VAshraf തുടങ്ങിയ ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കുചേർന്നു. പുതിയ തലമുറയെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള വലിയ പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പ്രസ്താവിച്ചു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നഗറിൽ സംഘടിപ്പിച്ച തകർത്തോണം കൊടുങ്ങല്ലൂർ ഓണം മെഗാഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന് യാതൊരുവിധ രാഷ്ട്രീയമോ ജാതി മത പരിഗണനകളോ ഇല്ലെന്നും പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന മരണത്തിന്റെ വ്യാപാരികൾക്കെതിരെയുള്ള ശക്തമായ നടപടിയാണിതെന്നും മന്ത്രി വ്യക്തമാക്കി. രാസലഹരിയിൽ അടിമപ്പെട്ടു പോയാൽ പിന്നീട് ഒരു മോചനം എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് അമ്മമാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നുമാണ്. കുടുംബത്തിലെ വേദനകളും പ്രയാസങ്ങളും ഏറ്റവും കൂടുതൽ നേരിട്ടറിയുന്നവരാണ് അവരെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഔപചാരിക പ്രഖ്യാപനവും വിവിധ വായ്പാ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള വായ്പാ വിതരണ മേളയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിൽ വേണുഗോപാൽ പാടിയ ഗാനം. ഗാനരചന S രമേശൻ നായർ. സംഗീതം M ജയചന്ദ്രൻ.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. ജനധനയോജനാദേശസ്യ ആർത്ഥിക സശക്തീകരണേ ക്രാന്തികാരി ഭൂമികാം നിർവഹതീതി പ്രധാനമന്ത്രിണഃ മോദിനഃ വക്തവ്യം. നേപാല തിബ്ബതയോഃ

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3-ാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ ആരംഭിച്ചതായും ആകെ 3.17 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷയും ശക്തമാക്കി. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലിക്കളി ആഘോഷം നാളെ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163-ാമത് ജയന്തി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൽ പ്രധാന പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു.
5: വിധേയരായി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തുല്യത ഉള്ള ആളുകളാണ് നിങ്ങൾ. ആ അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടണം എന്ന് കേരളത്തെ അധിഷ്ഠിത ജനവിഭാഗങ്ങളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചവരെ തെരുവിലിറക്കാൻ കഴിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു ശ്രീമതി അയ്യങ്കാളി.

0: ും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 1500ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ 5.1 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് നേപ്പാളിൽ വീണ്ടും പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. മിന്നൽ പ്രളയം സംഭവിച്ച മേഖലയിലുള്ള 320 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നേപ്പാളിലേക്ക് അവശ്യ സാധനങ്ങളുമായി 3 വിമാനം കൂടി ഇന്ന് പുറപ്പെടുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന തമിഴ്നാട് സ്വദേശികളായ 21 തീർത്ഥാടകരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നേപ്പാളിൽ കുടുങ്ങിയതായി സംശയിക്കുന്നവരിൽ 60 പേരുടെ വിവരങ്ങൾ ലഭ്യമായതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: നേപ്പാളിലേക്ക് പോയവരുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച ഹെൽപ്പ് ലൈനിൽ 82 പേരെ കുറിച്ചാണ് അന്വേഷണങ്ങൾ എത്തിയിരുന്നത്. ഇതിൽ 60 പേരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായി നോർക്ക റൂട്ട്സ് അധികൃതർ വ്യക്തമാക്കി. മറ്റുള്ളവരിൽ 8 കേരളീയരുമായി ഇതുവരെ ആശയവിനിമയം സാധ്യമായിട്ടില്ല. 14 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഇവരുടെ വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ നോർക്ക റൂട്ട്സ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
1: ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കമാകും. മറ്റന്നാൾ തായ്ലാന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 86th ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിനു മുന്നിൽ കേരളത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന അവസരമാണ് ഓണമെന്നും കന്നേറ്റി ജലോത്സവത്തിന് വിനോദസഞ്ചാര വകുപ്പ് ഈ വർഷം മുതൽ 1,00,000 രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 330 ഉയർന്ന് 77,265 നിഫ്റ്റി 84 ഉയർന്ന് 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 14,770 രൂപയും പവന് 118,160 രൂപയുമാണ് ഇന്നത്തെ വില. മലങ്കര സഭയ്ക്ക് 4 പുതിയ മെത്രാപോലീത്തമാരെ കൂടി തെരഞ്ഞെടുത്തു. മുളന്തുരുത്തി സെന്റ് ഗ്രിഗോറിയോസ് നഗറിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വോട്ടിംഗിലൂടെയാണ് പുതിയ മെത്രാപോലീത്തമാരെ തെരഞ്ഞെടുത്തത്. ഫാദർ എൽദോസ് AA, ഫാദർ സാംജി ടി ജോർജ്, ഫാദർ ഷിബു വേണാട് മത്തായി, ഫാദർ തോമസ് പോൾ റംബാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം മറ്റന്നാൾ പമ്പാനദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3 വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ദേശീയ കായിക ദിനം. തയ്യാറാക്കിയത് സനിൽ പി തോമസ്, സ്പോർട്സ് ജേർണലിസ്റ്റ്. അവതരണം ഹരിഷ്ണ. ഫുട്ബോളിൽ പെലേക്കും ക്രിക്കറ്റിൽ ഡോൺ ബ്രാഡ്മാനുമുള്ള സ്ഥാനമാണ് ഹോക്കിയിൽ ധ്യാൻചന്ദിനുള്ളത്. ലോകം കണ്ടതിൽ ഏറ്റവും മികച്ച ഹോക്കി താരം. പക്ഷേ പെലേയെപ്പോലെയോ ബ്രാഡ്മാനെപ്പോലെയോ ധ്യാൻചന്ദ് ആഗോള പ്രശസ്തനായില്ല. കാരണം അദ്ദേഹം ജനിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു. 1905 August 29 അലഹബാദിലാണ് ധ്യാൻചന്ദ് ജനിച്ചത്. ധ്യാൻചന്ദിന്റെ സുവർണകാലത്ത് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. 1928-1932 ഒളിമ്പിക്സിൽ കളിക്കാരനായും 1936 നായകനായും ഇന്ത്യയ്ക്ക് ഹോക്കിയിൽ സ്വർണം നേടിത്തന്ന ധ്യാൻചന്ദിന് ഹോക്കി മാന്ത്രികൻ എന്ന പേര് നൽകിയത് US പത്രങ്ങളാണ്. 1932 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഇന്ത്യ US ഒന്നിനെതിരെ 24 ഗോളുകൾക്ക് തകർത്തപ്പോഴായിരുന്നു അത്. ഹോക്കി മാന്ത്രികനെ സ്വന്തം രാജ്യം അംഗീകരിക്കാൻ പക്ഷേ അല്പം വൈകി. എന്നാൽ 2012 രാജ്യം

അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ കായിക ദിനമായി ആചരിക്കാൻ തുടങ്ങി. കായികരംഗത്തെ ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യുന്നത് പൊതുവെ ഈ ദിനത്തിലാണ്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനാചരണത്തിന്റെ ഭാഗമായി കായിക ക്ഷമത പ്രോത്സാഹിപ്പിക്കുവാനും കായിക അവബോധം വളർത്തുവാനുമായി ഒട്ടേറെ പരിപാടികൾ രാജ്യത്തെങ്ങും സംഘടിപ്പിക്കപ്പെടുന്നു. സ്കൂളുകളും കോളേജുകളും സർക്കാർ സ്ഥാപനങ്ങളും മാത്രമല്ല പ്രാദേശിക ക്ലബ്ബുകളും സംഘടനകളും ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അഭിനിവേശത്തോടെ കളിക്കുക, അഭിമാനത്തോടെ വിജയിക്കുക എന്നതാണ് ദേശീയ കായിക ദിനത്തിലെ മുദ്രാവാക്യം. ഖേലേഗ ഇന്ത്യ ഖിലേഗ ഇന്ത്യ അഥവാ ഇന്ത്യ കളിച്ചാൽ ഇന്ത്യ തിളങ്ങും എന്ന മുദ്രാവാക്യവും ഉയരുന്നു. 2018 ദേശീയ കായിക ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖേലോ ഇന്ത്യ എന്ന ആശയം പ്രഖ്യാപിച്ചത്. ഇന്ന് കായിക ഭാരതത്തിന്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയായി അത് മാറിക്കഴിഞ്ഞു. ദേശീയ കായിക ദിനാചരണം 2012 തുടങ്ങിയതെങ്കിലും ആജീവനാന്ത മികവിനുള്ള ധ്യാൻചന്ദ് ദേശീയ അവാർഡ് 2002 മുതൽ നൽകിപ്പോരുന്നു. ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് അവാർഡ് തുക. ഇതിനു പുറമെ രാജീവ് ഖേൽരത്ന അവാർഡിന്റെ പേര് മാറ്റി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാക്കി. രാജ്യത്ത് ഒരു കായിക താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഖേൽരത്ന. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് മെഡൽ നേട്ടക്കാരെ കൂടി പരിഗണിക്കാനായി ഏതാനും തവണ ദേശീയ കായിക അവാർഡ് വിതരണം മാറ്റിയിട്ടുണ്ടെങ്കിലും പൊതുവെ ദേശീയ കായിക ബഹുമതികൾ ഓഗസ്റ്റ് 29 തന്നെ നൽകുവാൻ ശ്രദ്ധിച്ചു പോരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ 2000 പോയ നൂറ്റാണ്ടിലെ മികച്ച ഇന്ത്യൻ കായിക താരത്തെ തിരഞ്ഞെടുത്തപ്പോൾ പുരുഷ വിഭാഗത്തിൽ ധ്യാൻചന്ദിനൊപ്പം മറ്റൊരു പേരും വന്നിരുന്നില്ല. ധ്യാൻചന്ദിനെ തഴഞ്ഞ് സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഭാരതരത്ന നൽകിയത് ചോദ്യം ചെയ്യപ്പെടുന്നതിനൊപ്പം ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച കായിക താരം ധ്യാൻചന്ദ് ആണെന്ന വസ്തുത എല്ലാവരും അംഗീകരിക്കുന്നു. ദേശീയ കായിക ദിനം ആചരിക്കുമ്പോൾ നാം ആദ്യം സ്മരിക്കേണ്ടത് ധ്യാൻചന്ദ് ഇന്ത്യൻ സ്പോർട്സിന് നൽകിയ സംഭാവനകളെക്കുറിച്ചാണ്. സാധാ പട്ടാളക്കാരനായിട്ടായിരുന്നു ധ്യാൻചന്ദിന്റെ സൈനിക സേവനത്തിന്റെ തുടക്കം. മേജറായി വിരമിച്ചു. കളിച്ച 3 ഒളിമ്പിക്സിലും സ്വർണം. ഒളിമ്പിക്സിൽ മാത്രം അടിച്ചത് 37 ഗോൾ. 3 ഫൈനൽ മത്സരങ്ങളിൽ 13 ഗോൾ. എന്നും ടീം മാൻ ആയിരുന്നു അദ്ദേഹം. സ്വയം ഗോൾ നേടുന്നതിനപ്പുറം സഹകളിക്കാർക്ക് അവസരം സൃഷ്ടിച്ചു. തന്നെക്കാൾ മികച്ച കളിക്കാരൻ അനുജൻ രൂപ് സിംഗ് ആണെന്ന് പറയുവാൻ ഒരിക്കലും അദ്ദേഹം മടി കാണിച്ചില്ല. ബെർലിൻ ഒളിമ്പിക്സ് വേളയിൽ അഡോൾഫ് ഹിറ്റ്ലർ നൽകിയ വാഗ്ദാനങ്ങളും പരിശീലകനാകാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ക്ഷണവും വിനയപൂർവ്വം നിരസിച്ച ധ്യാൻചന്ദ് തന്റെ പരിശീലന മികവിൽ മറ്റൊരു രാജ്യം ഇന്ത്യയെ തോൽപ്പിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ കാലത്താണ് വിദേശ വാഗ്ദാനങ്ങൾ നിരസിച്ചതെന്ന് നാം ഓർക്കണം. സത്യത്തിൽ ധ്യാൻചന്ദിന്റെ സമർപ്പണവും രാജ്യസ്നേഹവുമാണ് ദേശീയ കായിക ദിനത്തിൽ കളിക്കാർ ഓർക്കേണ്ടതും മാതൃകയാക്കേണ്ടതും. ദീർഘദൂര നീന്തലിൽ മിഹിർ സെൻ, ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ, ബാഡ്മിന്റണിൽ പ്രകാശ് പദുക്കോൺ, ടെന്നീസിൽ രാമനാഥൻ കൃഷ്ണൻ, ഷൂട്ടിംഗിൽ അഭിനവ് ബിന്ദ്ര, ചെസ്സിൽ വിശ്വനാഥൻ ആനന്ദ്, ബോക്സിംഗിൽ മേരി കോം, ബില്ല്യാർഡ്സിലും സ്നൂക്കറിലും പങ്കജ് അദ്വാനി അല്ലെങ്കിൽ ഗീത് സേഥി, അത്ലറ്റിക്സിൽ മിൽഖാ സിംഗ്, നീരജ് ചോപ്ര, ഗുസ്തിയിൽ ദാരാ സിംഗ് തുടങ്ങി ഇന്ത്യൻ കായിക ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട എത്രയോ കായിക താരങ്ങളുണ്ട്. പക്ഷേ ധ്യാൻചന്ദിന്റെ സ്ഥാനം ഇവരെക്കാളൊക്കെ മുകളിലാണ്. ലോക ഹോക്കിയിലെ ഒരേയൊരു മാന്ത്രികൻ, ഇന്ത്യൻ സ്പോർട്സിന്റെ എക്കാലത്തെയും അഭിമാനം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഹോക്കി ലോകം അടക്കി ഭരിച്ച മഹാപ്രതിഭയാണ് ധ്യാൻചന്ദ്. ബ്രാഡ്മാന് 2-ാം ലോകമഹായുദ്ധം സൃഷ്ടിച്ച ഇടവേളയ്ക്ക് ശേഷവും കളിക്കാൻ സാധിച്ചപ്പോൾ ധ്യാൻചന്ദിന് ആ ഭാഗ്യമുണ്ടായില്ല. അദ്ദേഹം കളിച്ചത് ഏറെയും ബ്രിട്ടീഷ് ഇന്ത്യക്കായിട്ടാണ്. പക്ഷേ ധ്യാൻചന്ദിന്റെ ഓർമ്മകൾ എത്രയോ കാലം ഇന്ത്യൻ സ്പോർട്സിന് ആവേശമാകേണ്ടതുണ്ട്. ഇന്ന് കളിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഇല്ലായിരുന്ന കാലത്താണ് ധ്യാൻചന്ദ് ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചത്. ശരിക്കും അമച്വർ സ്പോർട്സിന്റെ കാലഘട്ടം. പ്രമേഹവും ഒടുവിൽ അർബുദവും അദ്ദേഹത്തെ തളർത്തി. ഡൽഹി എയിംസിൽ ജനറൽ വാർഡിലായിരുന്നു ചികിത്സ. സാമ്പത്തിക വിഷമതകളേറെ സഹിച്ചായിരുന്നു അവസാന നാളുകൾ തള്ളി നീക്കിയത്. 1979 December 3 അന്തരിക്കുമ്പോൾ പെൻഷനായി കിട്ടിയിരുന്നത് പ്രതിമാസം 400 രൂപ മാത്രം. പക്ഷെ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ഝാൻസി ഹീറോസ് ഗ്രൗണ്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു ശവദാഹം. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷന്റെ പതാക പുതപ്പിച്ചാണ് മൃതദേഹം ന്യൂഡൽഹിയിൽ നിന്ന് ഝാൻസിയിലെത്തിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യ അരങ്ങേറിയ 1928 മുതൽ 3 തവണയാണ് ധ്യാൻചന്ദിന്റെ മികവിൽ ഇന്ത്യ സ്വർണം നേടിയത്. 1940 1944 ഒളിമ്പിക്സ് നടന്നില്ല. പിന്നീട് 1948 മുതൽ തുടരെ 3 തവണ വീണ്ടും ഇന്ത്യ സ്വർണം കരസ്ഥമാക്കി. സ്വതന്ത്ര ഭാരതത്തിന്റെ സുവർണ വിജയമായിരുന്നു അത്. പക്ഷേ ഇത് ധ്യാൻചന്ദും അനുജൻ രൂപ് സിംഗുമൊക്കെ സാധ്യമാക്കിയ നേട്ടങ്ങളുടെ തുടർച്ചയായിരുന്നു. 1947 ഇന്ത്യൻ ഹോക്കി ടീം ഈസ്റ്റ് ആഫ്രിക്ക സന്ദർശിച്ചപ്പോൾ ധ്യാൻചന്ദ് ടീമിലുണ്ടായിരുന്നു. അന്ന് പ്രായം 42. ധ്യാൻചന്ദ് 1959 വരെ ഹോക്കി കളിച്ചിരുന്നു. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിലെത്താൻ അദ്ദേഹം ശ്രമിച്ചില്ല.

0: 1961 മുതൽ 1970 വരെ പട്യാലയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ ചീഫ് കോച്ചായിരുന്നു അദ്ദേഹം. 1960 റോം ഒളിമ്പിക്സിലാണ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ആദ്യമായി സ്വർണം നഷ്ടമാകുന്നത്. 1964 ടോക്കിയോയിൽ സ്വർണം വീണ്ടെടുത്തു. 1980 വീണ്ടും സ്വർണം കിട്ടിയെങ്കിലും മാറ്റുകുറവായിരുന്നു. വീഡിയോ റെക്കോർഡിംഗും ടിവിയുമൊന്നും ഇല്ലായിരുന്ന കാലത്തെ ധ്യാൻചന്ദിന്റെ കളി മികവ് ആനിമേഷനിലൂടെ പുനരാവിഷ്കരിക്കാൻ ഇന്ത്യയിലെ ഹോക്കി അധികാരികൾ ശ്രമിച്ചില്ല. അടുത്ത തലമുറകൾക്ക് പാഠമാകേണ്ടതായിരുന്നു അതൊക്കെയും. പല വിദേശ രാജ്യങ്ങളും അവരുടെ മുൻകാല ഇതിഹാസ താരങ്ങളുടെ കളിക്കളത്തിലെ മികവ് പുനരാവിഷ്കരിച്ച് വളരുന്ന താരങ്ങൾക്ക് പരിശീലനത്തിന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ കായിക ദിനത്തിൽ ഇനി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ധ്യാൻചന്ദ് ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങളുടെ കായിക പ്രതിഭ, അവർ കൈവരിച്ച നേട്ടങ്ങൾ, അവരിലൂടെ രാജ്യത്തിന് കൈവന്ന മെഡലുകൾ എന്നിവയൊക്കെ വളരുന്ന കായിക താരങ്ങളെ ബോധ്യപ്പെടുത്തി പ്രചോദിപ്പിക്കുക എന്ന ദൌത്യമാണ്. പുതിയ താരനിരയ്ക്ക്, പ്രത്യേകിച്ച് കൌമാര താരങ്ങൾക്ക് ഇത് ആവേശമാകണം. ഇന്ത്യയ്ക്ക് ഇത് സാധിക്കും എന്നവർ മനസ്സിലാക്കണം. നീരജ് ചോപ്ര ഒളിമ്പിക് സ്വർണവും ലോക ചാമ്പ്യൻ പട്ടവും സ്വന്തമാക്കിയപ്പോൾ അത്ലറ്റിക്സിലും ഇന്ത്യയ്ക്ക് ലോക നിലവാരത്തിലെത്താൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടു. ഇതിന്റെ തുടർച്ചയായി ജാവലിനിൽ ഒരു താരനിര തന്നെ വളർന്നു വന്നു എന്ന് ഓർക്കണം. ദേശീയ കായിക ദിനം, കായിക രംഗത്ത് ഇന്ത്യ ഇന്ന് എവിടെയെത്തി നിൽക്കുന്നു, ഇനി എത്ര ദൂരം മുന്നേറാം എന്നൊക്കെ ചിന്തിക്കുവാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനുമുള്ള അവസരം കൂടിയാണ്. കോമൺവെൽത്ത് ഗെയിംസ് ഈ മാസം ആദ്യം സമാപിച്ചു. ഏഷ്യൻ ഗെയിംസ് സെപ്റ്റംബറിൽ നടക്കും. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടത്തിൽ ഇന്ത്യ സെഞ്ചുറി തികച്ചു. അതിനുമുമ്പ് 2010 ന്യൂഡൽഹി കോമൺവെൽത്ത് ഗെയിംസിലും 3 മെഡൽ നേട്ടം സാധ്യമായിരുന്നു. 2030 കോമൺവെൽത്ത് ഗെയിംസ് അഹമ്മദാബാദിൽ നടക്കും. 2036 ഒളിമ്പിക്സിനെ വേദിയാകാൻ ഇന്ത്യ ശ്രമിക്കുന്നു. അതിലുപരി 2036 ഇന്ത്യയെ കായികരംഗത്ത് ലോകത്ത് ആദ്യ 10 2047 ആദ്യ 5 ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നത്. പാരാസ്പോർട്സിലും ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഒരു വശത്ത് നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യൻ കായിക താരങ്ങൾക്കിടയിൽ ഉത്തേജക ഉപയോഗം വർദ്ധിക്കുന്നത് ആശങ്ക ഉളവാക്കുന്നുണ്ട്. ധ്യാൻചന്ദിന്റെ കാലത്ത് താരങ്ങൾ സുവർണ നേട്ടങ്ങൾ കൈവരിച്ചത് വിയർപ്പൊഴുക്കിയാണ്, കഠിനാധ്വാനം ചെയ്താണ്. വിജയത്തിന് കുറുക്കുവഴികളില്ല. അതിനു ശ്രമിച്ചാൽ രാജ്യത്തിന്റെ അഭിമാനമാകും നഷ്ടമാകുക. ദേശീയ കായിക ദിനത്തിൽ ഡോപ്പിംഗിനെതിരെ പ്രതിജ്ഞയെടുക്കുവാൻ കൂടി കായിക താരങ്ങൾ തയ്യാറാകണം. ഉത്തേജക വിരുദ്ധ പരിശോധനകൾ കൂടുതൽ കർശനമാക്കണം. ശിക്ഷാ നടപടികളിൽ ഇളവുണ്ടാകരുത്. എന്നാൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അരുത്. വിദേശ പരിശീലകരെ കൃത്യമായി നിരീക്ഷിക്കണം. അവർ അതിവേഗ ഫലം ലക്ഷ്യമിട്ട് നൽകുന്ന വൈറ്റമിൻ ഗുളികകൾ പോലും നമ്മുടെ താരങ്ങളെ കുടുക്കിയിട്ടുണ്ട്. ഉത്തേജകത്തെക്കുറിച്ച് താരങ്ങൾക്കിടയിൽ അവബോധം വളർത്തണം. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടാൽ മെഡൽ മടക്കി നൽകേണ്ടി വന്നാൽ നിങ്ങൾ മാത്രമല്ല രാജ്യം ഒന്നാകെയാണ് തല കുനിക്കുന്നതെന്ന് ഓരോ കായിക താരവും ഓർക്കണം. ഈ ദേശീയ കായിക ദിനം അത്തരമൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകട്ടെ. ധ്യാൻചന്ദിന്റെ ആത്മാവ് സന്തോഷിക്കട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ദേശീയ കായിക ദിനം തയ്യാറാക്കിയത് സനിൽ പി തോമസ്, സ്പോർട്സ് ജേർണലിസ്റ്റ്.
1: ആകാശവാണി, സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: മറ്റുള്ളവരോടുള്ള മനോഭാവവും പെരുമാറ്റവുമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അളവുകോൽ. എത്ര യോഗ്യതയുള്ളവരായാലും നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തെയും അത് നിർവചിക്കുന്നു. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഔഷധ സസ്യങ്ങളുടെ മൂല്യവർദ്ധന സാധ്യതകളെക്കുറിച്ചുള്ള ഏതാനും അറിവുകളാണ് ഇന്നത്തെ പരിപാടിയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. തെങ്ങിൻ തോപ്പിൽ തെങ്ങിൻ തൈ നടുമ്പോൾ എത്ര മീറ്റർ അകലം പാലിക്കണം? ഒരുപക്ഷേ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏവർക്കും അറിവുള്ളതായിരിക്കാം. എങ്കിലും ഈ പരിപാടിയുടെ അവസാനം ശരിയുത്തരം പറയുന്നതായിരിക്കും. ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് കേരളം. വിവിധ രോഗങ്ങൾ തടയാനും ചികിത്സിക്കാനും ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഔഷധ

0: സസ്യങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഓരോ സസ്യത്തിനും അല്ലെങ്കിൽ ഔഷധത്തിനും പ്രത്യേകം ഗുണങ്ങളുണ്ട്. കറ്റാർവാഴ, ഇഞ്ചി, മഞ്ഞൾ, തുളസി, കുരുമുളക്, ഏലം എന്നിവ വീട്ടുവൈദ്യങ്ങളായി നാം ഉപയോഗിക്കാറുണ്ട്. കൂടാതെ തൊണ്ട, ചർമ്മം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾക്കെതിരെ പോരാടുന്നതിനുള്ള ഏറ്റവും മികച്ച സഹായിയായും ഇവയെ കണക്കാക്കപ്പെടുന്നു. ലോകമെമ്പാടും ഔഷധ സസ്യങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരികയാണ്. പരമ്പരാഗത വിളകളേക്കാൾ കർഷകർക്ക് മികച്ച വരുമാനം നേടിക്കൊടുക്കുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഉയർന്ന മൂല്യമുള്ള ഔഷധ സസ്യ ഇനങ്ങൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കുന്നതിലൂടെ കർഷകർക്ക് മികച്ച വരുമാനവും ഉപജീവന മാർഗവും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, നിരവധി തൊഴിലവസരങ്ങളും ഇതിലൂടെ ലഭിക്കുന്നു. ഇതാ ഔഷധ സസ്യങ്ങളുടെ മൂല്യവർദ്ധന സാധ്യതകളെക്കുറിച്ച് പടന്നക്കാട് കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സിന്ധു PV പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
1: രോഗങ്ങളെ തടയുവാനും രോഗം വന്നാൽ ചികിത്സിക്കുവാനും ആരോഗ്യം സംരക്ഷിക്കുവാനും ഉപയോഗിക്കാവുന്ന പ്രത്യേക തരം ജൈവരാസവസ്തുക്കൾ, അതായത് ആൽക്കലോയിഡുകൾ, ഫ്ലേവനോയിഡുകൾ, സുഗന്ധ എണ്ണകൾ തുടങ്ങിയവ തങ്ങളുടെ ഇലകളിലോ തണ്ടിലോ വേരിലോ കായിലോ സൂക്ഷിച്ചു വയ്ക്കുന്ന സസ്യങ്ങളെയാണ് നാം ഔഷധ സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഔഷധഗുണമില്ലാത്ത ഒരു സസ്യവുമില്ല. എല്ലാ സസ്യങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളുണ്ടാകും. പക്ഷേ ഔഷധഗുണങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സസ്യങ്ങളെയാണ് നാം പ്രത്യേകമായി ഔഷധ സസ്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് തുളസി. ഇതിലെ യൂജിനോൾ എന്ന എണ്ണ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. ആടലോടകത്തിൽ അടങ്ങിയിരിക്കുന്ന വാസസിൻ എന്ന ആൽക്കലോയിഡ് ചുമയ്ക്കും ശ്വാസം മുട്ടലിനുമുള്ള മരുന്നാണ്. കറ്റാർവാഴയിലെ ജെല്ല് ത്വക്ക് രോഗങ്ങൾക്കും മുറിവ് ഉണക്കാനും ഉപയോഗിക്കുന്നു. ആയുർവേദം, യുനാനി, സിദ്ധ എന്നിങ്ങനെയുള്ള നമ്മുടെ പരമ്പരാഗത വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെല്ലാം തന്നെ ഇത്തരം ഔഷധ സസ്യങ്ങളെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചവയാണ്. ആയുർവേദത്തിൽ ഏകദേശം 800 ഹോമിയോപ്പതിയിലും യുനാനിയിലും 450 ഔഷധ സസ്യങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്നതായി കണക്കാക്കുന്നു. ലോകം മുഴുവനും തിരിച്ച് ആയുർവേദത്തിലേക്കും പ്രകൃതിദത്ത വസ്തുക്കളിലേക്കും തിരിയുന്ന ഈ കാലത്ത് ഔഷധ സസ്യങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വരികയാണ്. ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് വളരെ വലിയ തോതിൽ അവ അശാസ്ത്രീയമായി ശേഖരിക്കുന്നത് പല ഔഷധ സസ്യങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ട്. ഏകദേശം 30% സസ്യങ്ങളുടെ വേരാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. 16% സമൂലവും 14% തൊലിയും ഉപയോഗിക്കുന്നു. വേര്, തൊലി, കാതൽ, സമൂലം എന്നിവ ശേഖരിക്കുന്നത് അവയുടെ സർവനാശത്തിന് കാരണമാകുന്നു. ഇത്തരത്തിൽ ഏകദേശം 150 ഇന്ത്യൻ ഔഷധ സസ്യങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പഠനങ്ങളനുസരിച്ച് ആയുർവേദത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന മരമഞ്ഞൾ, അശോകം, കരിങ്കുറിഞ്ഞി തുടങ്ങിയ സസ്യങ്ങളും നമ്മുടെ വീട്ടുവളപ്പുകളിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന ഔഷധ സസ്യങ്ങളായ ആടലോടകം, വയമ്പ് തുടങ്ങിയവയുമെല്ലാം അമിത ചൂഷണം മൂലം വംശനാശ ഭീഷണിയുടെ പട്ടികയിലേക്ക് കടന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രകൃതിദത്ത സ്രോതസ്സുകളെ നശിപ്പിക്കാതെ ഗുണമേന്മയുള്ള മായം കലരാത്ത അസംസ്കൃത വസ്തുക്കൾ വിപണിയിലെത്തിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതാണ് ഔഷധ സസ്യങ്ങളുടെ ശാസ്ത്രീയമായ കൃഷിവ്യാപനം. ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്ത് വിപണനം ചെയ്യുന്നതിലൂടെ വിപണിയിൽ ആവശ്യമായ അളവിൽ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുന്നു എന്നതിലുപരി ഈ കൃഷിയുടെ ഗുണങ്ങൾ നിരവധിയാണ്. മിക്കവാറും എല്ലാ ഔഷധ സസ്യങ്ങളും വളരെ കുറഞ്ഞ പരിചരണം മാത്രം മതിയാകുന്നവയാണ്. പലതും ഇടവേളയായി വളർത്താം എന്നതുകൊണ്ട് തന്നെ ചെറിയ സ്ഥലവും പരിമിതമായ വിഭവങ്ങളുമുള്ള കർഷകർക്ക്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ കർഷകർക്ക്, ഇത് ഒരു അധിക വരുമാന മാർഗമാണ്. പരമ്പരാഗത വിളകൾക്ക് പ്രായോഗികമായ ഒരു ബദലാണ് ഔഷധ സസ്യകൃഷി. മാത്രമല്ല, പരമ്പരാഗത വിളകളെ അപേക്ഷിച്ച് കാലാവസ്ഥാ വ്യതിയാന അപകട സാധ്യതകളോട് പൊരുത്തപ്പെടാൻ ഔഷധ സസ്യങ്ങൾക്ക് കഴിവ് കൂടുതലാണ്. ഇവ നട്ടുവളർത്തുന്നത് സുസ്ഥിര കൃഷിക്കും കാലാവസ്ഥാ പ്രതിരോധത്തിനും സഹായകരമാകും. ചുരുക്കത്തിൽ, രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലും ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും ഔഷധ സസ്യകൃഷി നിർണായകമായ പങ്ക് വഹിക്കുന്നു.

ചോലം, തിപ്പലി, ചെത്തിക്കൊടിവേലി, കുറുന്തോട്ടി, കയ്പൻ പടവലം, ആടലോടകം, തുളസി, കുടങ്ങൽ, നീലയമരി തുടങ്ങിയ ഹ്രസ്വകാല സസ്യങ്ങളും അശോകം, കൂവളം, നെല്ലിക്ക, പലകപ്പയ്യാനി, കടുക്ക, ചിറ്റമൃത്, പാതിരി തുടങ്ങിയ ദീർഘകാല സസ്യങ്ങളും ഇടവിളക്കൃഷിക്കും തനിവിളക്കൃഷിക്കും അനുയോജ്യമായ വാണിജ്യ പ്രാധാന്യമുള്ള ഔഷധ സസ്യങ്ങളാണ്. വിപണിയിൽ ആവശ്യക്കാർ വളരെയധികമാണ് എങ്കിലും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് വിറ്റഴിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. കർഷകർ പലപ്പോഴും ഇടനിലക്കാരുടെ ചൂഷണത്തിന് വിധേയരാകാറുണ്ട്. ലാഭത്തിന്റെ 50% വരെ ഇടനിലക്കാർ കൈയടക്കുന്നതായാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ദ്വിതീയ കൃഷിരീതികൾ അഥവാ മൂല്യവർദ്ധന. എന്താണ് മൂല്യവർദ്ധന? ലളിതമായി പറഞ്ഞാൽ, ഒരു ഉൽപ്പന്നത്തിന്റെ നിലവിലെ സ്ഥലം, സമയം എന്നിവയിൽ മാറ്റം വരുത്തുകയോ നിലവിലുള്ള രൂപത്തിൽ നിന്നും വിപണിയിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു രൂപത്തിലേക്ക് മാറ്റം വരുത്തുകയോ വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന പ്രക്രിയയൊക്കെയാണ് ദ്വിതീയ കൃഷിരീതികൾ അഥവാ മൂല്യവർദ്ധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔഷധ സസ്യങ്ങളുടെ മൂല്യവർദ്ധനവിനെ 4 തരംതിരിക്കാം. നേരിട്ടുള്ള മൂല്യവർദ്ധന, പരോക്ഷമായ മൂല്യവർദ്ധന, വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉയർന്ന മൂല്യവർദ്ധന, ചെറുകിട മൂല്യവർദ്ധന. ഓരോന്നും വിശദമായി നോക്കാം. 1. നേരിട്ടുള്ള മൂല്യവർദ്ധന. ഇത് വളരെ ലളിതവും ചെലവ് കുറഞ്ഞതും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായ മാർഗമാണ്. ശരിയായ സമയത്തും മൂപ്പിലും ശേഖരിക്കുക, നല്ല രീതിയിൽ വൃത്തിയാക്കുക, ശരിയായ ഉണക്കൽ, തരംതിരിക്കൽ, ശരിയായ സംഭരണം, ആകർഷകമായ പാക്കേജിംഗ് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഉദാഹരണത്തിന്, തുളസിയിലയിലെ സുഗന്ധ എണ്ണയുടെ അളവ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് രാവിലെയാണ്. കച്ചോലം 7-8 എത്തുമ്പോഴാണ് മൂപ്പെത്തുന്നത്. അപ്പോഴായിരിക്കും ഗുണം കൂടുതൽ. ഈ സമയം നോക്കി വിളവെടുത്താൽ ഗുണമേന്മ കൂടും. വെയിലത്ത് നേരിട്ടുണക്കുന്നതിന് പകരം തണലിൽ നല്ല വായുസഞ്ചാരമുള്ള ഷെഡിൽ ഉണക്കിയാൽ നിറവും ഗുണവും നഷ്ടപ്പെടില്ല. ഈർപ്പം 8-10% താഴെ എത്തുന്നതുവരെ ഉണക്കി വായു കയറാത്ത കവറുകളിൽ സൂക്ഷിക്കണം. 2, പരോക്ഷമായ മൂല്യവർദ്ധന. നമ്മുടെ ഉൽപ്പന്നം 100% ഒറിജിനലും മായം ചേർക്കാത്തതുമാണെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള മൂല്യവർദ്ധനമാണ് ഇത്. ഉൽപ്പന്നത്തിലെ ഈർപ്പത്തിന്റെ അളവ്, അന്യവസ്തുക്കളുടെ സാന്നിധ്യം, സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം, ഔഷധമൂല്യം നൽകുന്ന രാസഘടകങ്ങളുടെ അളവ് എന്നിവ ലാബിൽ പരിശോധിച്ച് ഉറപ്പാക്കണം. ഔഷധ സസ്യകൃഷിയിൽ ജൈവരീതികളാണ് അഭികാമ്യം. ജൈവ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഉൽപ്പന്നത്തിന് വിപണിയിൽ 30-40% വരെ ഉയർന്ന വില ലഭിക്കും. കയറ്റുമതിക്ക് ഇത് നിർബന്ധവുമാണ്. 3, വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉയർന്ന മൂല്യവർദ്ധന. ഇത് നൂതന സംസ്കരണ സാങ്കേതിക വിദ്യകളിലൂടെ അസംസ്കൃത വസ്തുക്കളെ പ്രീമിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതാണ്. ഇതിൽ ബയോ ആക്റ്റീവ് സംയുക്തങ്ങളെ ഫാർമസ്യൂട്ടിക്കൽ, കോസ്മെറ്റിക്, ന്യൂട്രസ്യൂട്ടിക്കൽ ഉൽപ്പന്ന നിർമ്മാണത്തിനായി വേർതിരിച്ചെടുക്കുന്നു. ഉദാഹരണത്തിന്, മഞ്ഞളിൽ നിന്ന് കുർക്കുമിനും കുരുമുളകിൽ നിന്ന് പൈപ്പറിനും വേർതിരിച്ചെടുക്കുന്നത്. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഇതിനായി ഉപയോഗിക്കുന്നു. ഇതിന് ആധുനിക ഉപകരണങ്ങളും വലിയ നിക്ഷേപവും വേണം. കർഷകന് ഒറ്റയ്ക്ക് ഒരുപക്ഷെ ഇത് സാധ്യമാകണമെന്നില്ല. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവേഷക സ്ഥാപനങ്ങൾ, കർഷക ഉൽപ്പാദന സംഘടനകൾ എന്നിവ ചേർന്ന് പൊതുസംസ്കരണ യൂണിറ്റുകൾ തുടങ്ങിയാൽ ഇത് സാധ്യമാകും. ഇതിനായി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുമുണ്ട്. 4, നമുക്ക് ഏറ്റവും പ്രായോഗികമായ ചെറുകിട മൂല്യവർദ്ധന. ചെറുകിട കർഷകർക്കും കുടുംബശ്രീ പോലുള്ള സ്ത്രീ കൂട്ടായ്മകൾക്കും വലിയ വൈദഗ്ധ്യമൊന്നുമില്ലാതെ തന്നെ നിർമ്മിച്ച് വിപണനം ചെയ്യാവുന്ന ഉൽപ്പന്നങ്ങളാണിവ. ചില ചെറുകിട മൂല്യവർദ്ധന സാധ്യതകൾ സൂചിപ്പിക്കാം. പൊടിയാക്കൽ. നീലയമരി, ചെമ്പരത്തി, സ്റ്റീവിയ, മൈലാഞ്ചി, കസ്തൂരിമഞ്ഞൾ, പതിമുഖം തുടങ്ങിയവ ഉണക്കിപ്പൊടിച്ച് വിപണനം നടത്താം. അസംസ്കൃതമായി വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വില പൊടിച്ചു വിൽക്കുമ്പോൾ കിട്ടും. പക്ഷേ ഉണങ്ങുമ്പോൾ നിറമോ ഗുണമോ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെർബൽ ചായകൾ. ഉണക്കിയ ഔഷധ സസ്യഭാഗങ്ങൾ പൊടിച്ച് ആകർഷകമായ ബാഗുകളിൽ പാക്ക് ചെയ്യാം. ഗ്രീൻ ടീ, നാരങ്ങ, ഇഞ്ചി, മഞ്ഞൾ, അശ്വഗന്ധ, ശംഖുപുഷ്പം എന്നിവ കൊണ്ടുള്ള ടീകൾ
അത്തരം മിശ്രിതങ്ങൾ ഇന്ന് വലിയ പ്രചാരത്തിലുണ്ട്.

0: ഹെർബൽ ജ്യൂസുകളും പാനീയങ്ങളും. കറ്റാർവാഴ, നെല്ലിക്ക, ബ്രഹ്മി, നോനി എന്നിവ അടങ്ങിയ ജ്യൂസുകൾക്കും നാരി സിറപ്പിനും വലിയ വിപണിയുണ്ട്. ഹെർബൽ കോസ്മെറ്റിക്സ്: കറ്റാർവാഴ ഷാംപൂ, ഫേസ് പാക്ക്, ഫേസ് ക്രീം, ഹെർബൽ ഹെയർ ഓയിൽ, ഹെർബൽ സോപ്പുകൾ, ഹാൻഡ് വാഷുകൾ, ദന്തപാല ഓയിൽ തുടങ്ങിയവ. സൗന്ദര്യവും ചികിത്സാ ഗുണവും ഒരുമിപ്പിക്കുന്ന കോസ്മെസ്യൂട്ടിക്കൽസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ന്യൂട്രസ്യൂട്ടിക്കൽസ്: പോഷകങ്ങളാൽ സമ്പന്നവും ആരോഗ്യഗുണങ്ങൾ നൽകുന്നതുമായ ഭക്ഷ്യവസ്തുക്കളാണിവ. ഉദാഹരണമായി ചണവിത്ത്, വിവിധതരം എണ്ണകൾ, മഞ്ഞൾ, ഇഞ്ചി, ഗ്രീൻ ടീ തുടങ്ങിയവ. പ്രകൃതിദത്ത കീടനാശിനികൾ: ജൈവ കൃഷി വ്യാപിക്കുന്നതോടെ ഏറ്റവും സാധ്യതയുള്ള മേഖലയാണിത്. കിരിയാത്ത്, ആരിവേപ്പ്, തുളസി തുടങ്ങിയവ ഉപയോഗിച്ച് പ്രകൃതിദത്ത കീടനാശിനികൾ ഉണ്ടാക്കാം.
1: കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കരയിലുള്ള അഖിലേന്ത്യാ ഏകോപിത ഔഷധ സസ്യ ഗവേഷണ പദ്ധതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. അവിടെ നന്നാരി സിറപ്പ്, ഹെയർ ഓയിൽ, ഹെർബൽ ഷാംപൂ, ഫേസ് പാക്ക്, ഹെർബൽ സോപ്പുകൾ, ഹാൻഡ് വാഷുകൾ, ദന്തപാല ഓയിൽ, ആടലോടക ചൂർണം എന്നിവ ചെറുകിട അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വിപണനം നടത്തിവരുന്നു. ഇത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുമ്പോൾ നിയമപരമായ ലൈസൻസ് നിർബന്ധമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് ആയുഷ് ലൈസൻസും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് FSSAI ലൈസൻസും വേണം. ഔഷധ സസ്യകൃഷി വെറും കൃഷി മാത്രമല്ല, അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ലാണ്. അസംസ്കൃതമായി വിറ്റ് കുറഞ്ഞ വില വാങ്ങി തൃപ്തരാകുന്ന രീതിയിൽ നിന്ന് കർഷകർ മാറേണ്ടതുണ്ട്. ലഘു സംസ്കരണത്തിലൂടെയും ചെറുകിട മൂല്യവർദ്ധനവിലൂടെയും നമ്മുടെ ഉൽപ്പന്നത്തിന് നാം തന്നെ വില നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് മാറണം. മണ്ണിൽ നിന്ന് വിളവെടുക്കുക മാത്രമല്ല, ആ വിളവിന് മൂല്യം കൂട്ടി ഒരു മികച്ച ബ്രാൻഡായി വിപണിയിലെത്തിക്കുക എന്നതാവട്ടെ നാളത്തെ കൃഷിയുടെ വിജയമന്ത്രം.
2: ഔഷധ സസ്യങ്ങളുടെ മൂല്യവർദ്ധന സാധ്യതകളെക്കുറിച്ചുള്ള അറിവുകൾ നമ്മോട് പങ്കുവച്ചത് പടന്നക്കാട് കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സിന്ധു PV. ഡോക്ടർ സിന്ധുവിന്റെ ഫോൺ നമ്പർ 9496234447. നമ്പർ ഒരിക്കൽ കൂടി 9496234447.

വിളകളിൽ കീടാക്രമണം നിയന്ത്രിക്കുന്നതിന് ഇന്ന് രാസകീടനാശിനികളെ മാത്രം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ മിത്രകീടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരത്തിൽ വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു ഉപാധിയാണ് മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി. എന്താണ് മഞ്ഞക്കെണി അഥവാ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ്? മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് ഷീറ്റിലോ കാർഡ്ബോർഡിലോ ഒട്ടിപ്പിടിക്കുന്ന പശ പുരട്ടിയാണ് ഈ ട്രാപ്പ് നിർമ്മിക്കുന്നത്. മഞ്ഞ നിറം കാണുമ്പോൾ ചില പ്രത്യേക ഇനത്തിൽപ്പെട്ട കീടങ്ങൾ അതിലേക്ക് ശക്തമായി ആകർഷിക്കപ്പെടും. അടുത്തെത്തുന്ന കീടങ്ങൾ പശയിൽ ഒട്ടിപ്പിടിച്ച് നശിക്കും. അതുവഴി അവയുടെ എണ്ണം കുറയുകയും വിളയ്ക്കുണ്ടാകുന്ന നാശം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. മഞ്ഞക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. പച്ചക്കറി, വാഴ, കുരുമുളക്, പൂച്ചെടികൾ, നഴ്സറികൾ എന്നിവയിൽ സാധാരണ കാണുന്ന നിരവധി ചെറുകീടങ്ങളെ നിയന്ത്രിക്കാൻ മഞ്ഞക്കെണി വളരെ പ്രയോജനകരമാണ്. പ്രധാനമായും വെള്ളീച്ച, ഇലച്ചാടി, മുഞ്ഞ, ത്രിപ്സ്, ലീഫ് മൈനർ ഈച്ചകൾ, സൈലിറ്റ്, ചില ഈച്ചവർഗങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാനാണ് ഈ ഉപാധി ഉപയോഗിക്കുന്നത്. ഇവയിൽ പലതും സസ്യങ്ങളിൽ നിന്ന് നീര് ഊറ്റിക്കുടിക്കുകയും വൈറസ് രോഗങ്ങൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തുകയും ചെയ്യുന്നവയാണ്. അതിനാൽ ഇവയുടെ എണ്ണം തുടക്കത്തിൽ തന്നെ കുറയ്ക്കുന്നത് രോഗവ്യാപനവും കുറയ്ക്കാൻ സഹായിക്കുന്നു. എവിടെയാണ് മഞ്ഞക്കെണികൾ സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിന്റെ ഫലം ലഭിക്കണമെങ്കിൽ ശരിയായ ഉയരത്തിലും ശരിയായ എണ്ണത്തിലും സ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ട്രാപ്പ് ചെടികളുടെ മുകൾ ഭാഗത്തേക്കാൾ അല്പം ഉയരത്തിൽ സ്ഥാപിക്കുക. വിള വളരുന്നതിനനുസരിച്ച് ട്രാപ്പിന്റെ ഉയരവും കൂട്ടിക്കൊണ്ടിരിക്കണം. ഇലകൾ ട്രാപ്പിനെ മൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാറ്റിൽ ശക്തമായി ആടാതെ ഉറപ്പിച്ച് കെട്ടിവയ്ക്കണം. നിരീക്ഷണത്തിനായി ഒരേക്കറിന് ഏകദേശം 10 മുതൽ

12 വരെ ട്രാപ്പുകൾ മതി. കീടബാധ കൂടുതലാണെങ്കിൽ നിയന്ത്രണത്തിനായി 20 മുതൽ 25 വരെ ട്രാപ്പുകൾ സ്ഥാപിക്കാം. ചെറിയ അടുക്കളത്തോട്ടങ്ങളിൽ 2 മുതൽ 5 വരെ ട്രാപ്പുകൾ പോലും നല്ല ഫലം നൽകും. മഞ്ഞക്കിണി വീട്ടിൽ തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ്, ആവശ്യമെങ്കിൽ മഞ്ഞ പെയിന്റ്, പശ എന്നിവയാണ് മഞ്ഞക്കിണി നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ. പശയായി വിപണിയിൽ ലഭിക്കുന്ന സ്റ്റിക്കി ഗ്ലൂ, ടാങ്കിൾ ട്രാപ്പ് പോലുള്ള പശകൾ ഉപയോഗിക്കാം. ഇവ ലഭ്യമല്ലെങ്കിൽ ആവണക്കെണ്ണയിൽ അല്പം ഗ്രീസ് അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ചേർത്ത് താൽക്കാലികമായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മഴയിലും ശക്തമായ വെയിലിലും വേഗം ഉണങ്ങുകയോ ഒഴുകിപ്പോകുകയോ ചെയ്യുന്നതിനാൽ ഇടയ്ക്കിടെ വീണ്ടും പുരട്ടേണ്ടി വരും. വ്യാപാരാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റിക്കി ഗ്ലൂ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഇരുവശത്തും പശ പുരട്ടിയാൽ കൂടുതൽ കീടങ്ങളെ പിടികൂടാൻ കഴിയും. മഞ്ഞക്കിണി എപ്പോഴാണ് മാറ്റി സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിൽ ധാരാളം കീടങ്ങൾ ഒട്ടിപ്പിടിക്കുകയോ പൊടി പിടിക്കുകയോ പശയുടെ ഒട്ടൽ കുറയുകയോ ചെയ്താൽ പുതിയ പശ പുരട്ടുകയോ ട്രാപ്പ് മാറ്റുകയോ ചെയ്യണം. സാധാരണയായി 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇത് ആവശ്യമായി വരാം. മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ഇനി സംയോജിത കീടനിയന്ത്രണത്തിൽ മഞ്ഞക്കിണിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നോക്കാം. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കിണി സംയോജിത കീടനിയന്ത്രണത്തിലെ പ്രധാന ഘടകമാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ കീടങ്ങളുടെ ആദ്യ സാന്നിധ്യം വളരെ നേരത്തെ തിരിച്ചറിയാം. കീടങ്ങളുടെ എണ്ണം വിലയിരുത്താൻ കഴിയും. അനാവശ്യമായി കീടനാശിനി തളിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം. രാസ കീടനാശിനിയുടെ ഉപയോഗം കുറയ്ക്കാം, ചെലവ് കുറയ്ക്കാം. പരിസ്ഥിതിയും തേനീച്ച പോലുള്ള മിത്രകീടങ്ങളും സംരക്ഷിക്കപ്പെടും. ഭക്ഷ്യവിളകളിൽ കീടനാശിനിയുടെ അവശിഷ്ടം കുറയ്ക്കാനും സഹായിക്കും. ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ കാലാവസ്ഥയിൽ ഈർപ്പവും മഴയും കൂടുതലായതിനാൽ ട്രാപ്പുകളിൽ പൊടിയും മഴവെള്ളവും പെട്ടെന്നടിയാം. അതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രാപ്പുകൾ പരിശോധിക്കുക. കീടബാധ കൂടുതലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ട്രാപ്പുകൾ സ്ഥാപിക്കുക. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് മാത്രം ആശ്രയിക്കാതെ രോഗബാധിതമായ ഇലകൾ നീക്കം ചെയ്യുക. കൃത്യമായ വളപ്രയോഗം നടത്തുക. ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ശുപാർശ ചെയ്യുന്ന കീടനാശിനികൾ ഉപയോഗിക്കുക എന്നിവയും സംയോജിത കീടനിയന്ത്രണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ മഞ്ഞക്കിണി വളരെ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു കീടനിയന്ത്രണ ഉപാധിയാണ്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ കീടബാധ കുറയ്ക്കാനും കീടനാശിനി ഉപയോഗം നിയന്ത്രിക്കാനും ആരോഗ്യകരമായ വിളയും മികച്ച വിളവുമുണ്ടാക്കാനും ഇത് കർഷകരെ സഹായിക്കും. അതുകൊണ്ട് എല്ലാ കർഷകരും തങ്ങളുടെ കൃഷിയിടങ്ങളിൽ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് സംയോജിത കീടനിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് നല്ലതാണ്.

ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, തെങ്ങിൻ തോപ്പിൽ തെങ്ങിൻ തൈ നടുമ്പോൾ എത്ര മീറ്റർ അകലം പാലിക്കണം? ഉത്തരം, വൃക്ഷത്തലപ്പിന്റെ വലിപ്പമനുസരിച്ച് 7.5 മുതൽ 9 മീറ്റർ വരെ അകലം സ്വീകരിക്കാവുന്നതാണ്. ഇതനുസരിച്ച് ചതുരാകൃതിയിൽ നടുകയാണെങ്കിൽ ഹെക്ടർ 1 124 മുതൽ 177 വരെ തൈകൾ നടാവുന്നതാണ്. ത്രികോണാകൃതിയിലുള്ള നടീൽ രീതി അവലംബിക്കുന്ന പക്ഷം 20 മുതൽ 25 വരെ കൂടുതലായി ഒരു ഹെക്ടറിൽ നടാൻ സാധിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. അറിവും ആനന്ദവും പകരുന്ന വ്യത്യസ്തമായ വിഷയങ്ങളുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: ബ്ലാഡർ ഒരു കോമൺ പ്രോബ്ലം ആണ്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കായംകുളം കെയർവെൽ ഫാമിലി ക്ലിനിക്കിൽ നിന്നും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ ബാലൻപിള്ള. OAB എന്ന കണ്ടീഷനുള്ള ഒരു വ്യക്തിക്ക് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ജനറൽ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും?
4: നമുക്ക് ടീ, കോഫി, ആൽക്കഹോൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതുപോലുള്ള കാഫീൻ കോൺസെൻട്രേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാൽ, കാരണം ഇതൊക്കെ ബ്ലാഡറിന് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഡ്രിങ്ക്സ്, അപ്പൊ അതിനൊന്ന് അവോയ്ഡ് ചെയ്താൽ നമുക്ക് OAB കുറയ്ക്കാം. കോൺസ്റ്റിപേഷൻ അവോയ്ഡ് ചെയ്യണം. പിന്നെ ബെഡ് ടൈം ഫ്ലൂയിഡ് കുടിക്കുന്ന, ഉറങ്ങുന്ന മുമ്പേ അധികം ഫ്ലൂയിഡ് കുടിക്കുന്ന അവോയ്ഡ് ചെയ്യണം. ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ്, ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ടാൽ ഏറ്റവും നല്ലത്.
3: ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന കണ്ടീഷനെ പറ്റി ഇത്രയും വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി ഡോക്ടർ. പബ്ലിക് അവയർനെസ് ഇനീഷ്യേറ്റീവ് ഫോർ ബ്ലാഡർ ഹെൽത്ത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും 30 സെപ്റ്റംബർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ 2-3 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർമാർ എന്നിവർ മുഖേന 2026 സെപ്റ്റംബർ 1 മുൻപായി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ ഹാജരാക്കണം. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഏതെങ്കിലും സമാന പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാകില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089391209 അല്ലെങ്കിൽ 0476269855

0: 0 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു: 8089 39 1209, അല്ലെങ്കിൽ 04 76 26 98 55 0. '2026-'27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷണർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 വർഷത്തെയെങ്കിലും കാലപ്പഴക്കം ഉണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം 31 ആഗസ്റ്റ് വൈകുന്നേരം 5 മണിക്കകം മത്സ്യഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി 04 77 22 51 10 3 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. '2026-'27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിള വിസ്തൃതി വ്യാപനം, പുതിയ കൃഷിത്തോട്ടം സ്ഥാപിക്കലിന്റെ ഭാഗമായി വിവിധ ഹോർട്ടികൾച്ചർ വിളകളുടെ വിസ്തൃതി വ്യാപനത്തിനായി ധനസഹായം നൽകുന്നു. ഈ ഘടകത്തിൽ ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിൽ കൃഷി ചെയ്യുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് പദ്ധതി ചെലവിന്റെ 40% 2.70 ലക്ഷം രൂപ 2 വർഷ കാലയളവിലായി ധനസഹായം നൽകുന്നു. സ്ട്രോബെറിയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 80,000 രൂപ ധനസഹായം നൽകുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 110,000 രൂപ ധനസഹായം 60:40 എന്ന അനുപാതത്തിൽ 2 വർഷങ്ങളിലായി നൽകുന്നു. വാഴയുടെയും കൈതച്ചക്കയുടെയും പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 44,000 രൂപ 2 തവണകളിലായി ധനസഹായം നൽകുന്നു. മേലാനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതാത് ജില്ലയിലെ ജില്ലാ ഹോർട്ടികൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. PSA ബുഡാപസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് വാക്കാസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ അഭൂതപൂർവവും മികച്ചതുമായ ഫലം കൈവരിക്കാനും അതുല്യമായ സ്വാധീനം ചെലുത്താനും ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ ആരംഭിക്കുകയും അവയിലാകെ 317,000 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്.

0: 2014 ഇതേ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. എല്ലാ ഇന്ത്യക്കാർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി. പദ്ധതി പ്രകാരം ആരംഭിച്ച അക്കൌണ്ടുകളിൽ 78% ഗ്രാമീണ അല്ലെങ്കിൽ അർദ്ധ നഗരപ്രദേശങ്ങളിലാണ്. ഏകദേശം 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോയുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് പ്രതിനിധിതല ചർച്ചകൾ നടക്കും. താഷ്കെന്റിലെ ശാസ്ത്രി സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിച്ചേക്കും. താഷ്കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്ന് കരുതുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് യുഎസിലെത്തും. ഷിക്കാഗോ, ആഷ്വില്ലെ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശിക്കും. ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ സിഇഒമാർ, പ്രസിഡന്റുമാർ, മുതിർന്ന പ്രതിനിധികൾ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. ആഷ്വില്ലെയിൽ G20 യുഎസ് അധ്യക്ഷതയിൽ നടക്കുന്ന ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. സമകാലിക ആഗോള സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും G20 പങ്കാളികളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ഈ കൂടിക്കാഴ്ച അവസരമൊരുക്കും. ന്യൂയോർക്കിലെ സമ്മേളനത്തിൽ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ഉയർന്നു. 1545 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നദിക്കരകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. ദുരന്തബാധിത മേഖലകളിൽ നിന്ന് 800-ലധികം പേരെ അധികൃതർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ തെക്ക് പടിഞ്ഞാറൻ ചൈനയിലുണ്ടായ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വീണ്ടും പ്രളയ സാധ്യത ഉയർത്തിയതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി. തൃശൂലി, ധോബി നദീതീരങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ വീടുകളും കടകളും വസ്തുവകകളും ഒലിച്ചുപോയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുർഘടമായ ഭൂപ്രകൃതിയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പ്രളയക്കെടുതി രൂക്ഷമായ നേപ്പാളിൽ കുടുങ്ങിയ 21 തമിഴ്നാട് സ്വദേശികൾ സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഇവർ ഇന്ന് ഉച്ചയോടെ ന്യൂഡൽഹിയിൽ എത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂലി വൻ ജലവൈദ്യുത പദ്ധതിയിൽ ജോലി ചെയ്തിരുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ചൈനീസ് അതിർത്തിയിൽ കുടുങ്ങിയ 96 പേർ കരമാർഗം സുരക്ഷിതമായി നേപ്പാളിലെത്തിയതായും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. അതേസമയം പ്രളയ ദുരന്തത്തിലകപ്പെട്ട 320 ഇന്ത്യൻ പൌരന്മാരെ ഇനിയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
1: 21 Indian nationals who had yesterday arrived in Kathmandu from the area that was affected, they landed in Delhi. These 21 Indian nationals, they are from Tamil Nadu. We have learned 96 Indian nationals who were stranded on the Chinese side have safely crossed into Nepal by land, and efforts are underway to have them evacuated.
0: പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് സാധ്യമായ എല്ലാ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സഹായങ്ങളും ഇന്ത്യ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതായും ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം നേപ്പാളിൽ നിന്ന് മടങ്ങിയെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള 21 തീർത്ഥാടകരുടെ സംഘവുമായി ശ്രീ ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പൌരന്മാരുടെ സുരക്ഷിതമായ മടങ്ങിവരവ് സാധ്യമാക്കിയ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങളെയും കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നതുൾപ്പെടെയുള്ള പൊതുപരീക്ഷകളുടെ സുരക്ഷ, ഘടന, നടത്തിപ്പ് എന്നിവയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര പൊതുപരീക്ഷ പരിഷ്കരണ ടാസ്ക് ഫോഴ്സ് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പൊതുപരീക്ഷകളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 13 വരെ ഔദ്യോഗിക വെബ്സൈറ്റ്, വാട്സ്ആപ്പ് അല്ലെങ്കിൽ 1800 1800 4747 എന്ന ഫോൺ നമ്പർ വഴിയോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. നോർവെ രാജാവ് ഹാരാൾഡ് 5 അന്തരിച്ചു. ഓസ്ലോയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം പിതാവ് രാജാവ് ഒലാവ് 5 മരണശേഷം 1991 രാജാവായി സ്ഥാനമേറ്റത്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കും. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് തിരുവനന്തപുരത്ത് നടന്ന ജയന്തി ആഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വിജ്ഞാന സമ്പന്നവുമായ ഭാരതത്തിലേക്കുള്ള കൂട്ടായ യാത്രയ്ക്ക് നാരായണ ഗുരുവിന്റെ കാലാതീതമായ ആദർശങ്ങൾ ഇന്നും വെളിച്ചം പകരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള അയ്യങ്കാളിയുടെ അചഞ്ചലമായ പ്രതിബദ്ധത ഐക്യവും സമാധാനവുമുള്ള ഒരു ഭാരതത്തിനായുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഇന്നും പ്രചോദനമേകുന്നുവെന്ന് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. സാമൂഹിക നീതിക്കായുള്ള പോരാട്ടത്തിലെ ഒരു വലിയ മുന്നണി പോരാളിയായാണ് മഹാത്മാ അയ്യങ്കാളി സ്മരിക്കപ്പെടുന്നതെന്ന് സമൂഹമാധ്യമ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകൾ അനേകർക്ക് കരുത്ത് പകരുന്നുവെന്നും വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും ഗുരു നൽകിയ ഊന്നൽ അങ്ങേയറ്റം ശ്രദ്ധേയമാണെന്നും അദ്ദേഹം കുറിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാ അയ്യങ്കാളിയും സ്മരിച്ച് സമൂഹമാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് ഞായറാഴ്ച സമാപനമാകും. ഓരോ ജില്ലകളിലും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. കണ്ണൂർ കളക്ടറേറ്റിൽ നടക്കുന്ന വാരാഘോഷ പരിപാടികൾ ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കണ്ണൂരിലെ കലാകാരന്മാർക്ക് പുറമെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ അവതരിപ്പിച്ച പരിപാടികളും ഏറെ ശ്രദ്ധേയമായിരുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള ഭവായ് നൃത്തം, ചാരി നൃത്തം, ഉത്തർപ്രദേശിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിച്ച മയൂർ നൃത്തം തുടങ്ങി രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കുന്നതായിരുന്നു ഓരോ ദിവസത്തെയും ആഘോഷ പരിപാടികൾ. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്റർ, തിരുവനന്തപുരം ഭാരത് ഭവൻ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ കണ്ണൂരിലെത്തിയത്.
0: ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഘോഷയാത്ര നടക്കും. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പി എസ് എ ബുഡാപസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാ സ്വാർക്കാസനെ നേരിടും. ഇന്ന് രാത്രിയാണ് മത്സരം. ഇന്നലെ രാത്രി നടന്ന സെമിഫൈനലിൽ ഇന്ത്യയുടെ തന്നെ വിർച്ച് ചോത്രാനിയെ 3-2 എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയാണ് വേലവൻ സെന്തിൽകുമാർ ഫൈനലിലേക്ക് മുന്നേറിയത്. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് യുഎസിൽ. വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പി എസ് എ ബുഡാപസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് ഫാർക്കാസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ആകാശവാണി. യുവവാണി.
1: ഇന്ന് യുവവാണിയിൽ യുവ കലാകാരൻ അലൻ മൈക്കിൾ ചൊല്ലുന്ന കവിതകൾ കേൾക്കാം.
2: യുവവാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യുവവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് അലൻ മൈക്കിൾ. അലൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അലന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ കവിതകൾ ഭാവം ഉൾക്കൊണ്ട് മനോഹരമായിട്ട് ആലപിക്കാൻ കഴിയും. മലയാളം, കന്നഡ, ബംഗാളി, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് തുടങ്ങി ഭാഷകളിലെ കവിതകളാണ് അലൻ ആലപിക്കുന്നത്. അപ്പോൾ അലൻ
3: എന്തോ
2: റെഡി അല്ലേ?
3: റെഡിയാണ്.
2: ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ് അലൻ്റെ കവിത കേൾക്കാൻ. അപ്പൊ ആദ്യം ഏത് കവിതയാ ചൊല്ലുന്നേ?
3: ഞാൻ ചൊല്ലാൻ പോകുന്നത് OMB സാറിന്റെ നിശാഗന്ധി നീ എത്ര തന്നെ എന്നുള്ളൊരു കവിതയാണ്.

ഭൂരിവട്ടം തുളുമ്പി തുടിക്കുന്ന മഞ്ചട്ടിയിൽ നീ വിടർന്നു, വിടർന്നൊന്നു വീർപ്പിട്ടു നിന്നു. മനസ്സിന്റെ സൗമ്യാന്ധ്രകേന്ദ്രങ്ങളാവീർപ്പിലിറ്റിറ്റു നിന്നു. നിശാഗന്ധി നീ എത്ര ധന്യ, നിശാഗന്ധി നീ എത്ര ധന്യ.

മനസ്സിന്റെ സൗമ്യാദ്രഗന്ധങ്ങളാവിർ പിലിറ്റിറ്റു നിന്നു നിശാഗന്ധി നീയത്ര ധന്യ, നിശാഗന്ധി നീയത്ര ധന്യ. നിനക്കുള്ളതെല്ലാം എടുക്കാൻ കൊതിക്കും നിശാവാദമോടിക്കിതച്ചെത്തി നിൽ പട്ടുചേലാഞ്ചലത്തിൽ പിടിക്കേ. കരം കൂപ്പിയേകാർദ്രമായി ശാന്ത നിശബ്ദമായി ധീരമേതോരു നിർവാണ മന്ത്രം ജപിച്ചു നിലാവസ്തമിച്ചു വെളിച്ചപ്പടച്ചു സനിശ്വാസവാഗം സഗാനം നിലച്ചു നിശാ

0: മുന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ കവാടം തകർത്തെത്തുമേതോ സഹർസ്രാംശുവേ, കാത്തു കാത്തസ്തമിക്കുന്ന മോഹങ്ങൾ ഞങ്ങൾ ഭയന്നുറ്റു നോക്കും. ഹാ മൃത്യുവേ, നീ സ്വയം മൃത്യുവെ കൈവരിച്ചോരു കന്യ, നിശാഗന്ധി നീ എത്ര ധന്യ, നിശാഗന്ധി നീ എത്ര ധന്യ,
1: വളരെ മനോഹരമായിട്ട് ചൊല്ലി. ഇത് ആരാണ് പഠിപ്പിച്ചു തന്നത്?
2: എന്റെ മേരിക്കുട്ടി മാമാണ്. അദ്ദേഹം എല്ലാ കന്നഡ ഭാഷകളിലും പഠിപ്പിച്ചു തന്നൊരു കവിതയാണ്. ഇത് ഞാൻ കേട്ടു പഠിക്കുന്നതാണ്.
1: ആ കേട്ടു പഠിക്കുന്നതാണ് അല്ലേ?
2: ഓ ശരി ശരി ശരി. നിങ്ങൾക്ക് വേണ്ടി ഒരു ദാരിത്തുറനകെ എന്നുള്ളൊരു കവിതയാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത്. കേട്ടോ.

മുഴുകികവു മുച്ചയലി ബനപയലു മുടിവാനു വളക്കരകളെല്ലാ തിമിരവനു പുടിപുടുതു മുഴുകികവു മുച്ചയലി ബനപയലു മുടിവാനു.

ഉള്ളൂ. മരളിനലി കേസരിനലി മുന്തേത്തരര ജറര കെച്ചികണക്കാണേ ഹേർപ്പൂകെ തിരുതിരുളു. മരളിനലി കേസരിനലി മുന്തേ

0: കവിത എല്ലാം നന്നായിട്ട് ചൊല്ലി കേട്ടോ.
1: ആ തീർച്ചയായും.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു വെരി മച്ച്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് അലൻ മൈക്കിൾ ചൊല്ലിയ കവിതകളാണ്. അടുത്തതായി ജയലക്ഷ്മി ജി പാടിയ ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. മധു ബാലകൃഷ്ണൻ, വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും പാടിയത് ചിത്രം സ്വപ്നസഞ്ചാരി.

0: ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്. സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി.
2: സാഹിത്യവേദി.
0: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ നൈന മണ്ണഞ്ചേരി, ഉഷാദേവി MS എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകളും ജയബാലൻ കാര്യാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കവിതകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നൈന മണ്ണഞ്ചേരി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, കായലോളങ്ങൾ.
3: രാവിലെ കട തുറക്കാൻ പോകുന്നതിന് മുമ്പ് അത് പതിവുള്ളതാണ്, രമേശിന്റെ കടയിൽ നിന്നും ഒരു ചായ. വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് വന്നാലും അത് ഇന്നുവരെ മുടങ്ങിയിട്ടില്ല. എന്നെ കണ്ടപ്പോൾ തന്നെ രമേശൻ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു, നല്ല കടുപ്പത്തിൽ ഒരു വിത്തൗട്ട് ചായ എടുത്തോളൂ. ഞാൻ കടയിലെ കൗണ്ടറിന് മുമ്പിലുള്ള ബെഞ്ചിൽ തന്നെ ഇരുന്നു. കടയിൽ അവിടെവിടെയായി ഒന്ന് രണ്ടു പേർ ചായ കുടിക്കുന്നു. തിരക്ക് തുടങ്ങി വരുന്നതേയുള്ളൂ. ചേട്ടാ, ഈ ടാക്സി ഹൗസ് നിർത്തി വേറെ വല്ല കടയും തുടങ്ങിക്കൂടെ? ചായ വരുന്നതിൻ്റെ ഇടവേളയിൽ രമേശൻ ചോദിച്ചു. ശരിയാ, ഇപ്പോൾ കല്യാണങ്ങളെല്ലാം ഓഡിറ്റോറിയങ്ങളിലല്ലേ, വാടക സാധനങ്ങളുടെ പോക്ക് കുറഞ്ഞു, വേറെ എന്തെങ്കിലും കൂടെ തുടങ്ങണം. ചായ കുടിക്കുന്നതിനിടയിൽ അയാൾ ആലോചിച്ചു. രമേശൻ പറഞ്ഞത് ശരിയാണ്, എങ്കിലും അച്ഛൻ്റെ കാലം മുതലുള്ള കടയാണ്. അന്നൊക്കെ എത്ര തിരക്കായിരുന്നു ടാക്സി ഹൗസിൽ. റോഡിൽ നിന്നും അധികം ദൂരെയല്ലായിരുന്നു അയാളുടെ കട. കല്യാണ അടിയന്തര ആവശ്യങ്ങൾക്ക് കസേരകളും പാത്രങ്ങളുമൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരിടത്തരം കട. സാധാരണ അത്ര തിരക്കൊന്നും ഉണ്ടാകാറില്ല, പ്രധാനമായും കല്യാണ സീസണുകളിലാണ് തിരക്ക്. അതിനായി രണ്ട് സഹായികളെയും അയാൾ നിർത്തിയിട്ടുണ്ട്. കല്യാണത്തിന് ഇപ്പോൾ എല്ലാവർക്കും ഓഡിറ്റോറിയം മതിയല്ലോ, അതിനാൽ ഇപ്പോൾ ആ തിരക്കും കുറഞ്ഞു വരികയാണ്. ഇതിൽ നിന്നാണ് അച്ഛൻ എല്ലാം ഉണ്ടാക്കിയത്. അച്ഛൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായി കട നിർത്താൻ മനസ്സ് വരുന്നുമില്ല. ചായ കുടിച്ചിട്ട് എതിർവശത്തുള്ള തൻ്റെ കടയിൽ ചെന്നപ്പോഴാണ് കടയുടെ വാതിൽക്കിലിരിക്കുന്ന അമ്മയെയും കുഞ്ഞിനെയും അയാൾ കണ്ടത്. കട തുറക്കാൻ ചെന്നതാണെന്ന് മനസ്സിലാക്കിയാവാം അവൾ കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റു. അവളുടെ കയ്യിലിരുന്ന കുഞ്ഞ് അസ്വസ്ഥതയോടെ കരഞ്ഞു. ചേട്ടാ, 100 രൂപ എനിക്ക് തരുമോ? തികച്ചും അപ്രതീക്ഷിതമായ അവളുടെ ചോദ്യം കേട്ട് അയാൾ അമ്പരന്നു. അയാൾ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അലസമെങ്കിലും മാന്യമായ വേഷം, ഒരു ബാഗ് തോളിലിട്ടിട്ടുണ്ട്. കണ്ടിട്ട് തട്ടിപ്പുകാരിയാണെന്ന് തോന്നുന്നില്ല. സൗന്ദര്യം

0: നിറഞ്ഞ അവളുടെ മുഖത്ത് ദുഃഖത്തിൻ്റെ ഏതോ കനലുകൾ നിറഞ്ഞുകിടക്കുന്നതുപോലെ തോന്നി. രാവിലെ വന്ന് പൈസ ചോദിച്ചാൽ എങ്ങനെയാ? അയാൾ പോക്കറ്റിൽ കൈയിട്ട് അതുപോലെ തന്നെ തിരികെ എടുത്തിട്ട് ചോദിച്ചു. ഇപ്പോഴെല്ലാം ഗൂഗിൾ പേയുടെ കാലമല്ലേ, ആരാ കയ്യിൽ കാശ് കൊണ്ട് നടക്കുന്നത്? എന്തിനാ കാശിനിത്ര ആവശ്യം? ചായ കുടിക്കാനാണ്, അവൾ പറഞ്ഞു. പതിഞ്ഞ സ്വരത്തിലുള്ള അവളുടെ മറുപടി അയാളെ അസ്വസ്ഥനാക്കി. അവളുടെ ശബ്ദത്തിലെ ദയനീയതയിൽ അയാളുടെ മനസ്സ് വല്ലാതെയായി. രാവിലെ ഒരാളോട് ചായ കുടിക്കാൻ കാശ് ചോദിക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പോക്കറ്റിൽ കാശായിട്ടുണ്ടായിരുന്നില്ലെങ്കിലും നിസ്സഹായരായ ആ അമ്മയെയും കുഞ്ഞിനെയും നിരാശരായി തിരിച്ചയക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിമിഷം അയാൾ ആലോചിച്ചു. നേരെ കാണുന്ന ആ കടയിൽ കയറി കഴിച്ചു, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എതിരെ കാണുന്ന രമേശിൻ്റെ ഹോട്ടലിലേക്ക് അയാൾ കൈചൂണ്ടി. അവൾ ഒരു കൈക്കുഞ്ഞിനെയും എടുത്ത് അങ്ങോട്ട് നടന്നു. അത്ര നിസ്സഹായ അവസ്ഥയിലായതുകൊണ്ടാവണം അവൾ ഒരു പരിചയമില്ലാത്തയാളോട് കാശി ചോദിച്ചത്. പുറമേ കണ്ടാൽ അങ്ങനെ തോന്നുകയില്ല. വേഷവും ഭാവവും കൊണ്ട് ആരെയും അളക്കാൻ കഴിയില്ല. ചോദിക്കാൻ മനസ്സിൽ തോന്നിയെങ്കിലും എന്തായിരിക്കാം അവൾ അങ്ങനെ അവിടെ വരാൻ കാരണം എന്നൊന്നും ചോദിച്ചില്ല. എന്തിനായി മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറണം? എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. തൻ്റെ ദുഃഖങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ചിലപ്പോൾ അവൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവൾ കടയിലേക്ക് നടക്കുമ്പോൾ അയാൾ മനുഷ്യജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകൾ ആലോചിച്ച് കടയുടെ മുന്നിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കടയിലേക്ക് ഒരാൾ വന്നത്. അയാൾ പോകാൻ താമസിച്ചതിനാൽ അല്പം കഴിഞ്ഞാണ് ചായക്കടയിലേക്ക് ചെന്നത്. രമേശ്, ഇപ്പോൾ ഒരു അമ്മയും കുഞ്ഞും കൂടി ചായ കുടിക്കാൻ വന്നില്ലേ, അതിൻ്റെ കാശ് എത്രയായി? അയാൾ ചോദിച്ചു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്കു ശേഷം രമേശ് പറഞ്ഞു, അതിൻ്റെ കാശ് ചേട്ടൻ തരണ്ട. അല്ല, ഞാൻ കാശ് കൊടുത്തേക്കാമെന്ന് അവരോട് പറഞ്ഞിരുന്നു. രമേശ് അങ്ങനെ പറയാൻ കാരണമെന്തെന്ന് അത്ഭുതത്തോടെ അയാൾ ചോദിച്ചു. കൗണ്ടറിൽ വന്നയാളോട് കാശ് വാങ്ങിച്ചിട്ട് രമേശ് പറഞ്ഞു, ചേട്ടൻ എൻ്റെ കൂടെ വാ. അയാൾ രമേശിൻ്റെ പുറകെ ആകാംക്ഷയോടെ നടന്നു. കടയിലെ ഏറ്റവും പുറകിലെ സീറ്റിൽ ചെന്നിട്ട് അവൻ മേശപ്പുറത്തേക്ക് ചൂണ്ടി. ഇത് അവർ ഓർഡർ ചെയ്തതാണ്. പ്ലേറ്റിലെ പൊറോട്ടയും കറിയും അതുപോലെ തന്നെ ഇരിക്കുന്നു. ഒരു ഗ്ലാസ്സിൽ ചായയും ഒരു ഗ്ലാസ്സിൽ പാലും പകുതി ബാക്കിയിരിക്കുന്നു. പൊറോട്ടയിലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി. ഇതെന്താ പൊറോട്ട നനഞ്ഞു കുതിർന്നിരിക്കുന്നത്? വെള്ളം വീണതാണോ? സംശയത്തോടെ ചോദിച്ചു. വെള്ളം വീണതല്ല, അവർ കരഞ്ഞതാണ്. പൊറോട്ട എടുത്ത് ആ കുഞ്ഞിന് അല്പം വായിൽ വെച്ചു കൊടുത്തു. പാലും കൊടുക്കുന്നത് കണ്ടു. പിന്നെ അവർക്ക് ഇരിക്കാൻ പറ്റിയില്ല. ഒന്നും മിണ്ടാതെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞതുമില്ല. അസ്വസ്ഥതയോടെ പുറത്തിറങ്ങുമ്പോഴും അയാളുടെ മനസ്സിൽ എന്തോ സംശയം നിറഞ്ഞു നിന്നു. കടയുടെ മുന്നിൽ നിന്ന് നോക്കിയാൽ അകലെ പാലവും കായലും കാണാം. അല്പം അകലെ പാലത്തിനരികെ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് ആകാംക്ഷയോടെ അയാൾ അങ്ങോട്ട് നടന്നു. എന്താണ് കാരണമെന്ന് മനസ്സിലായില്ല. ബഹളം വെക്കുന്ന ആളുകൾക്കിടയിലൂടെ എത്തി നോക്കി. ആരോ കായലിൽ ചാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അയാൾ സംഭ്രമത്തോടെ തോണിക്കാരനോട് ചോദിച്ചു, എന്തുപറ്റി? സാറേ, ഞാൻ മീൻ പിടിക്കാൻ വലയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു അമ്മയും കുഞ്ഞും കൂടി കായലിലേക്ക് എടുത്തു ചാടുന്നത് കണ്ടു. ചാടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഓടിയെത്തുമ്പോഴേക്കും അവർ ചാടിക്കഴിഞ്ഞു. സംഭവം നേരിട്ട് കണ്ടതിൻ്റെ ഞെട്ടൽ മാറാതെ വിറയ്ക്കുന്ന സ്വരത്തിൽ തോണിക്കാരൻ പറഞ്ഞു. തോണിക്കാരൻ്റെ വാക്കുകൾ ഒരു നടുക്കമായി അയാളിൽ പടർന്നു. എന്തു ചെയ്യണമെന്നറിയാതെ, എന്താണ് പറയേണ്ടതെന്നറിയാതെ അയാൾ നിന്നു. തൻ്റെ കൺമുന്നിൽ നിന്നാണല്ലോ അവർ ജീവിതത്തിൽ നിന്നും പറന്നുപോയിക്കളഞ്ഞത്. രാവിലെ അവൾ കാശ് ചോദിച്ചു വന്നപ്പോൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ എന്താണ് കരയുന്നതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷെ അവളെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ കഴിയുമായിരുന്നു. കുറ്റബോധം അയാളെ വേട്ടയാടി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി എങ്ങനെ അറിയാനാണ്? ഏതായാലും പറയാനാവാത്ത എന്തോ പ്രയാസം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. ഇനി ആരോട് ചോദിക്കാനാണ്? 10 മിനിറ്റിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. എല്ലാം ഒരു നിമിഷത്തെ തോന്നൽ. ദൈവം തന്ന ജീവിതം സ്വയഹത്യയിൽ ഒടുക്കാൻ തീരുമാനിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും അതിനോട് അയാൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ചിലർ ജീവൻ നിലനിർത്താൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ചിലർ കിട്ടിയ ജീവിതം അവസാനിപ്പിക്കാൻ കഷ്ടപ്പെടുന്നു. ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത മനുഷ്യ മനസ്സ് ഒരു പ്രഹേളികയായി അയാൾക്ക് തോന്നി. അല്ലെങ്കിലും ഇക്കാലത്ത് ഒരു കാരണം പോലും വേണ്ട ആൾക്കാർക്ക് ജീവിതം അവസാനിപ്പിക്കാൻ. മനസ്സിൽ നിറഞ്ഞ വേദനയോടെ അയാൾ കായലിലേക്ക് നോക്കി. അതിനുള്ളിൽ എവിടെയോ താഴ്ന്നുപോയ അമ്മയുടെയും കുഞ്ഞിൻ്റെയും നൊമ്പരങ്ങൾ ഗദ്ഗദമായി ഉയർന്നു കേൾക്കുന്നതുപോലെ. യാന്ത്രികമായി തിരികെ നടക്കുമ്പോൾ അയാൾ കണ്ടു കായൽക്കരയിൽ പാലത്തിൽ വെച്ചിരിക്കുന്ന അവളുടെ ബാഗും മൊബൈൽ ഫോണും. അനാഥമായ സ്വപ്നങ്ങൾ പോലെ അത് കിടക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. യാന്ത്രികമായി അയാൾ കടയിലേക്ക് നടന്നു.
1: കായലോളങ്ങൾ നൈന മണ്ണഞ്ചേരി എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്. സാഹിത്യവേദി

0: അടുത്തതായി ജയപാലൻ കാര്യാട്ട് അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത സ്വപ്നസാക്ഷ്യം.
1: പറയാതെ പറയുന്ന ഭാഷയിൽ മുട്ടി

0: ജയപാലൻ കാര്യാട്ട് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ഉഷാദേവി MS അവതരിപ്പിക്കുന്ന കഥയാണ് യാത്രാമൊഴി.
1: അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മോൾക്ക് കോളേജിൽ പോകണ്ട. പവിത്ര അതിരാവിലെ തന്നെ എണീറ്റ് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ച ശേഷം മോളോട് പറഞ്ഞു, അമ്മ ചിലപ്പോൾ വരാൻ വൈകിയാലോ, മോൾ ഉച്ചയ്ക്ക് അച്ഛന് ചോറ് വിളമ്പി കൊടുക്കണേ. അവൾ മൂളി, അമ്മ ഒറ്റയ്ക്കല്ലോ? മകളുടെ ചോദ്യം. അല്ല, കമല കൂടിയുണ്ട്. അത് പറയുമ്പോൾ പവിത്ര മോൾക്ക് മുഖം കൊടുത്തില്ല. താൻ പറയുന്ന കള്ളം അവൾ തൻ്റെ മുഖത്തു നിന്നും വായിച്ചെടുത്താലോ? 10 മണിക്കൊരു ബസ്സുണ്ടെന്നാ അവൾ പറഞ്ഞേ. കമലയ്ക്ക് എല്ലായിടത്തും ഒറ്റയ്ക്ക് പോയി ശീലമുള്ളതുകൊണ്ട് അവൾക്കറിയാം വഴികളും ബസ്സും ഒക്കെ. പവിത്ര വേഗം തയ്യാറായി, ഹാൻഡ് ബാഗും എടുത്ത് യാത്രയായി. ബസ് സ്റ്റേഷനിൽ എത്തി എൻക്വയറിയിൽ അന്വേഷിച്ച് തനിക്ക് പോകാനുള്ള ബസ് കണ്ടുപിടിച്ച് അതിൽ കയറിയിരുന്നു. നെഞ്ചിനുള്ളിൽ 9-ാം ഉത്സവത്തിൻ്റെ ചെണ്ടമേളം തകർക്കുന്നു. ആദ്യമായിട്ടാണ് വിവാഹശേഷം ഒറ്റയ്ക്കൊരു യാത്ര, അതും ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത പരിചയമില്ലാത്ത സ്ഥലത്തേക്ക്. ഭർത്താവിനോടും മകളോടും കള്ളം പറഞ്ഞതിൻ്റെ ടെൻഷൻ വേറെ. തൻ്റെ ഈ കള്ളം വെളിച്ചത്തായാൽ എന്താകും അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. പറക്കാൻ തനിക്ക് ചിറകുകളില്ലാഞ്ഞിട്ടല്ല, പറക്കാൻ പലരുടെയും അനുവാദം വേണമായിരുന്നു. കാരണമില്ലാത്ത സങ്കടത്തുണ്ടുകൾ വന്ന് മനസ്സിനെ തൊട്ട നേരത്തായിരുന്നു ഇന്നലെ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് തനിക്കൊരു കോൾ വന്നത്. പരിഭ്രമത്തോടെയാണെങ്കിലും താൻ കോൾ എടുത്തു. പവിത്രയല്ലേ? ഒരു സ്ത്രീ സ്വരം. അതെ. ഒരു അശോകനെ അറിയുമോ? ആ നാമം ഹൃദയത്തിൽ പച്ച കുത്തി വച്ചിരിക്കുകയല്ലേ. ആ പേര് തനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു അശോക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെയാണോ ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെ. അദ്ദേഹത്തിന് പവിത്രയെ ഒന്ന് കാണണമെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് ഒന്ന് വരാമോ? തീരെ അവശനാണ്, കിടപ്പിലാണ്. അത് കേട്ടപ്പോൾ തൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു തേങ്ങൽ ഉണർന്നു. എന്തു പറ്റിയതാ? അത് ചോദിക്കുമ്പോൾ അവളുടെ സ്വരം ദുർബലമായിരുന്നു. അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പവിത്ര എത്രയും വേഗം വരാൻ നോക്കൂ. ചിലപ്പോൾ ഇനി അവർ അർത്ഥോക്തിയിൽ നിർത്തി. ഒരു നിമിഷം തൻ്റെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് ഓർത്തുപോയി. എങ്ങനെ ഒറ്റയ്ക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത്? എന്തിനാ പോകുന്നേ? ആരെ കാണാൻ? എവിടെയാ പോകുന്നേ? ഭർത്താവിൻ്റെ ചോദ്യങ്ങൾക്ക് താൻ എന്ത് മറുപടി പറയും? ഒറ്റയ്ക്ക് വിടുന്ന പ്രശ്നമേ ഇല്ല. വരില്ലേ? ആ സ്ത്രീയുടെ ചോദ്യം കാതുകളിൽ പതിച്ചു. വരാം. അറിയാതെ പവിത്രയുടെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീണു. വളരെ നന്ദി, ഞാൻ അഡ്രസ്സ് ഫോണിലേക്ക് അയച്ചേക്കാം. ആരാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും മുമ്പ് കോൾ കട്ടായി. കോളേജിലെ ഓരോ പുൽനാമ്പിനെ പോലും അറിയാമായിരുന്നു താനും അശോകേട്ടനും തമ്മിലുള്ള പ്രണയം. ദൈവത്തിന് പോലും തങ്ങളെ പിരിക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയ ബന്ധം. കോളേജിൽ നിന്ന് പിരിഞ്ഞപ്പോൾ പിന്നെ കത്തുകളിലൂടെയായി പ്രണയം. ഇടയ്ക്ക് അശോകേട്ടൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാന്നൊരു കത്ത് വന്നു. പിന്നെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. താൻ അയക്കുന്ന കത്തുകൾക്കൊന്നും മറുപടിയും ഇല്ലാതെയായി. മനമുരുകി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഏതൊരു പെണ്ണിനെയും പോലെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിധിയുടെ മുന്നിൽ തോറ്റുകൊടുത്തു. തൻ്റെ സ്വപ്നാകാശത്തിന് പരിമിതികളും പരിധികളും ഉണ്ടായിരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായി. അശോകേട്ടൻ എന്തു സംഭവിച്ചു എന്നൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അശോകേട്ടൻ സമ്മാനിച്ച ഓർമ്മകൾ മനസ്സിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇപ്പോഴുമുണ്ട്. രാമപുരം. കണ്ടക്ടറുടെ വിളി അവളെ ഭൂതകാല സ്മരണകളിൽ നിന്ന് ഉണർത്തി. ഇവിടെയല്ലേ നിങ്ങൾക്ക് ഇറങ്ങേണ്ടത്? അതെ. അവൾ ബസ്സിൽ നിന്നിറങ്ങി അടുത്ത് കണ്ട കടയിൽ കയറി ഫോണിലുണ്ടായിരുന്ന അഡ്രസ്സിനെക്കുറിച്ച് അന്വേഷിച്ചു. അയാൾ അവൾക്ക് വഴി പറഞ്ഞു കൊടുത്തു. ആരാ? അയാളുടെ ചോദ്യം. ഒരു ബന്ധുവാ. ആ, ഇപ്പോഴങ്ങനെ ആരും അശോകനെ കാണാൻ വരാറില്ല. ആദ്യമൊക്കെ ആളുകളുടെ പ്രവാഹമായിരുന്നു. പാവം പിടിച്ചൊരു മനുഷ്യൻ. 5-8 കൊല്ലം ആയില്ലേ കിടക്കുന്നു. ശരി. അയാളോട് യാത്ര പറഞ്ഞ് അവൾ ആ മൺപാതയിലൂടെ കുറച്ച് നടന്നപ്പോൾ പഴയൊരു 2-നില വീടിൻ്റെ മുന്നിലെത്തി. ഗേറ്റിന് പുറത്തെഴുതി വച്ചിരിക്കുന്ന വീട്ടു പേര് അവൾ ശ്രദ്ധാപൂർവം വായിച്ചു. പവിത്രം. നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ആ വീടിന് പേര് പവിത്രമെന്നായിരിക്കും. പ്രണയിച്ചു നടന്ന കാലത്ത് തന്നോട് അശോകേട്ടൻ പറഞ്ഞിരുന്ന വാക്ക് അവളുടെ മനം വിങ്ങി. ഗേറ്റ് തുറന്ന് മുറ്റത്തുകൂടി നടന്ന് ഇറയത്തെത്തി. വീടിൻ്റെ കോളിംഗ് ബെല്ലിൽ അവൾ വിരലമർത്തി. അല്പം പ്രായമുള്ള ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. അശോക്, അകത്തേക്ക് വരൂ. അവരുടെ പിന്നാലെ അവൾ നടന്നു. അല്പം വിശാലമായൊരു കിടക്കമുറിയിൽ അവർ എത്തിച്ചു. ഉത്കണ്ഠയോടെ മുറിക്കുള്ളിലേക്ക് അവൾ നോക്കി. കട്ടിലിൽ കിടക്കുന്ന ആളിനെ കണ്ടു. അയാളുടെ അരികിലിരിക്കുന്ന ഒരു സ്ത്രീ എണീറ്റ് വന്ന് പവിത്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, പവിത്രയല്ലേ?
2: അതെ.
1: അവർ അവളെ അകത്തേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ഒരു കസേരയിലിരുത്തി. ഇപ്പോഴൊന്ന് ഉറങ്ങിയതേയുള്ളൂ, ഉണർത്തേണ്ട. പവിത്ര അയാളുടെ മുഖത്തേക്ക് നോക്കി. സൂര്യ തേജസ് പോലെ തിളങ്ങിയിരുന്ന മുഖം, കറുത്ത് കരിവാളിച്ച് അരോഗദൃഢഗാത്രമായിരുന്ന ആ ശരീരം മെലിഞ്ഞ് ശോഷിച്ച് അറിയാതെ പവിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. പവിത്ര വരുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. ഞാനാണ് പവിത്രയെ വിളിച്ചത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സ്മിത. നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ അശോകേട്ടൻ ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പേ എന്നോട് പറഞ്ഞിരുന്നു. പവിത്രയുടെ കത്തുകൾ ഒന്നും കാണാതെ വേദനിച്ച് നടന്ന കാലത്തെക്കുറിച്ചും ഒരുപാട് കത്തുകൾ പവിത്രയ്ക്ക് അയച്ചിട്ടും ഒന്നിനും ഒരു മറുപടിയും കിട്ടാതെ ആയപ്പോൾ ആ മനസ്സിനേറ്റ മുറിവുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. ഞാനും ഒരുപാട് കത്തുകൾ അയച്ചിരുന്നു, ഒന്നിനും മറുപടിയില്ലായിരുന്നു. വർഷങ്ങളോളം കാത്തിരുന്നു. ഒടുവിൽ വീട്ടുകാരുടെ മുന്നിൽ കീഴടങ്ങി. ഹാ, എല്ലാം കഴിഞ്ഞില്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പവിത്രയുടെ കത്തുകൾ കാണാതായപ്പോൾ രോഗാവസ്ഥയിൽ കിടന്നിരുന്ന അശോകേട്ടൻ്റെ അമ്മ മുറപ്പെണ്ണായ എന്നെ കെട്ടണമെന്ന അമ്മയുടെ അന്ത്യാഭിലാഷം സാധിച്ചു കൊടുക്കാൻ അശോകേട്ടൻ നിർബന്ധിതനായി. വർഷങ്ങളോളം പവിത്രയെക്കുറിച്ചും ഒരറിവും ഇല്ലായിരുന്നല്ലോ. പവിത്രയുടെ മനം തകർന്ന് ഒരു മൺപാത്രം എറിഞ്ഞുടച്ചതുപോലെ നെഞ്ചിൽ ഉയർന്നു വന്ന കരച്ചിൽ ഒതുക്കിപ്പിടിക്കാൻ അവൾ പാടുപെട്ടു. നമുക്കിടയിൽ എന്തു സംഭവിച്ചു എന്നറിയില്ല സ്മിതേ.

0: പവിത്ര വിക്കി വിക്കി പറഞ്ഞു. സംഭവിച്ചത് പിന്നീട് അറിഞ്ഞു. പവിത്രയുടെ കത്തുകൾ കാണാതായപ്പോൾ അശോകേട്ടൻ പവിത്രയുടെ വീട് തേടി വന്നു. വഴിയിൽ വെച്ച് അശോകേട്ടനെ കണ്ട പവിത്രയുടെ ആങ്ങളമാർ അശോകേട്ടനെ കാര്യമായി സൽക്കരിച്ചു. അടിച്ചവശനാക്കിയെന്ന് മാത്രമല്ല കൊന്നുകളഞ്ഞെന്ന ഭീഷണിയും മുഴക്കി. ആക്രമണത്തിനിടയിൽ ആങ്ങളമാർ ഒരു സത്യം വെളിപ്പെടുത്തി. അശോകേട്ടൻ അയക്കുന്ന കത്തുകൾ പവിത്രയുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ അവർ പോസ്റ്റുമാന് കൈക്കൂലി കൊടുത്ത് ചട്ടം കെട്ടിയിരുന്നു. തിരിച്ചും പവിത്ര ഞെട്ടി. തേനേ, പാലേ, മുത്തേ, ചക്കരേ എന്നൊക്കെ മാത്രം തന്നെ വിളിച്ചിരുന്ന ആങ്ങളമാരുടെ ഉള്ളിൽ ഇത്രയും പകയുണ്ടായിരുന്നു. അവർക്കെല്ലാം അറിയാമായിരുന്നോ? എല്ലാം കേട്ട് ഒരു കൽപ്രതിമ കണക്കെ അവൾ മരവിച്ചിരുന്നു പോയി. പവിത്രയുടെ ബാഗിൽ ഉണ്ടായിരുന്ന മൊബൈൽ റിങ് ചെയ്തപ്പോൾ ആ ശബ്ദം കേട്ട് അശോകൻ ഉണർന്നു. അയ്യോ, ഉണർന്നു, അവൾ പറഞ്ഞു. അല്ലെങ്കിലും ഞാൻ ഉണർത്താനിരിക്കുകയായിരുന്നു. പവിത്രയ്ക്ക് ഉടനെ പോകണ്ടേ? അവിടുത്തെ അവസ്ഥകളൊക്കെ ഞങ്ങൾക്കറിയാം. കോൾ എടുക്കൂ, സ്മിത പറഞ്ഞു. അമ്മ അവിടെ എത്തിയോ? ആ, മോളാണ്. എപ്പോ തിരിച്ചെത്തും? ബസ് കിട്ടുന്നതനുസരിച്ച് നീ ഫോൺ വയ്ക്ക്. പവിത്ര ഫോൺ കട്ട് ചെയ്തു. അവൾ അശോകേട്ടന്റെ മുഖത്തേക്ക് നോക്കി. നീ ഇപ്പോഴും തടവിലാണല്ലേ? മുൻപ് ആങ്ങളമാരുടെ, ഇപ്പോൾ ഭർത്താവിന്റെയും മോളുടെയും. അയാൾ വെറുതെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അയാളുടെ ചിരി അയാളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വിടർന്നില്ല. ഇതും നിന്റെ ആങ്ങളമാരുടെ സമ്മാനമാണ്. നമ്മളെ തമ്മിൽ അകറ്റിയിട്ടും അവരുടെ പക അടങ്ങിയിരുന്നില്ല. ഒരു ആക്സിഡന്റിൽ കാര്യങ്ങൾ വേഗം ഒതുക്കി. മരിച്ചില്ല, അതാണ് സങ്കടം. അന്ന് മരിച്ചിരുന്നെങ്കിൽ ഇവളിങ്ങനെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടണ്ടായിരുന്നു. ഒരല്പനേരത്തേക്ക് ആ മുറിയിൽ മൗനം തളം കെട്ടി നിന്നു. അവസാനമായി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനാണ് ഇവളെ കൊണ്ട് വിളിപ്പിച്ചത്. ഇവൾക്കെല്ലാം അറിയാം. വീണ്ടും പവിത്രയുടെ മൊബൈൽ ചിലച്ചു. ഇത്തവണ ഭർത്താവാണ്. എപ്പോ വരും? മോള് ഫ്രണ്ട്സിനോടൊപ്പം പുറത്തേക്ക് പോയി. വൈകിട്ടത്തെ ചായയ്ക്ക് മുമ്പ് നീ ഇങ്ങ് എത്തില്ലേ? വേഗം വരുമല്ലോ. വരും. അവൾ ഫോൺ കട്ട് ചെയ്തു. പൊയ്ക്കോളൂ. ഒരു ദുരന്തം കൂടി എനിക്ക് താങ്ങാൻ പറ്റില്ല. ഒറ്റ ചോദ്യം മാത്രം. എന്നെ ഈ നിലയിലാക്കാൻ ചുക്കാൻ പിടിച്ച നിന്റെ മൂത്ത ആങ്ങള വിപിൻ, അദ്ദേഹത്തിന് സുഖമാണോ? ഒരു നിമിഷം പവിത്ര മൗനം പാലിച്ചു. എന്നിട്ട് പറഞ്ഞു, ക്യാൻസറായിരുന്നു. 7-8 കൊല്ലം വേദന തിന്ന് നരകിച്ചു. പിന്നെ മരിച്ചു. അവൾ എണീറ്റ് അയാളുടെ രണ്ട് കൈകളും ചേർത്ത് അമർത്തിപ്പിടിച്ചു. അവളുടെ കണ്ണിൽ നിന്നും അടർന്നു വീണ നിർമ്മണിമുത്തുകൾ അയാളുടെ നെറ്റിയിൽ പതിച്ചു. നിറമിഴികളോടെ അയാളോട് അവൾ യാത്ര ചോദിച്ചു. പൊയ്ക്കോട്ടെ. വിളറിയ ഒരു ചിരി അവൾക്ക് മറുപടിയായി അയാൾ നൽകി. മനസ്സായിരുന്നു തന്റെ മനസ്സും ഈ ലോകവും എല്ലാം. പവിത്ര വീട്ടിലെത്തി. പതിവ് ജോലികളിൽ ഏർപ്പെട്ടു. അച്ഛനും മകളും കൂടി അടുക്കള യുദ്ധക്കളമായി മാറ്റിയിരിക്കുന്നു. അടുക്കള വൃത്തിയാക്കുന്നതിനിടയിൽ ഫോൺ ശബ്ദിച്ചു. അവസാനമായി അദ്ദേഹത്തെ ഒന്ന് ജീവനോടെ കാണാൻ പവിത്രയ്ക്കും സാധിച്ചല്ലോ. പെട്ടെന്നാണ് സ്മിതയുടെ നിലവിളിയും കരച്ചിലും ഉച്ചത്തിലായത്. പവിത്ര ഞെട്ടിപ്പോയി. ഒരു നിമിഷം അവൾ സ്തംഭിച്ചു നിന്നു.
1: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 6 മണിക്ക് ഉഷമലരിയിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ഗംഗ എന്ന കവിത ആലപിക്കുന്നത് രഞ്ജിനി സുധീരൻ. 6:15 ഉദയഗീതം, യദുകൃഷ്ണ പാടിയ ഗാനങ്ങൾ. രാവിലെ 10 മണിക്ക് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ എസ് അമൃതയുമായി അഭിമുഖം. 10:15 തമിഴ് ചൊൽമാലെ സൂര്യകാന്തി കുഴുവിനർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, തുടർന്ന് തിരയ്പൂക്കൾ. 11 മണിക്ക് ഗാനകൈരളി, മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ സി എസ് കൃഷ്ണയ്യർ കൃതികൾ. 11:30 അനന്തരം ജുഗ് ജുഗ് ജിയോ അഭിയാനെക്കുറിച്ചുള്ള ചിത്രീകരണം, രചന ടി എസ് രാജേഷ് സിന്ധു, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ഏകതാര ലളിതഗാന പരിപാടി, കെ എസ് ഹരിശങ്കർ പാടിയ ഗാനങ്ങൾ. നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി ഭാഗം 4, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 3 മണിക്ക് കൂട്ടുകാരി പരിപാടിയിൽ സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും 40 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പങ്കജം ശ്രീദേവിയുമായി അഭിമുഖം, തുടർന്ന് എന്റെ യാത്ര, പർവ്വതാരോഹകയായ സോനു സോമൻ സംസാരിക്കുന്നു. 5 മണിക്ക് സംസ്കൃത പരിപാടി മഹാബലേഹ്.

അന്തർധാനം പ്രൊഫസർ കെ ലക്ഷ്മണലാൽ നടത്തുന്ന പ്രഭാഷണം. വൈകിട്ട് 5:15 പാട്ടുകളത്തിൽ കണ്ണമംഗലം മോഹനൻപിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ട്. വൈകിട്ട് 5:45 കെ എസ് ചിത്രപാടിയ ഭക്തിഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കോഴികളിലെ രക്താതിസാരം അറിയേണ്ടതെല്ലാം ഡോക്ടർ റെയ്നി ജോസഫ് സംസാരിക്കുന്നു. 7:35 യുവവാണി മ്യൂസിക് ടൈം. 8:00 നാടകം മാവേലി വന്നു മടങ്ങി. രചന വട്ടപ്പാറ രാമചന്ദ്രൻ, സംവിധാനം ബേബൻ കൈമാപ്രമ്പൻ. ശബ്ദം നൽകിയവർ പൂജപ്പുര രാധാകൃഷ്ണൻ, ജോബിൻ, ഡോക്ടർ തോമസ് മാത്യു, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ജോസ് നെട്ടയം, ലിസി ജോസ്, ഗ്രേസി കരമന, പുഞ്ചിരി രാജേന്ദ്രൻ. അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത ഗ്രാമാഭിയാൻ.
3: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705 ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഅഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുപാതം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റി

0: കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെ കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ അഭൂതപൂർവവും മികച്ചതുമായ ഫലം കൈവരിക്കാനും അതുല്യമായ സ്വാധീനം ചെലുത്താനും ജൻധൻ യോജനയ്ക്ക് സാധിച്ചുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി സമ്മേളനം ഗുരുവിന്റെ ജന്മസ്ഥലമായ തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. വർക്കല ശിവഗിരിയിൽ നടന്ന സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം ലിജു നിർവഹിച്ചു. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163-ാമത് ജയന്തി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ സമരപോരാട്ടങ്ങൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൽ പ്രധാന പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലികളി ആഘോഷം നാളെ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. 86-ാമത് ശ്രീനാരായണ ട്രോഫി പുണ്യാളൻ നിരണം ചുണ്ടന്. കന്നേറ്റിക്കായലിൽ നടന്ന ഫൈനലിൽ നടുവിലപ്പറമ്പൻ രണ്ടാമനായി. സെയിന്റ് പയസ് 10th മൂന്നാമതെത്തിയത്. തെക്കനോടി വിഭാഗത്തിൽ പടിഞ്ഞാറേ പറമ്പൻ ജേതാവായി. ശ്രീനാരായണ ട്രോഫിയും 1,50,000 രൂപയും പുണ്യാളൻ നിരണം ചുണ്ടന്റെ ക്യാപ്റ്റൻ ഏറ്റുവാങ്ങി. കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് ഒക്ടോബറോടെ വ്യവസായ പദവി നൽകുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ്. മേഖലയുടെ ദീർഘകാലമായുള്ള ആവശ്യം പരിഗണിച്ചും ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായുമാണ് പദവി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യവസായ പദവി ലഭിക്കുന്നതോടെ ബാങ്ക് സബ്സിഡി, ഏകജാലക അനുമതി തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കും. രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ഇത് സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു. പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ ആഴ്ച

0: ഇന്ത്യൻ വംശജരായ 100 പേരെയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം നേപ്പാളിലേക്ക് അവശ്യ സാധനങ്ങളുമായി 3 വിമാനം കൂടി ഇന്ന് പുറപ്പെടുമെന്ന് വിദേശകാര്യ വക്താവ് ശ്രീ രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ന്യൂഡൽഹിയിൽ വിവിധ സ്കൂളുകളിലെയും സംഘടനകളിലെയും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിച്ചു. രക്ഷാബന്ധന്റെ പ്രാധാന്യം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനപ്പുറം വ്യാപിച്ചു കിടക്കുന്നതാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പറഞ്ഞു. സന്ദേശത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകമായി കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മരങ്ങൾക്ക് പോലും രാഖി കെട്ടാമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർക്ക് അടിസ്ഥാന മറാഠി ഭാഷാ പരിജ്ഞാനം വേണമെന്ന നിബന്ധന നടപ്പിലാക്കുന്ന സമയപരിധി മഹാരാഷ്ട്ര സർക്കാർ 1 വർഷത്തേക്ക് കൂടി നീട്ടി. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ ആവശ്യത്തിന് പഞ്ചസാര ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും കേന്ദ്ര സർക്കാർ. സമീപ ദിവസങ്ങളിൽ പഞ്ചസാര മിൽ വിലയിൽ 20% കുറവുണ്ടായിട്ടുണ്ടെന്നും പൊതുവിപണിയിലും വില കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. പാകിസ്ഥാൻ ചാരസംഘടന ISIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഡൽഹി സ്വദേശികളായ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ഇവരെ പിടികൂടിയത്. ഇന്ത്യൻ സിം കാർഡുകൾ സംഘടിപ്പിച്ച് ദുബായ് വഴി പാകിസ്ഥാനിലുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതുൾപ്പെടെയുള്ള സഹായങ്ങൾ ഇവർ നൽകിയതായി പോലീസ് പറഞ്ഞു. ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അതിർത്തിയിലെ ഭാക്രാനങ്കൽ അണക്കെട്ടിന്റെ ഭിത്തിക്ക് 1.77 ഇഞ്ച് ചരിവുണ്ടായെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. അണക്കെട്ടിലുണ്ടാകുന്ന തകർച്ച ഡൽഹി ഉൾപ്പെടെ പല നഗരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് വ്യാജ വാർത്തയാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കൂ. ഓർഡിനറി എന്ന ചിത്രത്തിനായി കാർത്തികും മധു ബാലകൃഷ്ണനും പാടിയ ഗാനമാണിത്. ഈ ഗാനത്തിന്റെ രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

0: and the police departments across the country. India Meteorological Department, IMD, has issued an orange alert for heavy to very heavy rainfall at isolated places of Odisha. The Met Department predicted heavy rainfall over Bihar, Chhattisgarh, East Madhya Pradesh, Gangetic, West Bengal, Jharkhand, Uttarakhand and northeastern states tomorrow. India's Vilavan Senthilkumar will take on Hungary's Balázs Farkas in the final of the PSA Budapest Squash Open tonight. Vilavan stormed into the title clash with a thrilling 3-2 victory over compatriot V. Chotrani in the semi-finals last night. Farkas, the local favourite and world number 55, booked his place in the final with a straight game's 3-0 victory over Egypt's Mustafa El Sirti. And now, before we end the bulletin, the headlines once again. India sends third flight carrying 10 tons of humanitarian assistance to flood-hit Nepal. External Affairs Ministry says 320 Indian nationals remain uncontactable. Death toll in devastating Nepal-Tibet flash floods rises to 547. Over 1,500 people remain missing on both sides of border. Prime Minister Narendra Modi to embark on a four-day visit to Uzbekistan and Kyrgyzstan tomorrow. Government measures improve market availability of sugar, ensure faster movement. Ex-mill sugar prices fall by around 20%. India's index of industrial production records growth of 6.7% in July this year. And India's Vilavan Senthilkumar to take on Hungary's Balázs Farkas in the final of PSA Budapest Squash Open tonight. That is all in the news at 9. Good night.
1: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി
1: ഓണം കഥാവേള. ഓണം കഥാവേളയിൽ ഇന്ന് കഥയുമായി എത്തുന്നു ശ്രീ ദാമോദരൻ കുളപ്പുറം. കഥ ഓണത്തുമ്പികൾ.
3: നേരം പുലർന്നു വരുന്നതേയുള്ളൂ. ഷർട്ടിനു മേലെ കമ്പിളിക്കുപ്പായവുമിട്ട് തലയിൽ മഫ്ലറും കെട്ടി ഒരു നീണ്ട വടിയുമായി സഹദേവൻ മാഷ് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വവ്വാലുകൾ കടിച്ചിട്ട അടക്കകൾ എമ്പാടും വീണുകിടക്കുന്ന കവുങ്ങിൻ തോട്ടത്തിലൂടെ നടന്ന് വട്ടപ്പലവും അതിരാണിച്ചെടികളും പൂവിട്ടു നിൽക്കുന്ന തോട്ടിൻ ചെറുമ്പിലേക്ക് കയറി. സഹദേവൻ മാഷ് വയലിലുടനീളം ഒന്ന് കണ്ണോടിച്ചു. ദൂരെ വയലിന് മുകളിൽ കനത്ത പുകപടലം പോലെ നീരാവി മൂടിക്കിടക്കുന്നത് മാഷ് കൗതുകത്തോടെ നോക്കി നിന്നു. വളരെ ദൂരെ ഒന്നും കാണാൻ കഴിയുന്നില്ല. അന്തരീക്ഷമാകെ നീരാവി പടർന്നിരിക്കുകയാണ്. പാടശേഖര സമിതി ട്രാക്ടർ കൊണ്ടുവന്ന് വയൽ ഉഴുതുകൊടുത്തതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും വിത്തിട്ടിരുന്നു. അവ തഴച്ചു വളർന്ന് വിരിഞ്ഞു നിൽക്കുന്നത് സഹദേവൻ മാഷ് ആകാംക്ഷയോടെ നോക്കി നിന്നു. വിരിഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ കാറ്റിൽ ഇളകിയാടുന്നത് കണ്ടപ്പോൾ താനൊരു മാന്ത്രിക ദേശത്ത് എത്തിപ്പെട്ടതുപോലെ സഹദേവൻ മാഷക്ക് തോന്നി. വളരെ അകലെ നിന്ന് വയൽവരമ്പിലൂടെ ആരോ നടന്നു വരുന്നത് അവ്യക്തമായി കാണുന്നുണ്ട്. തന്നെ അവരും ഇതുപോലെ വളരെ അവ്യക്തമായിട്ടായിരിക്കുമല്ലോ കാണുന്നുണ്ടാവുക. തനിക്കു ചുറ്റും ഘനീഭവിച്ചു നിൽക്കുന്ന നീരാവിയെ തനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ വളരെ ദൂരെയുള്ള മറ്റൊരാൾക്ക് അത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. സഹദേവൻ മാഷ് അല്പം കൂടി മുന്നോട്ട് നടന്നു. തൻ്റെ വയലിനരികിൽ ചെന്ന് നിന്നു. നേരത്തെ വയൽവരമ്പിൽ അവ്യക്തമായി കണ്ട ആൾരൂപത്തെ ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അത് മറ്റാരുമല്ല, പത്മിനി. പത്മിനി തോട്ടിൻ ചെറുമ്പിലൂടെ നടന്നു വന്ന് വയലിന് സമീപത്തെ വാർപ്പ് പാലത്തിന്മേൽ നിന്നു. പിന്നീട് അവൾ ധരിച്ചിരുന്ന മാക്സി അല്പം ഉയർത്തി പതുക്കെ വയൽവരമ്പിലേക്കിറങ്ങി. വയൽവരമ്പിൽ മുളച്ചുപൊന്തിയ പുൽച്ചെടികളുടെ ഇലത്തുമ്പുകളിൽ പൊടിഞ്ഞു നിന്ന നീർത്തുള്ളികൾ അവളുടെ വെളുത്ത കണങ്കാലുകളിൽ പറ്റി. അവൾ വയൽവരമ്പിലൂടെ പതുക്കെ നടന്നു വന്ന് സഹദേവൻ മാഷുടെ മുന്നിൽ നിന്നു. ഇന്നലെ പെയ്ത മഴയ്ക്ക് വെള്ളം അല്പം കയറിയിട്ടുണ്ട് അല്ലേ? പത്മിനി ചോദിച്ചു. അതെ, വിരിഞ്ഞ നെൽച്ചെടികളൊക്കെ വെള്ളത്തിൽ വീണു തുടങ്ങി, സഹദേവൻ മാഷ് പറഞ്ഞു. പത്മിനി സഹദേവൻ മാഷുടെ മുന്നിലൂടെ നടന്ന് വയൽവരമ്പുകളിലൂടെ കണ്ണോടിച്ച് നടന്നുപോയി. തണുത്ത പ്രഭാതത്തിൽ തുമ്പപ്പൂക്കൾ വിരിഞ്ഞ വയൽവരമ്പിലൂടെ പത്മിനി നടന്നു പോകുന്നത് നോക്കി സഹദേവൻ മാഷ് അല്പസമയം നിന്നു.

അവൾ നടന്ന് ദൂരെ എത്തിക്കഴിഞ്ഞിട്ടും ആ രൂപം തൻ്റെ സമീപത്ത് ഉള്ളതുപോലെ മാഷുക്ക് തോന്നി. പിന്നീട് മാഷ് വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നു. സഹദേവൻ മാഷ് വീട്ടിൽ മടങ്ങിയെത്തിയ ഉടൻ അതുവരെ കയ്യിൽ കരുതിയിരുന്ന വടി വരാന്തയുടെ ഒരു മൂലയ്ക്ക് ചാരിവെച്ചു. ഇനി അതിൻ്റെ ആവശ്യമില്ല. നാളെ രാവിലെ വീണ്ടും വയലിലേക്ക് പോകുമ്പോഴേ അത് വേണ്ടതുള്ളൂ. സഹദേവൻ മാഷ് വാതിൽ തുറന്ന് അകത്തു കയറി. തലയിൽ കെട്ടിയ മഫ്ളറും കമ്പിളിക്കുപ്പായവും അഴിച്ച് അയയിലിട്ടു. എല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് തന്നെ തിരിച്ചുവെക്കുക എന്നത് മാഷുടെ ഒരു ശീലമാണ്. എന്നാൽ പിന്നെ ആവശ്യം വരുമ്പോൾ അതെവിടെയെന്ന് ചോദിച്ച് വീട്ടിൽ ബഹളം വെച്ച് നടക്കേണ്ടതില്ലല്ലോ. മീനാക്ഷി മാഷ് അടുക്കളയിലേക്ക് നടന്നുകൊണ്ട് ഭാര്യയെ വിളിച്ചു. മാഷ് വന്നുവെന്ന് തോന്നുന്നു. സ്വയം പറഞ്ഞുകൊണ്ട് കിണറ്റിൻകരയിൽ നിന്നും മീനാക്ഷി അമ്മ അടുക്കളയിലേക്ക് കയറി വന്നു. വയലിൽ പോയി തിരിച്ചു വന്നാൽ നല്ല കടുപ്പത്തിൽ പഞ്ചസാര ചേർക്കാത്ത ഒരു ഗ്ലാസ് ചായ മാഷക്ക് വേണം. പ്രമേഹമോ മറ്റ് അസുഖങ്ങളോ ഉള്ളതുകൊണ്ടല്ല മാഷ് പഞ്ചസാര ചേർത്ത ചായ കുടിക്കാത്തത്. അത് ഒരു ശീലമാണ്, ചെറുപ്പത്തിലേ തുടങ്ങിയ നല്ല ശീലങ്ങളിലൊന്ന്. മാഷ് ഇന്നേ വരെ പ്രമേഹത്തിനോ രക്തസമ്മർദ്ദത്തിനോ മരുന്ന് കഴിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലെന്നതാണ് സത്യം. പഞ്ചസാര നിത്യവും കഴിച്ചാൽ മനുഷ്യന്റെ എല്ലുകൾക്ക് ബലക്ഷയം നേരിടുമെന്ന സത്യം മാഷക്കറിയാം. അറിഞ്ഞുകൊണ്ട് എന്തിനാണ് വിഷം തിന്നുന്നത് എന്ന് മാഷ് ചോദിക്കും. കൂടുതൽ ആരെങ്കിലും തർക്കത്തിന് പോയാൽ മാഷ് ചിരിച്ചുകൊണ്ട് പറയും, പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ എന്തിനാ വാങ്ങിക്കുന്നത്? പിന്നെ ആരും മാഷോട് തർക്കിക്കാൻ നിൽക്കില്ല. അപ്പോൾ അദ്ദേഹം ഒരു വിജയിയുടെ ഭാവത്തിൽ ചിരിക്കും. മാഷുടെ ബുദ്ധിപൂർവമുള്ള ശാഠ്യങ്ങൾ കാണുമ്പോൾ മീനാക്ഷി അമ്മയ്ക്ക് ഉള്ളാലെ ചിരി വരും. കഴിഞ്ഞ 36 വർഷങ്ങളായി മാഷുടെ ഓരോരോ ശാഠ്യങ്ങൾ അവർക്കറിയാവുന്നതാണല്ലോ. അപ്പോഴൊക്കെ ഭർത്താവിനെ കുറിച്ചോർത്ത് സ്വകാര്യമായി അവർ അഭിമാനിക്കും. മീനാക്ഷി അമ്മ നല്ല കടുപ്പത്തിൽ ചായ കൂട്ടി ഒരു വലിയ ഗ്ലാസ്സിലൊഴിച്ച് സഹദേവൻ മാഷുടെ മുന്നിൽ കൊണ്ടുവച്ചു. മാഷ് ചൂടോടെ ചായ ഊതി ഊതി കുടിച്ചു. അതിനിടയിൽ ഒന്നോ രണ്ടോ തവണ മീനാക്ഷി അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. തൻ്റെ ഉള്ളിൽ അതിനിഗൂഢമായ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നും താൻ അത് വെളിപ്പെടുത്താൻ പോകുന്നില്ലെന്നും മാഷ് സ്വയം പറഞ്ഞു. അത്രയ്ക്കും സുന്ദരവും രഹസ്യവുമായ ആ അനുഭവത്തിന് താനിന്ന് ദൃക്സാക്ഷിയായതിൻ്റെ ആനന്ദം അത് തനിക്കു മാത്രം അവകാശപ്പെട്ടതാണെന്ന് മാഷ് തന്നോട് തന്നെ പറഞ്ഞു. നീരാവി പടർന്നിറങ്ങിയ വയൽവരമ്പിലൂടെ ഒരു മാലാഖയെപ്പോലെ ചുണ്ടുകളിൽ മന്ദസ്മിതവുമായി പത്മിനി നടന്നു നീങ്ങിയ ആ ദൃശ്യം മാഷ് ഒരിക്കൽ കൂടി ഓർത്തെടുത്തു. സഹദേവൻ മാഷ് തോർത്തുമുണ്ടെടുത്ത് ചുമലിലിട്ട് കവുങ്ങിൻ തോട്ടത്തിലൂടെ കുളക്കരയിലേക്ക് നടന്നു. വയസ്സ് 65 ആയെങ്കിലും മാഷ് ഇപ്പോഴും കുളത്തിൽ നിന്നേ കുളിക്കുക പതിവുള്ളൂ. അതും വെറും മുങ്ങിക്കുളിയല്ല, 5-6 തവണ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്കും അക്കരയിൽ നിന്ന് ഇക്കരയിലേക്കും നീന്തി തുഴഞ്ഞു വരും. പിന്നെ അല്പസമയം ജലത്തിനു മീതെ മലർന്നു കിടക്കും. അതെ, ജലശയനം തന്നെ. അത് കഴിഞ്ഞാൽ മാഷ് കുളിച്ചു കയറും. ദിവസവും കുളത്തിൽ ചെന്ന് നീന്തിക്കുളിക്കുന്ന ആൾക്ക് മറ്റ് വ്യായാമങ്ങളൊന്നും ആവശ്യമില്ല എന്ന പക്ഷക്കാരനാണ് സഹദേവൻ മാഷ്. സഹദേവൻ മാഷ് കുളിച്ചു വരുമ്പോഴേക്കും മീനാക്ഷി അമ്മ ചായയും ആവി പാറുന്ന പുട്ടും കടലയും മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. അതാണ് പതിവ്. ഇന്നും അതിന് ഒരു മാറ്റവുമില്ല. രാവിലത്തെ ഭക്ഷണം വളരെ കൃത്യമായി കഴിക്കണമെന്ന് മാഷക്ക് നിർബന്ധമുണ്ട്. മീനാക്ഷി അമ്മ ചായയും പലഹാരങ്ങളും കൊണ്ടുവച്ചപ്പോൾ സഹദേവൻ മാഷ് മേശയ്ക്കരികിൽ വന്ന് ഇരുന്നു. ചായ കുടിക്കാൻ തുടങ്ങി. ബാംഗ്ലൂരിൽ നിന്ന് സുനീഷ് വിളിച്ചിരുന്നു. മീനാക്ഷി അമ്മ പറഞ്ഞു, അതെപ്പോഴും അങ്ങനെയാ, ഞാനിവിടെ ഉണ്ടാവുമ്പോൾ ആരും വിളിക്കൂല. ഞാനീ വളപ്പിന്ന് താഴോട്ടിറങ്ങുമ്പോൾ വിളിക്കുകയും ചെയ്യും. മാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടോ വയലിൽ നെല്ല് നോക്കാൻ പോയിട്ടുണ്ടോ എന്നൊന്നും മക്കളിപ്പോ അറിയില്ലല്ലോ. മീനാക്ഷി അമ്മ പറഞ്ഞു, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. അവർ നമ്മുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഈ കൃഷികളൊക്കെ നോക്കി നടത്താൻ ഞാനിങ്ങനെ ഓടി നടക്കേണ്ടല്ലോ എന്നോർത്തിട്ടാം. സുനീഷ് +2 പാസ്സായപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അവനെ ഡിഗ്രിക്ക് ചേർത്താൽ മതിയെന്ന്. എന്നാൽ അവനൊരു ബിഎഡും എടുത്ത് ഒരധ്യാപകനായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. നിങ്ങൾക്കല്ലേ അവനെ എഞ്ചിനീയറിങ്ങിന് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത്. എന്നിട്ടിപ്പോ എന്തായി? അവൻ നന്നായി പഠിച്ച് പാസ്സായി ബാംഗ്ലൂരിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. ഇതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുത്താൽ അവരെ നമുക്ക് കിട്ടില്ല എന്ന്.
അന്ന് ഞാൻ പറഞ്ഞ വാക്കിന്

0: നിങ്ങൾ ഒരു വിലയും കൽപ്പിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, മീനാക്ഷി അമ്മ പറഞ്ഞു. മക്കൾക്ക് ബാല്യത്തിൽ വിദ്യാഭ്യാസം നൽകാത്ത മാതാപിതാക്കൾ ശത്രുക്കൾക്ക് തുല്യരാണെന്ന് ഒരു ചൊല്ലുണ്ട്, സഹദേവൻ മാഷ് പറഞ്ഞു. എന്നിട്ടെന്താ അവൻ പറഞ്ഞേ? മാഷ് ചോദിച്ചു. നമ്മൾ രണ്ടാളും ഇവിടെ ഇങ്ങനെ കാട്ടിലും ചളിയിലും കഴിഞ്ഞുകൂടണ്ട, ഓണത്തിന് ബാംഗ്ലൂരിലേക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനീ മണ്ണ് വിട്ട് എങ്ങോട്ടും വരുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അത് നന്നായി. ഓണത്തിന് കുട്ടികളെയും കൂട്ടി അവനോട് ഇങ്ങോട്ട് വരാൻ പറയാഞ്ഞില്ലേ? ഈ വർഷത്തെ ഓണം കുട്ടികളോടൊപ്പം ഉണ്ണാമായിരുന്നു. അവൻ വരുമോ? മാഷ് ചോദിച്ചു. വരും, മീനാക്ഷി അമ്മ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം സഹദേവൻ മാഷ് കുട്ടികളുടെ വരവിനായി കാത്തിരുന്നു. ഓണത്തിന് രണ്ടു ദിവസം മുന്നേ സുനീഷ് കുടുംബസമേതം വീട്ടിലേക്ക് വന്നു. പുറത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് സഹദേവൻ മാഷും മീനാക്ഷി അമ്മയും വരാന്തയിലേക്ക് വന്നു. സുനീഷും നിഖിലയും സൂരജിനെയും മഹിമയെയും കൂട്ടി വീട്ടിലേക്ക് വന്നപ്പോൾ സഹദേവൻ മാഷക്കും മീനാക്ഷി അമ്മയ്ക്കും വളരെ സന്തോഷമായി. വാ എൻ്റെ മക്കൾ വാ, മീനാക്ഷി അമ്മ സൂരജിനെയും മഹിമയെയും അടുത്തേക്ക് വിളിച്ചു. മഹിമ ചിരിച്ചുകൊണ്ട് അമ്മാമ്മയുടെ അടുത്ത് ചെന്ന് നിന്നു. മീനാക്ഷി അമ്മ മഹിമയെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. മഹിമയുടെ കൊച്ചു ഹൃദയത്തിൻ്റെ മിടിപ്പും സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ തുടിപ്പും അവർ തൻ്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി. പിന്നീട് വാത്സല്യത്തോടെ മഹിമയെയും സൂരജിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കെ മീനാക്ഷി അമ്മ പറഞ്ഞു, ഇനി നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിന്നാൽ മതി. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകണ്ടേ? മഹിമ ചോദിച്ചു. അതിനെന്താ വിഷമം? ഈ നാട്ടിലും സ്കൂളുണ്ടല്ലോ. നിങ്ങൾ രണ്ടാളെയും ഞാൻ ഇവിടെ ചേർക്കാം, പോരെ? സഹദേവൻ മാഷ് ചോദിച്ചു. ഹായ്, അത് മതി, മഹിമ പറഞ്ഞു. സൂരജേട്ടാ, നമുക്ക് രണ്ടുപേർക്കും അമ്മാമ്മയുടെയും അച്ചാച്ചൻ്റെയും കൂടെ ഇവിടെ നിൽക്കാം. ഇവിടെ നിൽക്കാൻ നിനക്കിഷ്ടാ? സൂരജ് ചോദിച്ചു. എനിക്കിഷ്ടാ. സൂരജേട്ടനോ? എനിക്ക് വലിയ ഇഷ്ടാ, സൂരജ് പറഞ്ഞു. സുനീഷും കുട്ടികളും വീട്ടിൽ വന്നു ചേർന്നതോടെ സഹദേവൻ മാഷക്കും മീനാക്ഷി അമ്മയ്ക്കും വലിയ സന്തോഷമായി. അതുവരെ അവർക്കിടയിൽ ഘനീഭവിച്ചു നിന്ന പിണക്കങ്ങളെല്ലാം നീരാവിയായിപ്പോയി. മാഷ് കുട്ടികളോടൊപ്പം ചിരിച്ചുല്ലസിച്ച് നടക്കുന്നത് മീനാക്ഷി അമ്മ കൗതുകത്തോടെ നോക്കി നിന്നു. മീനാക്ഷിയെ, ഞാനീ കുട്ടികളെയും കൂട്ടി ഒന്ന് വയലിലൂടെ നടന്നിട്ട് വരാം. നാളെ ഓണത്തിന് പൂവിടാൻ പണം കൊടുത്ത് പൂവൊന്നും വാങ്ങിക്കേണ്ട. ആ തോട്ടിൻ ചിറമ്പല് ധാരാളം തുമ്പപ്പൂവുണ്ട്. വയലിൽ കീഞ്ഞ് പെരുതിയാൽ കുറച്ച് കാക്കപ്പൂവും കിട്ടിയേക്കും. പിന്നെ നമ്മുടെ കിഴക്ക് വശത്തെ കയ്യാലിക്കരികിൽ ഇഷ്ടംപോലെ കോളാമ്പിപ്പൂക്കളും അരിപ്പൂക്കളും ഹനുമാൻ കിരീടവുമുണ്ട്. ഞങ്ങൾ അതെല്ലാം ശേഖരിച്ച് ഇപ്പോൾ വരാം കേട്ടോ. മാഷ് കുട്ടികളെയും കൂട്ടി ഒരു പൂപാത്രവും എടുത്ത് വയലിലേക്ക് പോയി. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വയലും അതിന് നടുവിലൂടെ ഒഴുകിപ്പോകുന്ന തോടും കണ്ട് സൂരജിനും മഹിമയ്ക്കും അത്ഭുതം തോന്നി. വയൽവരമ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന തുമ്പപ്പൂക്കൾ സൂരജും മഹിമയും പറിച്ച് പൂപാത്രത്തിൽ നിറച്ചു. നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്ക്, ഈ വയലിൽ നിന്നും ഞാൻ കുറച്ച് കാക്കപ്പൂ പറിച്ചു തരാം. മാഷ് പതുക്കെ വയലിലേക്കിറങ്ങി കാക്കപ്പൂ പറിക്കാൻ തുടങ്ങി. ആ ദൃശ്യം സൂരജ് മൊബൈൽ ഫോണിൽ പകർത്തി അച്ഛൻ്റെ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്തു. വയൽ നിറയെ ഓണത്തുമ്പികൾ പാറിക്കളിക്കുന്നതും പലതരത്തിലുള്ള പക്ഷികൾ ചിറയിട്ടടിച്ച് പറന്നുയരുന്നതും കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിന്നു. പൂപാത്രം നിറയെ പൂക്കൾ ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ സഹദേവൻ മാഷു പറഞ്ഞു, ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ? പോവാം, കുട്ടികൾ പറഞ്ഞു. അവർ വയലിൽ നിന്നും മടങ്ങി. കയ്യാലയ്ക്കരികിൽ നിന്നും കോളാമ്പിപ്പൂക്കളും അതിരാണിപ്പൂക്കളും അരിപ്പൂക്കളും ഇഷ്ടംപോലെ ശേഖരിച്ച് വീട്ടിലേക്ക് മടങ്ങവേ അങ്ങ് ദൂരെ ഒരു തണൽ പാറി വരുന്നത് കണ്ട് സഹദേവൻ മാഷ് കുട്ടികളെ വിളിച്ച് ആ ഭൂവിസ്മയം കാണിച്ചു കൊടുത്തു. അതെന്താണ് അച്ചാച്ച? മഹിമ ആകാംക്ഷയോടെ ചോദിച്ചു. അത് വെയിൽ വെള്ളം കുടിക്കാൻ പോകുന്നതാ. അത് കേട്ടതോടെ മഹിമയ്ക്കും സൂരജിനും അതെന്താണെന്നറിയാൻ തിടുക്കമായി. വെയിൽ വെള്ളം കുടിക്കാൻ പോകുന്ന കാര്യം ആദ്യമായിട്ടാണ് അവർ കേൾക്കുന്നത്. മഹിമ അത്ഭുതത്തോടെ സഹദേവൻ മാഷയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, അച്ചാച്ചൻ പറയുന്നത് സത്യമാ? എന്തോന്ന്? വെയിൽ വെള്ളം കുടിക്കാൻ പോയെന്ന് പറഞ്ഞത്? ശരിയാ. ഇത്രയും സമയം ഈ വയലിൽ നല്ല വെയിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇപ്പോഴില്ലല്ലോ. ഇല്ല. അതിപ്പോ എവിടെ പോയെന്നാ നിങ്ങളുടെ വിചാരം? എനിക്കറിയില്ല, മഹിമ പറഞ്ഞു. എനിക്കും അറിയില്ല, സൂരജ് പറഞ്ഞു. കുറേ സമയം വെയിലിങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ ഒരു ഭാഗത്തുകൂടെ തണലിങ്ങനെ വരും. പിന്നെ കുറച്ച് സമയത്തേക്ക് വെയിലിന് അത്ര തിളക്കമുണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോൾ പണ്ടേ ആളുകൾ പറയുന്നത് വെയില് വെള്ളം കുടിക്കാൻ പോയെന്നാണ്. അല്പസമയം കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിലിങ്ങനെ പാറി വരും. സഹദേവൻ മാഷ് പറഞ്ഞു. തിരുവോണനാളിൽ അകത്തും മുറ്റത്തും അവർ വലിയ പൂക്കളമിട്ടു, പുതുവസ്ത്രങ്ങൾ ധരിച്ചു. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി ഊണ് കഴിച്ചു. വളരെ സന്തോഷത്തോടെ ആ ഓണദിവസം കടന്നുപോയി. പിറ്റേ ദിവസം സുനീഷും നിഖിലയും കുട്ടികളെയും കൂട്ടി ബാംഗ്ലൂരിലേക്ക് പോകാൻ തയ്യാറായി. സഹദേവൻ മാഷ് സൂരജിനെയും മഹിമയെയും ചേർത്ത് പിടിച്ച് പറഞ്ഞു, പഠിച്ച് നല്ല കുട്ടികളാവണം കേട്ടോ. അവർ ശിരസനക്കി സമ്മതിച്ചു. സുനീഷും നിഖിലയും കാറിൽ കയറിയിരുന്നു, പിന്നാലെ കുട്ടികളും. കാർ അകന്നകന്നു പോയപ്പോൾ സഹദേവൻ മാഷുടെ ഉള്ളിൽ നിർവചിക്കാൻ പറ്റാത്ത ഒരു ദുഃഖം ഉരുണ്ടുകൂടി. വേർപാടിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ മാഷ് മുഖം കുനിച്ചു പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു നടന്നു.
1: ഓണത്തുമ്പികൾ ശ്രീ ദാമോദരൻ കുളപ്പുറം എഴുതി അവതരിപ്പിച്ച കഥയാണ് ഓണം കഥാവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. ഓണം കഥാവേള.

0: ആകാശവാണി
1: മൊഴിയാം ഒരു കഥ.
2: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ തിരുവാതിര, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: ഇന്നാ തിരുവാതിര ചന്ത. കാപ്പി നിറച്ച ഒരു കോപ്പ നീട്ടിക്കൊണ്ട് പങ്കിയമ്മ പറഞ്ഞു. ആ കട്ടം വെള്ളം വാങ്ങി കുടിക്കുന്നതിനിടയ്ക്ക് അയാൾ തുടർന്നു, മധുരമില്ല, ഞാനത് മറന്നുപോയി, കരിപ്പെട്ടി തീർന്നു. മുന്നാഴിയോളം വരുന്ന അത് മുഴുവൻ അകത്താക്കിയിട്ട് ശംഖുപിള്ള യാത്രയായി. സാമാനം മേടിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ പോകുക, ഭാര്യ അയാളെ ഓർമ്മപ്പെടുത്തി. പോയേച്ചു വരട്ടെ, സ്വതേയുള്ള ശാന്തസ്വരത്തിൽ ഭർത്താവ് പറഞ്ഞു. അയാൾ പുറപ്പെട്ടു. പച്ചത്തലേക്കെട്ടും ചെവിക്കിടയിൽ തിരുകിയ സ്റ്റീൽ പെന്നും കൈത്തണ്ടയിൽ തൂക്കിയ തോൾ സഞ്ചിയുമായി അയാൾ പതിവ് പോലെ ആഫീസിലേക്ക് നടന്നു. അയാൾക്ക് ചന്തയുടെ അകത്തുകൂടിയായിരുന്നു വഴി. ചന്തയാണെങ്കിൽ വളർന്ന് പരിസരങ്ങളെയൊക്കെ കയ്യേറിയ കൂട്ടത്തിൽ ശംഖുപിള്ളയുടെ വഴിയെയും കൈയടക്കി കളഞ്ഞിരുന്നു. കർഷകന്റെ ആനന്ദം കടഞ്ഞെടുത്തുകൂട്ടിയ മരതക കുന്നുകളും മഹാമേരുക്കളും പോലെ നേന്ത്രക്കുലകൾ കൂടിക്കിടന്നു. ഗൃഹത്തിലിരിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും മനസ്സിന്റെ പിൻപെ ഗൃഹസ്ഥന്മാർ ചന്തയിൽ തിക്കിത്തിരക്കി. ഭാരമേറിയ ചുമടും പേറി ക്ലേശിച്ചു നടക്കുന്ന ചുമട്ടുകാരുടെ മുൻപേ ഗമിക്കുന്ന ഭാഗ്യവാന്മാർ ശംഖുപിള്ളയെപ്പോലെയുള്ളവർക്ക് അസൂയയുണ്ടാക്കി. അയാളും തിരുവാതിര ചന്തയിൽ പങ്കുകൊണ്ടു. അതിന്റെ അരികിൽ കൂടി നടന്നു.

0: മറന്നുപോയി എന്ന നിലയിൽ അയാൾ വീട്ടിലെത്തി. സഞ്ജിയും അയാളുടെ വയർ പോലെ ഒട്ടിയിരുന്നു. അച്ഛനൊന്നും മേടിച്ചില്ലെന്നേ ചെല്ലമ്മ അയാൾക്ക് നൽകിയ സ്വാഗതം. അയാൾ ഉച്ചഭക്ഷണം കഴിച്ചു. ഏതാണ്ടൊരു കൂട്ടാനും കൂട്ടി കുറേ കഞ്ഞി കുടിച്ചു. പതിവ് പോലെ ആ ഗൃഹനാഥൻ എണ്ണയും ചെളിയും പുരണ്ട് മെഴുകുശീലയായി തീർന്ന ചാക്കിട്ട ഒരു ചാരുകസാലയെ ആശ്രയിച്ച് വിശ്രമിച്ചു. കസാലയൊഴിഞ്ഞുകിട്ടാനുള്ള ശ്രമത്തിൽ തോറ്റ കൊച്ചുമകൻ അയാളുടെ ഉദരതലം ശയ്യയാക്കി കിടക്കുന്നു. സഹോദരങ്ങളെക്കാൾ തനിക്കച്ഛനിലുള്ള സ്വാതന്ത്ര്യക്കൂടുതലിനെക്കുറിച്ച് ആഹ്ലാദിച്ച് അതുമിതും പറഞ്ഞ് അക്ഷരസ്ഫുടതയില്ലാതെ അവൻ ശങ്കുപിള്ളയെ ആനന്ദിപ്പിച്ചു. ആ രസം പിടിച്ച സ്വൈരക്കേടിനിടയിൽ അങ്ങുമിങ്ങും തപ്പിപ്പെറുക്കിയെടുത്ത മുറുക്കാനുമായി കസാലയ്ക്കടുത്ത് കാലും നീട്ടി വെറും തറയിലിരുന്ന് പങ്കിയമ്മ പ്രാരാബ്ധങ്ങൾ പറഞ്ഞു തുടങ്ങി. 50 പച്ചക്കായും 50 പഴക്കായും മേടിക്കണം. ഇടയ്ക്കവൾ പറഞ്ഞു, ചക്രമൊന്നും കിട്ടിയില്ലല്ലോ. ഭാര്യയുടെ മുഖത്തു നോക്കാതെ അയാൾ പറഞ്ഞു, ചക്രം കിട്ടുന്നതുവരെ തിരുവാതിര നിൽക്കുകയല്ല. എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുണ്ടാകുമോ? ഓണവും തിരുവാതിരയും എത്ര ഗതികെട്ടോർക്കുമുണ്ട്. അവർക്കൊക്കെ വിശേഷത്തിനു മതി. ഇവിടെ എന്നും വേണം. പിന്നെ എല്ലാവരും എന്നും പട്ടിണി കിടക്കുകയായിരിക്കും. ഇതൊന്നും ആരും കേൾക്കല്ലേ? ആരും കേൾക്കണ്ട. കേൾക്കാനും ചോദിക്കാനും ആർക്കാ കാര്യം? അവൾ മിണ്ടിയില്ല. അയാൾ തുടർന്നു, നീ വല്ലയിടത്തും 2-3 രൂപ കടം മേടിക്ക്. വരുന്ന മാസത്തിൽ അങ്ങ് കൊടുക്കാം.
1: ഓഹോ, കൊടുത്തു. അങ്ങേതെന്നും ഇങ്ങേതെന്നും ഒക്കെ മേടിച്ച വകയിൽ എത്ര ചക്രം കൊടുക്കാനുണ്ടെന്നറിഞ്ഞോ?
0: അതെല്ലാം ഇപ്പോൾ തന്നെ കൊടുക്കണോ?
1: ഇപ്പോൾ കൊടുക്കണ്ട. ഒരിക്കലും കൊടുക്കാനൊട്ടൊക്കുകയില്ല.
0: അതൊക്കെ കൊടുക്കാം. ഇപ്പോൾ വല്ലയിടത്തും ഉണ്ടെങ്കിൽ 2-3 രൂപ മേടിക്ക്.
1: പിന്നെ ഈ പറയുന്ന കേൾക്കുമ്പോഴാ ഞാൻ എവിടുന്ന് മേടിക്കാനാണെന്നേ? 2-3 രൂപ കൊണ്ട് എന്നെ എടുക്കാനാ? പുറത്തിറങ്ങണേൽ എനിക്കൊരു തുണിയില്ല. പിള്ളേർക്കാണെങ്കിലും ഈ കാണുന്നതൊക്കെയുള്ളൂ.
0: ഇതൊക്കെ ഉണ്ടാകും. വരുന്നയാണ്ടിൽ തിരുവാതിരയും വരും. ചുമ്മാ ഇരിക്കുന്നുണ്ടോ?
1: വല്ല പാവങ്ങളും കേറി വന്നാൽ ഇല്ലെന്ന് പറയാൻ എന്നെ കൊണ്ടാകുകയില്ല. ഇല്ലെന്ന് എല്ലാരെയും അറിയിക്കണോ?
0: പപ്പുചേട്ടൻ 5-6 ഏത്തക്കൊല മേടിച്ചു പോണ കണ്ടു. ഭാരതി സംഭാഷണത്തിൽ ചേർന്നു.
1: 2 കൊല പഴുത്തതാ. ചെല്ലമ്മയും പങ്കുപിടിച്ചു. ആ നാണുമാവനില്ലേ, ആ വലിയ മീശയായിട്ട്.
0: അയാളൊരു മുട്ടൻ കൊട്ടയും കൊണ്ട് ചന്തേ പോണ കണ്ടു. ഗോപാലൻ പറഞ്ഞു,
2: അച്ഛാ, ഞാൻ ചന്ത കണ്ടിട്ടില്ല. എന്നെ കൂടെ കൊണ്ടുപോണം കേട്ടോ അച്ഛാ.
0: ഞാനും വരും.
2: പാപ്പം അച്ഛാ, പാപ്പം, കുഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു.
0: ശങ്കുപിള്ള ഇടയ്ക്കിടെ മൂളിക്കൊണ്ട് അവിടെ അങ്ങനെ കിടന്നു. അമ്മയും മക്കളും കൂടി സാമാനങ്ങളുടെ ഡാപ്പുണ്ടാക്കി. ശങ്കുപിള്ള അന്യനെ പോലെ കേട്ടുകൊണ്ട് കിടന്നു. കായ, കിഴങ്ങ്, ചേമ്പ്, കൂർക്ക, പയർ, ചാമ തുടങ്ങി വേണ്ടതൊന്നും വിടാതെ അവർ ഡാപ്പ് തയ്യാറാക്കി. അത് കഴിഞ്ഞ് വസ്ത്രങ്ങളുടെ കാര്യമായി.
1: എനിക്കൊരു നീല ബ്ലൗസ് വേണം, ചെല്ലമ്മ ആരംഭിച്ചു.
2: ചേച്ചിക്ക് ബ്ലൗസ് ഉണ്ടല്ലോ.
1: എനിക്ക് വരയുള്ള ഒരു ഉടുപ്പ് വേണം, ഗോപാലൻ പറഞ്ഞു.
2: കുഞ്ഞുപ്പ്, പച്ചുപ്പ്, തണിച്ചു.
1: ഞാനൊന്നും ചോദിച്ചില്ല, അതുകൊണ്ട് എനിക്ക് തരണം, ഭാരതി യുക്തിവാദം ചെയ്തു.
2: നീ ഇപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് നിനക്കുമില്ല. ശങ്കുപിള്ള എല്ലാം നിഷേധിച്ചു.
1: എനിക്ക് വള മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്കിന്ന് മേടിച്ചു തരണം, ഭാരതി ഷാഠ്യം പിടിച്ചു.
2: വള ഓണത്തിന്.
0: അയാൾ ഒരു നീണ്ട അവധി വെച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ പഴം മാത്രം.
1: പഴം മാത്രം പോരാ, ഉപ്പേരിയും പുഴുക്കും ചാമച്ചോറും ഒക്കെ വേണം തിരുവാതിരയ്ക്ക്.
0: ചെല്ലമ്മ അച്ഛനെ ഒന്ന് തിരുത്തി.
1: എല്ലാം മേടിക്കാൻ ഒക്കുകയിലേൽ ഒക്കുന്നതൊക്കെ മതി. പങ്കിയമ്മ ഭർത്താവിനെ സഹായിച്ചു.
0: ഉള്ളതെന്ന് പറയാൻ ഒന്നുമില്ല. ശങ്കുപിള്ള അവിടെന്നും പിന്നോക്കം വെച്ചു.
1: എന്നാൽ ഒന്നും വേണ്ട, ഒരിക്കലും ദാരിദ്ര്യം തീരാത്ത ആളുകള്.
0: ആ സ്ത്രീയുടെ വാക്കിൽ പരിഭവവും നോക്കിൽ വിഷാദവും കലർന്നിരുന്നു.
1: നിനക്കിവിടെ ഇരുന്നോണ്ട് പറഞ്ഞേച്ചാൽ മതി, പലപ്പോഴും പറയാറുള്ള വാക്കുകൾ തന്നെ അയാൾ പറഞ്ഞു നിർത്തി.
2: അമ്മേ, അച്ഛന്റെ കയ്യിൽ രൂപയുണ്ട്, ഞാൻ കണ്ടല്ലോ സഞ്ജിയിൽ.
0: ഗോപാലൻ അടുത്ത അധ്യായത്തിന്റെ മുഖവുര എഴുതി. അതെടുത്താൽ പിന്നെ ഒന്നും എടുക്കേണ്ട, ശങ്കുപിള്ള പറഞ്ഞു. അയാൾ കസാലയുടെ കയ്യിലേക്ക് നീട്ടിയ കാലിളക്കിക്കൊണ്ടു കിടന്നു മിണ്ടാതെ ഒരരനാഴികയോളം. അതിനകം എല്ലാവരും അവരുടെ പാടുനോക്കി പിരിഞ്ഞു. അയാൾ എഴുന്നേറ്റ് സഞ്ചി എടുത്തു. മണി ഓർഡർ ഫോറങ്ങൾ വെളിയിലെടുത്ത് ഉച്ചയ്ക്കു മുൻപ് കൊടുത്തു തീർത്തത് കഴിച്ച് ഇനിയുമുണ്ട് 5-8 എണ്ണം. അയാൾ അതിൽ ഓരോന്നും സൂക്ഷിച്ചു നോക്കി. അതൊക്കെ അയാളെയും. ഒരു രസവുമില്ലാത്ത മുഖഭാവത്തോടെ അതെല്ലാം സഞ്ചിയിലേക്ക് തിരികെ അയാൾ അവിടെ കുത്തിയിരുന്നു. കുറേ നേരം

കഴിഞ്ഞ് അയാൾ കുറേ പച്ചവെള്ളം കുടിച്ചു. അയാൾ ഭാര്യയെ വിളിച്ചു. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല, പലയിടത്തും അന്വേഷിച്ചോ? മൂന്നാലു പേരോട് ചോദിച്ചിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള ദിവസമാണെന്നേ, 1 രൂപ കിട്ടി. ആ, ഒന്നും വേണ്ട, അല്ലാതിപ്പോ എന്നാ ചെയ്യാ? ആ പടിക്കൽ കൂടി ഒരു നാടക നോട്ടീസ് വണ്ടി കടന്നുപോയി. ഇതിനൊക്കെ ചക്രമുണ്ട് ആളുകളുടെ കയ്യിൽ. ആഴ്ചയിലാഴ്ചയിൽ നാടകം, പങ്കിയമ്മ പറഞ്ഞു. കൊള്ളാം. കഴിഞ്ഞ നാടകത്തിന് 2000 രൂപയായിരുന്നു പിരിവ്. ഈ മുറുക്കാൻ കടക്കാരൻ പരമു വാങ്ങിച്ചല്ലോ 3 രൂപയുടെ ഒരു ടിക്കറ്റ്. ആ പാപ്പച്ചൻ പിള്ളയുടെ പെമ്പറനോത്തി പറഞ്ഞു ഇന്നാളൊരു നാടകത്തിന് അവർക്കൊക്കെ കൂടെ 9 രൂപയായെന്ന്. നമ്മൾക്കതിൽ അല്പമുണ്ടായിരുന്നെങ്കിൽ. ശേ, അങ്ങനെ ഓർക്കാനുണ്ടോ എന്ന് പങ്കിയമ്മ പറഞ്ഞു. അയാൾ സഞ്ചിയെടുത്ത് തോളിൽ തൂക്കി. മുറുക്കാനൊന്നുമില്ല എന്ന് ഭാര്യ പറയുന്നത് കേട്ടുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ഓരോ വീടിൽ കയറി ഉരുപ്പടികൾ കൊടുക്കുന്ന അയാൾ കണ്ടു. തിരുവാതിര സാമാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതും കുട്ടികൾ കൂത്താടുന്നതും അമ്മമാർ അഭിമാനിക്കുന്നതും. അയാൾ തന്റെ വീട്ടിലെ കാര്യം ഓർത്തു കാണുകയില്ലേ? ആറ്റിങ്കര മാധവിയമ്മയ്ക്ക് അയാൾ ഒരു മണി ഓർഡർ കൊടുത്തു. 60 രൂപ അയക്കണമെന്ന് എഴുതി അയച്ചിട്ട് 50 രൂപയാണ് അയച്ചിരിക്കുന്നത്. ആ സ്ത്രീ പണമയച്ച ആളിനോട് പരിഭവം പ്രകടിപ്പിച്ചുകൊണ്ട് രൂപ വാങ്ങി എണ്ണി നോക്കി. മേൽവിലാസക്കാരിയുടെ മുഖത്തു നോക്കാതെ അയാൾ ഒപ്പിട്ട ഫാറം തിരിച്ചുവാങ്ങി സഞ്ചിയിൽ വെച്ചു. ചെലവ് വരാത്ത ഉരുപ്പടികളിൽ ഓഫീസിൽ ഏൽപ്പിക്കേണ്ടവ ഏൽപ്പിച്ചിട്ട് അയാൾ ചന്തയിലേക്ക് പോയി. ചന്തസാമാനവും ചുമന്നുകൊണ്ട് ആ കുടുംബസ്നേഹി വീട്ടിലെത്തിയപ്പോൾ വിളക്ക് വയ്ക്കാറായിരുന്നു. പടിയിലേക്ക് നോക്കി മടുത്ത പങ്കിയമ്മയും മക്കളും ആ കുടുംബഭാരക്കാരന്റെ തലയിൽ ഭാരം കണ്ട് സന്തോഷിച്ചു. ആ ചുമടിന്റെ അടിയിൽ വിഷമിക്കുന്ന പ്രാണനാഥനോട് സഹതാപം തോന്നിയ പങ്കിയമ്മ ചുമട് പിടിച്ച് താഴെ ഇറക്കി. എല്ലാവരും ചുറ്റും കൂടി. സാമാനങ്ങളുടെ പരിമാണം, ഗുണദോഷം, ലാഭനഷ്ടം മുതലായവയെക്കുറിച്ചുള്ള വിമർശനം നടന്നു. ഇതെനിക്ക് വേണം, പഴുത്തു തുടങ്ങിയ ഏത്തക്കുലയിൽ പിടിച്ചുകൊണ്ട് ഗോപാലൻ പറഞ്ഞു. പോ ചെറുക്ക, ആണുങ്ങൾക്കല്ലേ ഇപ്പം തിരുവാതിര. ഭാരതിക്ക് ദേഷ്യം വന്നു. അല്ല പിന്നെ പെണ്ണുങ്ങക്കാ, തിന്നാനിരുന്നോളിൻ, അവൻ പഴക്കുല വലിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ വെക്ക്, അമ്മ ശാസിച്ചു. വഴക്കുണ്ടാക്കുന്നവർക്ക് ആർക്കുമില്ല, ശംഖുപിള്ള പറഞ്ഞു. എല്ലാവർക്കും കൂടെയാ. അമ്മേ പാപ്പം താ പാപ്പം, തണ്ടു പാപ്പം, രഘു ആവർത്തിച്ചുകൊണ്ടിരുന്നു. മോനു തരാം, പഴുക്കട്ടെ, ഇപ്പം തിന്നാൻ കൊള്ളുകയില്ല, പഴുത്തല്ലോ എന്നായി ഗോപാലൻ. ഇതൊക്കെ പുരയ്ക്കകത്ത് കൊണ്ടുചെന്ന് വയ്ക്ക് ചെല്ലമ്മേ, മൂത്ത മകളാണ് അമ്മയ്ക്കൊരു താങ്ങ്. അച്ഛാ ഉടുപ്പ്, ഗോപാലൻ കിണുങ്ങി. തരാമെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ പറയുകയുള്ളൂ, നാളെ തരാം. നാളെ പോരാ, ഇന്ന് തന്നെ വേണം, അവൻ കിണുങ്ങിക്കൊണ്ടിരുന്നു. ഒരു വടിയെടുത്ത് 2 കൊടുക്കുവോ? പിള്ളേരെ തള്ളുകയില്ലെന്ന് അവർക്കറിയാം, അതാ ഇത്ര കൊഞ്ചില്. പങ്കിയമ്മ കുറച്ച് ഗൗരവഭാവത്തിൽ പറഞ്ഞു. അടി വേണ്ട, ഉടുപ്പ് മതി. അമ്മേ ഉടുപ്പ്, ഉടുപ്പ്. പങ്കിയമ്മ വയ്യാവേലി വലിച്ച് തലയിൽ വെച്ചു. കുറെ കഴിഞ്ഞപ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു പോയി. പിറ്റേ ദിവസം വൈകിട്ട് ശംഖുപിള്ള വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി. തലേ ദിവസത്തേക്കാൾ ബഹളമായി അവിടെ. എല്ലാവർക്കും ഓരോന്ന് കിട്ടി, ഉടുപ്പോ മുണ്ടോ ബ്ലൗസോ എന്തെങ്കിലും. എല്ലാവരും കുറ്റം പറഞ്ഞു, രഘു ഒഴിച്ച്. അവനത് പഠിച്ചില്ല. പങ്കിയമ്മയ്ക്ക് ഇഴപിടിച്ചില്ല. ചെല്ലമ്മയ്ക്ക് ഫാഷൻ, ഭാരതിക്ക് കര, ഗോപാലന് വര, ശംഖുപിള്ളയ്ക്ക് അവരുടെ കുറ്റം പറച്ചിലും. ഒടുക്കമങ്ങ് ശാന്തമായി. തിരുവാതിര നാളായി. തിരുവാതിര കളിക്കാൻ പോയെടുത്ത് വെച്ച് ചെല്ലമ്മയുടെ ബ്ലൗസ് നല്ലതാണെന്നൊരു പെണ്ണ് പറഞ്ഞു. ഭാരതിയുടെ മുണ്ടിനെന്താ വിലയെന്നൊരു സ്ത്രീ ചോദിച്ചു. ഗോപാലൻ പോക്കറ്റ് നിറച്ച് ഉപ്പേരിയുമിട്ട് ഓരോന്നെടുത്ത് തിന്നുകൊണ്ട് നടന്നു. രഘു ഉടുപ്പ് നിലത്തിട്ട് തൂത്ത് വെള്ളത്തിൽ മുക്കി തിണ്ണയുടെ വക്കിൽ അലക്കി. ശംഖുപിള്ളയാണെങ്കിൽ മന്ദം പിടിച്ച തലയുമായി നടന്നു. അയാൾ തിരുവാതിരപ്പുഴുക്ക് കുറച്ചേ തിന്നുള്ളൂ. ഭാര്യ ചോദിച്ചു, രൂപ എവിടെ കിട്ടി? രൂപ കിട്ടിയില്ലല്ലോ. സാമാനം മേടിച്ച രൂപയേ? ആ, അതങ്ങ് കൊടുക്കണം. പറഞ്ഞെടുത്തോളം രൂപ അയക്കാഞ്ഞത് അവിടെയും തിരുവാതിര അന്വേഷിക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കുമല്ലോ. ഞാനത്ര പൊട്ടിയും മറ്റുമല്ല. കൊല്ലത്തൊരു ബാങ്കിലെ ക്ലർക്കായ പങ്കജാക്ഷൻ നായർക്ക് കിട്ടിയ ഒരെഴുത്തിന്റെ ഭാഗമാണിത്. ഭാര്യയുടെ എഴുത്ത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ അയാൾ വീണ്ടും വായിച്ചു. പറഞ്ഞിടത്തോളം അയച്ചില്ലെന്നോ? അയാൾ പണമയച്ച രസീതെടുത്തു നോക്കി. അതിൽ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് 60 രൂപ. അയാളും ഭാര്യയും അകലെ ഇരുന്നു കൊണ്ട് പലതും ആലോചിച്ചു. കുഴപ്പം തീർന്നു കിട്ടിയില്ല. നായർക്ക് മണി ഓർഡർ കൂപ്പൺ കിട്ടി, അതിലുമുണ്ട് 60 രൂപ.
ഭാര്യയുടെ ഒപ്പിനെ പറ്റി അയാൾക്ക് സംശയമേ

0: ഇല്ല. ഏതായാലും അയാൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി. എത്ര രൂപ അയക്കണമെന്നാ നീ പറഞ്ഞിരുന്നത്? എത്രയാ അയച്ചത്? എത്രയാ കിട്ടിയത്? അയച്ചിടത്തോളം കിട്ടി, പറഞ്ഞിടത്തോളം അയച്ചു. കിട്ടിയത് ഞാൻ എഴുതി അയച്ചു, ഒപ്പിട്ട് കൊടുത്തത് അതിൽ കൂടുതലിനും. പിന്നെ എന്നെ ഇപ്പോൾ എഴുത്ത് പഠിപ്പിക്കാനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എണ്ണമെങ്കിലും പഠിക്കണം. അയാൾ കൂപ്പൺ എടുത്ത് കാണിച്ചു. അവൾ കുറേ നേരം അതിൽ നോക്കി നിന്നു. സത്യം പറയാലോ, 50 രൂപയേ കിട്ടിയുള്ളൂ. നോക്കാതെ ഒപ്പിട്ട് കൊടുത്തു. എനിക്കൊന്നും അറിയാൻ മേല, അവർ ആ കൂപ്പണിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേ ഇതൊന്ന് നോക്കൂ. എന്താ? നോക്കിയാട്ടെ. അയാൾ അത് വാങ്ങിക്കൊണ്ട് ആവർത്തിച്ചു. എന്താ? അയാൾ നോക്കി. എടാ മിടുക്കാ, അവൾ പറഞ്ഞു. ഇത്രയും ദിവസം ഇത് കയ്യിൽ വെച്ചിരുന്നിട്ട് കണ്ടുപിടിച്ചില്ലല്ലോ. ഒപ്പിട്ടപ്പോൾ കണ്ടില്ലല്ലോ. പരമാർത്ഥം പറഞ്ഞാൽ ഞാൻ നോക്കിയില്ല. കുഞ്ഞു വരാന്തയിൽ നിന്ന് താഴെ പോയി. ആ ബഹളത്തിനിടയ്ക്കാണ് മണി ഓർഡറും കൊണ്ട് വന്നത്. ധൃതി വെച്ച് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഈ ധൃതി എല്ലായിടത്തും ഉണ്ടായി. ഉടനെ അനാവശ്യങ്ങളൊക്കെ എഴുതി അയച്ചു. എന്നാൽ രൂപായും കൊണ്ട് ഇങ്ങോട്ട് വരാമായിരുന്നല്ലോ, അതുകൊണ്ടാ അങ്ങനെയൊക്കെ എഴുതി അയച്ചത്. ആ പോട്ടെ, ഏതായാലും അയാൾ ഇനി ആരെയും കളിപ്പിക്കരുത്. പങ്കജാക്ഷൻ നായർ ഒരു പരാതി തയ്യാറാക്കി വെച്ചിട്ട് ഊണ് കഴിച്ചു. കുട്ടികളുടെ ഉത്സാഹ പ്രകടനങ്ങൾ കണ്ട് രസിച്ചിരുന്നു. ആ രസത്തിൽ ഒന്നു മയങ്ങി. ഉണർന്നപ്പോൾ അയാൾക്ക് തോന്നി, ഏതായാലും മാസ്റ്ററെ കണ്ടെന്നു പറഞ്ഞിട്ടാകാം. ഉള്ളതാ, നമ്മൾ വിചാരിച്ചാൽ ഉപദ്രവിക്കാനേ ഒക്കൂ, ഉപകാരം ചെയ്യാൻ ഒക്കുകയില്ലല്ലോ. പരിഭ്രമിച്ച് പടി കടന്നു വരുന്നയാളിനെ സൂക്ഷിച്ചു നോക്കുന്ന ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, അയാളാണ് അഞ്ചൽമാൻ. ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അവരുടെ അടുത്തേക്ക് വന്നത്. 4-5 പരാതിയിനം വെള്ളത്തിലായി പോകും. ചെകിട്ടത്തടിച്ച് ക്ഷമിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ. നല്ല കാര്യം, നായർ പറഞ്ഞു. എങ്കിലും ഞാനൊരു പെണ്ണായതുകൊണ്ടല്ലേ എന്നോടിത് ചെയ്യാമെന്ന് വെച്ചത്? ഇത്ര വിഷമം വന്നാലും ഇതൊക്കെ ചെയ്യാമോ? മണ്ണു ചുമക്കേണ്ടി വരികയില്ലേ? അതൊക്കെ ഓർക്കേണ്ടതായിരുന്നു. അതൊന്നും തോന്നിയില്ല. ഇന്ന് 14 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. അയാൾ ഒരു കടലാസ് പൊതി നീട്ടിക്കൊണ്ട് തുടർന്നു, ഇതങ്ങോട്ട് മേടിച്ചിട്ട് ക്ഷമിച്ചു എന്ന് പറയണം. കുറച്ചുനേരം ആരും മിണ്ടിയില്ല. ശങ്കു ചെയ്തു. നായർ ചോദിച്ചു, ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത് എന്ന്. ആ സ്ത്രീ ചോദിക്കുന്നതിനിടയ്ക്ക് ശങ്കുപിള്ള പറഞ്ഞു, ഞാൻ എടുത്തതാ, 10 രൂപ എടുത്തു. അതിതിലുണ്ട്. ഒരു കുടുംബത്തെ വഴിയാധാരമാക്കരുത്. പങ്കജാക്ഷൻ നായർ ആലോചിക്കുന്നതിനിടയിൽ മാധവിയമ്മ പറഞ്ഞു, ആട്ടെ പൊയ്ക്കോളൂ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ഗൃഹനായകൻ കൂടി സമ്മതിക്കുന്നതുവരെ ശങ്കുപിള്ള അവിടെ നിന്നു.
1: ഇതുവരെ കേട്ടത് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ തിരുവാതിര, അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: ആകാശവാണി.
3: വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്വന്തം വരികൾ കൊണ്ട് മരുന്നിട്ട ഒരു കവിയുണ്ടായിരുന്നു.
4: കാശ് ഉഠേ ഹം ഭി ഗുനാഹ്ഗാരോ കെ ബീച്ച് ഹോ ജോ രഹമത് കെ സജാ വാരോ കെ ബീച്ച് ജി സദാ ഉന നബ്രുവോ ഹീ മേ രഹാ കീ ബസർ ഹം ഉമ്ര തൽവാരോ കെ ബീച്ച്.
3: 18-ാം നൂറ്റാണ്ടിലെ മുഗൾ ഇന്ത്യയുടെ പ്രണയകവി എന്നറിയപ്പെട്ട മീർ തഖി മീർ

സ്വന്തം ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവം കൊണ്ടും തന്റെ പ്രിയപ്പെട്ട ഡൽഹി നഗരത്തിന്റെ തകർച്ച കണ്ട് വിങ്ങിയ ഹൃദയം കൊണ്ടും ഉർദു ഗസലുകൾക്ക് ജീവൻ നൽകിയ മഹാത്മാവായിരുന്നു മീർ.

0: മഹാനായ മിർസ ഗാലിബ് പോലും ശിരസ് നമിച്ച മീറിന്റെ ജീവിതത്തിലേക്ക് ഇന്നത്തെ മെഹഫിൽ ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്.
1: ചശ്മ ഹോ തോ ഐനാ ഖാനാ ഹൈ ദഹർ മുഹ് നസർ ആതാ ഹൈ ദീവാരോ കേ ബീച്ച് ജബ് സേ ലേ നിക്ലാ ഹൈ തൂ യേ ജിൻസേ ഹുസ്ൻ പഡ് ഗയി ഹൈ ധൂം ബാസാരോ കേ ബീച്ച് ഉസ്കേ आतिशनाक रुखसारों बगैर लोटिए यूं कब तक अंगारों के बीच बैठना गैरों में कब है नंग यार फूल गुल होते ही हैं खारों के बीच यारो मत उसका फरेबे मेहर खाओ मीर भी थे उसके ही यारों के बीच काश उठे हम भी.
0: 1723 ഫെബ്രുവരിയിൽ ആഗ്രയിലാണ് മീർ ധക്കി മീർ ജനിച്ചത്. മീർ അലി മുധക്കി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. ഒരു സൂഫി ചിന്തകനായിരുന്നു പിതാവ്. എന്നാൽ മീറിന് കൗമാരപ്രായം എത്തുന്നതിനു മുൻപേ തന്നെ പിതാവ് അന്തരിച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യ ദുരന്തം. അദ്ദേഹത്തിന്റെ ആത്മകഥയായ സിക്ര എ മീർ നൽകുന്ന ചരിത്രരേഖകൾ പ്രകാരം പിതാവിന്റെ മരണശേഷം അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്. ജീവിതത്തിൽ അനാഥത്വവും വേദനയും അനുഭവിച്ച മീർ പിന്നീട് ഡൽഹിയിലേക്ക് വണ്ടി കയറി. എന്നാൽ അക്കാലത്ത് വിവിധ ആക്രമണങ്ങളിൽ ഡൽഹിയുടെ ചിത്രം മാറുന്നത് കണ്ട് അദ്ദേഹം വേദനിച്ചു. അങ്ങനെയാണ് വേദന അദ്ദേഹത്തിന്റെ കവിതകളുടെ കയ്യൊപ്പായി മാറിയത്.

बूटा बूटा हाल हमारा जाने है, जाने न जाने गुल ही न जाने बाग तो सारा जाने है। ഈ തോട്ടത്തിലെ ഓരോ ഇലയ്ക്കും ഓരോ ചെടിക്കും എന്റെ ഹൃദയവേദന അറിയാം. എന്നാൽ ഞാൻ ജീവനു തുല്യം സ്നേഹിച്ച ആ പൂവിന് മാത്രം അതറിയില്ല എന്ന് പറഞ്ഞ കവി.

ഉർദു ഗസലിലെ ഡൽഹി സ്കൂൾ ഓഫ് ഷായരി എന്ന ശാഖയ്ക്ക് അടിത്തറയിട്ടത് മീറാണ്. അതുവരെ പേർഷ്യൻ ഭാഷയുടെ കാഠിന്യമുള്ള പദങ്ങൾ നിറഞ്ഞ കവിതകളെ ലളിതമാക്കി സാധാരണക്കാരുടെ സംസാര ഭാഷയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. എന്നാൽ ലളിതമെന്ന് തോന്നുമ്പോഴും അനുകരിക്കാൻ പ്രയാസമുള്ള ശൈലിയായിരുന്നു മീറിന്റേത്. ഇബ്തിദ എ ഇഷ്ക് ഹെ റോത്താ ഹെ ക്യാ, ആകെ ആകെ ദേഖിയേ ഹോത്താ ഹെ ക്യാ, പ്രണയത്തിന്റെ കൗതുകവും ഒപ്പം നാം കാണാത്ത വേദനയും പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു ലോകപ്രശസ്തമായ ഈരടികൾ. ഇത് പ്രണയത്തിന്റെ തുടക്കം മാത്രമാണ്. ഇപ്പോൾ നീ എന്തിനാണ് കരയുന്നത്? ഇനി മുന്നോട്ട് എന്തൊക്കെ കാണാൻ കിടക്കുന്നു? കാത്തിരുന്ന് കാണൂ എന്ന് പറയുകയാണ് ഇവിടെ കവി.

ഡൽഹി വിട്ട് മീർ ലഖ്നൌവിലേക്ക് പിന്നീട് താമസം മാറ്റി. ലഖ്നൌവിലെ ആസഫുദ്ദൗള അദ്ദേഹത്തെ വലിയ ആദരവോടെ തന്നെ തന്റെ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു. ഉർദു ഷായരിയിൽ അദ്ദേഹത്തെ ഖുദാ എ സുഖൻ എന്ന ആദരവോടെ വിളിക്കുന്നു. കുല്ലിയത്ത് എ മീർ മീറിന്റെ ഗസലുകളുടെയും കവിതകളുടെയും സമഗ്രമായ സമാഹാരമാണ്. അദ്ദേഹത്തിന്റെ പേർഷ്യൻ കവിതകളുടെ സമാഹാരം കുല്ലിയത്ത് എ ഫാസി എന്നറിയപ്പെടുന്നു.

0: ریکھتے کہ تم ہی استاد نہیں ہو غالب, کہتے ہیں اگلے زمانے میں کوئی میر بھی تھا. മീറിന്റെ കവിത്വത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ മിർസ ഗാലിബിന്റെ ഈ ഈരടികൾ മാത്രം മതിയാകും. ഉർദു സാഹിത്യത്തിലെ അധികായനായ ഗാലിബ് മീറിനെ കുറിച്ച് എഴുതിയ വരികളാണിത്. ഗാലിബ് കവിതയുടെയും ഉർദുവിന്റെയും ഏക ഗുരു താനാണെന്ന് സ്വയം അഹങ്കരിക്കേണ്ടതില്ല. നിനക്കു മുൻപ് മീർ എന്നു പേരുള്ള മറ്റൊരു മഹാരഥൻ ഇവിടെ ജീവിച്ചിരുന്നു. അതെ, സ്വന്തം ജീവിതത്തിലെ കണ്ണീരിനെ കാവ്യസംഗീതമാക്കി മാറ്റിയ കവിയായിരുന്നു അദ്ദേഹം. 1810 സെപ്റ്റംബർ 20 ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വരികൾ മനുഷ്യഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. എന്നും കവിതയുടെ ആ സുൽത്താന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മെഹഫിൽ ഇവിടെ പൂർണ്ണമാകുന്നു. സഭി ശ്രോതാവുംക്കു ശുഭരാത്രി.
1: അവതരണം, നിർവഹണം റൂബി ബ.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ഇലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഗ്രാമരംഗം.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയാണ് ഗ്രാമപൂർണിമയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി.
2: പത്തനംതിട്ടയിലുള്ള എഴുമറ്റൂർ എന്ന ഗ്രാമമാണ് എൻ്റെ ദേശം. എൻ്റെ ബാല്യത്തിലെ ഓണത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ എനിക്ക് ആദ്യം മനസ്സുകൊണ്ട് നമസ്കരിക്കേണ്ടത് എൻ്റെ മുത്തശ്ശിയാണ്, അമ്മയുടെ അമ്മ. മറ്റേ അമ്മ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. ആ അമ്മൂമ്മയുടെ അമ്മയും എൻ്റെ ബാല്യത്തിലുണ്ടായിരുന്നു, വലിയ മുത്തശ്ശി. ഇവരെല്ലാം നാടൻ പാട്ടുകൾ പഠിച്ചവരാണ്. അപ്പോൾ ഓണത്തെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ ഈ മറ്റേമ്മ എന്ന് പറയുന്ന മുത്തശ്ശിക്ക് അറിയാമായിരുന്നു. അതേപോലെ ഓണത്തിൻ്റെ ചടങ്ങുകളെപ്പറ്റി ഒക്കെ നല്ല ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓണം കർക്കിടകത്തിലെ തിരുവോണം മുതൽ തുടങ്ങി വലിയ ഊഞ്ഞാൽ, മാവിലുണ്ടാക്കുന്ന ഊഞ്ഞാലിൽ ഒറ്റയാടുക, പെട്ടയാടുക, ഇങ്ങനെ ആടി പോയി മാവിൻ്റെ ഇല കടിച്ചു പറിച്ചുകൊണ്ട് വരുന്നയാളാണ് വിജയിയാകുന്നത്. അങ്ങനെയൊക്കെയുള്ള പിന്നെ വിവിധതരം കളികൾ, പഴയ കളികളൊക്കെ മാറ്റി വച്ചിട്ട് ഈ കല്ലുകൂത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഴയ കളികൾ, കെളുത്തട്ട്, ഇങ്ങനെ ചർക്ക് കളി, ഇതൊക്കെ മാറ്റി വച്ചിട്ട് പന്ത് കളി, തോപ്പൻ പന്ത് കളി, ഇങ്ങനെയൊക്കെയുള്ള പുതിയ ഓണക്കാല കളികളിലേക്ക് വരും. മഹാബലി വരുന്നതിനെക്കുറിച്ചുള്ള പാട്ടുകളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഞങ്ങൾക്ക് ഓണക്കാലമാകുമ്പോൾ മറ്റുള്ള ഗ്രാമങ്ങളിലില്ലാത്ത ഒരു അതിഥി വരും, അത് ഒരു ചക്രവർത്തിയാണ്. അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ പട്ടാളത്തിലായിരുന്നപ്പോൾ പട്ടാളത്തിൽ നിന്ന് മകളുടെ കല്യാണത്തിന് മടങ്ങി വരും വഴി കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം കൊള്ളയടിക്കപ്പെട്ട് പോയ ബുദ്ധിഭ്രമം വന്നിട്ടുള്ള ഒരാളാണ്. അയാൾ സ്വയം ചക്രവർത്തിയായിട്ട് ചമഞ്ഞ്, എന്നാൽ ഓടക്കുഴൽ ഊതാനറിയാം, ഓടക്കുഴലുമൊക്കെ ഊതി എല്ലാ വീടുകളിലും വന്നേച്ച് ഓണമാണ്, ചക്രവർത്തിക്ക് എന്തെങ്കിലും തരണേ, പക്ഷെ ഇപ്പം വേണ്ട, അമ്മയും അച്ഛനും പറയുന്നത് കേൾക്കണം, കുഞ്ഞുങ്ങൾ തമ്മിൽ തല്ലരുത്, വഴക്കുണ്ടാക്കരുത് എന്നിങ്ങനെ കുറേ നിർദ്ദേശങ്ങളും ഒക്കെ തന്നേച്ച് മാവേലി വരുന്നുണ്ട്, ഞാൻ പോവാണ് എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകും. ഞങ്ങൾ കുറേ പേര് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഓടക്കുഴൽ പാടുന്നത് കേട്ട് അങ്ങ് റോഡിൽ കൊണ്ട് വിട്ടേച്ചാണ് തിരിച്ചു വരുന്നത്. ഞങ്ങളുടെ തന്നെ വേറൊരു വലിയ ഒരു അമ്മാവൻ, അദ്ദേഹത്തിന് ഇതേപോലെ ബുദ്ധിഭ്രമം വന്നയാൾ ഈ ഓണക്കാലത്ത് വലിയൊരു കമ്പിയിൽ ഈ മണികൾ ഇങ്ങനെ തറച്ചിട്ടുണ്ട്. ആ മണികൾ തറച്ച കമ്പിയൊക്കെ ഇങ്ങനെ നിലത്ത് കുത്തി ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് മരത്തിലുമൊക്കെ അടിച്ചുകൊണ്ട് ടീട്ടി ടീട്ടി മമ്മമ്മ എന്നും പറഞ്ഞ് പാട്ടുമൊക്കെ പാടി വീട്ടിൻ്റെ മുറ്റത്ത് വന്നു വെച്ച് രാത്രിയിലാണ്, രാത്രി വന്നതെന്ന് വെച്ച് ഓണം വന്നതറിഞ്ഞില്ലേ, എല്ലാവരും കിടന്ന് ഉറക്കമാണോ, ഇങ്ങനെ ഗദ്യവും പദ്യവും ഒക്കെ ആയിട്ട് കുറേ പറഞ്ഞ ആളുകളെ എല്ലാം ഉണർത്തിയേച്ച് പോകുന്ന ഒരമ്മാവും. ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓണക്കാലം കൂട്ടുകാരൊത്ത് കളിക്കാനും ഈ വിവിധ ആഘോഷങ്ങളിൽ ഞങ്ങൾക്ക് നാടകമുണ്ട്, കുട്ടികൾക്ക് നാടകം കളിക്കാനുണ്ട്, അതുപോലെ നിഴൽക്കൂത്ത് റോഡിലാണ് മുഴുവൻ, റോഡിൽ വിവിധ തരം കളികളുണ്ട്. പിന്നെ ഇഷ്ടംപോലെ നമുക്ക് പറമ്പുണ്ട്, കുളത്തിൽ കിടന്ന് മറിയാനും ഒന്നും ആർക്കും ഇന്നത്തെ പോലെ കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറയുന്ന അന്നൊന്നില്ല. കാരണം വഴിതെറ്റിപ്പോകാനുള്ള അവസരങ്ങൾ കുറവായതുകൊണ്ട് അവർക്കറിയാം അങ്ങനെ എവിടെ പോയാലും സന്ധ്യക്കങ്ങ് തിരിച്ചു വരുമെന്ന്. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി വളർന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഓണം ഞങ്ങൾക്ക് ഒരു സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, എങ്ങനെ കാണണം, പ്രായമായവരെ എങ്ങനെ കാണണം, അതിനകത്ത് ജാതി ഭേദമൊന്നുമില്ല. വഴി കൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരെ വിളിച്ചെല്ലാം വീട്ടിൽ വരുത്തി ഭക്ഷണം കൊടുക്കാനും അവർക്ക് ഈ വിവാക്കി പെരുമാറാനുള്ള ഒരു പാഠമൊക്കെ ഓണം തന്നിട്ടുണ്ട്. വീട്ടിലൊരുപാട് പേര് പ്രധാനമായിരുന്നു ഈ പെണ്ണ് തരുമോ കളി എന്ന് പറയുന്ന ഒരു കളിയുണ്ട്. അത് ആൺകുട്ടികളുടെ ഒരു വിഭാഗവും പെൺകുട്ടികൾ വേറൊരു വിഭാഗവുമായിട്ട്

0: കൊണ്ടുപോകും. ഇതൊരു ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു കുടുക്ക, രണ്ട് കുടുക്ക, പത്ത് കുടുക്ക കഴിയുമ്പോഴത്തേക്ക് വീണ്ടും താളം മുറുകും. ഇഞ്ചിത്താരെ പെണ്ണുണ്ടോ, ഇരുമ്പിച്ച് താരെ പെണ്ണുണ്ടോ, ഇങ്ങനെ താളം മുറുകി മുറുകി മുറുകി മുറുകി മുറുകി അതിൻ്റെ പരകോടിയിലെത്തി നിൽക്കുകയാണ് കളി. അപ്പം പുറത്തുനിന്ന് ചോദ്യവും ഉത്തരവുമായിട്ടുള്ള ഇപ്പോഴും ഇങ്ങനെ ഭൗതികമായി നമുക്ക് ഓണസമൃദ്ധി കാണുന്നില്ലെങ്കിലും മനസ്സ് നിറയെ ഓണമാണ്. ഓണസ്മൃതി ലഹരിയാണ് നമ്മളെപ്പോലെ കുറച്ച് പ്രായമായവർക്കുള്ളത്. അല്ലാതെ ഇന്നത്തെ ഓണമല്ല നമ്മൾ ഉപ്പുപരൽ കളറുമുക്കി അത്തപ്പൂക്കളം ഇടുന്നതും അതേപോലെ മറ്റൊരിടത്തു നിന്ന് വരുന്ന പൂക്കളെ നോക്കി ഇരിക്കുന്നതും ഒന്നും അല്ല ഓണം. ഒരു ദിവസത്തെ മേളമല്ല ഓണം. അതുപോലെ തെരുവിലെ ഘോഷയാത്രയല്ല ഓണം. ഇതൊന്നുമല്ല, മറിച്ച് നമ്മുടെ സ്മൃതിയിലാണ്, ഒരു ലഹരിയാണ് ഓണം പ്രായമായവർക്കൊക്കെയും.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
3: ഒന്ന് നന്നായി പിടിക്കണ്ടേ അനുചേച്ചി, ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണാലേ ഇത്തവണത്തെ ഓണത്തിന് എനിക്ക് പായസമല്ല താലൂക്ക് ആശുപത്രിയിലെ കഞ്ഞിയാവും കിട്ടുക.
4: അവിടെ കിടന്ന് ആടാതെ ആ തോരണം അങ്ങ് കെട്ടിത്തീർക്ക കുട്ടപ്പായി. എത്ര നേരമായി ഞാനിത് പിടിച്ചോണ്ട് നിൽക്കുന്നു. പെണ്ണുങ്ങൾക്ക് സംഘാടന ശേഷി പോരെന്ന് പറഞ്ഞ് കളിയാക്കിയ ആ മനോഹരനും കൂട്ടരും ദാ വഴിയിൽ നിൽക്കുന്നുണ്ട്. അവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ എനിക്ക് വയ്യ.
3: ഞാനിവിടുന്ന് തലയും കുത്തി വീണാലേ ആ മനോഹര സാറ് സന്തോഷം കൊണ്ട് നാട് മുഴുവൻ പായസം വെച്ച് വിളമ്പും.
5: അനാമികെ, നിന്റെ ഈ പരിപാടി നാട് മുഴുവൻ പാട്ടായി കേട്ടോ. ഓണാഘോഷം ഒരു പെണ്ണേറ്റെടുത്തപ്പോ ചിലർക്കൊക്കെ നല്ലപോലെ പൊള്ളിയിട്ടുണ്ട്.
6: കർക്കിടകത്തിലെ ആ കറുത്ത മേഘങ്ങളൊക്കെ മാറി ഒരു തെളിച്ചം വന്നല്ലോ. സ്കൂൾ മുറ്റത്ത് ഈ ഒരുക്കം കണ്ടപ്പോഴാ ശരിക്കും ഓണത്തിന്റെ ഉഷാറ് വന്നത്.
7: അതെന്നെ ഗംഗാധരേടാ, സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായത്. പിന്നെ അനാമിക കൺവീനർ ആയതോടുകൂടിയാ പരിപാടിക്കൊക്കെ ഒരു ഉഷാറ് വന്നത്.
4: ഈയിടെയായി എനിക്കിത്തിരി പവർ കൂടുന്നുണ്ടോന്നൊരു സംശയം.
7: പവർ എപ്പോഴും ഉണ്ടെന്റെ അനാമികേ.
3: പവർ ഇളക്കലൊക്കെ പിന്നെ ആകാം. ആദ്യം ആ സ്റ്റൂളിൽ നന്നായിട്ട് പിടിക്ക്, വീണാലേ എന്റെ പവറാണ് പോകുന്നത്.
5: അല്ലെങ്കിലും ഈ കുട്ടപ്പായി ഒരു പേടിത്തൊണ്ടന.
3: എന്റെ കാലും കയ്യും ആവുമ്പോഴേ എനിക്കിത്തിരി പേടിയൊക്കെ വരും. ദാ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു, ദേ ഫാദറും വന്നല്ലോ. കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു ഞങ്ങള്.
8: വരാതിരിക്കാൻ പറ്റൂ എന്റെ കുട്ടപ്പായി. ഈ നാട്ടിലെ സ്കൂൾ മുറ്റത്ത് വലിയൊരു പൂക്കളം ഒരുങ്ങുമ്പോൾ മാറി നിൽക്കുന്നത് എങ്ങനെയാ? ദാ പള്ളിമുറ്റത്ത് നിന്ന് പറിച്ച പിച്ചക പൂക്കളാണ്.
5: മാർഗരറ്റ് നാട്ടിൽ പോയല്ലേ?
8: അതെ, കുടുംബത്തോടൊപ്പമാണ് മാർഗരറ്റിന്റെ ഓണാഘോഷം. നമ്മളോടൊപ്പം കൂടാൻ പറ്റാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. ഒന്നിച്ചാഘോഷിക്കുമ്പോഴല്ലേ ഓണത്തിന്റെ ഒരു സന്തോഷം.
4: സത്യം, ഈ പൂക്കളത്തില് തുളസിയും പിച്ചകവും റോസാപ്പൂവും തെച്ചിയുമൊക്കെ ഒന്നിച്ച് ചേർന്നിരിക്കുമ്പോഴല്ലേ ഇതിനൊരു ഭംഗി. ഒരൊറ്റത്തരം പൂവ് മാത്രം വെച്ചാൽ പൂക്കളത്തിന് ഈ ഭംഗി ഉണ്ടാകുമോ?
6: മാവേലി നാടുവാണിരുന്ന കാലത്ത് മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അവിടെ ജാതിയോ മതമോ വലിപ്പച്ചെറുപ്പമോ ഇല്ലാത്തത് കൊണ്ടല്ലേ അതിനെ നമ്മൾ പൊന്നോണമെന്ന് വിളിക്കുന്നത്?
5: മനോഹരൻ സാറും കൂട്ടരും സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചു മാറ്റാൻ നോക്കിയപ്പോ നമ്മളിവിടെ ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ കൂടെ പൊളിച്ചെടുക്കുകയാണ്.
7: ബേബി, മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ പല അതിരുകളും ഉണ്ടാവും. പക്ഷെ പൂക്കളത്തിന്റെയും മണവും ഓണസദ്യയുടെ രുചിയും നമ്മളോട് പറയുന്നത് ഒരുമയുടെ കഥയല്ലേ?
3: അയ്യോ അനുചേച്ചി, പണിയാകെ പാളി, ചതി, കൊടും ചതി.
4: എന്ത് പറ്റി കുട്ടപ്പായി, കാര്യം പറ.
3: നമ്മള് സദ്യക്കായി കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ നശിച്ചു അനുചേച്ചി. അരിയും പയറും എന്ന് വേണ്ട എല്ലാം ചിതറിക്കിടക്കുന്നു. ഇത് അവരുടെ പണി തന്നെയാണ്, മനോഹരന്റെയും കൂട്ടരുടെയും. സ്കൂൾ അടുക്കളയിൽ ഇപ്പൊ ഉച്ചയ്ക്കടുത്ത സദ്യക്ക് വെക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല.
6: എന്താ നീ ഈ പറയുന്നത് കുട്ടപ്പായി? ഈ ഉച്ചയ്ക്ക്

0: നാട്ടുകാർ ഉണ്ണാൻ വരുമ്പോ നമ്മൾ എന്ത് വിളമ്പും?
1: അതെ, നാട്ടുകാരുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തതാ. അവർ ഏതറ്റം വരെ പോകാനും മടിക്കാത്തവരാ.
2: തെളിവുകളില്ലാതെ ആരെയും കണ്ണടച്ച് കുറ്റം വിധിക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം.
3: ഇനി നമ്മൾ എന്ത് ചെയ്യും ഫാദർ? നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞല്ലോ. ദാ പൂക്കളം ഒരുങ്ങി, പക്ഷേ കൊടുക്കാൻ സദ്യയില്ലെങ്കിൽ ആളുകൾ നമ്മളെ നോക്കി ചിരിക്കില്ലേ?
2: ആരും തളരരുത് അനാമികേ, സദ്യ മുടങ്ങില്ല.
3: ഫാദർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
4: എനിക്കും മനസ്സിലാവുന്നില്ല. സാധനങ്ങൾ നശിച്ചു, ഇനി വീണ്ടും പോയി വാങ്ങി വരിക എന്നൊക്കെ പറഞ്ഞ സമയം ഒന്ന് പോകില്ലേ?
2: സ്കൂളിലെ അരിയും സാധനങ്ങളും അല്ലേ നശിച്ചുള്ളൂ.
0: സദ്യ ഇവിടെ അല്ലേ ഫാദർ?
2: ആണ്, ഇവിടെ തന്നെ നടക്കുകയും ചെയ്യും. എന്താ, അപ്പുറത്ത് പള്ളിമേടയിലെ കഞ്ഞിക്കലമടക്കം നമ്മൾ ഇങ്ങോട്ടെടുക്കും. പെരുന്നാളിന് കൊണ്ടുവച്ച അരിയും സാധനങ്ങളും അവിടെയുണ്ട്.
0: ഫാദർ, പള്ളിയിലെ അരിയെടുത്ത് ഓണസദ്യ വയ്ക്കാനോ?
2: എന്താ ഗംഗാധര അങ്ങനെ ചോദിച്ചത്? ദൈവത്തിന്റെ അരി മനുഷ്യന്റെ വിശപ്പടക്കാനുള്ളതല്ലേ? അമ്പലത്തിലെ സദ്യ ആയാലും പള്ളിയിലെ നേർച്ചയായാലും അത് വയറു വിശക്കുന്ന മനുഷ്യന് ഒന്നുപോലെയാണ്.
3: അതെ ഫാദർ.
2: കുട്ടപ്പായി, പോയി വഴിയിൽ നിൽക്കുന്ന നാട്ടുകാരോട് പറ ഓണസദ്യ സ്കൂൾ മുറ്റത്ത് വെച്ചു തന്നെ നടക്കുമെന്ന്.
3: എന്നാൽ ഒട്ടും സമയം കളയണ്ട, ഉച്ചയ്ക്ക് ഓണസദ്യക്ക് എല്ലാം ഒരുക്കണ്ടേ? ആ മനോഹരൻ സാറിനെയും കൂട്ടരെയും വിളിക്കാൻ മറക്കണ്ട കേട്ടോ കുട്ടപ്പായി.
4: അവരെയോ? അനുചേച്ചിക്ക് വട്ടായോ? കുളമാക്കാൻ അടുത്ത പണിയുമായിട്ടായിരിക്കും അവരിങ്ങോട്ട് വരുന്നത്.
3: സ്നേഹവും ഒരുമയും കൊണ്ട് വേണം കുട്ടപ്പായി എതിർക്കുന്നവരെ പോലും തിരുത്താൻ. നമ്മുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ അവരുടെ ഉള്ളിലെ ആ വേർതിരിവിന്റെ ഭിത്തി താനേ തകർന്നു വീഴുമെന്നേ. നമുക്ക് ആരോടും വിരോധമില്ലല്ലോ.
1: ആഹ്, അതാണ് നമ്മുടെ അനാമിക.
2: അതെ, മനുഷ്യർക്കിടയിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വിത്തുപാകാൻ ഈ ഓണനാളിനേക്കാൾ നല്ലൊരു സമയമില്ല. എല്ലാവരും വന്നോളൂ, ഒരുപാട് പണിയുണ്ട് നമുക്ക്. പക്ഷെ ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നല്ലേ, ഓണം കെങ്കേമമാകും, സംശയം വേണ്ട.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: വായനശാലകളിലൂടെ
6: കൊല്ലം കരുനാഗപ്പള്ളി ആലപ്പാട് പഞ്ചായത്തിലെ പണ്ടാരത്തുരുത്തിലുള്ള പ്രബോധിനി ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് പി ദീപു സംസാരിക്കുന്നു.
8: 1941 കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ ആലപ്പാട് എന്ന തീരദേശ ഗ്രാമത്തിലാണ് പ്രബോധിനി ഗ്രന്ഥശാല എന്ന അക്ഷരപ്രസ്ഥാനം പിറവിയെടുക്കുന്നത്. 1941 നമുക്കറിയാം, ഇന്ത്യ പാരതന്ത്ര്യത്തിന്റെ പരമ പീഡ അനുഭവിക്കുന്ന കാലമായിരുന്നു. അന്ന് മത്സ്യത്തൊഴിലാളികളെയും യുവജനങ്ങളെയും സ്വാതന്ത്ര്യ ദാഹമുള്ളവരാക്കി തീർക്കുന്നതിനും അക്ഷരത്തിലൂടെ അവരെ വിമുലീകരിക്കുന്നതിനും വേണ്ടിയാണ് ഒരു ഗ്രന്ഥപ്പുര ആ നാട്ടിൽ രൂപീകരിക്കണമെന്ന് അന്നാട്ടിലെ ചെറുപ്പക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് പ്രബോധിനി എന്ന പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ഗ്രന്ഥശാലയുടെ പ്രവർത്തന ഫലമായി കേരളം സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നടന്നടുക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആലപ്പാട് പഞ്ചായത്ത് എന്ന ആ തീരപ്രദേശമാകെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരു പഞ്ചായത്താക്കി മാറ്റാൻ പ്രബോധിനിയും പ്രബോധിനിയോടൊപ്പമുള്ള ഗ്രന്ഥശാലകൾക്കും കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ്. 1941 ഗ്രന്ഥശാല രൂപീകരിക്കുന്ന വേളയിൽ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് വി കെ പിള്ളയും സെക്രട്ടറി ഭഗവാൻ വേദവ്യാസനെ കുറിച്ച് ഒരു ബൃഹത് ഗ്രന്ഥം എഴുതിയ എഴുത്തുകാരനും കവിയും ഒക്കെയായ പണ്ഡിറ്റ് അരുമനായക പണിക്കറായിരുന്നു. പകലന്തിലിയോളം കടലിനോട് മല്ലിട്ട് ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ നിശാപാഠശാലകളിലൂടെ അറിവിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവരെ സ്വാതന്ത്ര്യദാഹികളാക്കി മാറ്റുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരഭൂമിയിലേക്ക് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെയും തൊഴിലാളികളെയും അണിനിരത്താൻ ലൈബ്രറിക്കായി എന്നതാണ് ഏറ്റവും വലിയ ചരിത്ര വസ്തുത. ചരിത്രം അങ്ങനെ നിൽക്കുമ്പോൾ പ്രബോധിനിയുടെ വർത്തമാനകാലവും ഒട്ടും ചെറുതല്ല. പുതിയ കാലത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലകളിൽ ഒന്നായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയാണ് പ്രബോധിനി ഗ്രന്ഥശാല.

എ പ്ലസ് ഗ്രേഡിൽ നിലനിൽക്കുന്ന 25,000-ലധികം പുസ്തകങ്ങളുള്ള 2,500-ലധികം അംഗങ്ങളുള്ള ലൈബ്രറിയാണ് പ്രബോധിനി ഗ്രന്ഥശാല. ഒരു വർഷത്തിൽ 100-ലധികം പരിപാടികൾ, ചെറുതും വലുതുമായ സാംസ്കാരിക ഇടപെടലുകൾ നടത്തുന്ന ലൈബ്രറിയാണ് പ്രബോധിനി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 1072 പരിപാടികളാണ് പ്രബോധിനിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന വലിയ പരിപാടികൾ തുടങ്ങി ചെറിയ വീട്ടക വായനാ സദസ്സുകൾ ഉൾപ്പെടെ പ്രബോധിനി നടത്തി വരുന്നു. 1947 പ്രബോധിനി ഗ്രന്ഥശാലയോടൊപ്പം പ്രബോധിനിയെ ആർട്സ് ക്ലബ്ബ് എന്നൊരു പ്രസ്ഥാനം കൂടി രൂപീകൃതമാകുന്നുണ്ട്. ആർട്സ് ക്ലബ്ബ് കഴിഞ്ഞ 70 വർഷത്തിലേറെയായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ഓണക്കാലങ്ങളിലും ആർട്സ് ക്ലബിൻ്റെതായ വിവിധയിനം കലാപരിപാടികൾ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കലാ കായിക പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആർട്സ് ക്ലബ്ബ് പ്രബോധിനി ആർട്സ് ക്ലബ്ബായിരിക്കും. 100 വർഷവും 150 വർഷവും പാരമ്പര്യമുള്ള ഒരുപാട് ഗ്രന്ഥശാലകൾ കേരളത്തിലുള്ളപ്പോൾ 70 വർഷക്കാലത്തിലേറെയായി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആർട്സ് ക്ലബ്ബ് കൂടി ഈ ഗ്രന്ഥശാലയോടൊപ്പമുണ്ട് എന്നതാണ് ഏറ്റവും അഭിമാനകരമായ വസ്തുത. ഈ വർഷത്തെ പ്രബോധിനി ആർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ 21 മുതൽ 27 വരെ തീയതികളിൽ ഈ മാസം നടത്തപ്പെടുന്നു. 100-ലധികം കലാ കായിക പരിപാടികൾ സംഘടിപ്പിക്കുന്ന പ്രബോധിനി ആർട്സ് ക്ലബ്ബ് ഒരുപക്ഷെ കൊല്ലം ജില്ലയിലെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് സത്യം. പ്രബോധിനി ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ പ്രബോധിനിയെ തേടിയെത്തുകയുണ്ടായി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള DC പുരസ്കാരം ഈ കാലത്ത് പ്രബോധിനിയെ തേടിയെത്തിയതാണ്. കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്ക് നൽകുന്ന പുത്തൂർ സോമരാജൻ പുരസ്കാരം പ്രബോധിനി ഗ്രന്ഥശാലയ്ക്ക് ലഭിക്കുകയുണ്ടായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആദ്യമായി ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരവും പ്രബോധിനി കിട്ടി. അത് മാത്രമല്ല, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ പ്രഥമ എൻ.ഇ. ബാലറാം പുരസ്കാരം, NBT പുരസ്കാരം, സോബിൻ SP പുരസ്കാരം തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലൈബ്രറിയെ തേടിയെത്തിയിട്ടുണ്ട്. ലൈബ്രറി സ്വന്തമായി ഒരു സാഹിത്യ പുരസ്കാരം നൽകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരെ കണ്ടെത്തി അവർക്ക് പുരസ്കാരം നൽകി വരുന്നു. 25,000 രൂപയും പ്രശസ്തി പത്രവും അനി വരവിള രൂപകൽപ്പന ചെയ്ത ശില്പവും ആർട്ടിസ്റ്റ് ലെനിൻ ബാല വരച്ച ഛായാചിത്രവും ചേരുന്നതാണ് പ്രബോധിനി സാഹിത്യ പുരസ്കാരം. പ്രബോധിനി സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മലയാളത്തിന്റെ കവിയും എഴുത്തുകാരനും സിനിമാ സംവിധായകനും ഒക്കെയായ ശ്രീകുമാരൻ തമ്പിസാറിനാണ്. 2-ാമത്തെ പുരസ്കാരം മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിലൊരാളായ നോവലിസ്റ്റായ ശ്രീ KP രാമനുണ്ണിക്കും. 3-ാമത്തെ പുരസ്കാരം മലയാളത്തിലെ മികച്ച കവികളിലൊരാളായ പ്രഭാവർമ്മയ്ക്കുമാണ് നൽകിയത്. 4-ാമത്തെ പുരസ്കാരം പരിണിതപ്രജ്ഞനായ മലയാള നോവലിസ്റ്റ് ശ്രീ പെരുമ്പടവും ശ്രീധരനും. 5-ാമത്തെ പുരസ്കാരം നോവലിസ്റ്റ് ജോർജ് ഓണക്കൂറിനുമാണ് നൽകിയത്. കഴിഞ്ഞ വർഷം പ്രബോധിനിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മയ്യഴിയുടെ എഴുത്തുകാരനായ M. മുകുന്ദനാണ്. ഇത്തരത്തിൽ കലാ സാഹിത്യ മേഖലകളിൽ പ്രബോധിനി നടത്തുന്ന ഇടപെടലിൽ വളരെ വലുതാണ്. പ്രബോധിനിക്ക് ചുറ്റുമുള്ള ചെറുപ്പക്കാരെ PSC പഠനത്തിലൂടെ ജോലിയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി പ്രബോധിനി നടത്തുന്ന അശ്രാന്ത പരിശ്രമം സമൂഹത്തിൽ വളരെ വലിയ ചലനം സൃഷ്ടിക്കുന്നു. പ്രബോധിനി വനിതാവേദിയുടെ ഇടപെടലുകൾ, കേരളത്തിലെ മറ്റൊരു ഗ്രന്ഥശാലകളിലും നടക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രബോധിനി വനിതാവീതിയുടെ പ്രവർത്തനങ്ങളായി നടന്നു വരുന്നത്. ഗ്രന്ഥശാലയിലെ വായനക്കാരായ 35-ഓളം സ്ത്രീകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പുസ്തകം പുറത്തിറക്കാൻ പ്രബോധിനിക്കായി എന്നുള്ളത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ്. സ്ത്രീ ശാക്തീകരണത്തിന് പുരുഷന്മാർ കടന്നുപോകുന്ന എല്ലാ മേഖലകളിലും തങ്ങൾക്ക് ചെന്നെത്താനാവും എന്ന് കാണിച്ചു കൊടുക്കാൻ പ്രബോധിനിക്കായിട്ടുണ്ട്. കേരളത്തിലെ A+ ഗ്രന്ഥശാലകളിൽ ആദ്യത്തെ വനിതാ സെക്രട്ടറിയെ തീരുമാനിച്ചത് പ്രബോധിനിയാണ്. സ്നേഹാവിനീതാണ് കേരളത്തിലെ ആദ്യത്തെ A+ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി. മാത്രമല്ല, പ്രബോധിനി വനിതാവേദിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായുള്ള തൊഴിൽ പരിശീലനങ്ങൾ, വിവിധ യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഒരുപക്ഷെ പുരുഷന്മാർ മാത്രം കടന്നുപോകുന്ന കടലിലെ മത്സ്യബന്ധനം എന്ന ഇടത്തേക്ക് കൂടി സ്ത്രീകൾക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി പ്രബോധിനി ഈ കാലത്ത് ചെയ്തു എന്നതാണ് സത്യം. 10 വർഷത്തിനു മുമ്പ് ആലപ്പാട് എന്ന കടലോര ഗ്രാമത്തിൽ കലാ സാഹിത്യ കായിക പരിശീലനത്തിന് വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പ്രബോധിനി ഗ്രന്ഥശാല കലയും സാഹിത്യവും കായിക വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള ക്ലാസുകൾ പ്രബോധിനിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ന് പ്രബോധിനിയിൽ ഏകദേശം 16-ഓളം ഇനം കലാ സാഹിത്യ കായിക ക്ലാസുകൾ നടക്കുന്നുണ്ട്. സംഗീതം,
നൃത്ത

0: നൃത്തം, ഉപകരണ സംഗീതം, കളരിപ്പയറ്റ്, കരോട്ടെ, കുംഫു, ചെസ്സ്, അബാക്കസ് തുടങ്ങിയ ഉപകരണ സംഗീതങ്ങളിൽ തന്നെ കീബോർഡ്, ഗിറ്റാർ, വയലിൻ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും പ്രബോധിനിയിൽ ഇന്ന് നടക്കുന്നുണ്ട്. പ്രബോധിനി ചെണ്ടക്കളരിയിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 60-ൽ കൂടുതലാണ് എന്ന് പറയുന്നിടത്താണ് പ്രബോധിനി സമൂഹത്തിന് മുന്നിൽ നടത്തുന്ന ഇടപെടലുകൾ നമുക്ക് തിരിച്ചറിയാനാവുന്നത്. 10 വർഷത്തിന് മുമ്പ് സംഗീതമോ നൃത്തമോ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് ആ കടലോര ഗ്രാമത്തിൽ നിന്നും അവിടുത്തെ കായൽ കടന്ന് അക്കരെ പോയി കിലോമീറ്ററുകൾക്കപ്പുറത്ത് യാത്ര ചെയ്ത് പഠിക്കണമായിരുന്നുണ്ടെങ്കിൽ ഇന്ന് നഗരങ്ങളിലുള്ള കുട്ടികൾ ഈ ഗ്രാമപ്രദേശത്തേക്ക് പ്രബോധിനിയിലേക്ക് ഇത്തരത്തിലുള്ള പഠനത്തിന് വേണ്ടി എത്തുന്നു എന്നത് ഈ ലൈബ്രറിയുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ്. പ്രബോധിനിക്ക് കീഴിൽ വനിതാവേദി, ബാലവേദി, യുവജനവേദി, വയോജനവേദി തുടങ്ങിയ 8 വേദികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയെല്ലാം തനതായി പ്രവർത്തിക്കുന്നവയാണ്. മാത്രമല്ല പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയും പ്രബോധിനി നടന്നു വരുന്നു. വനിതാ വയോജന പുസ്തക പദ്ധതിയിലൂടെ പ്രബോധിനിക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് 7 കിലോമീറ്റർ ചുറ്റളവിൽ പുസ്തകം വിതരണം ചെയ്തു വരുന്നു. പ്രബോധിനിയുടെ ലൈബ്രറിയനായി നിലവിൽ അജിതയും വനിതാ ലൈബ്രറിയനായി ഷീജയുമാണ് പ്രവർത്തിച്ചു വരുന്നത്. കായിക മേഖലയിൽ പ്രബോധിനിയും ഒട്ടനവധി പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട്. മലയാളക്കരയ്ക്കാകെ അഭിമാനമായി ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളി പ്രബോധിനിയുടെ സംഭാവനയാണ് സുപ്രസിദ്ധ സാഹസിക നീന്തൽ താരം ശ്യാമസ് പ്രബോധിനി. കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ഒരു നീന്തൽ അഭ്യാസം ആദ്യമായി സമൂഹത്തിൽ അവതരിപ്പിക്കുകയും അതിലൂടെ റെക്കോർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത ശ്യാമസ് പ്രബോധിനി പ്രബോധിനിയുടെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ്. ഇന്ന് പ്രബോധിനി എന്നത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വനിതകളുടെയും ഒരു സംഗമ സ്ഥാനമാണ്. അവരുടെ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിൽ സ്പർശിക്കുന്ന ഒരു അക്ഷരപ്പുരയാണ് പ്രബോധിനി. കേരളത്തിലെ മറ്റൊരു ഗ്രന്ഥശാലയ്ക്കും കഴിയാത്ത തരത്തിലുള്ള മനുഷ്യജീവിതത്തോട് അത്രമേൽ ചേർന്നു നിൽക്കുന്ന ഒരിടമായി പ്രബോധിനി മാറുന്നു എന്നതാണ് മറ്റുള്ള ഗ്രന്ഥശാലകളിൽ നിന്നും പ്രബോധിനി വേറിട്ട് നിൽക്കുന്നത്. പ്രബോധിനി 85 ആണ്ടിന്റെ ചെറുപ്പവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. കൂടുതൽ പ്രതീക്ഷയോടെ അക്ഷരവെളിച്ചം കൂടുതൽ കൂടുതൽ നാടുകളിലേക്ക് പകർന്നു നൽകാൻ, പുതിയ തലമുറയ്ക്ക് കൈമാറുവാൻ പ്രബോധിനി ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. ആ പ്രയാണം ഞങ്ങൾ തുടർന്നു തന്നെ കൊണ്ടിരിക്കുകയാണ്.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം.
1: ഇന്ന് ചിങ്ങത്തിലെ ചതയ ദിനം, ശ്രീനാരായണ ഗുരു മഹാജയന്തി, സമ്മേളനവും ആഘോഷവും വേണ്ടുവോളമുള്ള പുണ്യദിവസം. ഗുരുദേവ ദർശനങ്ങൾ എത്രമാത്രം നമുക്ക് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് ചിന്തിക്കാനുള്ള സന്ദർഭമാണ്. ശ്രീനാരായണ ഗുരു അരുളിയതൊക്കെയും വിവേകമുള്ള ആർക്കും പാലിക്കാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തെ ആത്മീയാചാര്യനായി മാത്രം കാണുന്നത് അഭികാമ്യമല്ല. സമ്പൂർണ്ണ മനുഷ്യനും വിശ്വപൗരനും വിശ്വഗുരുവുമാണ്. ഗുരുദേവൻ്റെ ചില വീക്ഷണങ്ങൾ വിസ്മരിച്ചവരുണ്ട്. അതിലൊന്ന് കാർഷിക വൃത്തിയുടെ കാര്യമാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ആഹാരം അനിവാര്യമാണല്ലോ. ആ കാഴ്ചപ്പാടിൽ കൃഷിയെ ഏറ്റവും മഹത്തരമായ തൊഴിലായി അംഗീകരിക്കുകയും ഗുരുദേവൻ നല്ല കർഷകനായി മണ്ണിൽ അധ്വാനിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. കൃഷിപ്പണി ഈശ്വരാരാധന പോലെ പവിത്രമെന്ന് വിശ്വസിച്ചു. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പരിസരത്തും ശിവഗിരി മഠത്തിന് സമീപവും ശ്രീനാരായണ ഗുരുദേവൻ സ്വന്തമായി കൃഷി ചെയ്ത് മാതൃക കാണിച്ചു. ഈ പുണ്യകേന്ദ്രങ്ങൾ ഇന്ന് കാർഷിക വിഭവങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാണ്. മരം മുറിക്കരുതെന്നും അനിവാര്യമായി മുറിക്കേണ്ടി വന്നാൽ ഒന്നിന് പകരം 10 മരം വച്ച് പിടിപ്പിക്കണമെന്നും യാത്രാവേളയിൽ സൗകര്യമുള്ള സ്ഥലത്തൊക്കെ വൃക്ഷത്തൈ നടണമെന്നും അവയെ പരമാവധി പരിപാലിക്കണമെന്നും ഗുരു ആഹ്വാനം ചെയ്തു. സർവമത സമ്മേളനത്തോടനുബന്ധിച്ച് 1924 ശിവഗിരിയിൽ കാർഷിക വ്യാവസായിക പ്രദർശനം നടത്തിയത് ഗുരുവിൻ്റെ ഈ വിഷയത്തിലുള്ള ദീർഘവീക്ഷണത്തിന് ഉദാഹരണമാണ്. ആധുനിക കൃഷി സമ്പ്രദായം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, കലാപഠനം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വ്യവസായം, കൈത്തൊഴിൽ, ജീവിത സ്വയം പര്യാപ്തത, ഇവയെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഗുരുദേവൻ സ്വപ്നം കണ്ട സർവസമത്വ ദർശനം നമുക്കിനിയും അകലെയാണ്. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കുഴിത്തൻ കുടുംബക്കാർ എന്ന കവിവാക്യം ഗുരുദേവനെ സംബന്ധിച്ച് അന്വർത്ഥമാണ്. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ആചാര്യനാണ് അദ്ദേഹം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവ സന്ദേശം, ഏകലോകം എന്ന വിശാലമായ ആശയവും സാർവലൗകികത്വവും വിളംബരം ചെയ്യുന്നു. സർവരംഗത്തും ഗുരുദേവൻ സമത്വം ആഗ്രഹിച്ചു. വിദ്യ ഉണ്ട് പ്രബുദ്ധരും സ്വതന്ത്രരുമാകാനാണ് ഗുരുദേവൻ ആഹ്വാനം ചെയ്തത്. സന്യാസ ജീവിതം നയിച്ച ഗുരുദേവൻ മൂല്യാധിഷ്ഠിത കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞു. വിവാഹ ചടങ്ങ് ലളിതമായിരിക്കണമെന്നും കുട്ടികളെ കരുതലോടെ വളർത്തണമെന്നും ധർമ്മമാർഗത്തിൽ മാത്രം ജീവിക്കണമെന്നും ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചു. ഈ ഗുരുദർശനങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് ഈ പുണ്യദിനത്തിൽ പ്രത്യാശിക്കാം.
0: നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. നാളെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എസ് ശ്രീദേവി.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: സമാപ്തുവ.
2: This is Akashvani, the news read by Rain.